0: Mirabai Chanu wins third successive Commonwealth Games gold medal in women's 48 kg category. Rishikant Singh bagged silver in men's 60 kg class. And with that, we end the morning news. Have a nice day.
1: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ സമയം 8:30.
2: നോവൽ സഞ്ചാരം.
3: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
4: പിക്കറ്റിംഗ് ആരംഭിച്ച് അരമണിക്കൂർ കഴിയേണ്ടി വന്നില്ല. പോലീസ് സ്ഥലത്തെത്തി, രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു. സ്ഥലത്തെ പ്രവർത്തകനെ ലോക്കപ്പ് കാട്ടാൻ കൊണ്ടുപോയി. വടക്കൻ നമ്പ്യാരെ സ്കൂളിന് കിഴക്കുപുറത്തുള്ള ഒരൊഴിഞ്ഞ പാടത്തേക്കും. വിദ്യാർത്ഥികൾ ദൂരെ നിന്ന് നോക്കി.
5: നിന്റെ രാജ്യമൊക്കെ പിടിച്ചു കഴിഞ്ഞോടാ ഇവിടേക്ക് വരാൻ? ഇൻസ്പെക്ടർ ചോദിച്ചു.
4: അതിന് നമ്പ്യാർ സമാധാനം പറഞ്ഞില്ല.
5: പറയടാ.
4: ഒരിടി, തുടർന്ന് നാല് ചവിട്ടും. നമ്പ്യാർ മറിഞ്ഞു വീണു. രണ്ട് പോലീസുകാർ അയാളുടെ കാൽമുട്ടുകളിൽ കയറി നിന്നു. ഇൻസ്പെക്ടർ ആവട്ടെ വളഞ്ഞുലയുന്ന ചൂരൽ കൊണ്ട് നമ്പ്യാരുടെ കാൽവെള്ളയിൽ നിന്ന് തോൽ നക്കിയെടുക്കാൻ തുടങ്ങി. ഒടുവിൽ രണ്ടു കാലടികളും അരിഞ്ഞെടുത്ത ഇറച്ചി തുണ്ടങ്ങൾ പോലെയായപ്പോൾ അടി നിർത്തി. ബോധരഹിതനായി കിടക്കുന്ന നമ്പ്യാരെ നോക്കി ഇൻസ്പെക്ടർ കിതച്ചു.
5: പിടിക്ക്, രാജ്യം പിടിക്ക്.
4: പോലീസുകാർ താഴെ ഇറങ്ങി. ബൂട്ട്സിട്ട കാലുകൊണ്ട് ഇൻസ്പെക്ടർ നമ്പ്യാരെ വരമ്പത്ത് നിന്ന് തോണ്ടിയിട്ടു. ആ യുവാവ് കട്ട പൊട്ടിച്ച കണ്ടത്തിലേക്ക് മുഖം കുത്തി മറിഞ്ഞു. ഭൂമിയിൽ രക്തം ഇറ്റുവീഴുകയായിരുന്നു. ആ രക്തത്തിലൂടെ ഇൻസ്പെക്ടർ നടന്നു. പരിവാരങ്ങളും അവരുടെ ബൂട്ട്സിന്റെ അടിയിലെ ആണികൾ തട്ടി. ഭൂമിയിൽ തുളകളുണ്ടായി. പക്ഷേ ആ രക്തം മാഞ്ഞുപോയില്ല. അത് ആവിയായി പോയതുമില്ല. മനുഷ്യാത്മാവ് കടഞ്ഞെടുത്ത തുള്ളികളാണവ. ആയിരം ആയിരം വർഷങ്ങളിലെ മനുഷ്യ തപസ്സിന്റെ തേജസ് അതിൽ ഊറിക്കിടപ്പുണ്ട്. മേൽപോട്ടുയരുന്ന മനുഷ്യാത്മാവ് ഭൂമിയിൽ ശക്തിയായി നിക്ഷേപിക്കുന്ന വിത്തുകളാണ് ആ രക്തബിന്ദുക്കൾ. ഭൂമി അവ ഹൃദയത്തിലെടുത്ത് മുളപ്പിക്കുന്നു. തുടുത്ത പൂക്കളും കനത്ത ഫലങ്ങളും അവിടെയും വിളയുന്നു. ഇത്രയും ദൂരം കാണുന്ന കണ്ണുകൾ ആവലാതിപ്പെടുന്നില്ല, നോവേൽക്കുന്നില്ല, പിന്മാറുന്നില്ല. നാളത്തെ വിജയം ഇന്ന് അയാൾ ഹൃദയത്തിൽ വെച്ച് ആഘോഷിക്കുന്നു. മനുഷ്യപുരോഗതിയുടെ ഈ പാതയിൽ വീണുകിടക്കുന്ന ആ ചെറുപ്പക്കാരന്റെ ഹൃദയത്തിൽ എന്തായിരുന്നുവെന്ന് പറയാൻ വയ്യ. അയാൾ മോഹാലസ്യപ്പെട്ടിരുന്നു. പോലീസ് പോയപ്പോൾ വയൽക്കരയിൽ പതുങ്ങി നിന്ന ആൾക്കൂട്ടം കുറെ കൂടി അടുത്തു. എന്തൊരു ശരീരമാണ് ആ ചെറുപ്പക്കാരൻ്റേത്! ഒരു കോൽ വീതിയുള്ള മാറിടം, ദീർഘബലിഷ്ഠങ്ങളായ കൈകൾ, കുടുങ്ങിയ അരക്കെട്ട്, ചന്ദനത്തിൻ്റെ വർണ്ണം, ഒരൊറ്റയടിക്ക് അഞ്ചു പേരെ തെറിപ്പിക്കാവുന്ന ശക്തി ആ കൈകളിൽ ഒതുങ്ങിക്കിടപ്പുണ്ടെന്ന് സ്പഷ്ടം. എന്നിട്ടും അയാൾ അടി കൊടുക്കാനല്ല, കൊള്ളാനാണ് വന്നത്. അതിൻ്റെ അർത്ഥം മനസ്സിലാകാതെ ജനം നിന്നു. കയറ്റ് കമ്പനിയിലേക്ക് തിരക്കിട്ട് പോവുകയായിരുന്ന ഇട്ടൂപ്പ് ഗുമസ്തൻ ഒന്നേന്തി നോക്കി. എന്നിട്ട് മേൽപോട്ട് നോക്കി പിറുപിറുത്തു.
6: കർത്താവേ, ഇതെന്തു കുരിശ്!
4: ആ വൃദ്ധൻ പതുക്കെ നീങ്ങി. നമ്പ്യാർക്ക് അല്പം വെള്ളം കൊടുക്കാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. കച്ചവടക്കാർ തലവലിച്ചു. കൃഷിക്കാർ ദൂരെ നിന്ന് കണ്ണീർ വാർത്തു. വിദ്യാർത്ഥികൾ അക്ഷമരായി. പാടത്തിൻ്റെ നാലുപുറവും ആളുകൾ. തല്ലിച്ചതച്ച സർപ്പത്തെപ്പോലെ നമ്പ്യാർ കട്ടയിൽ കിടക്കുന്നു. ചൂടുപിടിച്ച സൂര്യകിരണങ്ങൾ ആ മുഖത്തു വന്ന് തറയ്ക്കുകയാണ്. പെട്ടെന്ന് വെള്ളവുമായി ഒരു ചെറുക്കൻ പാടത്തേക്കിറങ്ങി. ആളുകൾ അത്ഭുതപ്പെട്ടു. അത് കുഞ്ഞിരാമനായിരുന്നു. അയാൾ നമ്പ്യാരുടെ മുഖത്ത് വെള്ളം തളിച്ചു. ബോധം വന്നപ്പോൾ കുടിക്കാൻ വായിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു. അത്രയുമായപ്പോൾ മറ്റു വിദ്യാർത്ഥികളും വന്നുകൂടി. എല്ലാവരും കൂടി താങ്ങിയെടുത്ത് തണലത്ത് കൊണ്ടുവന്ന് കിടത്തി ശുശ്രൂഷിച്ചു. ഈ വർത്തമാനം നാട്ടിൽ അത്ഭുതത്തോടെ സംസാരിക്കപ്പെട്ടു.
3: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്ന് കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

ശ്രോതാക്കളെ, ഇപ്പോൾ സ്മൃതിമധുരം കേൾക്കാം. പ്രകൃതി സൗന്ദര്യത്തെ പ്രണയിനിയുടെ സൗന്ദര്യമായി കണ്ട് വർണ്ണിക്കുന്ന ചില ഗാനങ്ങളാവാം ഇന്ന് സ്മൃതിമധുരത്തിൽ. ആദ്യ ഗാനം ധ്വനി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതാണ്. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് യൂസഫ് അലി കേച്ചേരി, സംഗീതം നൌഷാദ്.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു.

0: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
1: യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് മോഹൻ സിത്താര ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം. ചിത്രം ദീപസ്തംഭം മഹാശ്ചര്യം.

0: ദീപസ്തംഭ മഹാശ്ചര്യം എന്ന ചിത്രത്തിൽ രാധിക തിലക് പാടിയ ഗാനമാണ് കേട്ടത്. സ്മൃതിമധുരം സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൽ

പരിപാടിയിൽ ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ കെ ജി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321. ഇനിയൊരു നമ്പർ 9495563321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി.
1: യോഗസൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ പവനമുക്താസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെ കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ശ്രീകാവ്യ SH.
3: പവനമുക്താസനം പേര് സൂചിപ്പിക്കുന്നത് പോലെ ഉദരവാതകം പുറത്തുവിടാൻ അത്യുത്തമമായ യോഗാസനമാണിത്. രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് പവനമുക്താസനം ചെയ്യുന്നത് എല്ലായ്പ്പോഴും നല്ലതാണ്. ഈ ആസനം ഉപയോഗിച്ച് നിങ്ങളുടെ ശരീരത്തെ മൃദുവായി ഉണർത്തുമ്പോൾ നിങ്ങളുടെ ശാരീരിക പ്രവർത്തനങ്ങൾ ദിവസം മുഴുവൻ കൂടുതൽ സുഗമമായും കാര്യക്ഷമതയോടുകൂടിയും പ്രവർത്തിക്കുവാൻ സഹായിക്കുന്നു. പവനമുക്താസനയുടെ ഗുണങ്ങൾ നോക്കാം. പവനമുക്താസനം വയറിലെ പേശികളെ ശക്തിപ്പെടുത്തുവാൻ സഹായിക്കുന്നു. മലബന്ധം, ദഹനക്കേട്, വയറിളക്കം എന്നിവയ്ക്ക് പരിഹാരം നൽകുന്നു. ഇത് ഫലപ്രദമായി കുടൽ മസാജ് ചെയ്യുകയും ദഹന വ്യവസ്ഥയുടെ ആന്തരിക അവയവങ്ങളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുടലിൽ കുരുങ്ങിയ വാതകങ്ങൾ പുറത്തു വിടുകയും ദഹനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. പെൽവിക് മേഖലകളിലും വിവിധ ആന്തരിക അവയവങ്ങളിലും രക്തചംക്രമണം വർദ്ധിപ്പിക്കുവാൻ ഇത് സഹായിക്കുന്നു. ആസനം പുറകിലെ പേശികളെ ശക്തിപ്പെടുത്തുകയും കാലുകളുടെയും കൈകളുടെയും പേശികളെ ബലപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് ആർത്തവ ക്രമക്കേടുകൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു. പവനമുക്താസന പ്രത്യുൽപാദന അവയവങ്ങളെ ഉത്തേജിപ്പിക്കുകയും പെൽവിക് പേശികളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. പവനമുക്താസനയുമായി ബന്ധപ്പെട്ട മുൻകരുതലുകൾ എന്തെല്ലാമെന്ന് നോക്കാം. അടുത്തിടെ ഉദരശസ്ത്രക്രിയയ്ക്ക് വിധേയരായവർ പവനമുക്താസനം പരിശീലിക്കരുത്. കാരണം ഈ ആസനം അടിവയറ്റിൽ ഗണ്യമായ സമ്മർദ്ദം ചെലുത്തുന്നു. പൈൽസ് അല്ലെങ്കിൽ ഹെർണിയ ഉള്ളവർ ഈ ആസനം എല്ലാവിധത്തിലും ഒഴിവാക്കണം. ഗർഭിണികൾ ഒരിക്കലും ഈ ആസനം പരിശീലിക്കരുത്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, ഉയർന്ന രക്തസമ്മർദ്ദം, സ്ലിപ്പ് ഡിസ്ക്, ഹൈപ്പർ അസിഡിറ്റി, ആർത്തവം, വൃഷ്ണവൈകല്യങ്ങൾ, കഴുത്ത് വേദന തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർ ഒരിക്കലും പവനമുക്താസനം പരിശീലിക്കരുത്. എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എളുപ്പത്തിൽ പരിശീലിക്കാവുന്ന ഒരു പോസാണ് പവനമുക്താസനം. ഈ ആസനത്തിന് ആവശ്യമായ കഴിവുകൾ നിങ്ങൾ വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഇത് പതിവായി പരിശീലിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അതിൽ നിന്ന് നേട്ടങ്ങൾ കൊയ്യാം.
2: പവനമുക്താസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ ശ്രീകാവ്യ SH.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിൽ പി മാധുരി പാടിയതാണ്. ഈ ഗാനത്തിന്റെ വരികൾ വയലാറിന്റേതാണ്, സംഗീതം ജി ദേവരാജൻ.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: അടുത്ത ഗാനം ആരണ്യകം എന്ന ചിത്രത്തിൽ കേസ് ചിത്ര പാടിയതാണ്. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം രഘുനാഥ് സേത്ത്.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: എം എസ് ബാബുരാജിന്റെ സംഗീത സംവിധാനത്തിൽ യേശുദാസ് പാടിയതാണ് അടുത്ത ഗാനം. ഗാനരചന പി ഭാസ്കരൻ. ചിത്രം പരീക്ഷ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. പ്രകൃതിയോടിണങ്ങി സുസ്ഥിര

0: വൈവിധ്യമാർന്ന ജീവജാലങ്ങൾ അധിവസിക്കുന്നതാണ് നമ്മുടെ പ്രകൃതി. മനുഷ്യന്റെയും ജീവജാലങ്ങളുടെയും ആവാസ കേന്ദ്രമായ ഭൂമി എത്ര മനോഹരിയാണ്! കോടാനുകോടി സസ്യങ്ങളും ജന്തുക്കളും പൂക്കളും പൂമ്പാറ്റകളും കാടും പുഴകളും ജലാശയവും മലനിരകളും താഴ്വരകളും മരുഭൂമിയും മഴയുമെല്ലാമുള്ള അനുഗ്രഹീത ഭൂപ്രദേശം. പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണവും ഉപഭോഗവും കൂടാതെ ജീവികൾക്ക് നിലനിൽക്കാനാവില്ല. സസ്യജന്തുജാലങ്ങളടങ്ങിയ പരിസ്ഥിതിയിൽ ജീവന്റെ നിലനിൽപ്പിനാവശ്യമായ വിഭവങ്ങളും ധാരാളമുണ്ട്. ഈ പ്രകൃതി വിഭവങ്ങളെ വേണ്ടവിധം സംരക്ഷിച്ചില്ലെങ്കിൽ പ്രകൃതിയുടെ സന്തുലനത്തിന് കോട്ടം തട്ടും. നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ദിനമാണ് ലോക പ്രകൃതി സംരക്ഷണ ദിനം. എല്ലാ വർഷവും ജൂലൈ 28 ദിനം ആചരിക്കുന്നത്. പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെയും ഭാവി തലമുറയ്ക്കായി പരിസ്ഥിതിയെ പരിപാലിക്കേണ്ടതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ലോകമെമ്പാടും അവബോധം വളർത്തുന്നതിനാണ് ദിനം ലക്ഷ്യമിടുന്നത്. പ്രകൃതിയോട് ഇണങ്ങിയുള്ള സുസ്ഥിരമായ ജീവനം എന്ന സന്ദേശത്തിലൂന്നിയാണ് ഇത്തവണത്തെ ദിനാചരണം. പ്രകൃതി സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, IUCN. സർക്കാർ ഇതര സംഘടനകളുടെ കൂട്ടായ്മയായ IUCN സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുക, പ്രകൃതിയെ വിലമതിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന നീതിപൂർവമായ ഒരു ലോകം കെട്ടിപ്പടുക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഭൂമിയിലെ പ്രകൃതി വിസ്മയങ്ങളുടെയും പൈതൃക സ്ഥാപനങ്ങളുടെയും സംരക്ഷണവും പുനഃസ്ഥാപനവും ലക്ഷ്യമിട്ടുകൊണ്ട് വിവിധ ഐക്യരാഷ്ട്ര സംഘടനകളും സംയോജിച്ച് പ്രവർത്തിച്ചു വരുന്നു. പ്രകൃതി സംരക്ഷണത്തിനായി സ്വച്ഛ് ഭാരത് അഭിയാൻ, ഹരിത കേരളം മിഷൻ തുടങ്ങി നിരവധി കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ രാജ്യത്ത് നിലവിലുണ്ട്. കേരളത്തിന്റെ സമ്പന്നമായ സസ്യജന്തുജാലങ്ങളെ സംരക്ഷിക്കുന്നതിലും പ്രകൃതി സമ്പത്തിന്റെ പൈതൃകം ഭാവി തലമുറയ്ക്ക് ഉറപ്പാക്കുന്നതിലും നമ്മുടെ വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളും നിർണായക പങ്ക് വഹിക്കുന്നു. നമ്മുടെ കേരളത്തിന്റെ തനതായ ജൈവ വൈവിധ്യവും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയും സംരക്ഷിക്കുന്നതിലും ഈ സംരക്ഷിത പ്രദേശങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. തിരുവനന്തപുരം സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് സജു എസ് നായർ വാർത്താ തരംഗിണിയോട്.
1: ഗുജറാത്തിലെ താപ്തി മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന ഏകദേശം 1600 കിലോമീറ്ററോളം നീളമുള്ള പശ്ചിമഘട്ടമാണ് കേരളത്തിന്റെ ജീവനാഡിയും പരിസ്ഥിതി സന്തുലനാവസ്ഥയുടെ അടിത്തറയും. പശ്ചിമഘട്ടം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചതും അതോടൊപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 8 ജൈവവൈവിധ്യം അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നുമാണ്. കേരളത്തിലൂടെയുള്ള 44 നദികളും ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നുമാണ്. നമ്മുടെ ജല സുരക്ഷയും അതോടൊപ്പം കുടിവെള്ള ലഭ്യതയും കൃഷിയും എല്ലാം ഈ നദികളെ പൂർണ്ണമായും ആശ്രയിച്ചിരിക്കുന്നു. സൗത്ത് വെസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ കാലവർഷക്കാറ്റെ തടഞ്ഞു നിർത്തി കേരളത്തിൽ സമൃദ്ധമായ മഴ പെയ്യിക്കുന്നതിൽ പശ്ചിമഘട്ടത്തിന് നിർണായകമായ പങ്കുണ്ട്. ലോകത്ത് മറ്റൊരിടത്തും കാണാത്ത തരത്തിലുള്ള സസ്യജന്തുജാലങ്ങൾ നമുക്ക് പശ്ചിമഘട്ടത്തിൽ കാണാൻ സാധിക്കും. പശ്ചിമഘട്ടത്തിലെ വനങ്ങൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്ത് ആഗോളതാപനം തടയാൻ വളരെയധികം സഹായിക്കുന്നുമുണ്ട്. വനനശീകരണത്തിൽ നിന്നും വന്യജീവി നാശത്തിൽ നിന്നും പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാൻ കേരളത്തിൽ ദേശീയോദ്യാനങ്ങളും അതോടൊപ്പം തന്നെ വന്യജീവി സങ്കേതങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. നാളിതുവരെ 18 വന്യജീവി സങ്കേതങ്ങളും 6 ദേശീയോദ്യാനങ്ങളുമാണ് പശ്ചിമഘട്ടത്തിൽ കേരളത്തിലുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങൾ സൈലന്റ് വാലി, ഇരവികുളം, പെരിയാർ, അതുപോലെ തന്നെ ഷോല നാഷണൽ പാർക്കുകളുമാണ്. ഇത്തരത്തിലുള്ള സംരക്ഷിത പ്രദേശങ്ങൾ വന്യജീവി സംരക്ഷണം നേടുന്ന ജീവികൾക്ക് സുരക്ഷിതമായ സ്വാഭാവികമായ വാസസ്ഥലം ഒരുക്കുന്നുണ്ട്. ഉയർന്ന മലനിരകളിലെ കാടുകൾ മണ്ണൊലിപ്പ് തടയുകയും ഉരുൾപൊട്ടൽ സാധ്യത വളരെയധികം കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനും ഇത് ഒരു പരിധിവരെ സഹായിക്കുന്നുമുണ്ട് എന്നുള്ളതാണ്. വനത്തിനും പരിസ്ഥിതിക്കും കോട്ടം തട്ടാതെ വിനോദസഞ്ചാരത്തിലൂടെ പ്രാദേശിക സാമ്പത്തിക വളർച്ചയ്ക്കും ഇത്തരത്തിലുള്ള സംരക്ഷണം

0: പ്രദേശങ്ങൾ വളരെയധികം സഹായിക്കുന്നുണ്ട്. പശ്ചിമഘട്ടവും അതിലെ സംരക്ഷിത പ്രദേശങ്ങളും കേവലം ഒരു കാടോ അല്ലെങ്കിൽ മലനിരയോ മാത്രമല്ല, കേരളത്തിന്റെ ഭാവി കുടിവെള്ള ലഭ്യതയുടെയും കാലാവസ്ഥാ സുരക്ഷയുടെയും താക്കോല് കൂടിയാണ്. പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കുക എന്നത് നാം ഓരോരുത്തരും നമ്മളെ തന്നെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്.
1: കാലാവസ്ഥാ വ്യതിയാനം, ജൈവ വൈവിധ്യ നാശം, മലിനീകരണം, ജലക്ഷാമം, വനനശീകരണം എന്നിവ പ്രകൃതിയെ ഗുരുതരമായി ബാധിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം ഇന്ന് ലോകം നേരിടുന്ന വലിയ വെല്ലുവിളിയാണ്. അമിതമായ ചൂട്, വെള്ളപ്പൊക്കം, വരൾച്ച എന്നിവയുടെ പ്രധാന കാരണം മനുഷ്യരുടെ പ്രവർത്തനങ്ങളാണ്. കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുകയും പരിസ്ഥിതി സൌഹൃദ ജീവിതശൈലി സ്വീകരിക്കുകയും ചെയ്യണം. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ അഡ്വാൻസ്ഡ് സെന്റർ ഫോർ അറ്റ്മോസ്ഫറിക് റഡാർ റിസർച്ച് ഡയറക്ടർ ഡോക്ടർ എസ് അഭിലാഷ് വാർത്താ തരംഗിണിയോട്:
2: നാം ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന വെള്ളവും കഴിക്കുന്ന ആഹാരവും നമ്മുടെ ജീവിതത്തെ നിലനിർത്തുന്ന കാലാവസ്ഥയും എല്ലാ ആരോഗ്യകരമായ പ്രകൃതി വ്യവസ്ഥകളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഇന്ന് ലോകം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ രൂക്ഷമായ പ്രത്യാഘാതങ്ങൾ നേരിടുകയാണ്. അതോടൊപ്പം ആവാസ വ്യവസ്ഥകളുടെ നാശം, മലിനീകരണം, പ്രകൃതി വിഭവങ്ങളുടെ അമിത ചൂഷണം എന്നിവ മൂലം ജൈവ വൈവിധ്യവും അതിവേഗം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനവും ജൈവ വൈവിധ്യ നാശവും പരസ്പരം ബന്ധപ്പെട്ട പ്രതിസന്ധികളാണ്. ഇവയെ നേരിടാൻ സമഗ്രമായ സമീപനങ്ങളാണ് നമുക്ക് ആവശ്യം. ജൈവ വൈവിധ്യ സംരക്ഷണം കാലാവസ്ഥാ പ്രവർത്തനത്തിന്റെ ഏറ്റവും ഫലപ്രദമായ മാർഗങ്ങളിലൊന്നാണ്. വനങ്ങൾ, തണ്ണീർത്തടങ്ങൾ, കണ്ടൽക്കാടുകൾ, പുൽമേടുകൾ, പവിഴപ്പുറ്റുകൾ എന്നിവ കാർബൺ ആഗിരണം ചെയ്ത് കാലാവസ്ഥയെ സുസ്ഥിരമായി നിലനിർത്തുക, കാലാവസ്ഥയെ നിയന്ത്രിക്കുകയും പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കുകയും ശുദ്ധജലം, ആഹാരം, ഉപജീവനം എന്നിവ ഉറപ്പാക്കുകയും ചെയ്യുന്ന പ്രകൃതിയുടെ വരദാനങ്ങളാണ്. ഈ ആവാസ വ്യവസ്ഥകളെ സംരക്ഷിക്കുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നത് പരിസ്ഥിതി സംരക്ഷണം മാത്രമല്ല, കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുന്നതിനുള്ള ഏറ്റവും ഫലപ്രദവും ചെലവ് കുറഞ്ഞതുമായ മാർഗങ്ങളിൽ ഒന്നാണ്. സുസ്ഥിര ഭാവിയിലേക്കുള്ള ഏറ്റവും പ്രതീക്ഷ നൽകുന്ന സമീപനങ്ങളിൽ ഒന്നാണ് പ്രകൃതി അധിഷ്ഠിത പരിഹാരങ്ങൾ. വനവൽക്കരണം, വനങ്ങളുടെ പുനഃസ്ഥാപനം, തണ്ണീർത്തടങ്ങളുടെയും കണ്ടൽക്കാടുകളുടെയും സംരക്ഷണം, നഗരങ്ങളിൽ ഹരിത ഇടങ്ങൾ വികസിപ്പിക്കൽ, പ്രകൃതിയോട് ഇണങ്ങിയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കൽ എന്നിവ ഇതിന്റെ മികച്ച ഉദാഹരണങ്ങളാണ്. ഇത്തരം പരിഹാരങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തെ ലഘൂകരിക്കാനും ജൈവ വൈവിധ്യം സംരക്ഷിക്കാനും പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കാനും ജലസുരക്ഷ വർദ്ധിപ്പിക്കാനും മനുഷ്യരുടെ ക്ഷേമം മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നു. ജലം, ഊർജം, വനങ്ങൾ, ഭൂമി, മറ്റ് പ്രകൃതി വിഭവങ്ങൾ എന്നിവ ഇന്ന് നാം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചാണ് വരും തലമുറയുടെ ജീവിത നിലവാരം നിർണ്ണയിക്കുന്നത്. വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപഭോഗം, ജലസംരക്ഷണം, പുനരുപയോഗം, പുനരുൽപ്പാദിപ്പിക്കാവുന്ന ഊർജ സ്രോതസ്സുകളുടെ പ്രയോജനം, സുസ്ഥിര കൃഷിരീതികൾ എന്നിവയിലൂടെ വികസനവും പരിസ്ഥിതി സംരക്ഷണവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. പ്രകൃതിയെ സംരക്ഷിക്കുന്നത് നമ്മുടെ നിലനിൽപ്പിനുള്ള അനിവാര്യതയാണെന്ന് നമുക്ക് തിരിച്ചറിയാം. കാലാവസ്ഥാ പ്രവർത്തനം, ജൈവ വൈവിധ്യ സംരക്ഷണം, സുസ്ഥിര വിഭവ മാനേജ്മെന്റ്, പ്രകൃതി അധിഷ്ഠിത പരിഹാര മാർഗങ്ങൾ എന്നിവയിലൂടെ നമുക്ക് കൂടുതൽ ഹരിതവും സുരക്ഷിതവും പ്രതിരോധ ശേഷിയുള്ളതുമായ ഒരു ലോകം വരും തലമുറകൾക്കായി സൃഷ്ടിക്കാം. നാം പ്രകൃതിയെ സംരക്ഷിക്കുമ്പോൾ പ്രകൃതി നമ്മെയും സംരക്ഷിക്കുന്നു.
1: പ്രകൃതിയാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറ. ശുദ്ധവായുവും വെള്ളവും ഭക്ഷണവും എല്ലാം പ്രകൃതിയിൽ നിന്നാണ് ലഭിക്കുന്നത്. എന്നാൽ നമ്മുടെ പരിസ്ഥിതി ഇന്ന് പലവിധത്തിലും മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. പരിസ്ഥിതി മലിനീകരണത്തിന്റെ ഏറ്റവും രൂക്ഷമായ വശം മാലിന്യങ്ങളുടെ കൂമ്പാരമാണ്. ഇത് പലതരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. പരിസ്ഥിതി പ്രവർത്തകനും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ സാലി പാലോട്:
3: ജീവജാലങ്ങളുടെ നിലനിൽപ്പാണ് പ്രകൃതി. പ്രകൃതി സംരക്ഷിക്കേണ്ടത് ഓരോ മനുഷ്യരുടെയും ആവശ്യമായ ഒരു പ്രക്രിയയാണ്. പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഭൂമിയും ജലവും വായുവും എല്ലാം മലിനമാകുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. മുൻകാലങ്ങളിൽ മാലിന്യങ്ങൾ എന്ന് പറയുന്നത് മണ്ണിൽ ലയിച്ചു ചേരു തരത്തിലാണ്. ഇന്ന് അങ്ങനെയല്ല. ഉപയോഗശൂന്യങ്ങളായ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കൂമ്പാരമാകുകയും അവിടെ ഭയങ്കരമായ ഒരു പരിസ്ഥിതി മലിനീകരണം സംഭവിക്കുകയാണ്. വർഷങ്ങളായുള്ള ഒരു ജൈവ വൈവിധ്യം നാശം സംഭവിച്ചാൽ അത് പുനഃസ്ഥാപിക്കുക വലിയ ബുദ്ധിമുട്ടുള്ളതാണ്. അതിന്റെ ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. എല്ലാ വികസനങ്ങളും നാട്ടിന് ആവശ്യമാണ്. എന്നാൽ പല ഫാക്ടറികളിൽ നിന്നും വരുന്ന മാലിന്യങ്ങൾ ജലത്തിലേക്ക് ഒഴുകിവിടുകയും ആ ജലന മലിനമാകുകയും അത് ഉപയോഗിക്കുന്നവർക്കെല്ലാം അസുഖം ബാധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഈ നദിയിലെ ജലം ഏതെല്ലാം ഭാഗത്തെത്തുന്നു അവിടെ എല്ലാം കുളങ്ങളും നദികളും എല്ലാം മലിനമാകുകയും കുടിവെള്ളം മലിനമായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഫാക്ടറിയിൽ നിന്ന് വരുന്ന പുകയും അതേപോലെ തന്നെ അന്തരീക്ഷത്തെക്കാട്ടുന്ന വിഷ ദ്രാവകങ്ങളും കുട്ടികൾക്ക് മുതിർന്നവർക്കും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും എല്ലാം വരുത്തി വെക്കാനായിട്ട് ഇത് ഒരു കാരണമായി തീരുന്നു. അതേപോലെ തന്നെ മാലിന്യങ്ങൾ കൂമ്പാരമാകുമ്പോൾ അവിടെ കൊതുകും എലിയും അങ്ങനെയുള്ള ജീവജാലങ്ങളും മനുഷ്യന് മാരകമായ അസുഖങ്ങൾ വരുത്തുവാനുള്ള ഒരു

0: സംവിധാനത്തിലേക്ക് നീങ്ങും. അതുകൊണ്ട് എല്ലാ ജനങ്ങളിലും പാരിസ്ഥിതിക അവബോധം ഉണ്ടാകണം. അതുപോലെ തന്നെ കുട്ടികളുടെ പഠന വിഷയങ്ങളിലും പരിസ്ഥിതി സംരക്ഷണം എന്ന രീതിക്കുള്ള ഒരു പാഠ്യ രീതി വരേണ്ടതായിട്ടുണ്ട്.
1: പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രധാന ഘടകങ്ങളാണ് വനസംരക്ഷണം, മൃഗസംരക്ഷണം, നദീജല സംരക്ഷണം എന്നിവ. വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുക എന്നത് മാത്രമല്ല, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക, വനങ്ങളെ കാത്തുസൂക്ഷിക്കുക, ജൈവ വൈവിധ്യം നിലനിർത്തുക എന്നിവയും അതിൽ ഉൾപ്പെടുന്നു. പ്രകൃതിയെ നശിപ്പിച്ചാൽ അതിന്റെ പ്രത്യാഘാതം നമ്മളെ തന്നെ ബാധിക്കും. റിട്ടയർഡ് അധ്യാപകനും കർഷകനും തൊടുപുഴയിലെ കേരള അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി ചെയർമാനുമായ കെ ജി ആന്റണി വാർത്താ തരംഗിണിയോട്.
2: കാർഷിക മേഖല എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സുഭിക്ഷതയുടെയും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ഭക്ഷണാവശ്യത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. പരിസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കാലം തെറ്റിയ മഴയും വേനൽക്കാലവും വറ്റുണങ്ങിയ നദികളും എല്ലാം പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ജീവിത നിർവഹണത്തിൽ പരിസ്ഥിതിയിൽ വരുന്ന മാറ്റം അവന്റെ മാനസിക വ്യാപാരങ്ങളെയും അതേ രീതിയിൽ സ്വാധീനിക്കുന്നു. എന്നാൽ ഒരു കാലഘട്ടത്തിൽ സഹകരണത്തിന്റെ അടിസ്ഥാനത്തിൽ പരസ്പരം പ്രവർത്തിച്ചിരുന്ന ആളുകൾക്ക് ഇന്ന് ഒറ്റപ്പെടലിന്റെ അല്ലെങ്കിൽ മറ്റൊരു തലത്തിലേക്ക് മാറേണ്ടി വരുന്നത് ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്വാധീനിക്കുന്ന വിഷയമായി പരിസ്ഥിതിയുടെ തകർച്ച ഇന്ന് വന്നിരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളവും അതിലുപരി കേരളത്തിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളവും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രതിസന്ധികൾ വളരെ കൂടുതലാണ്. ഓരോ ദിവസം ചെല്ലുംതോറും പ്രതിസന്ധികളുടെ ആക്കം വർദ്ധിക്കുകയും ആ പ്രതിസന്ധി താങ്ങാനാവാതെ ആ മേഖലയിലെ കർഷകർ വിട്ടൊഴിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് ഗുരുതരമായ ഭക്ഷ്യക്ഷാമത്തിനും അതോടൊപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണമാകും. അതുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലെത്തിക്കുന്നതിന് പര്യാപ്തമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ നമുക്ക് ഭാവി ജീവിതത്തെ കരുപിടിപ്പിക്കാനും പുതിയ തലമുറയ്ക്ക് നമുക്ക് ഈ ഭൂമിയെ തിരിച്ചു കൊടുക്കുവാനും കഴിയൂ എന്നുള്ള സത്യം ഉൾക്കൊള്ളണം.
1: ആധുനിക മനുഷ്യന്റെ അതിരറ്റ ഉപഭോഗ ആസക്തി മൂലം ഒട്ടനവധി ജീവജാലങ്ങൾ ഭൂമുഖത്തുനിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, മനുഷ്യരുടെ അമിതമായ ഇടപെടലുകൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകർക്കുകയാണ്. പ്രകൃതി സംരക്ഷണത്തിൽ യുവതലമുറയ്ക്കും ഉത്തരവാദിത്തമുണ്ട്. സ്കൂളുകളിലെ പരിസ്ഥിതി ക്ലബ്ബുകൾ ഇതിൽ സുപ്രധാന പങ്കുവഹിക്കുന്നു. പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിനി നിള വി എസ്.
3: നമ്മുടെ സ്കൂളിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആരോ നട്ട ഒരു മുത്തശ്ശി നെല്ലിയുണ്ട്. സ്കൂൾ കെട്ടിടം പണികഴിപ്പിക്കാനായിട്ട് മുറിച്ചു മാറ്റാൻ തീരുമാനിച്ചതാണ് അവളെ. എന്നാൽ സ്കൂളിലെ പ്രകൃതി സ്നേഹികളായിട്ടുള്ള വീട്ടിലേക്കാൾ ചെന്ന് അവളെ വളരെ പണം ചെലവാക്കി മൂടോടെ പിഴുത് വീണ്ടും നട്ടുകിളപ്പിച്ചിട്ടുണ്ട്. അവളുടെ ചുവട്ടിൽ ആ തണലിൽ കഥ പറഞ്ഞിരിക്കാൻ പഴയ തലമുറയിലെ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും നമ്മളൊന്ന് ഒത്തുചേരും. നാളെ നമ്മുടെ ജീവിതം നല്ലതാകണമെങ്കിൽ നല്ല കാലാവസ്ഥയും ശുദ്ധമായിട്ടുള്ള കുടിവെള്ളവും ഗുണമേന്മയുള്ള ആഹാരവും ശുദ്ധവായും ഉണ്ടാകണം. അതിനായിട്ടാണ് ഇന്നേ നമ്മൾ പ്രകൃതി സംരക്ഷകരായി മാറുന്നത്. ശാസ്ത്രബോധമുള്ള ഒരു തലമുറ എന്ന നിലയിൽ, പൗരബോധത്തോടെ നാളെ നാളെ നയിക്കേണ്ടവർ എന്ന നിലയിൽ, നമുക്ക് ചുറ്റുമുള്ള വൃക്ഷങ്ങളെയും ജീവജാലങ്ങളെയും തോടിനെയും പുഴയെയും ഒക്കെ സംരക്ഷിക്കേണ്ടതുണ്ട്. നല്ല വൃത്തിയും വെടുപ്പുമുള്ള ഇടമായ നമ്മുടെ ഓരോ നാട്ടിടങ്ങളും സംരക്ഷിക്കേണ്ടതുണ്ട്. നമുക്ക് ഓർമ്മയുണ്ടല്ലോ 2018 നടന്ന പ്രളയം. അന്ന് നാം എല്ലാവരും ഒത്തുചേർന്ന് അതിജീവിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ വരാതിരിക്കാനായി നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതുണ്ട്. സുഗതകുമാരി പാടിയത് ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി എന്നാണല്ലോ. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മോടൊപ്പമുള്ള എല്ലാവർക്കും വേണ്ടി, ഇനി ജനിക്കാൻ ഉള്ളവർക്കും വേണ്ടി കൂടിയുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് പ്രകൃതി സംരക്ഷണ ദിനം ആചരിക്കുന്നത്. ഒരു ദിവസം കൊണ്ട് തുടങ്ങി അവസാനിപ്പിക്കേണ്ടതല്ല ഇത്, ഒരു ജീവിതം കൊണ്ട് അർത്ഥപൂർണമാക്കേണ്ടതാണത്.
1: പരിസ്ഥിതി സംരക്ഷണം ഒരു കൂട്ടായ പരിശ്രമമാണ്. സർക്കാർ, സർക്കാരിതര സംഘടനകൾ, പൊതുജനങ്ങൾ എന്നിവർ സംയുക്തമായി പ്രവർത്തിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് മാലിന്യ സംസ്കരണവും പരിസ്ഥിതി സംരക്ഷണവും ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം പ്രകൃതിയിലുണ്ട്. എന്നാൽ അത്യാഗ്രഹം കൊണ്ട് നമുക്ക് വേണ്ടതെല്ലാം തരുന്ന സുന്ദരമായ പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ നമ്മുടെ തന്നെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നു. ഓർക്കുക, ഈ ഭൂമിയിൽ മനുഷ്യർക്ക് മാത്രമായി നിലനിൽക്കാനാവില്ല. മനുഷ്യരും പ്രകൃതിയും ജന്തുക്കളും സസ്യങ്ങളും അന്തരീക്ഷത്തിലെ ഓരോ ഘടകവും അടങ്ങുന്ന നമ്മുടെ ആവാസ വ്യവസ്ഥയിലെ കണ്ണികൾ മുറിയാതെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രകൃതി വിഭവങ്ങൾ ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കാൻ പഠിക്കണം. ആരോഗ്യമുള്ള സമൂഹത്തിന്റെ അടിസ്ഥാനം ആരോഗ്യമുള്ള പരിസ്ഥിതിയാണെന്ന തിരിച്ചറിവുണ്ടാകണം. ഒരാൾ വിചാരിച്ചാൽ ലോകം നന്നാവില്ലെന്ന വാദം ഇനി വേണ്ട. ഒരാളിൽ തുടങ്ങുന്ന മാറ്റം സമൂഹം ഏറ്റെടുക്കുമ്പോൾ അത് വഴി തുറക്കുന്നത് ഒരു വലിയ മാറ്റത്തിലേക്കാണ്. പ്രകൃതിയും

0: പ്രകൃതി വിഭവങ്ങളും ഒരു തലമുറയ്ക്ക് മാത്രമായുള്ള സ്വത്തല്ല, വരും തലമുറയ്ക്കായി കരുതലോടെ സൂക്ഷിക്കേണ്ട, സംരക്ഷിക്കേണ്ട വരദാനമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.
1: ജലം അമൃതാണ്, അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയും. നമ്മുടെ ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും ജലസ്രോതസ്സുകൾ വീണ്ടെടുക്കാൻ ഇപ്പോൾ സുജലം ഭാരത ആപ്പ്. ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും വിവരങ്ങൾ പങ്കുവയ്ക്കാനും ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നമ്മെ സഹായിക്കുന്നു. ഒരു തുള്ളി പോലും പാഴാക്കാതെ സുരക്ഷിതമായ ഭാവി പടുത്തുയർത്താം.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
3: ആകാശവാണി.
4: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
5: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കറുത്ത പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം എം എസ് ആശ.
6: ഹൃദയസ്പർശിയായ സംഗീതത്തിലൂടെയും ജീവിതാനുഭവങ്ങളിലൂടെയും പ്രിയപ്പെട്ടവരുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഞാൻ എന്റെ പ്രിയഗാനങ്ങളുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് വാക്കുകളുടെ കരുത്തുകൊണ്ട് മലയാള സാഹിത്യത്തിലും വിവർത്തന ശാഖയിലും തന്റേതായ ഒരിടം കണ്ടെത്തിയ ശ്രീദേവി എസ് കർത്തയാണ്. കൂടാതെ സാമൂഹിക അനീതികൾക്കെതിരെ ഉച്ചത്തിൽ ശബ്ദിക്കുന്ന ആക്ടിവിസ്റ്റായും മിണ്ടാപ്രാണികൾക്കായി ജീവിതം സമർപ്പിച്ച മൃഗാവകാശ പ്രവർത്തകയായും നമ്മെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ശ്രീദേവി എസ് കർത്ത. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. സ്വാഗതം മേഡം.
7: നമസ്കാരം.
6: അപ്പൊ നമുക്ക് പുസ്തകങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ആരംഭിച്ചാലോ. അപ്പൊ പർപ്പിൾ ഹിബിസ്കസ് ചോര ചെമ്പരത്തി എന്ന പേരില് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരുന്നല്ലോ. ഇപ്പൊ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടവും കുട്ടിക്കാലത്തിൽ നിന്നും അഡൽഹുഡിലോട്ടുള്ള പെയിൻഫുൾ ട്രാൻസിഷനും ഒക്കെ പ്രമേയമായിട്ടുള്ള ഒരു പുസ്തകമാണല്ലോ. അപ്പൊ ശ്രീദേവി എന്ന പെൺകുട്ടി ഇന്നത്തെ ശ്രീദേവി എസ് കർത്തയിൽ എത്തി നിൽക്കുമ്പോൾ കുട്ടിക്കാലം എങ്ങനെയാണ് സ്വാധീനിച്ചതെന്ന് പറയാം.
7: ഞാന് ഒറ്റ കുട്ടിയായിരുന്നു. അച്ഛന്റെ അമ്മയുടെയും വളരെ ലേറ്റ് ആയിട്ട് കല്യാണം കഴിച്ച് അതുകൊണ്ട് തന്നെ ലേറ്റ് ആയിട്ട് പ്രസവിച്ച് ഉണ്ടായ ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് എന്റെ കൂടെ കളിക്കാനൊന്നും ആരുമില്ല. അച്ഛൻ പത്രപ്രവർത്തകനായിരുന്നു, നല്ല വായനാശീലമുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്തുള്ള പല കുട്ടികളെയും പോലെ എന്റെയും ജീവിതം എന്ന് പറയുന്ന വായനയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടാണ്. കവിതാ വായന അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. പിന്നെ ഒറ്റക്കുട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞുള്ള സിബ്ലിംഗ് റൈവലറി അല്ലെങ്കിൽ എന്റെ കൂടെ ചേട്ടനോ അനിയനോ ഉണ്ടെങ്കിൽ എന്തായിരുന്നിരിക്കും ഒരു പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക് എന്നെ ഏതെങ്കിലും തരത്തിൽ നിഷേധിക്കുമായിരുന്നോ, അത് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ അന്ന് പഠിച്ചിരുന്ന സ്കൂളിലൊക്കെ വ്യക്തമായിട്ടുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു, വേർതിരിവുണ്ടായിരുന്നു. ആൺകുട്ടികൾ പെൺകുട്ടികൾ
6: സംസാരിക്കാൻ,
7: ഞാൻ പഠിച്ചതൊക്കെ ഇവിടെ തന്നെയാണ്. അപ്പോ ആ ഒരു വ്യത്യാസം വെച്ചാൽ സംസാരിക്കാൻ പാടില്ല, ഒരു റബ്ബർ പോലും കൈമാറ്റം ചെയ്തു കഴിഞ്ഞാൽ അതൊരു കുറ്റകൃത്യമായിട്ട് കാണുന്ന, പെൺകുട്ടിയുടെ സ്വഭാവത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന അങ്ങനത്തെ ഒരു സാമൂഹിക അന്തരീക്ഷം, ഒരു വിദ്യാഭ്യാസ അന്തരീക്ഷം അന്നുണ്ടായിരുന്നു. എന്നെ സമയത്തോളം എനിക്ക് അന്നും അറിയില്ല ജെൻഡർ ഇക്വാലിറ്റി ആണ് നമ്മൾ ശ്രമിക്കുന്നതെന്ന്. പക്ഷെ എനിക്കൊരിക്കലും മനസ്സിലായിരുന്നില്ല എന്തുകൊണ്ട് എനിക്കൊരു ആൺകുട്ടി സുഹൃത്തായി കൂടാന്നുള്ളത്. അപ്പൊ എനിക്ക് ആൺകുട്ടികൾ സുഹൃത്തുണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ തന്നെ ടീച്ചേഴ്സ് വളരെ മോശമായ ഭാഷയിൽ ഉപയോഗിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. എന്താ പറയുക, നിഷേധിയാണെന്നോ അല്ലെങ്കിൽ തലതിരിഞ്ഞവളാണെന്നോ, ആ സ്ഥിരം ഡയലോഗ്സ് ഒക്കെ. അപ്പൊ അത് ഞാൻ കണ്ടിട്ടുണ്ട്, വീട്ടിൽ കണ്ടിട്ടില്ലെങ്കിലും പുറത്ത് കണ്ടിട്ടുണ്ട്. ഇപ്പോ ഈ ചിമാമാൻഡ അഡീച്ചി എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റിന്റെ നോവൽ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. കാര്യം അതിനകത്ത് ഭയങ്കരമായ പിതൃമേധാവിത്വമാണ് നമ്മൾ കാണുന്നത്. അതിനകത്ത് ഒരു അച്ഛൻ, ഒരു പാസ്റ്റർ, അദ്ദേഹത്തിന്റെ മുഴുവൻ ശക്തിയും പുരുഷന്റെ ശക്തി ഉപയോഗിച്ച്, മതത്തിന്റെ ശക്തി ഉപയോഗിച്ചിട്ട് ഒരു പെൺകുട്ടിയെയും ഒരു ആൺകുട്ടിയെയും രണ്ടു കുട്ടികളെയും അടിച്ചമർത്തുകയും അവരുടെ എല്ലാ സ്വാതന്ത്ര്യത്തെയും ഹനിക്കുകയും ചെയ്യുകയും അവസാനം ആ ആൺകുട്ടി പ്രതികരിക്കുകയും ചെയ്യുന്നതാണ് ആ സ്റ്റോറി. എനിക്ക് തോന്നുന്നു എന്റെ പ്രായത്തിൽ അല്ലെങ്കിൽ ഈ പ്രായത്തിലുമുള്ള മിക്കവാറും മനുഷ്യർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു സ്റ്റോറി. അതുകൊണ്ടാണ് അത് തന്നെ ചൂസ് ചെയ്തത്. ഞാൻ ചൂസ് ചെയ്ത നോവൽ തന്നെയാണ് അത് വിവർത്തനം ചെയ്യാൻ. ഞാൻ ഡി സി ബുക്സിന് വേണ്ടിയിട്ട് ധാരാളം ട്രാൻസ്ലേഷൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനു മുൻപ് ഞാൻ മിലൻ കുന്ദരയുടെ അൺബെയറബിൾ ലൈറ്റ്നെസ് ഓഫ് ബീങ് ചെയ്തിട്ടുണ്ട്. അതിനു മുൻപ് കാവേരി നമ്പീശന്റെ സെന്റ് ഓഫ് ദി പെപ്പർ എന്നൊരു പുസ്തകം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ആ ഒരു ബന്ധമുണ്ട് ഡി സി ആയിട്ട്. കുറച്ചുനാൾ ഇങ്ങനെ വിവർത്തനം ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞു എന്തെങ്കിലും ഒരു പുസ്തകം ചൂസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചൂസ് ചെയ്തതാണ് ഈ പുസ്തകം.
6: ട്രാൻസ്സെൻഡൻസ്, മൈ സ്പിരിച്വൽ എക്സ്പീരിയൻസസ് വിത്ത് പ്രമുഖ് സ്വാമിജി എന്ന പുസ്തകം കാലാതീതം എന്ന പേരിൽ മാഡം ട്രാൻസ്ലേറ്റ് ചെയ്തു. പക്ഷെ എന്റെ പുസ്തക പ്രകാശന വേദിയിൽ നിന്ന് സ്ത്രീ ആയതുകൊണ്ട്

0: മാത്രം
1: അങ്ങനെ അതെ
0: വിവേചനപരമായിട്ട് ഒരു സാഹചര്യം ഉണ്ടാവുകയും മാറ്റി നിർത്തപ്പെടുമെന്ന ഒരു സാഹചര്യത്തിൽ നിലപാട് വ്യക്തമാക്കി മാഡം അവിടെ നിന്ന് ഇറങ്ങിപ്പോയതും വലിയ വിവാദങ്ങൾ അക്കാലത്ത് ഉണ്ടാക്കിയിരുന്നല്ലോ. ആ ഒരു സംഭവം എങ്ങനെയാണ് മാഡത്തിനെ സ്വാധീനിച്ചത്?
1: അല്ല, അത് വേദി നല്ല ഇറങ്ങിപ്പോയത്. ഈ ബാപ്സ് എന്ന് പറയുന്ന ഈ സ്വാമി നാരായണ സംസ്ഥ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ റിച്ചസ്റ്റ് സന്യാസി സമൂഹമാണ്. അപ്പൊ ആ സമൂഹത്തിനകത്ത് നമുക്ക് അവിശ്വസനീയമായിട്ടുള്ള ജെൻഡർ ഇനിക്വാലിറ്റി ഉണ്ട്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബ്രഹ്മചാരികൾക്ക് സ്ത്രീകളെ കാണാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. അതിന്റെ ഏറ്റവും വേർസ്റ്റ് ഫോം കേൾക്കണമെങ്കിൽ ഇവരെ ഒരു ഗ്രൂപ്പായിട്ടാണ് ട്രാവൽ ചെയ്യുക ഈ സ്വാമിമാര്. അപ്പൊ അവരൊരു ഫ്ലൈറ്റിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അവർ ആ ഫ്ലൈറ്റിന്റെ ഉടമസ്ഥർക്ക് ഒരു എഴുത്തയക്കും. എന്ന് വെച്ചാൽ ഞങ്ങള് സഞ്ചരിക്കുന്ന ഫ്ലൈറ്റിൽ ഞങ്ങൾക്ക് ചായയോ മറ്റു പാനീയമോ ആഹാരമോ സ്ത്രീകൾ തരാൻ പാടില്ല. ഒരു എമർജൻസി വന്നാൽ സ്ത്രീകൾ വിമാനം തകരാൻ പോകുന്നു എന്ന് വരുന്ന അവസ്ഥയെ പോലും ഒരു എയർ ഹോസ്റ്റസ് വന്നിട്ട്, ഫീമെയിൽ ഹോസ്റ്റസ് വന്നിട്ട് ഞങ്ങളോട് സംസാരിക്കരുത്, ഇതൊക്കെ എഴുതി കൊടുക്കുന്നതാണ്. അത്രയും അടഞ്ഞ ഒരു സമൂഹമാണ്, പക്ഷെ അതീവ ധനികരാണ്. അപ്പൊ അവരുടെ ഗുരുവാണ് നമ്മുടെ എ പി ജെ അബ്ദുൽ കലാമിന്റെയും ഗുരുവായിരുന്നു അദ്ദേഹം. ആ ഗുരുവിനെ കുറിച്ച് എഴുതിയ ഒരു പുസ്തകമാണ്, ആ പുസ്തകം ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യും. അതിനിടയിൽ കലാം സാർ മരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇത് അവതരിപ്പിക്കാനായിട്ട് പ്രകാശനം ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ അവരൊരു എഴുത്തയച്ചു, ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത സ്ത്രീ വരാൻ പാടില്ല, വേദിയിൽ വന്ന് ഞങ്ങളുടെ ഒപ്പം ഇരിക്കാൻ പാടില്ല. ഞങ്ങളുടെ ഒപ്പം ഇരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല
0: അറിയിച്ചിരുന്നു,
1: ഞങ്ങളുടെ മുൻപിലുള്ള 9 റോയിൽ സ്ത്രീകളാരും പാടില്ല. ഇങ്ങനെ ഒരു കാര്യം അന്ന് അത് പ്രസാധനം ചെയ്ത് തൃശൂർ കറന്റ് ബുക്സിനെ അവർ അറിയിച്ചു. തൃശൂർ കറന്റ് ബുക്സ് എന്നോട് പറഞ്ഞു, ഇങ്ങനെ അവരുടെ ഒരു എഴുത്ത് വന്നിട്ടുണ്ട്, നിങ്ങൾ വരരുത്. അപ്പൊ അതിനെ ഞാൻ എഴുതിയ പുസ്തകം പ്രകാശനം ചെയ്യുന്നിടത്ത് ഞാൻ വരാൻ പാടില്ല എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം ഞാൻ എന്നുള്ള വ്യക്തിയല്ല പറയുന്നത്. ഇപ്പൊ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ ഉണ്ടോ ഇല്ലേ, ഇപ്പൊ എനിക്ക് പനി പിടിച്ചാൽ പോകാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. പക്ഷെ അങ്ങനല്ല, അതൊരു ഒരു ഫാഷിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചുവടുവെപ്പായിരുന്നു അത്. ശരിക്കും കേരളത്തിലേക്ക് ആദ്യമായിട്ട് ആ ഒരു ഫാസിസം കടന്നു വരുന്നതിന് ഒരു മുന്നോടിയായിട്ട് ഒരു ട്രയൽ ആയിട്ടാണ് അത് മനസ്സിലാക്കുന്നത് ഞാൻ. കാര്യം അങ്ങനെ ഒരു മതം വന്നിട്ട് അനുശാസിക്കുകയാണ് ഒരു സ്ത്രീ എന്റെ മുമ്പിൽ ഇരിക്കരുത് എന്ന് പറയുമ്പോൾ നമ്മൾ അത് തീർച്ചയായിട്ടും എതിർക്കും. അങ്ങനെ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ്, ഇങ്ങനെ എന്നോട് ആവശ്യപ്പെട്ടു. പിന്നെ അങ്ങോട്ട് സമൂഹം ഏറ്റെടുത്താണ് കാണുന്നത്. ഒരു വലിയൊരു പ്രക്ഷോഭമായിട്ട് മാറി. എല്ലാ ആക്ടിവിസ്റ്റുകളും, ഫിലിം വർക്ക് ചെയ്യുന്നവർ, സാഹിത്യകാരന്മാർ, നാടക പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ എല്ലാവരും റോഡിലിറങ്ങി. അവസാനം ഇവിടെ 10-25 പേരായിട്ട് സന്യാസിമാരെല്ലാം വന്നിട്ട് താമസിക്കുന്നവരെല്ലാം അടുത്ത ഫ്ലൈറ്റിൽ തിരിച്ചു പോകേണ്ടി വന്നു. അത് എന്നെ സംബന്ധിച്ചോളം എന്നെ ഒരു പേഴ്സണൽ വിക്ടറി എന്നതിനേക്കാളും കൂടുതൽ ഒരു സമൂഹത്തിന്റെ വിജയമാണ്. ഒരു സമൂഹം അങ്ങനത്തെ ഒരു ശക്തമായ ഒരു പ്രതിരോധം തീർക്കുക. ഒരാളുടെ പോസ്റ്റിലാണ് ഞാൻ ചെന്ന് സംസാരിച്ചത് പോലും അല്ല, എന്റെ ഒരു ഒറ്റ ഫേസ്ബുക്ക് പോസ്റ്റിൽ അത്ര ശക്തമായിട്ട് സമൂഹം പ്രതിരോധിച്ചു എന്നുള്ളത് ഒരു വലിയ പ്രതീക്ഷയാണ് തന്നത്. അങ്ങനെ ഒരു കാര്യം ഇപ്പൊ സംഭവിച്ചാൽ സമൂഹം അങ്ങനെ പ്രതിരോധിക്കുമോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്.
0: മാഡം, ഇപ്പൊ ചോദിക്കുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സന്യാസ വിഭാഗമാണ് ഇങ്ങനെ ഒരു ആവശ്യം അല്ലെങ്കിൽ ഇത്തരം ഒരു ആശയവുമായിട്ട് അന്ന് മുന്നോട്ട് വന്നത്. അപ്പോ അന്നും ലിംഗ വിവേചനപരമായിട്ടുള്ള ഈ ഒരു നടപടി ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് എന്നുള്ളതല്ല, അല്ലാതെ ആസ് എ സൊസൈറ്റി ഹോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ലിംഗ വിവേചനപരമായിട്ടുള്ള സമീപനങ്ങൾ നിലനിൽക്കുന്നുണ്ടോ?
1: തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം ഇതൊക്കെ നമ്മുടെ കണ്ടീഷനിങ് ആണ്. ഇതൊന്നും ഒരു കാലഘട്ടം കൊണ്ടോ അല്ലെങ്കിൽ ഒരു നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടോ ഒന്നും മാറുന്നതല്ല. അത് ശരിക്കും നമ്മൾ ജീവിതം അനുഭവിച്ച് നമ്മൾ കണ്ടെത്തുന്നതാണ്, മാറ്റുന്നതാണ്. കാര്യം ഒരു മനുഷ്യൻ ശരിക്കും അയാളുടെ ഹൃദയം ഓപ്പൺ ആക്കി വെച്ചാൽ അയാൾക്ക് കാണാൻ പറ്റും എന്നിൽ നിന്ന് ഒട്ടും വ്യത്യാസമില്ല, ഒട്ടും കഴിവ് കുറവല്ല, കഴിവ് കൂടുതലാണെങ്കിലേ ഉള്ളൂ എന്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ എന്റെ കൂടെ പഠിക്കുന്ന സ്ത്രീ, എന്റെ കൂടെ സഞ്ചരിക്കുന്ന സ്ത്രീ. ആ ഒരു ഓപ്പൺനെസ് ഇല്ലാത്തിടത്തോളം കാലം പിന്നെ ഇത് കൺവീനിയന്റ് ആണ്. ഈ ഒരു ഈ ലിംഗ അസമത്വം എന്ന് പറയുന്നത് ഒരു പുരുഷ സമൂഹത്തിനെ സംബന്ധിച്ചോളം വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ആ കൺവീനിയന്റ് ഓപ്ഷൻ ഇൻകൺവീനിയന്റ് ആകുന്ന സന്ദർഭത്തിലാണ് മാറി ചിന്തിക്കുന്നത്. പലപ്പോഴും നിയമം കൊണ്ട് പോലും അത് മാറില്ല, നമ്മുടെ ജീവിതാനുഭവം കൊണ്ടാണ് അത് മാറുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നും സമൂഹം ബാഹ്യമായിട്ട് അംഗീകരിക്കുമ്പോഴും നമ്മൾ അറിയാത്ത ഒരുപാട് മേഖലകളിൽ ഇതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്, അത് ഉറപ്പാണ്.
0: ഇപ്പോൾ ആ പുസ്തകത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ ശാസ്ത്രീയതയും ആത്മീയതയും തമ്മിൽ പരസ്പര പൂരകങ്ങളാണ് എന്ന് പറയുന്നുണ്ട്, അതിനോട് മാഡം യോജിക്കുന്നുണ്ടോ?
1: തീർച്ചയായിട്ടും, രണ്ടും അന്വേഷണമാണല്ലോ. ആത്മീയതയും ഒരു രീതിയിലുള്ള അന്വേഷണമാണ്, ശാസ്ത്രവും അന്വേഷണമാണ്. ഇപ്പൊ ആത്മീയതയുടെ അന്വേഷണത്തിന്റെ എൻഡ് എന്ന് പറയുന്ന മതമാണ്. മതത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടെ അന്വേഷണം തീർന്നു, പിന്നെ അതൊരു ആചാരവും അനുഷ്ഠാനവുമായിട്ട് ഒരു അടഞ്ഞ സാധനമായി. ശാസ്ത്രവും അതുപോലെ ഏതെങ്കിലും തരത്തിൽ കണ്ടീഷൻഡ് ആയിക്കഴിഞ്ഞാൽ അതോടുകൂടി ശാസ്ത്രത്തിന്റെയും പുരോഗതി അവസാനിച്ചു. പക്ഷെ ഇതുവരെയും ശാസ്ത്രം അങ്ങനെ അടയ്ക്കപ്പെട്ടിട്ടില്ല, അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഗുണം. പക്ഷെ ആത്മീയതയും മതവും രണ്ടും രണ്ടാണ്. മതത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആത്മീയത നശിച്ചു തന്നെയാണ്. ആത്മീയത ഇല്ല മതത്തിൽ. മതത്തിലുള്ളത് പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു കണ്ടീഷനിങ് ആണ്, നമ്മൾ ആവർത്തിക്കുകയാണ്. പറഞ്ഞത് തന്നെ ആവർത്തിക്കുന്നു, ചെയ്തത് തന്നെ ആവർത്തിക്കുന്നു, അത് ഒരാളെ കൂടുതൽ കൂടുതൽ അടയ്ക്കും. അപ്പൊ ആത്മീയതയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ശാസ്ത്രവും ആത്മീയതയും ഒരുപോലെയാണ്. രണ്ടും അവസാനിക്കാത്ത അന്വേഷണങ്ങൾ എന്നുള്ള നിലയ്ക്കും രണ്ട് തലത്തിലുള്ള അന്വേഷണങ്ങൾ എന്നുള്ള നിലയ്ക്കും, ഒന്ന് ബാഹ്യമായിട്ട് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നു, മറ്റേത് കുറച്ചുകൂടെ സൂക്ഷ്മ തലത്തിൽ അന്വേഷിക്കുന്നു. ഇത് രണ്ടും വളരെ പ്രസക്തമാണ് ഒരു മനുഷ്യ സമൂഹത്തിന്.
0: മാഡത്തോട് ആത്മീയ

0: ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും?
1: എന്നോട് ആത്മീയത ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ ഞാനത് അന്വേഷണം എന്നേ പറയുള്ളൂ. അവസാനിക്കാത്തൊരു അന്വേഷണമാണ് ആത്മീയത. നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും എത്തിച്ചേർന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ അത് എൻഡ് ചെയ്തു. ആ അന്വേഷണം ഒരേ സമയം നമ്മളെ എന്താ പറയുക, കൂടുതൽ കൂടുതൽ നവമാക്കിക്കൊണ്ടിരിക്കുകയും കൂടുതൽ കൂടുതൽ പുതുക്കിക്കൊണ്ടിരിക്കുകയും കൂടുതൽ അന്വേഷിക്കാനും കൂടുതൽ ആഴത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പൊ എനിക്ക് മരണം വരെയും ഒരാൾ ആത്മീയവാദിയാണ് അല്ലെങ്കിൽ ആത്മീയതയാണ് അയാളുടെ വഴി എന്ന് തോന്നിയാൽ അയാൾ അന്വേഷണം നിർത്താതിരിക്കുക എന്നുള്ളതാണ്. ഞാൻ എത്തിച്ചേർന്നു എന്നുള്ളത് തോന്നൽ വരുന്നിടത്ത് ഒരു ആശ്രമം വരും, ഒരു ഗുരു വരും, ശിഷ്യന്മാർ വരും, പിന്നെ ബാക്കിയെല്ലാം വരും. അല്ലെങ്കിൽ ഞാൻ എന്തോ ആയി എന്നുള്ളൊരു അഹങ്കാരം അവിടെ വന്നു. ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഓരോ തവണയും നമ്മൾ അറിഞ്ഞതിനെ പരിശോധിച്ച് പരിശോധിച്ച് മുന്നോട്ട് പോകുന്നതിനാണ് ഞാൻ ആത്മീയത എന്ന് പറയുന്നത്.
0: നമുക്ക് ഈ പരിപാടിയിലെ ഇഷ്ടഗാനങ്ങൾ കൂടെ പങ്കുവയ്ക്കാറുണ്ട്. നമുക്ക് ആദ്യത്തെ പാട്ടിലേട്ട്.
1: ഞാനൊക്കെ 1970s 1980s ചെറുപ്പമായിരുന്നതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിലുള്ള ആൾക്കാരെല്ലാം ഏകദേശം ആ കാലഘട്ടത്തിലെ പാട്ടുകൾ തന്നെയായിരിക്കും ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ ആദ്യം ചൂസ് ചെയ്യുന്നത് മൗനമേ നിറയും മൗനമേ എന്നുള്ള പാട്ടാണ്. എല്ലാവർക്കും പ്രിയപ്പെട്ട പാട്ടായിരിക്കും അത്. തകരാ എന്നുള്ള ചിത്രത്തിൽ പൂവച്ചൽ ഖാദറിന്റെ രചനയിൽ സംഗീതം എം ജി രാധാകൃഷ്ണൻ, പാടിയത് ജാനകി. ഈ പാട്ടിൽ എനിക്ക് വളരെ യുണീക്കായിട്ട് തോന്നിയ ഒരു ലൈനുണ്ട്, കുളിരായി നിറമായി ഒഴുകും ദുഃഖം. അപ്പൊ ദുഃഖത്തെ നമ്മൾ ഒരിക്കലും കുളിരായിട്ടോ നിറമായിട്ടോ കാണത്തില്ല അല്ലെ. എപ്പോഴും ഒരു ഇരുട്ടാണ് നമ്മളെ സമയം, അല്ലെങ്കിൽ ഒരു മുഷിഞ്ഞ നിറമാണ് ദുഃഖത്തിന് എപ്പോഴും. അത് കുളിരൊട്ടുമല്ല, ഒരു താപമാണ്. അപ്പൊ ഇതിനൊരു ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട്. പിന്നെ ഈ പാട്ടില് വിഷ്വലൈസേഷൻ ആ സിനിമ കണ്ടവർക്കറിയാം, വളരെ വിജനമായിട്ടുള്ള വളരെ ഏൻഷ്യന്റ് ആയിട്ടുള്ള കുറെ പാറക്കെട്ടുകളുടെ ഇടയിൽ വലിയ സുന്ദരിയൊന്നും അല്ലാത്തൊരു നായിക, നമ്മുടെയൊക്കെ പോലെ ശരാശരി ഒരു നായിക, അവളുടെ ജീവിതത്തിലെ ഒരു വൈകാരിക അഭാവത്തെ ആദ്യമായിട്ട് ഫേസ് ചെയ്യാണ്. അപ്പോ മൗനത്തെ എങ്ങനെ വാക്കുകൾക്കകത്ത് കൊണ്ടുവരാം എന്നുള്ളതിന്റെ ഒരു സുന്ദരമായ ഉദാഹരണം, ആഴമുള്ള ഉദാഹരണമാണ് ഈ പാട്ട്.
0: നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം.

0: മിലിന്ദ് കുന്ദേരയുടെ അൺബെയറബിൾ ലൈറ്റ്നെസ് ഓഫ് ബീയിങ് എന്ന പുസ്തകം ഉയിരടയാളങ്ങൾ എന്ന പേരിൽ മലയാളത്തിലോട്ട് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിലും യഥാർത്ഥ വ്യക്തിത്വവും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലുള്ള വ്യക്തിത്വവും തമ്മിലുള്ള ഒരു സംഘർഷമാണല്ലോ. ഇപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെങ്ങനെ കാണണം എന്നൊക്കെ ഉള്ളൊരു കോൺഫ്ലിക്ട് സാധാരണഗതിയിലുള്ള എല്ലാ മനുഷ്യനും കടന്നു പോകുന്ന ഒരു അവസ്ഥയാണല്ലോ. യഥാർത്ഥ വ്യക്തിത്വത്തിൽ ജീവിക്കാനുള്ള ധൈര്യം എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന കാലം വിദൂരമാണ്.
1: അത്രയും ഓപ്പൺനെസ് ഒരു സൊസൈറ്റിയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആസ് ലോങ് ആസ് ഒരു സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എപ്പോഴും ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. ആ ഫ്രെയിം വർക്ക് പലതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ സുരക്ഷ, എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കാം എന്ന് പറഞ്ഞാൽ അതൊരു അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കും പോവാം എന്നുള്ളതാണ്. ഇപ്പൊ ഒരു ക്രിമിനൽ ആണ് എന്റെ ഉള്ളിലെങ്കിൽ എന്റെ ഇഷ്ടം പോലെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല. പക്ഷെ ഞാനത് എന്റെ ഒരു വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ള നിലയിൽ അതൊരു അടിച്ചമർത്തൽ ഞാൻ അനുഭവിക്കുകയും ചെയ്യും. പക്ഷെ ഒരു സൊസൈറ്റിയിൽ ആ ഒരു ഓപ്പൺനെസ് ഒരു പരിധി കഴിഞ്ഞ് ഒരിക്കലും എസ്റ്റാബ്ലിഷ്ഡ് ആവില്ല. കാര്യം അതിനകത്ത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ വരുമെന്നുള്ളത് കൊണ്ട്. പക്ഷെ ഒരു വ്യക്തിക്ക് തന്റെ സ്വാതന്ത്ര്യം എവിടം വരെ ആകാമെന്ന് തീരുമാനിക്കാം. അങ്ങനത്തെ ഒരു സൊസൈറ്റിയിൽ തീർച്ചയായിട്ടും ഒരു വലിയ പരിധി വരെ ഞാൻ എന്തായിരിക്കുന്നു അതിനെ ആസ്വദിക്കാനും അതിനെ ആവിഷ്കരിക്കാനും എനിക്ക് സാധിക്കും. പക്ഷെ എപ്പോഴും നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് ദ്രോഹം ആവാത്ത അവസ്ഥയും കൂടി അതും കൂടി കൺസിഡർ ചെയ്യുമ്പോഴാണ് നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നു, എന്റെ എല്ലാ വൈകാരിക വിക്ഷോഭങ്ങളും ഞാൻ അഴിച്ച് വിടുകയാണെങ്കിൽ ഒരു പക്ഷെ ആശയ്ക്ക് അതൊരു അപകടകരമായ അവസ്ഥയാവുമെങ്കിൽ അത് നമ്മൾ സ്വാതന്ത്ര്യം എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഓരോരുത്തരും അവനവന്റെ മുകളിൽ മറ്റൊരാളോടുള്ള കെയർ കൊണ്ട്, മറ്റൊരാളോടുള്ള കരുണ കൊണ്ട് അവനവന്റെ മുകളിൽ ഒരു സെൻസർ ചെയ്തുകൊണ്ട് തന്നെ ഒരു സമൂഹത്തിൽ ഓപ്പൺ ആയിട്ട് നിലനിൽക്കാൻ പറ്റുമെങ്കിൽ അതൊരു ഐഡിയൽ ആയിട്ടുള്ള സമൂഹമായിരിക്കും.
0: പക്ഷെ നമ്മൾ എല്ലാ ആൾക്കാരും മാഡം പറഞ്ഞ പോലെ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് പോലും മറ്റൊരാളിന്റെ അപ്രൂവലിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അക്സെപ്റ്റൻസിന് വേണ്ടിയിട്ടോ ഒക്കെ മാറ്റിവെക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ. അപ്പം അവിടെ ബെയർലി മിനിമം ആയിട്ട് പോലും നമുക്ക് നമ്മളായിട്ട് നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടല്ലോ. അപ്പൊ നമ്മളതിന്റെ ഒരു വയലൻസിലോട്ടോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രീമിലോട്ട് പോകണ്ട, ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു ഹെൽത്തി ലിമിറ്റിൽ പോലും ഒരു മനുഷ്യനെ അവനവനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇന്നത്തെ സമൂഹത്തിൽ കാണുന്നുണ്ട്.
1: അങ്ങനെ ഒരു അവസ്ഥ നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥ നിൽക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. ഒരു വ്യക്തി, അത് പുരുഷനോ സ്ത്രീയോ ആയിക്കോട്ടെ, അവനവന് ഒരു ബെയർ മിനിമം സ്വാതന്ത്ര്യം പോലും അല്ലെങ്കിൽ അവനവന്റെ ഒരു ബെയർ മിനിമം ആവിഷ്കാരം പോലും അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം പോലും ഇല്ലാത്ത ഒരു ബന്ധമോ ഒരു സമൂഹമോ ഒരു വീടോ അല്ലെങ്കിൽ ഒരു കുടുംബാന്തരീക്ഷമോ ഒരു ഔദ്യോഗിക അന്തരീക്ഷമോ എന്താണെങ്കിലും അത് ഒരാൾ സഹിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. നമ്മുടെ എല്ലാ തരത്തിലുള്ള യാത്രകളെയും അത് മുടക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ആന്തരികമായിട്ടുള്ള യാത്ര, ബാഹ്യമായിട്ടുള്ളതും, നമ്മുടെ അന്വേഷണത്തെയും നമ്മുടെ കണ്ടെത്തലുകളെയും എല്ലാത്തിനെയും അത് വല്ലാത്ത രീതിയിൽ മലിനപ്പെടുത്താൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു അന്തരീക്ഷം അത് ഒരു മനുഷ്യനെ ഡിസേർവ് ചെയ്യുന്നില്ല. സോ ഐ തിങ്ക് അങ്ങനെ ഒരാൾ തിരിച്ചറിയുന്ന മൊമെന്റിൽ അയാൾ എന്ത് വില കൊടുത്തും അതിൽ നിന്ന് പുറത്തു കടക്കുക എന്നുള്ളതാണ്. അതിനകത്ത് പലപ്പോഴും സ്ത്രീകൾ കുട്ടികളുടെ കാര്യം പറഞ്ഞിട്ട് എന്റെ കുട്ടിക്ക് ഒരു കുടുംബാന്തരീക്ഷം നഷ്ടപ്പെടും. പലപ്പോഴും ഇത്തരം കുടുംബാന്തരീക്ഷം കുട്ടിക്ക് വലിയ തോതിലുള്ള ദോഷമാണ് ചെയ്യുക. അപ്പൊ നമ്മൾ ചുറ്റുപാടത്തും ഒരുപാട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്ത്രീകൾ കുട്ടികളുമായിട്ട് പുറത്തു വരികയും കുട്ടികൾ വളരെ ഓപ്പൺ ആയിട്ടും വളരെ കൂടുതൽ ബുദ്ധിശാലികളായിട്ടും കൂടുതൽ ജീവിതത്തെ കൈകാര്യം ചെയ്യാൻ അറിയുന്നവരായിട്ടും മാറുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മള് നമ്മുടെ സ്വത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു അന്തരീക്ഷം അത് എവിടെയാണെങ്കിലും അത് അലാവ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്.
0: ഇപ്പൊ വിവർത്തന കൃതികൾക്കൊപ്പം തന്നെ ശ്രദ്ധിക്കപ്പെട്ട മൗലികമായ കൃതികളും ഉണ്ടല്ലോ. എങ്ങനെയാണ് കവിതാ രചന എന്നുള്ള ഒരു പ്രോസസ് മാഡത്തിനെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നത്?
1: ഞാൻ കവിത എഴുതിയില്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ആളൊന്നും അല്ല. ഞാൻ കവിത എഴുതി കളയാം എന്ന് വിചാരിച്ച് എഴുതുന്ന ആളാണ്. അങ്ങനെ എഴുതണം എന്ന് വിചാരിക്കുമ്പോൾ എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് എന്തോ ഈശ്വരാനുഗ്രഹത്തിലോ പ്രകൃതിയുടെ അനുഗ്രഹത്താലോ എനിക്ക് എഴുതാൻ പറ്റുന്നുണ്ട്. നാളെ ഒരു കവിത എഴുതണം എന്ന് വിചാരിച്ചിട്ട് എനിക്കൊരു കവിത വരും. ഞാൻ ഏറ്റവും അധികം ഡിറ്റാച്ച്ഡ് ആയിരിക്കുന്നതും കവിതയോടാണ്. ഞാൻ എഴുതിക്കഴിഞ്ഞ കവിത ഞാൻ എവിടെയും പ്രസിദ്ധീകരിക്കാൻ അയച്ചിട്ടില്ല. ഞാൻ ഒരു ആനുകാലികളിലും പ്രസിദ്ധീകരിക്കാത്തൊരു വ്യക്തിയാണ്. ഒരിക്കലും ഞാൻ ഒരു കടലാസ് എടുത്ത് എന്റെ കവിത പ്രസിദ്ധീകരിക്കണം അതിന്റെ അഹങ്കാരം കൊണ്ടല്ല, കാര്യം ഞാൻ എഴുതി കഴിഞ്ഞു കഴിയുമ്പോൾ എനിക്ക് അതിനോട് ഡിറ്റാച്ച്ഡ് ആവുന്നതുകൊണ്ട് പിന്നീട് അത് വായിക്കുക എന്നുള്ള പ്രോസസ്സ് പോലും ഞാൻ ചെയ്യാറില്ല. എന്റെ കൂടെ അടുത്തുള്ള ഫ്രണ്ട്സൊക്കെ വായിക്കും, എന്റെ ഹസ്ബൻഡ് വായിക്കും. കഴിഞ്ഞു അതവിടെ. പിന്നെ അത് കുറച്ച് കൂടുതലാവുമ്പോഴത്തേക്ക് നമ്മൾ പുസ്തകമാക്കിയിട്ടുണ്ട്. ഇപ്പൊ രണ്ട് പുസ്തകമായിട്ടുണ്ട്, ഇപ്പൊ മൂന്നാമത്തെ പുസ്തകം വരും. അപ്പൊ കവിത എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒപ്പം സഞ്ചരിക്കുന്ന എന്റെ ഒപ്പം ജീവിക്കുന്ന

0: ഇരിക്കുന്ന ഒന്നിനെ പോലെയാണ്. അത് അവിടെ ഉണ്ട്, അതിനെ എപ്പം വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാം, എപ്പം വേണമെങ്കിലും ആക്സസ് ചെയ്യാതെയും ഇരിക്കാം. അതാണ് എന്റെ ഒരു ശീലം.
1: അതൊരു സെൽഫ് എക്സ്പ്രഷൻ ആണോ?
0: നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വല്ലാതെ വെമ്പീട്ട് ചെയ്യണതല്ല, പക്ഷെ എന്ത് എക്സ്പ്രസ് ചെയ്യുമ്പോഴും അതിലൊരു സെൽഫ് ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ എന്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാ ജീവജാലങ്ങളും ഞാനും എല്ലാം കൂടെ ചേർന്നാണ് എന്റെ കവിത ഇരിക്കുന്നത്. അപ്പൊ ഞാൻ രണ്ട് ലൈൻ എഴുതിയാലും അതിനകത്ത് ഇവരെല്ലാവരും വരും. അപ്പൊ ആ തരത്തിൽ ഞാൻ എന്റെ എല്ലാ അനുഭവങ്ങളും, ദൃശ്യം മാത്രമല്ല കേൾക്കുന്നതും മനസ്സിലാക്കിയതും കാണുന്നതും എല്ലാ അനുഭവങ്ങളും ചേരും അതിനകത്ത്. അപ്പൊ ആ തരത്തിൽ അത് സെൽഫ് എക്സ്പ്രഷൻ മാത്രമല്ല, ഞാൻ കാണുന്നതും കേൾക്കുന്നതും ഞാൻ എന്തൊക്കെ സ്പർശിക്കുന്നു അതെല്ലാം അതിനകത്തുണ്ട്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് മാറി നിന്നിട്ട് എഴുതാൻ പറ്റില്ല.
1: വിരൂപി മാഡത്തിന്റെ പുസ്തകമാണല്ലോ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇരുണ്ട പ്രമേയം പശ്ചാത്തലമാക്കിയിട്ടുള്ള നാടോടി കഥകളുടെ സമാഹാരം, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യത്യസ്തമായ?
0: ഞാൻ മനഃപൂർവ്വം, എനിക്ക് ഞാന് ഈ ജീവിതത്തിന്റെ ഡാർക്കർ സൈഡിനോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ് എന്ന് പറഞ്ഞാൽ, എല്ലാം ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ അല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ ഒന്ന് രണ്ട് കഥകൾ ഞാൻ ഇങ്ങനെ കെയിം അക്രോസ്. അപ്പൊ ഞാൻ പെട്ടെന്ന് സ്റ്റണ്ട് ആയി പോയി. കാര്യം അതിനകത്ത് നമ്മൾ ഈ കേൾക്കുന്ന ഫെയറി ടെയിൽസിലെ പോലെ ഒരു ഹാപ്പി എൻഡിങ് എന്ന് മാത്രമല്ല, ടെറിബിൾ എൻഡിങ് ആണ് പലതും. നമുക്ക് താങ്ങാൻ പറ്റാത്ത ചില തിരിവുകളും പിരിവുകളും ഒക്കെ ഉള്ള, അപ്പൊ ഇത്തരം കഥകൾ എവിടെ ഉണ്ട് എന്ന് ഞാൻ അന്വേഷിച്ചു. ഇങ്ങനത്തെ കഥകൾ ഞാൻ അത് ഷോക്ക് ചെയ്തു. കാര്യം നമുക്ക് ശരിക്കും വല്ലാതെ നമ്മളെ വളരെ കാലം ഹോണ്ട് ചെയ്യുന്ന പോലത്തെ കഥകൾ, അത് പ്രേത കഥകളും അല്ല. എവറി ഡേ ലൈഫിൽ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകുമ്പോൾ ചില സമയത്ത് ഉണ്ടാകുന്ന മനുഷ്യനല്ലാതെ ആയി പോകുന്ന അവസരങ്ങളുണ്ട്. മനുഷ്യനല്ല, ദേവനും അല്ല, പിശാചു അല്ലാത്ത ഒരു അവസ്ഥയിൽ, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ മനുഷ്യൻ ചെയ്തു പോകുന്ന കാര്യങ്ങളെ ഫോക്ലോർ ആയിട്ട് അവതരിപ്പിച്ചതാണ് ലോകത്ത് പല ഭാഗങ്ങളിൽ. അപ്പൊ ഞാൻ ആ ഇരുണ്ട കഥകൾ, അത്തരത്തിലുള്ള കഥകളുടെ വലിയ തോതിലുള്ള ഒരു കളക്ഷൻ ഞാൻ കണ്ടെത്തി. പല സ്ഥലങ്ങളിൽ പല കഥകൾ വായിച്ച് അതിനകത്തൊക്കെ എല്ലാം കൂടി എടുത്തിട്ട് ആണ് ഞാൻ വിരൂപി ചെയ്തത്.
1: അതിനെ എങ്ങനെയായിരുന്നു?
0: വളരെ കുറച്ച് ആൾക്കാരെ പുസ്തകം വായിച്ചിട്ടുള്ളൂ. അവൈലബിൾ ആണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞില്ല. വളരെ കുറച്ചുപേരെ വായിച്ച ആൾക്കാർ എന്നോട് തിരിച്ച് ഫീഡ്ബാക്ക് വളരെ അയ്യോ ഞങ്ങൾക്ക് ഇത് ഉറങ്ങാൻ പോലും പറ്റിയില്ല പുസ്തകം വായിച്ചിട്ടെന്ന് പറഞ്ഞവരുണ്ട് ഒരുപാട് പേര്. കാര്യം ഞാനും ഉറങ്ങിയിട്ടില്ല. ചില കഥകൾ വായിച്ച് നമ്മൾ വല്ലാതെ ഹോണ്ടഡ് ആവും. അപ്പൊ ആ തരത്തിലുള്ള കഥകൾ അന്ന് അത് വലിയ തോതിൽ ചെലവായി പോയിട്ടില്ല. കാര്യം ഫോക്ലോർ എപ്പോഴും നമ്മളെ സന്തോഷിപ്പിക്കുകയും സമാശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യണമല്ലോ. നമ്മളെ ഹാപ്പി എൻഡിങ് ആണ് ശീലം മനുഷ്യർക്ക്, ഫെയറി ടെയിൽസിലാണ് ശീലം. ഫോക്ക് ടെയിൽസിനകത്തെ ഇരുണ്ട ഭാഗങ്ങൾ അത്രയും ആൾക്കാരെ അട്രാക്ട് ചെയ്തില്ല എന്ന് തോന്നുന്നു. അത് ഒറ്റ എഡിഷനെ വന്നിട്ടുള്ളൂ.
1: മാഡം ജർമ്മൻ പഠിച്ചിട്ടുണ്ടല്ലോ.
0: ആ അയ്യോ,
1: എന്തായിരുന്നു അതിന്റെ പ്രചോദനം?
0: അതിന്റെ പ്രചോദനം എന്ന് പറഞ്ഞാൽ നമ്മള് ഗുന്തഗ്രാസ് ഒക്കെ വായിച്ച് ആ കാലഘട്ടം ടിൻഡ്രം ഒക്കെ വായിക്കുന്ന സമയം അതൊന്ന്. രണ്ടാമത് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചിരുന്നത്. അപ്പൊ എം എ കഴിഞ്ഞു. എം എ കഴിഞ്ഞിട്ട് പിന്നെ പണിയൊന്നുമില്ല. അപ്പം ഞാനും എന്റെ ഹസ്ബൻഡും, അന്ന് ഞങ്ങള് സുഹൃത്തുക്കളാണ്, പാർട്ട്നേഴ്സ് ആണ്, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച സമയം ഞങ്ങൾക്ക് പോയി ഇരിക്കാൻ സ്ഥലമില്ല. ഞങ്ങൾ അടുത്തൊരു കോഴ്സ് ചേർന്നാലേ നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് അകത്ത് ഒരു ആക്സസ് ഉള്ളൂ. അപ്പൊ അങ്ങനെ ആലോചിച്ചപ്പോ ജർമ്മൻ ഭാഷ, ജർമ്മൻ കോഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ ഞങ്ങൾ പോയി ചേർന്നു. പക്ഷെ അത് എക്സ്ട്രാ ഓർഡിനറി അനുഭവമായിരുന്നു. കാര്യം ഞങ്ങൾക്ക് അന്ന് വളരെ നല്ലൊരു സാറായിരുന്നു ശ്രീകാന്തൻ സർ. അദ്ദേഹം ഇപ്പം മരിച്ചുപോയി. അദ്ദേഹം ഒരു വലിയ ലോകത്തിലേക്ക് നമ്മളെ നയിച്ചു. ആ ലോകം എന്താന്ന് വെച്ചാൽ, ഭാഷ എങ്ങനെ പഠിപ്പിക്കാം, ഭാഷ എങ്ങനെ പഠിക്കാം ഏറ്റവും നന്നായിട്ട്. കാര്യം അദ്ദേഹം നമ്മളോട് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ജർമ്മനിൽ മാത്രമേ സംസാരിക്കൂ. നമുക്ക് അതിന്റെ ഒന്നും അറിയില്ല, പക്ഷെ ജർമ്മനിൽ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. എല്ലാം തൊട്ട് തൊട്ട് സംസാരിക്കും. ഡോറാണെങ്കിലും ചെയറാണെങ്കിലും ഇതൊക്കെ തൊട്ടിട്ട് ജർമ്മൻ ഭാഷ. അങ്ങനെയാണ് ജർമ്മൻ ഭാഷ പഠിച്ചത്. ടാഞ്ചിബിൾ ആയിട്ട് നമ്മൾ തൊട്ട് പഠിച്ചു ഭാഷ. അതെന്റെ ജീവിതത്തിലെ വലിയൊരു എക്സ്ട്രാ ഓർഡിനറി അനുഭവമാണ്.
1: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ?
0: ഓക്കെ, ഇത് ശ്രീ മഹാദേവൻ തന്റെ എന്നുള്ള പാട്ടാണ്. ഈ പാട്ട് ഞാൻ ചൂസ് ചെയ്തതിന് ഒരു പേഴ്സണൽ റീസൺ ഉണ്ട്. ഞാനും എന്റെ ഹസ്ബൻഡും ഞങ്ങൾ താമസിക്കാൻ തുടങ്ങിയ സമയത്ത് തിരുവനന്തപുരം വഴുതക്കാട് ഒരു പഴയ വീട്ടിലാണ് താമസിച്ചിരുന്നത്. എന്നുവെച്ചാൽ മുല്ലത്തറയും കിളിമരവും ഒക്കെ ഉള്ളൊരു വീട്, ചുറ്റുവരാന്ത ഇതൊക്കെ ഉള്ളൊരു വീട്. ആ വീട് പൊളിച്ചു കളയാൻ ഇട്ടിരുന്നതാണ്. നമുക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ വാടക കൊടുത്ത് അവിടെ താമസിക്കുന്നു. അപ്പൊ ആ സമയത്താണ് ഈ മലയാള സിനിമ 100 ഇയേഴ്സ് എന്നുള്ളതിന്റെ ഡോക്യുമെന്ററി വരുന്നത്. ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് ചെയ്തത്. ജോസ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹം മരിച്ചുപോയി. പിന്നെ അൻവർ അലി, അൻവറൊക്കെ ഞങ്ങളുടെ കൂടെ കോളേജിൽ പഠിച്ചതാണ്. അപ്പം അവര് ഞങ്ങളുടെ ആ പർട്ടിക്കുലർ വീട് ഈ ഡോക്യുമെന്ററിയുടെ ഷൂട്ടിന് വേണ്ടി എടുത്തു. ആ സമയത്ത് അദ്ദേഹം ബ്രഹ്മാനന്ദനെ വിളിച്ചു അവിടെ പാട്ട് പാടാനായിട്ട്. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, അദ്ദേഹം 2 ദിവസമേ ആയുള്ളൂ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട്. അപ്പൊ വളരെ പരവശനാണ്, നിൽക്കുമ്പോൾ തന്നെ വിറയ്ക്കുന്നുണ്ട്. ആ ഒരു കണ്ടീഷനിൽ പുള്ളി വരുമ്പോൾ നമ്മളെല്ലാവരും ആശങ്കയോടെ നോക്കി ഇദ്ദേഹം എങ്ങനെ പാടും എന്നുള്ളത്. പക്ഷേ അദ്ദേഹം ആ ഒരു എല്ലാം സെറ്റ് ചെയ്തിട്ട് ഈ ഒരു പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അത്ഭുതകരമായ രീതിയിൽ അത്രയും പരവശമായിട്ട് ഒരു ശരീരത്തിൽ നിന്ന് വളരെ ആർദ്ര ഗംഭീരമായിട്ടുള്ള ഒരു സോങ് ഇങ്ങനെ വന്നു. ശരിക്കും ഒരു പുരുഷ ശബ്ദം നേർത്ത പട്ടിഴയുന്ന പോലെ നമ്മുടെ ശരീരത്തിൽ വീഴുന്ന, ഞാൻ ആദ്യമായിട്ട്. സ്ത്രീ ശബ്ദം അങ്ങനെ ഉണ്ട്, സ്ത്രീ ശബ്ദം വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മളെ സ്പർശിക്കും. പുരുഷ ശബ്ദം ഞാൻ ഞെട്ടിപ്പോയി. കാരണം അത്രയ്ക്കും ആഴത്തിൽ നിന്ന് എവിടെ നിന്ന് വരുന്നു ഈ മനുഷ്യൻ ഈ ശബ്ദം. നമ്മൾ സത്യം പറഞ്ഞാൽ എനിക്ക് ബാക്കി ഏത് ഗായകരെക്കാളും എനിക്ക് മാലിന്യം എന്നുള്ള ചിത്രം കവിയായ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ രചനയിൽ കെ രാഘവൻ മാഷിന്റെ സംഗീതം

0: അടുക്കളയിൽ നിന്നും കുളിമുറിയിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലം ഇനി വെറുതെ ഒഴുക്കിക്കളയേണ്ട. സുജലം ഭാരതാപ് നിർദ്ദേശിക്കുന്ന ശോഷണ കുഴികളും മറ്റ് ശാസ്ത്രീയ രീതികളും ഉപയോഗിച്ച് ഈ ജലം പുനരുപയോഗിക്കാവുന്ന രീതിയിൽ മണ്ണിലേക്ക് ഇറക്കാം. ഇത് ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താൻ സഹായിക്കുന്നു. ഒരുക്കൂ വിവരങ്ങൾ ആപ്പിൾ രേഖപ്പെടുത്തു.
1: ഇപ്പൊ കേരളത്തിലെ ആദ്യത്തെ മലയാളം പോർട്ടലായിട്ടുള്ള വെബ് ലോകത്തിന്റെ ആദ്യത്തെ വന ഓൺലൈൻ അന്ന് ഇവിടെ എല്ലാം ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ മാതൃഭൂമി നിന്ന് റിട്ടയർ ചെയ്ത ശശിമോഹൻ സാർ ആൻഡ് എഡിറ്റർ, അപ്പൊ അറിയാം. ഓക്കെ, എഴുതിയ സാധനങ്ങളൊക്കെ കണ്ടു ഇഷ്ടമായി. ഞാൻ പഠിച്ച ഒരു പാഠം എന്ന് വെച്ചാൽ നമ്മളായിട്ടാണ് എഴുതുക. ഇതിനകത്ത് അങ്ങനെ ആരും വായിക്കില്ല. നെടുനെടുങ്കൻ വാചകങ്ങളൊന്നും എഴുതിയ

0: El pregrip. VIP മൃഗങ്ങളുടെ ഒരു പ്രകൃതിയാണ്. ഞാൻ വളരെ ഇടപെടുന്ന പ്രകൃതിയാണ്. പ്രകൃതി ഞാൻ കവിത പ്രകൃതിയെക്കുറിച്ചല്ല, പ്രകൃതിയെക്കുറിച്ച് എഴുതണം എന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. എഴുതി വരും
1: പോയാൽ ഏത് പാട്ടായിരിക്കും?
0: ചിലർ പാട്ട് എന്നുള്ള ചിത്രത്തിൽ രാഹു പാടിയത് രമ്യ ഭീഷൻ കലാമണ്ഡലം കോലത്തുപള്ളി കെ എം ഉദയൻ പോപ്പുമാണ്. രണ്ടു മുമ്പ് അകത്ത് കഥകളി പതിരുന്നുണ്ട്. ഭയങ്കരമായ റാനറിലുള്ള പാട്ടാണ് ആ.

0: മാഡം, തെരുവിൽ അലയുന്നതടക്കം മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം വരുന്നത് ഏത് ഘട്ടത്തിലാണ്? അല്ലെങ്കിൽ അതിനെ അങ്ങനെ ഇൻസ്പയർ ചെയ്തതോ മോട്ടിവേറ്റ് ചെയ്തതോ ആയിട്ടുള്ള എന്തെങ്കിലും പർട്ടിക്കുലർ ഇൻസിഡൻസ് ഉണ്ടോ?
1: വളരെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ എപ്പോഴും മൃഗങ്ങളുണ്ട്, പൂച്ച പട്ടി എല്ലാം ഉണ്ട്. പക്ഷെ എന്നെ ഒരു പൂർണ്ണമായിട്ടും ഒരു മൃഗാവകാശ പ്രവർത്തകയാക്കി മാറ്റുന്നതിനൊരു പ്രധാന കാരണം പന്തുവരാളി എന്ന് പറഞ്ഞൊരു പൂച്ചയാണ്. അവളെ ഞാൻ കാണുമ്പോൾ നാട്ടുകാർ വികൃതയായിട്ടുള്ള പൂച്ചയായിട്ട് ഉപേക്ഷിച്ചതാണ് അവളെ. അവളൊരു പട്ടിയുടെ പാൽ കുടിച്ച് കിടക്കുകയാണ് ഞാൻ കാണുമ്പോൾ. അപ്പോൾ അതിനെ എടുത്തുകൊണ്ട് വരുന്നു, വളർത്തുന്നു. വളർത്തി കഴിയുമ്പോൾ ഒരു ദിവസം അവൾ അപ്രത്യക്ഷമായി. അപ്രത്യക്ഷമായിട്ട് ഇവളെ കാണുന്നില്ല. അപ്പോൾ ഞാൻ അവളെ അന്വേഷിച്ച് കുറേ നടക്കുന്നു. നടക്കുമ്പോൾ ഒന്നും ഇവളെ കിട്ടുന്നില്ല. ഭയങ്കരമായിട്ട് എന്നെ എഫക്ട് ചെയ്തു ഇവളെ കാണാത്തത്. കാര്യം ഇവളെ എവിടെ പോയാലും ആൾക്കാർ ആട്ടി ഓടിക്കും, കാണാൻ ഭംഗിയില്ലാത്ത പൂച്ചയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ വളരെ വിഷമിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു ദിവസം രാത്രി ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാനൊരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൽ ഇവള് വരുന്നു. വന്നിട്ട് അവള് പറയുന്നു, അമ്മേ ഞാൻ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം കാണിച്ചു തരിക. അപ്പൊ ഞാൻ ഉണരുമ്പോൾ ആ സ്ഥലം എന്റെ വീടിന്റെ താഴെയുള്ള ഒരു ഓടയാണ്. അപ്പൊ ഞാൻ, അയ്യോ ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടല്ലോ എന്ന് പറഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ അവള് മരിച്ചു കിടക്കുക അവിടെ. പട്ടിയോ പൂച്ചയോ എന്തോ പിടിച്ചാണ് മരിച്ചു. അന്നാണ് ശരിക്കും സെന്റിയൻ ബീങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. കാര്യം അതുവരെ പൂച്ച വേറെ ലോകം, പട്ടി വേറെ ലോകം, ഞാൻ വേറെ ലോകം, ഞാൻ മനുഷ്യൻ, അത് മൃഗം. ഞാൻ എന്തോ കൊടുക്കുന്നു, കഴിക്കുന്നു, അവർ പോകുന്നു. പക്ഷെ അങ്ങനല്ല, വേറൊരു തലമുണ്ട്, വേറൊരു പോർട്ടൽ ഉണ്ട്, വേറൊരു ആശയവിനിമയ സാധ്യത അവിടെ കിടപ്പുണ്ട്. കാരണം ഒരു സ്വപ്നത്തിൽ വന്നിട്ട് അമ്മയെ ഞാനിവിടെ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ആ ജീവിയുടെ ഒരു ഇവോൾവ് ആയിട്ടുള്ള ഒരു സോളിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നത്. വളരെ ഉയർന്ന ഒരു തലത്തിലുള്ള ഒരു ആത്മാവുള്ള ഒരു ജീവിയാണ്. അപ്പൊ എല്ലാ ജീവികൾക്കും ആ ആത്മാവ് ഉണ്ട് എന്നുള്ളത്, അതിനുശേഷം എന്റെ ജീവിതത്തിൽ അതൊരു ഓപ്പണിംഗ് പോലെയാണ്, ഒരു കവാടം തുറന്നത് പോലെയാണ്. പിന്നീട് എന്റെ ജീവിതത്തിൽ അസംഖ്യം മൃഗങ്ങൾ വരികയാണ്, ഇഷ്ടം പോലെ, ആരോ പറഞ്ഞയക്കുന്ന പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു സമയത്ത് എനിക്ക് ഏകദേശം 45 പൂച്ചകൾ എന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പട്ടികൾ ഉണ്ട്. പിന്നെ ഞാൻ അവിടെ 2015 നമ്മുടെ നാട്ടില് ഒരുപാട് തെരുവ് നായ്ക്കളെ കൊന്ന ഒരു സമയമുണ്ട്. ആൾക്കാരങ്ങ് ഇറങ്ങി അങ്ങ് കൊല്ലുന്ന സമയം, അത് ഒരു വ്യവസായിയുടെ ആഭിമുഖ്യത്തിൽ കുറെ ആൾക്കാർ വന്നിട്ട് വർക്കലയിലും തിരുവനന്തപുരത്തൊക്കെ കൊല്ലുകയാണ്. അന്ന് ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. കാരണം വെച്ചാൽ എന്തുകൊണ്ട് ആൾക്കാർ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നു, എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഇത്രയും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ജീവികളെ കഴുത്തിൽ കയറും ഞെക്കി കൊല്ലുന്ന പബ്ലിക് ഡിസ്പ്ലേ നടത്തുമ്പോൾ എന്തുകൊണ്ട് ആരും അറിയുന്നില്ല, അന്വേഷിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അന്വേഷണം നടത്തി, ഏതെങ്കിലും NGOs ഉണ്ടോ. അങ്ങനെയാണ് ഞാൻ, മനേകാ ഗാന്ധിയുടെ ഒരു സംഘടനയുണ്ട്, പീപ്പിൾ ഫോർ ആനിമൽസ്, അപ്പൊ ഞാൻ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തു. ഞാൻ അവിടെ ജോയിൻ ചെയ്തു, അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇപ്പൊ കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഞാൻ അതിൽ തന്നെ പ്രവർത്തിക്കുകയാണ്, എന്റെ ട്രസ്റ്റ്.

0: സ്ത്രീയാണ് ഞാൻ. അതിനുശേഷം ഞാൻ കാണുന്ന ഈ ലോകം എന്ന് പറയുന്ന മൃഗങ്ങളുടെ വൻതോതിലുള്ള, എന്നുവെച്ചാൽ നമ്മൾ ഒരു കാലത്ത് അടിമ മനുഷ്യരെ എങ്ങനെ ട്രീറ്റ് ചെയ്തിരുന്നു അതേപോലെയാണ് മൃഗങ്ങളെ നമ്മളിപ്പോൾ ട്രീറ്റ് ചെയ്യുന്നത്. അവർക്ക് വികാരങ്ങളില്ല, കുടുംബ ബന്ധങ്ങളില്ല, അവർക്ക് ചിന്താശക്തിയില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അവരെയൊക്കെ നമ്മൾ വളരെ നികൃഷ്ടരായിട്ടും നമ്മളെക്കാൾ വളരെ ഇൻഫീരിയർ ബീങ്സ് ആയിട്ടുമാണ് കാണുന്നത്. പക്ഷെ വൺസ് വി ഗെറ്റ് ടു നോ ദം, നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എനിക്കുള്ളത് തന്നെയാണ്, എനിക്ക് എത്ര ഇ ക്യു ഉണ്ടോ അത്രയും ഇ ക്യു ഈ കാണുന്ന ഒരു ചെറിയ കുരുവിക്ക് പോലുമുണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. അവർക്ക് കുടുംബ ബന്ധങ്ങളുണ്ട്, അവർക്ക് ആലോചനയുണ്ട്, അവർക്ക് വ്യക്തിബന്ധങ്ങൾ, അവരുടെ കെയർ, അവരുടെ നമ്മളെ കുറിച്ചുള്ള ആശങ്ക, ഇതെല്ലാം നമ്മുടെ വീട്ടിലൊരു കുടുംബാംഗം എങ്ങനെയുണ്ടോ അതുപോലെ തന്നെയാണ്. അത് സ്ട്രീറ്റിലെ ഡോഗ്സ് ആണെങ്കിലും അകത്തെ ഡോഗ്സ് ആണെങ്കിലും. അപ്പൊ ആൾക്കാര് അങ്ങേയറ്റം ബ്ലൈൻഡ് ആണ്. കേരളത്തിൽ പ്രത്യേകിച്ച് ഭയങ്കര ഹേറ്റഡ് ആണ്. അത് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നതും കൂടിയാണ്. കണ്ടമാനം, നായ്ക്കൾ രക്തദാഹികളാണ്, ആനകളെല്ലാം ഭയങ്കര അപകടകാരികളാണ്, ഏത് സമയവും ഇവരൊക്കെ ആക്രമിക്കും, നമ്മൾ അവരുടെ ശത്രുവാണ്. ഹ്യൂമൻ വേഴ്സസ് ആനിമൽ എന്നാണ് നമ്മൾ മാധ്യമങ്ങൾ പുറത്തേക്ക് വിടുന്നത്. അങ്ങനെയല്ല, ഹ്യൂമൻ ആൻഡ് ആനിമൽ ആണ്. നമുക്ക് ഒരുമിച്ച് മാത്രം എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഏറ്റവും അവസാനത്തെ ക്രിയേഷനാണ് നമ്മൾ, അവരാണ് ആദ്യം വന്നത്. അപ്പൊ നമ്മൾ അവരുടെ ലോകത്ത് കടന്നു കയറി, അവരുടെ സ്ഥലത്ത് കടന്നു കയറി, അവരുടെ വീടുകളിൽ കടന്നു കയറി, കാടുകളിൽ കടന്നു കയറി, നമ്മൾ ഒരു അധിനിവേശ ശക്തിയാണ്. ഗംഭീരന്മാരാണെന്ന് നമ്മൾ അവകാശപ്പെടുകയാണ് നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടും സാമൂഹ്യത കൊണ്ടും. അല്ല, നമ്മൾ വളരെ വളരെ നികൃഷ്ടമായിട്ടുള്ള ഒരു ജനതയും ഒരു കുലവുമാണ്. അത് തിരിച്ചറിഞ്ഞ് ഇന്ന് നമുക്ക് സമമായിട്ട് ഇവരെയൊക്കെ കാണാൻ സാധിക്കും. ഇപ്പൊ പറഞ്ഞില്ലേ സ്ത്രീ പുരുഷ സമത്വം, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സമത്വത്തെ സ്ത്രീയെ നമ്മുടെ ഒപ്പാണ് കാണേണ്ടത് എന്നുള്ളത് ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ സ്വഭാവം പോലെ മൃഗവും നമ്മളും ഒരേപോലെയുള്ള രണ്ട് ജീവന്മാരാണ്, രണ്ട് രൂപത്തിലിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നൊരു തിരിച്ചറിവ് വരുന്ന ഒരു കാലം വരുന്നാണ് എന്റെ പ്രതീക്ഷ.
1: മലയാളികൾക്ക് മാഡം പറഞ്ഞ പോലെ ആനിമൽസിനോടുള്ള ഒരു മനോഭാവം മാറണമെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും മാറ്റം വരാനുള്ളത്? കൂടുതലായിട്ട് നമ്മൾ ആനിമൽസുമായിട്ട് ഇടപെട്ടത് കൊണ്ടാണോ, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ആനിമൽസ് ഭാഗമായിട്ട് ജീവിക്കാൻ തുടങ്ങിയാൽ ഒക്കെ മാറ്റം വരുമെന്ന് വിചാരിക്കുന്നു?
0: ഒരു വലിയ പരിധി വരെ. കാര്യം പലർക്കും ഇത് ഒരു ഇടപെട്ടിട്ടില്ല, ഈ ജീവികളെ ഇടപെട്ടിട്ടില്ല. ഒരു ജീവിക്കും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്കൊരു ചികിത്സ കൊടുക്കുകയോ അവരെ കാണുമ്പോൾ കരുണയോടെ തലോടുകയോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ വളരെ ഏലിയനേറ്റഡ് ആണ് ഈ ഒരു ജൈവ സമൂഹത്തിൽ നിന്ന്. നമ്മൾ എപ്പോഴെങ്കിലും ഒരു ചെറിയ പട്ടിക്കുഞ്ഞിനെയോ പൂച്ചക്കുഞ്ഞിനെയോ ഒരു കാക്കയോ ഒരു കുരങ്ങിനെയോ എന്തിനെങ്കിലും ഒക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കുക, അവരുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് വേറെ ലോകമാണ് തുറക്കുന്നത്. അതുവരെ അടഞ്ഞു കിടന്ന ഒരു മഹാലോകം തുറന്നു കിട്ടുകയാണ്. കാരണം നമ്മൾ പിന്നെ നമ്മുടെ ചിന്താധാരയിലും നമ്മുടെ ജീവിത വീക്ഷണത്തിലും നമ്മൾ ഈ ചുറ്റുവട്ടത്തുള്ള ജീവികളെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലും ഈവൻ ഭക്ഷണത്തിൽ പോലും നമുക്കൊരു വലിയ വ്യത്യാസം വന്ന് ഭവിക്കുകയാണ്. അത് അടഞ്ഞിരിക്കുന്നിടത്തോളം കാലം നമ്മൾക്ക് എന്തെല്ലാം പ്രബുദ്ധതയുണ്ടെന്ന് പറഞ്ഞാലും എന്തെല്ലാം തരത്തിലുള്ള സംസ്കൃത ചിത്രമാണെന്ന് നമ്മൾ പറഞ്ഞാലും അതിലൊരു കാര്യവുമില്ല. കാര്യം ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ ജനിച്ചത് നായരായിട്ടാണെന്നിരിക്കട്ടെ, ഞാൻ പറയുകയാണ് ഈ ലോകത്തിലെ നായന്മാരെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ അത് എത്ര അടഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അത് തന്നെയാണ് നമ്മൾ ഈ മനുഷ്യകുലത്തെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ തിരിയേണ്ടത്. മനുഷ്യരെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ മനുഷ്യരെ കുല, അത് ഭയങ്കര ഈസിയാണേ. നമ്മൾ ജനിച്ചിരിക്കുന്ന ഒരു സമൂഹത്തെ സ്നേഹിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് ആഡഡ് ആയിട്ടുള്ള ഒന്നും വേണ്ട, ഇറ്റ് ഈസ് ഇൻബിൽറ്റ്. അതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ ഭയങ്കര മഹത്തായ പദമൊന്നും ആവേണ്ട ആവശ്യമില്ല. നമ്മൾ അത് ചെയ്യും. നമ്മുടെ വഴിയിൽ ഒരു മനുഷ്യൻ വീണ് കിടന്നാൽ ഓടിച്ചെല്ലാത്ത എത്ര പേരുണ്ട്, എത്രയോ പേര് ചെയ്യും. 95% ആൾക്കാർ അയ്യോ എന്ന് പറഞ്ഞു പോകും അല്ലെ. അത് നമ്മുടെ ഇൻബിൽറ്റ് സിസ്റ്റമാണ്. അതേസമയം ഒരു പട്ടിയോ പൂച്ചയോ കുരങ്ങിനെയോ പുലിയെയോ കടുവയോ ഒക്കെ കാണുമ്പോൾ അയ്യോ നമ്മുടെ സ്വന്തം എന്ന് നമുക്ക് തോന്നണമെങ്കിൽ അത് ഈ ഒരു ഐഡന്റിഫിക്കേഷൻ വിത്ത് യുവർ ഓൺ സ്പീഷീസ് അതിനെ കടന്നു പോകുമ്പോൾ മാത്രമേ ഉള്ളൂ. അതൊരു വലിയ കടക്കലാണ് ശരിക്കും, അത് വേണം.
1: സാധാരണ മനുഷ്യന്റെ ജീവിത വൃത്തിയിൽ ഇത്തരം പരിഗണനകളൊന്നും
0: കടന്നു വരുന്നില്ല, വരണം എന്നാണ് ഞാൻ പറയുന്നത്. കാര്യം ആ കരുണ എന്ന് പറയുന്നതുണ്ടല്ലോ ഈ ലോകത്ത്, ഇത് കരുണയാണ്. ഇത് നമ്മുടെ ഭരണഘടന തന്നെ പറയുന്നത് എന്താണ്, നമ്മുടെ കർത്തവ്യമായിട്ടാണ് പറയുന്നത്. ഒരു പൗരന്റെ കർത്തവ്യം 51AG എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള അനുച്ഛേദം എന്ന് പറയുന്നത് പൗരന്റെ അവകാശമല്ല, സഹജീവികളോട് കാണിക്കേണ്ട കരുണ നമ്മുടെ കർത്തവ്യം. അത് വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്, ഇറ്റ്സ് യുവർ ഡ്യൂട്ടി എന്നുള്ളത്. അപ്പൊ ആ ഒരു ഡ്യൂട്ടിയിലേക്ക് നമ്മൾ ഉണരുക തന്നെ വേണം. ഇപ്പൊ നമുക്ക് രാജ്യസ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ഡ്യൂട്ടിയാണ്, നമ്മൾ പറയുന്ന പോലെ, നമ്മൾ ജനഗണമന കേൾക്കുമ്പോൾ എണീറ്റ് നിൽക്കുന്ന പോലെ സ്വാഭാവികമായിട്ട് നമുക്ക് വരേണ്ട ഒരു വലിയൊരു പരിവർത്തനമാണത്.
2: എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കർത്ത പങ്കെടുത്ത പരിപാടിയുടെ ആദ്യ ഭാഗമാണ് ഞാൻ എന്റെ പ്രിയഗാനങ്ങളിൽ ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ, നിർവഹണം MS ആശ, നിർവഹണ സഹായം വിനോദ് പ്രഭാകർ. ഈ പരിപാടിയുടെ അവസാന ഭാഗം അടുത്ത തിങ്കളാഴ്ച കേൾക്കാം.
3: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന്

0: രാവിലെ 11:00 മുതൽ 12 മണിവരെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ കെ ജി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9496553321, 9496593321. ഓർക്കുക, ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: ജലസംരക്ഷണം ഒരാളുടെ മാത്രം ഉത്തരവാദിത്വമല്ല, അതൊരു ജനകീയ മുന്നേറ്റമാണ്. സുജലം ഭാരത് ആപ്പ് വഴി നിങ്ങളുടെ ഗ്രാമത്തിലെ ജലസംരക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകൂ. തോടുകൾ വൃത്തിയാക്കൽ, കുളങ്ങൾ പുനരുദ്ധരിക്കൽ തുടങ്ങിയ കൂട്ടായ പ്രവർത്തനങ്ങൾ ആപ്പിൽ റിപ്പോർട്ട് ചെയ്യാം. മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന ഗ്രാമങ്ങൾക്കും വ്യക്തികൾക്കും ദേശീയ തലത്തിൽ അംഗീകാരങ്ങൾ ലഭിക്കാനും ഇത് വഴിയൊരുക്കുന്നു. ഒത്തൊരുമിക്കാം ജലസമൃദ്ധിക്കായി.
0: ആകാശവാണി ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി കേൾക്കാം.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നാളെ ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി നാം ആചരിക്കുകയാണ്. ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അകറ്റി ശരിയായ അറിവുകൾ ജനങ്ങളിലേക്ക് എത്തിച്ച് ഈ രോഗത്തെ പ്രതിരോധിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്നേ ദിവസം ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ രമേശ്.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നാം സംസാരിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എന്ന കേരളത്തിൽ സാധാരണമായി കാണുന്ന കരളിനെ ബാധിക്കുന്ന ഒരു രോഗത്തെക്കുറിച്ചാണ്. എന്താണ് ഹെപ്പറ്റൈറ്റിസ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹെപ്പറ്റൈറ്റിസ് മഞ്ഞപ്പിത്തം ഒന്ന് തന്നെയാണോ? എന്തുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടന എല്ലാ വർഷവും ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനാചരണം നടത്തുന്നത്? ഹെപ്പറ്റൈറ്റിസ് രോഗത്തിൻ്റെ പ്രതിരോധം സാധ്യമാണോ? ഹെപ്പറ്റൈറ്റിസിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്തെല്ലാമാണ്? ഇവയാണ് നാം പ്രധാനമായിട്ടും ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് കേരള സമൂഹത്തിൽ, ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് നിരവധി തെറ്റിദ്ധാരണയുണ്ട്. പലരും കണക്കാക്കുന്ന ഹെപ്പറ്റൈറ്റിസും മഞ്ഞപ്പിത്തവും ഒരു രോഗം തന്നെയായിട്ടാണ്. എന്നാൽ ഹെപ്പറ്റൈറ്റിസ് എന്നാൽ കരളിനെ ബാധിക്കുന്ന ഇൻഫ്ലമേഷൻ അല്ലെ ചെറിയ വീക്കം, ഇവയാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസും മഞ്ഞപ്പിത്തവും അത് പര്യായ പദങ്ങളല്ല. ഹെപ്പറ്റൈറ്റിസിന്റെ കാരണം കൊണ്ട് രോഗിക്ക് മഞ്ഞപ്പിത്തം വരാം. മഞ്ഞപ്പിത്തം യഥാർത്ഥത്തിൽ ഒരു ലോകലക്ഷണമാണ്. ഇത് പല കാരണങ്ങൾ കൊണ്ട് വരാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് നമുക്ക് ഹെപ്പറ്റൈറ്റിസിനെ കണക്കാക്കാം. ഹെപ്പറ്റൈറ്റിസിന് പുറമെ കരൾ സിറോസിസ്, കരൾ ക്യാൻസർ, രക്തദൂഷ്യം, ഹീമലൈറ്റിക് അനീമിയ തുടങ്ങിയ അസുഖങ്ങൾ, അണുബാധ, അമിതമായിട്ടുള്ള അണുബാധ, പിത്തക്കൊള്ളിലുണ്ടാകുന്ന കല്ലുകൾ, ചുരുക്കങ്ങൾ, പിത്തക്കൊള്ളിലെ ക്യാൻസർ, പാങ്ക്രിയാസ് ഗ്രന്ഥിയിലെ ക്യാൻസർ തുടങ്ങിയ മൂലം രോഗി മഞ്ഞപ്പിത്തം ബാധിച്ച് ഡോക്ടറിൻ്റെ അടുത്ത് എത്താം. ഹെപ്പറ്റൈറ്റിസ് ആണ് മഞ്ഞപ്പിത്തത്തിൻ്റെ ഒരു പ്രധാന കാരണം. ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട്. ഹെപ്പറ്റൈറ്റിസിൻ്റെ കാരണങ്ങളിൽ അമിത മദ്യപാനമുണ്ട്, വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്, ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ട്, ഓട്ടോ ഇമ്യൂൺ ഹെപ്പറ്റൈറ്റിസ്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകും. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാന കാരണം വൈറസിൻ്റെ അണുബാധയാണ്. വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. എല്ലാ വർഷവും ജൂലൈ 28 ലോകാരോഗ്യ സംഘടന ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഇത് വൈറൽ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനും രോഗപ്രതിരോധം നേരത്തെ

രോഗനിർണയം, ഫലപ്രദമായ ചികിത്സ എന്നിവയുടെ പ്രാധാന്യം സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുമാണ്. ഈ വർഷം ഹെപ്പറ്റൈറ്റിസ് ഡേയിലെ ലോകാരോഗ്യ സംഘടനയുടെ പ്രമേയം ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ എന്നതാണ്. അതായത് ഹെപ്പറ്റൈറ്റിസിനെ പൂർണ്ണമായിട്ടും തകർക്കുക എന്നതാണ് ഈ വർഷത്തെ തീം. ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചുള്ള ഭയവും തെറ്റിദ്ധാരണയും സ്റ്റിഗ്മയും ഇല്ലാതാക്കി രോഗനിർണയം, ചികിത്സ, പരിചരണം എന്നിവ എല്ലാവർക്കും ലഭ്യമാക്കുക എന്നതാണ് ഈ സന്ദേശത്തിൻ്റെ ഉദ്ദേശം. ലോകത്തിൻ്റെ ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഏകദേശം 304 ദശലക്ഷം ആളുകൾ ദീർഘകാല വൈറൽ ഹെപ്പറ്റൈറ്റിസുമായിട്ട് ജീവിക്കുന്നു. ഇതിനെ ക്രോണിക് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പ്രതിവർഷം ഏകദേശം 1.3 ദശലക്ഷം ആൾക്കാർ ഹെപ്പറ്റൈറ്റിസ് മൂലമുള്ള സിറോസിസ്, കരൾ ക്യാൻസർ തുടങ്ങിയവ സങ്കീർണതയാൽ മരണപ്പെടുന്നുണ്ട്. ഓരോ ദിവസവും ഏകദേശം 3500 പേർ ലോകത്ത് വൈറൽ ഹെപ്പറ്റൈറ്റിസുമായി ബന്ധപ്പെട്ട കാരണങ്ങളാൽ മരണമടയുന്നു എന്നതാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക്. ഹെപ്പറ്റൈറ്റിസ് ബി, സി എന്നിവയാണ് കരൾ സിറോസിസും കരളിന്റെ ക്യാൻസറും ഉണ്ടാക്കുന്ന ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ. ഇത് രണ്ടും ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുകയും ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് എന്ന കണ്ടീഷൻ പതുക്കെ പതുക്കെ മൂർച്ഛിച്ച് കരൾ വീക്കം, കരൾ ക്യാൻസർ തുടങ്ങിയ ഉണ്ടാക്കിയാണ്. ഈ മരണങ്ങളിൽ ഭൂരിഭാഗവും നേരത്തെ രോഗനിർണയം നടത്തിയാൽ ചികിത്സിച്ച് തടയാൻ സാധിക്കുന്നവയാണ്. നമുക്ക് പ്രധാനപ്പെട്ട ഹെപ്പറ്റൈറ്റിസിന് കാരണമായ വൈറസുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് പരിശോധിക്കാം. ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് നമ്മുടെ കേരളത്തിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു വൈറസാണ്. മലിനജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് ഈ വൈറസ് പകരുന്നത്. സാധാരണയായി രോഗി പൂർണ്ണമായിട്ടും രോഗമുക്തമാകാറുണ്ട്. വളരെ അപൂർവം രോഗികൾ മാത്രം ഇതിന്റെ കോംപ്ലിക്കേഷനായ ലിവർ ഫെയിലിയറിലേക്ക് പോകുന്നുള്ളൂ. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് പകരുന്നത് രക്തം, ശരീരസ്രവങ്ങൾ, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം എന്നിവയിലൂടെയാണ് പ്രധാനമായിട്ടും പകരുന്നത്. ഇത് കൂടാതെ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്കും ഈ രോഗം പകരാം. ഇത് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇതിന് വാക്സിൻ ലഭ്യമാണ്. ഹെപ്പറ്റൈറ്റിസ് സി പ്രധാനമായിട്ടും രക്തത്തിലൂടെയാണ് പകരുന്നത്. വർഷങ്ങളോളം ഒരു രോഗലക്ഷണമില്ലാതെ ഈ അസുഖം ശരീരത്തിൽ തുടരാം. ഇത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു അസുഖമാണ്. ഹെപ്പറ്റൈറ്റിസ് ബിയുടെയും ഹെപ്പറ്റൈറ്റിസ് സിയുടെയും പ്രത്യേകത ഇത് വർഷങ്ങളോളം ശരീരത്തിൽ ഒരു ലക്ഷണവും കാണിക്കാതെ തുടരാമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിനെ നിശബ്ദ കൊലയാളി അല്ലെ സൈലന്റ് കില്ലർ എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. ഹെപ്പറ്റൈറ്റിസ് ഡി വൈറസ് സാധാരണയായി ഹെപ്പറ്റൈറ്റിസ് ബി ബാധിച്ചവരിലാണ് ഉണ്ടാകുന്നത്. ഇത് ബി വൈറസിനെതിരെയുള്ള വാക്സിൻ എടുത്താൽ ഹെപ്പറ്റൈറ്റിസ് ഡിയും വരാതെ തടയാൻ സാധിക്കുന്നതാണ്. ഹെപ്പറ്റൈറ്റിസ് സി നമ്മുടെ കേരളത്തിൽ സാധാരണയായിട്ട് കാണാത്ത ഒരു അസുഖമാണ്. പക്ഷേ ഇന്ന് അതിഥി തൊഴിലാളികൾ കൂടുതലായിട്ട് വരുന്നതുകൊണ്ട് ഈ രോഗം നമ്മുടെ കേരളത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയാണ് പകരുന്നത്. ഹെപ്പറ്റൈറ്റിസ് സിയുടെ അണുബാധ ഗർഭിണികളിൽ ഗുരുതരമായ ഫലങ്ങൾ ഉണ്ടാക്കാം. നമുക്ക് സ്റ്റിൽബർത്ത് അല്ലെങ്കിൽ കുട്ടികളുടെ മരണത്തിന് കാരണമാകുന്ന ഒരു ഹെപ്പറ്റൈറ്റിസ് ആണ് ഹെപ്പറ്റൈറ്റിസ് ഇ വൈറസ്. നിലവിൽ രണ്ട് തരത്തിലാണ് ഹെപ്പറ്റൈറ്റിസ് ശരീരത്തിൽ ബാധിക്കുന്നത്. ഒന്ന് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും, അത് പെട്ടെന്നുള്ള ഗുരുതരമായ ഇൻഫെക്ഷനാണ്. മറ്റൊന്ന് ക്രോണിക്. ക്രോണിക്ക് ഒരു ലക്ഷണമില്ലാതെ ശരീരത്തിൽ നിൽക്കാം. നമുക്കൊരു ഉദാഹരണത്തിലൂടെ എന്താണ് അക്യൂട്ട് വൈറൽ ഹെപ്പറ്റൈറ്റിസ്, എന്താണ് ക്രോണിക് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് വ്യക്തമാക്കാം. ഈ സാധാരണഗതിക്ക് ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് അല്ലെ ഒരു തിരിച്ചു വരുന്ന ഒരു വിദ്യാർത്ഥി ചിലപ്പോൾ മോശം വെള്ളം, ഭക്ഷണമൊക്കെ കഴിച്ച് അതിനുശേഷം വരുമ്പോഴത്തേക്കും പെട്ടെന്ന് പനി, ഛർദി, ക്ഷീണം ഡെവലപ്പ് ചെയ്യും. പിന്നീട് അതേ തുടർന്ന് മഞ്ഞക്കള് മൂത്രത്തിലും കണ്ണിലും കാണുന്ന അവസ്ഥയുണ്ട്. ഈ അവസ്ഥയ്ക്ക് ശേഷം ചെക്ക് ചെയ്യുമ്പോൾ മഞ്ഞപ്പിത്തൽ കൂടുതലായിട്ട് കാണാം. ഇതിന് വൈറൽ ഹെപ്പറ്റൈറ്റിസ് സാധാരണഗതിക്ക് എ ആയിരിക്കാം, അല്ലെങ്കിൽ അപൂർവം ബി ആയിരിക്കാം. ഇതാണ് അക്യൂട്ട് പ്രസന്റേഷൻ. ഇതിന് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. എന്നാൽ ഒരു ലക്ഷണമില്ലാതെ വളരെ നാള് രോഗിയുടെ ഉള്ളിൽ നിൽക്കുന്ന വൈറസുകളാണ് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ്. ഇത് ബിയും സിയും ആണ് ക്രോണിക് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുന്നത്. ഇതിന്റെ ഗുരുതരമായ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ കരൾ വീക്കം, കരൾ ക്യാൻസറാണ്. ഈ രോഗികൾ സാധാരണയായി രക്തം ഛർദ്ദിച്ചിട്ട് അല്ലെങ്കിൽ കരൾ ക്യാൻസർ വന്നിട്ട് അതല്ലെങ്കിൽ വയറിൽ നീര് കെട്ടിയിട്ട് കാലിൽ നീരായിട്ട് ആ അസുഖം മൂർച്ഛിച്ചതിന് ശേഷം, കരളിന്റെ ഫെയിലിയർ എത്തിയതിന് ശേഷമായിരിക്കാം ഡോക്ടറിന്റെ അടുത്ത് എത്തുന്നത്. അപ്പോൾ അസുഖം അത്യധികം മൂർച്ഛിച്ച അവസ്ഥയിലായിരിക്കും വരുന്നത്. ഇനി ആർക്കൊക്കെയാണ് ഹെപ്പറ്റൈറ്റിസ് വരാൻ സാധ്യത കൂടുതലായിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച അമ്മമാരുടെ കുഞ്ഞുങ്ങൾ, ഡയാലിസിസ് രോഗികൾ, ആവർത്തിച്ച് രക്തം സ്വീകരിക്കുന്നവർ, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ, അണുവിമുക്തമാക്കാത്ത സൂചികൾ ഉപയോഗിക്കുന്നവർ, ഇവ ഐ വി ഡ്രഗ് അബ്യൂസിൽ സാധാരണയായിട്ട് ഒരു നീഡിൽ ഷെയർ ചെയ്യുന്ന ഒരു ശീലം കാണാറുണ്ട്. അങ്ങനെയുള്ളവരിൽ ഹെപ്പറ്റൈറ്റിസ്

സീഡ് അണുബാധ കൂടുതലായിട്ട് കാണാറുണ്ട്. ആരോഗ്യ പ്രവർത്തകർ, എച്ച് ഐ വി രോഗബാധിതർ തുടങ്ങിയവരിൽ ഹെപ്പറ്റൈറ്റിസിന്റെ അണുബാധ കൂടുതലായിട്ട് കാണാറുണ്ട്. ഇത് മാത്രമല്ല, ശുചിത്വമില്ലാത്ത ഭക്ഷണവും വെള്ളവും കഴിക്കുന്നവരിലും ഹെപ്പറ്റൈറ്റിസ് അണുബാധ കൂടുതലായിട്ട് കാണാറുണ്ട്. സാധാരണയായിട്ട് ശുചിത്വമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ പോലും യാത്രക്കിടയിൽ പലയിടത്തും നാരങ്ങ വെള്ളം അല്ലെങ്കിൽ ജ്യൂസുകൾ തുടങ്ങിയവ കഴിക്കാറുണ്ട്. അതിൽ ശുചിത്വമില്ലാത്ത വെള്ളമുണ്ടെങ്കിൽ അതുവഴി രോഗലക്ഷണങ്ങൾ വരാം. ഈ എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ എന്ന് നോക്കിയാൽ, ചില രോഗികളിൽ ഒരു രോഗലക്ഷണവും കാണത്തില്ല, അവർ സാധാരണയായിട്ട് ചെക്കപ്പിലൂടെ മാത്രമാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. പക്ഷെ രോഗലക്ഷണങ്ങൾ എടുത്തു നോക്കിയാൽ ക്ഷീണം, വിശപ്പില്ലായ്മ, ഓക്കാന്, തുടക്കത്തിൽ പനി കാണാം രോഗലക്ഷണത്തിൽ. ഒരു വേള മഞ്ഞ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, കണ്ണിലോ അല്ലെങ്കിൽ മൂത്രത്തിലോ മഞ്ഞപ്പിത്തം കണ്ടു തുടങ്ങിയാൽ പിന്നെ പനി രോഗികളെ സാധാരണയായിട്ട് കാണാറില്ല. വയറിന്റെ വലതുവശത്ത് വേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, മൂത്രം ഇരുണ്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ചില രോഗികളിൽ ചൊറിച്ചിനും അനുഭവപ്പെടാറുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ മഞ്ഞപ്പിത്തവും ഹെപ്പറ്റൈറ്റിസും പര്യായ പദങ്ങളല്ല. പക്ഷെ മഞ്ഞപ്പിത്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഹെപ്പറ്റൈറ്റിസ് തന്നെയാണ്. ഇനി ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗം എങ്ങനെ നിർണ്ണയിക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. LFT ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് പരിശോധനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ്. ഇതിൽ ബിലിറൂബിൻ, അതായത് മഞ്ഞയുടെ അളവ് കൂടുതലായിട്ടിരിക്കും. ഇത് കൂടാതെ ALT AST, അതിന് മറ്റു പദങ്ങൾ SGOT SGPT എന്നും വിളിക്കാറുണ്ട്, അവ വളരെ ഉയർന്ന തോതിൽ കാണാറുണ്ട്. അസുഖം മൂർച്ഛിച്ച് തീവ്രതയായി കഴിഞ്ഞാൽ സാധാരണ പ്രോത്രോമിൻ്റെ INR എന്നുള്ള ടെസ്റ്റും പ്രൊലോങ് ചെയ്ത് പോകുന്ന ഒരു പതിവ് തീവ്രമായ ഹെപ്പറ്റൈറ്റിസിലുണ്ട്. ഇനി കരളിന്റെ പ്രവർത്തനം കുറയുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അൾട്രാസോണോഗ്രാഫി തുടങ്ങിയ ടെസ്റ്റുകൾ പലപ്പോഴും ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. രോഗത്തിന്റെ യഥാർത്ഥ കാരണം, ഏത് തരത്തിലുള്ള വൈറസ് ആണ് ബാധിച്ചതെന്ന് മനസ്സിലാക്കാൻ വൈറസിന്റെ ടെസ്റ്റുകൾ, അത് സിറോളജി ടെസ്റ്റുകൾ അല്ലെങ്കിൽ PCR ടെസ്റ്റുകൾ തുടങ്ങിയവ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ക്രോണിക് ഹെപ്പറ്റൈറ്റിസിലാണെങ്കിൽ ഒരു നിശ്ചിത ഇടവേള വിട്ട് ഫൈബ്രോസ്കാൻ തുടങ്ങിയ ടെസ്റ്റുകൾക്ക് രോഗവിധേയമാകേണ്ടതായിട്ട് വരാറുണ്ട്. ഇത് കൂടാതെ ഈ രോഗത്തിന് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും പകരുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസുകൾക്ക് ശുചിത്വമുള്ള ഭക്ഷണങ്ങളും തിളപ്പിച്ചാറിയ വെള്ളവും കഴിച്ച് അശ്രദ്ധയോടുകൂടി അലക്ഷ്യമായിട്ട് റോഡിന്റെ സൈഡിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒഴിവാക്കുകയും ചെയ്താൽ ഹെപ്പറ്റൈറ്റിസ് തടയാൻ വേണ്ടി സാധിക്കും. HBക്കും HBE വാക്സിൻ അവൈലബിൾ ആണ്. വാക്സിൻ പൂർണ്ണമായി എടുത്തു കഴിഞ്ഞാൽ ഈ രോഗം വരാതെ പൂർണ്ണമായിട്ടും തടയാൻ സാധിക്കും. എന്നാൽ HBC വാക്സിൻ ഇന്ന് ലഭ്യമല്ല. പക്ഷെ HBC വൈറസ് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു വൈറസാണ്. വളരെ സങ്കീർണമായ ഹെപ്പറ്റൈറ്റിസുകളിൽ പേഷ്യന്റ് സങ്കീർണമായ സ്ഥിതികളിൽ എത്താറുണ്ട്. ഈ സങ്കീർണതകൾ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് നേരത്തെ പരാമർശിച്ച ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഹെപ്പറ്റൈറ്റിസുകൾ, സിറോസിസ്, വയറില് നീര് കെട്ടുക, മഹോദരം, രക്തം ഛർദ്ദിക്കുക, ബോധാവസ്ഥയിൽ മാറ്റമുണ്ടാകുക, ലിവർ ഫെയിൽ ഉണ്ടാകുക, രോഗിക്ക് ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് പ്രത്യേകിച്ച് വേദന സംഹാരികൾ അല്ലെങ്കിൽ ലിവറിന് കേടുവരാവുന്ന മരുന്നുകൾ ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. സാധാരണഗതിക്ക് നല്ല ഭക്ഷണവും ആവശ്യ ബിക്കും ഹെപ്പറ്റൈറ്റിസ് സിക്കും അതിന് പ്രത്യേക ചികിത്സയ്ക്ക് മരുന്നുകളുണ്ട്. ലിവർ ഫെയിലിയറിലേക്ക് പോകുന്ന അവസ്ഥ

ഇതുവരെ കേട്ടത് ഡോക്ടർ രേഖ എം മേനോൻ പാടിയ കൃതികൾ. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ഉടുപ്പി ബി ഗോവർദ്ധൻ മൃദംഗം.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
2: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
3: RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.

0: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
1: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
2: സാന്തോർ മൊറോയ് എഴുതിയ നോവൽ കനലുകൾ, രചന ജേക്കബ് എബ്രഹാം.
3: മായാമുദ്രകൾ.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ജലം അമൃതാണ്, അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയും. നമ്മുടെ ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും ജലസ്രോതസ്സുകൾ വീണ്ടെടുക്കാൻ ഇപ്പോൾ സുജലം ഭാരത ആപ്പ്. ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും വിവരങ്ങൾ പങ്കുവയ്ക്കാനും ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നമ്മെ സഹായിക്കുന്നു. ഒരു തുള്ളി പോലും പാഴാക്കാതെ സുരക്ഷിതമായ ഭാവി പടുത്തുയർത്താം.

റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ആകാശവാണി ഇപ്പോൾ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഇന്നത്തെ വിഷയം ട്രാഫിക് നിയമങ്ങൾ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ കെ ജി, അതിഥിയോടൊപ്പം റൂബി ബാബു. സംശയങ്ങൾ ചോദിക്കാനായി ഇപ്പോൾ തന്നെ വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ 9495964321. ഇനിയൊരു നമ്പർ 9465563211. ഒരു നമ്പർ കൂടി 9496596321. വിഷയം ട്രാഫിക് നിയമങ്ങൾ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. നമുക്കറിയാം, നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട കാര്യങ്ങളിൽ പെടുന്നതാണ് ഈ റോഡ് സുരക്ഷയും ട്രാഫിക് നിയമങ്ങളുമൊക്കെ. റോഡിലിറങ്ങുന്ന ഓരോ ഡ്രൈവർക്കും കാൽനട യാത്രക്കാർക്കും ഒക്കെ നിയമങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടെങ്കിൽ മാത്രമേ അപകടങ്ങൾ ഒഴിവാക്കാനും അതുപോലെ സുരക്ഷിതമായൊരു യാത്രാ സംസ്കാരം വളർത്തിയെടുക്കാനും സാധിക്കൂ. ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങളുടെ നിരവധി സംശയങ്ങളുണ്ടാവും. അതിന് മറുപടി നൽകാൻ ഇന്ന് സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പം ഉള്ളത് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും ACM ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഡെപ്യൂട്ടി ഡയറക്ടറുമായ ദിലീപ് കുമാർ കെ ജി ആണ്. സ്വാഗതം സർ. എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞാലും ബേസിക് ആയിട്ട് ഒരു വാഹനം ഓടിക്കുമ്പോൾ അറിയേണ്ട ട്രാഫിക് നിയമങ്ങളെ കുറിച്ച് പറഞ്ഞു തുടങ്ങാമെന്ന് തോന്നുന്നു. അതിലിപ്പോഴെന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, അഡീഷൻസ്, കാരണം ഈ ഇൻഫോർമേഷൻ ഓവർലോഡഡ് ആണെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ളത് കിട്ടില്ലല്ലോ, അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം.
2: മോട്ടോർ വാഹന നിയമം 1988 നിയമമാണ് ഇപ്പം നിലനിൽക്കുന്നത്. ഈ മോട്ടോർ വാഹന നിയമം എന്ന് പറയാൻ ബൃഹത്തായ ഒരു നിയമമാണ്. അതിൻ്റെ താഴെ റൂളുണ്ട്, സ്റ്റേറ്റ് റൂളുകളുണ്ട്. ഇതെല്ലാം ഒരു ഡ്രൈവർ വായിച്ചോളണമെന്നില്ല, അല്ലെങ്കിൽ പഠിച്ചോളണമെന്നില്ല. മോട്ടോർ ഡ്രൈവർക്ക് ബാധകമായിട്ടുള്ളത് അതിൻ്റെ 8 എന്ന് പറയുന്ന കൺട്രോൾ ഓഫ് ട്രാഫിക് എന്ന് പറയുന്ന ഗതാഗത നിയന്ത്രണവുമായി ബന്ധപ്പെട്ട അധ്യായമാണ്. സെക്ഷൻ 112 മുതൽ 138 വരെയുള്ള സെക്ഷനുകളാണ് നേരിട്ട് ഒരു ഡ്രൈവറെ ബാധിക്കുന്ന ഡ്രൈവറുടെ ചട്ടങ്ങൾ എന്ന് പറയുന്നത്. അതിൽ തന്നെ സെക്ഷൻ 118 എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്. അതിലാണ് ഡ്രൈവർമാർക്ക് ബാധകമായിട്ടുള്ളൊരു സ്പെഷ്യൽ റൂള് ഫ്രെയിം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് 2017 ഇപ്പോൾ നമ്മുടെ നിലവിലെ ഡ്രൈവർമാരുടെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന അത് പബ്ലിഷ് ചെയ്ത് 2017 June 23. അത് പ്രകാരമാണ് ഒരു ഡ്രൈവർ

0: റോഡിൽ വാഹനം ഓടിക്കേണ്ടത്. പക്ഷേ 2017 അത് നോട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ബഹും ഭൂരിപക്ഷം ആളുകൾ അത് വായിച്ചിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കാരണം മാറുന്ന കാലത്തിനനുസരിച്ച്, മാറുന്ന വാഹനങ്ങൾക്കനുസരിച്ചെല്ലാം ഈ നിയമങ്ങൾ മാറേണ്ടതുണ്ട്. കാരണം ഒരു സിംഗിൾ ലൈനിൽ ഓടിക്കുന്നതായിരിക്കില്ല ഇപ്പോൾ 6 ലൈനിലേക്ക് വരുമ്പോൾ. അപ്പോൾ ആ തരത്തിലുള്ള മാറ്റങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. കൂടാതെ സാധാരണക്കാരനെ ബാധിക്കുന്ന ചില കാര്യങ്ങളിൽ ജൻവിശ്വാസ് ആക്ട് എന്ന് പറഞ്ഞിട്ട് 2023 വന്നൊരു നിയമ ഭേദഗതിയുണ്ട്. അതായത് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുള്ള പല കേസ് നിയമങ്ങളും അത് പ്രകാരം പരിഷ്കരിച്ചിട്ടുണ്ട്. 2026 അതിൻ്റെ അഗൈൻ ഒരു വളരെ ബൃഹത്തായ ഒരു ഇത് വന്നു. അതിലും ഏകദേശം മോട്ടോർ വാഹന നിയമമാണ് ഏറ്റവും കൂടുതൽ പരിഷ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്തുള്ളൊരു ഭേദഗതി അഗൈൻ ഏപ്രിൽ 8 വന്നതാണ്. അഗൈൻ ഓഗസ്റ്റ് 15 മുതൽ നടപ്പിലാക്കാൻ പോവുകയാണ്. അപ്പോൾ ദിവസം തോറും നിയമങ്ങൾ മാറുന്നുണ്ട്. അത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളൊരു പ്രധാന കാര്യമാണ്.
1: ആ മാറുന്ന ഇതുമായിട്ട് ഇവരെ, അതായത് ഡ്രൈവേഴ്സിനെ അല്ലെങ്കിൽ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാൻ എന്തൊക്കെ ഇതൊക്കെയാണ് നമ്മൾ മോട്ടോർ വാഹന വകുപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്?
0: ശരിക്കും പറഞ്ഞാൽ ഈ നിയമങ്ങൾ മാറുന്നത് നാട്ടുകാരെ അറിയിക്കണമെങ്കിൽ, ഇപ്പോൾ കേരളത്തിൽ ഏകദേശം 2 കോടിയോളം വാഹനങ്ങളുണ്ട്, ഒരുപക്ഷെ അതിൽ കൂടുതൽ ഡ്രൈവർമാരും. ഇവരെ ഡയറക്റ്റായിട്ട് ഇത് എങ്ങനെ പഠിപ്പിക്കും? പ്രത്യേകിച്ച് കാരണം മോട്ടോർ വാഹന നിയമം മൊത്തം മാറിയപ്പോൾ ഇത് പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് താരതമ്യേന ദുഷ്കരമാണ്. കാരണം 2 കോടി ഡ്രൈവേഴ്സിന് ഇപ്പോൾ 50 രൂപ വെച്ച് ക്ലാസ് എടുത്താൽ പോലും 4 ലക്ഷം ക്ലാസ് നടത്തേണ്ടി വരും. അപ്പോൾ അത് നടത്തുക എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ പത്രങ്ങൾ വഴിയോ മാധ്യമങ്ങൾ വഴിയോ ഒക്കെ ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ അത് സമഗ്രമായിക്കൊള്ളണമെന്നില്ല.
1: അതിലേക്ക് നമുക്ക് വരാം. ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, ഹലോ,
2: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: ആ നമസ്കാരം, എന്റെ പേര് രാജീവൻ.
1: ആ സംസാരിച്ചോളൂ, എവിടുന്നാണ്?
2: ഞാൻ വട്ടിയൂർക്കാവ്.
1: ഓ, സംസാരിച്ചോളൂ സാറിനോട്.
0: പറയൂ.
2: ആ നമസ്കാരം സാർ. നമസ്കാരം.
0: നമസ്കാരം.
2: ആ എന്റെ ഒരു സംശയം, ഈ നമ്മുടെ പിന്നെ ട്രാഫിക് നിയമ ലംഘനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളാണ്.
0: അതെ.
2: അപ്പോ ഈ നമ്മുടെ ഓരോ വെഹിക്കിളുണ്ട്, നമുക്കിപ്പോ കാറുണ്ട്, ബസ്സുണ്ട്, സ്കൂട്ടറുണ്ട്, ഓട്ടോറിക്ഷയുണ്ട്, അപ്പൊ ഇതിനെല്ലാം ഉള്ള ഹോൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എയർ ഹോൺ പ്രശ്നമുണ്ട്. അല്ല, ഈ ഓട്ടോറിക്ഷകളിൽ ഈ നമ്മുടെ സാധാരണ ഗതിയിലുള്ള ശബ്ദത്തിന് പുറമെ വലിയ ഹോൺ പിടിപ്പിച്ച് ഈ നമ്മുടെ സ്കൂട്ടറിന്റെ പുറകെ ഒന്ന് വലുതായിട്ട് ഹോൺ ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ ഓരോ വെഹിക്കിളിന് ഓരോ ടൈപ്പ് ഇത്ര ഡെസിബിൾ ശബ്ദത്തിലുള്ള ഫോണെ ഉപയോഗിക്കാവുന്ന പറഞ്ഞ നിയമമുണ്ടോ? അത് ലംഘിക്കുന്നവർക്കെതിരെ നടപടികൾ എടുക്കാറുണ്ടോ? അതാണ് എന്റെ ചോദ്യം.
0: അത് വാഹന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വരുന്ന സംഗതിയാണ്. അതിനകത്ത് വാഹനത്തിൽ ഉപയോഗിക്കേണ്ട, അത് സാധാരണ 2-വീലർ മുതൽ ഹെവി വാഹനങ്ങൾ വരെ ഉള്ള വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് അതിനൊരു ഫ്രീക്വൻസി ഹെഡ്സ് പറയുന്നുണ്ട്. അതിൻ്റെ ശബ്ദപരിധി, അതായത് 93 ഹെഡ്സിന് മുകളിലേക്ക്, പണ്ടുകാലത്ത് 85 വരെയായിരുന്നു, അപ്പോൾ 93 ഹെഡ്സിന് മുകളിലേക്ക് ശബ്ദവും 115 വരെ ചില വാഹനങ്ങളിൽ. അത് ഇപ്പോൾ ട്രാക്ടർ പോലെയുള്ള വാഹനങ്ങളിൽ ചെറിയ വേരിയേഷൻ ഉണ്ട്, പക്ഷേ ആ റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 93 മുതൽ 115 വരെ ഹെഡ്സ് ശബ്ദം പുറപ്പെടുവിക്കാവുന്ന ഹോണുകളാണ് സാധാരണ നിരത്തിൽ ഉപയോഗിക്കാൻ അനുവദിച്ചിട്ടുള്ളത്. അതിൻ്റെ ലംഘനം എന്ന് പറയുന്നത് അത് സാധാരണഗതിയിൽ കമ്പനി മാനുഫാക്ചർ ചെയ്തിറക്കുമ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് ആ ശബ്ദപരിധിയിലുള്ള ഹോണുകൾ പിടിപ്പിച്ചിട്ടായിരിക്കും വാഹനങ്ങൾ ഇറക്കുന്നത്. അത് പിന്നെ മാറ്റി മൾട്ടിടോണിൻ്റെ എയർ ഹോണുകളൊക്കെ ഉണ്ട്, അതായത് മൾട്ടിടോണിൻ്റെ എയർ ഹോണുകളൊക്കെ നിരോധിച്ചിട്ടുള്ളതാണ്. മൾട്ടിടോണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ശബ്ദം പുറപ്പെടുവിക്കുന്ന ഹോണുകളുണ്ട്, മ്യൂസിക് ഹോണുകളുണ്ട്, പ്രത്യേകിച്ച് എയർ ഹോണുകൾ, അതായത് എയറിൻ്റെ തന്നെ ബ്രേക്ക് സിസ്റ്റത്തിൽ നിന്ന് എയർ വലിച്ചുകൊണ്ട് ഫിറ്റ് ചെയ്യുന്ന വാഹനങ്ങളുണ്ട്. അതെല്ലാം ആൾട്രേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാഹനത്തിൽ വരുത്തുന്ന മോഡിഫിക്കേഷൻസാണ്. തീർച്ചയായിട്ടും അത് ഹൈക്കോടതി തന്നെ, ഹൈക്കോടതി തന്നെയല്ല, സുപ്രീം കോടതിയും ഇതിനകത്ത് വളരെ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ആൾട്രേഷനും 5000 രൂപ പിഴ അടയ്ക്കാവുന്നതാണ്. ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഹോൺ എന്ന് പറയുന്നത് തന്നെ ഒരു അനാവശ്യമാണെന്നുള്ള ചിന്തയാണ് പല പാശ്ചാത്യ രാജ്യങ്ങളിലും. അതിൻ്റെ ചുവടുപിടിച്ച് ഇന്ത്യയിലും നോൺ ഹോൺ നോട്ട് ഓക്കെ പ്ലീസ് എന്ന് പറയുന്ന ക്യാമ്പയിനുകളൊക്കെ കേരളത്തിൽ നടത്തുന്നുണ്ട്. കാരണം ഒരു ഹോൺ അടിക്കുക എന്ന് പറയുന്നത് മറ്റ് വാഹനത്തിലെ യാത്രക്കാരനെ ശാസിക്കുന്നതിന് തുല്യമാണ്. എന്നിട്ടും പറയൂ,
2: അവിടെ ഹോൺ അടിച്ചാൽ തന്നെ പിഴ ഈടാക്കും.
0: അതെ അതെ. അല്ല, അത് നമ്മുടെ ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന ഒരു ടൂളായിട്ടാണ് ഇപ്പൊ നമ്മൾ പലരും ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും അതല്ല.
1: അപ്പോൾ ഇനി വാഹനം ഓടിക്കുന്നതിലേക്ക് വരാം. വാഹനം ഓടിക്കുമ്പോൾ പ്രിലിമിനറി ഒരാൾക്ക് കിട്ടുന്നതാണല്ലോ ലേണേഴ്സ് ലൈസൻസ്. അപ്പോൾ ലേണേഴ്സ് ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ്? കൂടെ ലൈസൻസ് ഉള്ളയാൾ വേണം, അങ്ങനെയൊക്കെ ഉണ്ടോ?
0: ഈ ലൈസൻസിങ് സിസ്റ്റത്തിനകത്ത് പല വിദേശ രാജ്യങ്ങളും ഗ്രാജുവേറ്റഡ് ലൈസൻസിങ് സിസ്റ്റം എന്നാണ്.

0: അതായത് ആദ്യം ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നു, പഠിക്കുന്നതിനുള്ള ക്വാളിഫിക്കേഷൻ ആദ്യം ടെസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ അവർ പ്രായോഗിക പരീക്ഷ നടത്തി അവരുടെ നിയമങ്ങൾ അറിയാമെന്ന് നോക്കുന്നു. അതിനുശേഷം നിയന്ത്രിതമായ രീതിയിൽ, അതായത് ഒരു ഗൈഡഡ് സൂപ്പർവൈസറുടെ കീഴിൽ ഇത് പഠിപ്പിക്കാൻ അനുവദിക്കുന്നു. ആ അനുവദിക്കുന്ന സിസ്റ്റമാണ് ലേണേഴ്സ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ 6 മാസമാണ് അതിൻ്റെ കാലാവധി. അങ്ങനെ ഒരു ലേണേഴ്സ് ലൈസൻസ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ എല്ലാം അച്ചീവ് ചെയ്ത് 18 വയസ്സ് കഴിഞ്ഞിട്ട് ഒരാൾ എടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടത് ഒന്ന് അത് ഓടിക്കാനുള്ള വാഹനമാണ്. ഇപ്പോൾ കാറുകളൊക്കെ ആണെങ്കിൽ അതിനകത്ത് ഡ്യുവൽ കൺട്രോൾ സിസ്റ്റം വേണം. കാരണം അയാളുടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ഇൻസ്ട്രക്ടർ നിയന്ത്രിക്കാവുന്ന രീതിയിലുള്ള വാഹനം വേണം. അതിനകത്ത് വളരെ കൃത്യമായിട്ട് L, അതായത് ആ വാഹനം ലേണേഴ്സ് ലൈസൻസ് ഉള്ള ആളാണ് ഓടിക്കുന്നത്, അതുകൊണ്ട് തന്നെ കൃത്യമായ അകലവും ഒരു പക്ഷേ നിയന്ത്രണത്തിൽ മാറ്റവും വരാമെന്ന് സൂചിപ്പിക്കുന്ന സൂചന വേണം. അയാളുടെ കയ്യിൽ ലേണേഴ്സ് ലൈസൻസ് ഉണ്ടാകും. ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഇത് അങ്ങനെ ലേണേഴ്സ് ലൈസൻസ് ഉള്ള ആളാണ് വാഹനം ഓടിക്കണമെങ്കിൽ കൂടെ ലൈസൻസ് ഉള്ള ഒരു ഡ്രൈവറോ അല്ലെങ്കിൽ പരിശീലകനോ നിർബന്ധമായിട്ടും ഉണ്ടാവണം.
1: ഇതാണ് ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്, കട്ടായി തോന്നുന്നു. ഇനി നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഫ്രീ ലെഫ്റ്റ് എടുക്കുക, അതെപ്പോഴും ഉള്ള ഒരു മിസ്കൺസെപ്ഷൻ, എല്ലായിടത്തും നമുക്ക് ഫ്രീ ലെഫ്റ്റ് എടുക്കാൻ പറ്റുമോ?
0: ഫ്രീ ലെഫ്റ്റ് എന്നുള്ള വാക്ക് തന്നെ തെറ്റാണ്, അതൊരു കണ്ടീഷണൽ ലെഫ്റ്റ് ആണ്. ഈ ഫ്രീ ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ജംഗ്ഷനിലേക്ക് പോകുമ്പോൾ നേരെ പ്രവേശനമില്ല, പക്ഷേ സൈഡിലേക്ക് തിരിഞ്ഞു പോകാൻ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു പോകാന്നാണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത്, നമ്മുടെ മുമ്പിലുള്ള സ്ട്രൈറ്റ് ആയിട്ട് കിടക്കുന്ന റോഡിൽ കണ്ടിന്യൂസ് ഗ്രീൻ കിട്ടി വരുന്ന വാഹനങ്ങൾ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രീൻ കിട്ടിയ വാഹനങ്ങൾക്കാണ് ആ റോഡിൽ മുൻഗണന. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ഫ്രീ ലെഫ്റ്റ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ തുടർച്ചയായിട്ട് കത്തിക്കിടക്കുന്നതായിരിക്കില്ല, അത് ബ്ലിങ്കിങ് ആയിരിക്കും. ആ സമയം കണ്ടിന്യൂസ് ഗ്രീൻ കണ്ടിന്യൂസ് കത്തുന്നത് അത് തന്നെ ഒരു ഇതാണ്, ഇൻഡിക്കേഷൻ ആണ്. അത് കണ്ടിന്യൂസ് കത്തി വരുന്ന വാഹനങ്ങൾക്കാണ് അവിടെ മുൻഗണന. പക്ഷേ ഇയാൾക്ക് ഫ്രീ ലെഫ്റ്റ് എന്ന് പറയുന്ന ബ്ലിങ്കിങ് ആരോയുള്ള ആളുകൾക്ക് കയറാം, ആ റോഡിലേക്ക് കയറാം. പക്ഷേ എപ്പോൾ മറ്റേ വാഹനത്തിനെ കടത്തി വിട്ടിട്ട് അതിൻ്റെ പുറകിൽ കയറണം, അതായത് സെക്കൻഡ് പ്രിഫറൻസേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രീ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്രീ ലെഫ്റ്റ് അല്ല, അതൊരു കണ്ടീഷൻ ലെഫ്റ്റ് ആണ്.
1: ഒരു ശ്രോതാവ് കൂടെ നമ്മൾ ചേരുന്നുണ്ട്. ഹലോ ഹലോ ഹലോ, കേൾക്കാമോ? ഹലോ, കട്ടായി തോന്നുന്നു. ഇനി ഇപ്പം നമ്മുടെ വാഹനം ഓടിക്കുമ്പോൾ മിക്ക ഇപ്പം ജെൻസികളുടെ ഒരു കാലമാണ്, ജെൻസികൾ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ പോലും ഈ വീഡിയോ ചിത്രീകരണം ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു കാലമാണ്. അപ്പോൾ ഈ വാഹനം ഓടിക്കുമ്പോൾ ലൈവ് സ്ട്രീം ചെയ്യുക, വീഡിയോ ചിത്രീകരിക്കുക ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ട്രാഫിക് നിയമലംഘനങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ എന്തൊക്കെയാണ്?
0: ഇവിടെയാണ് നമ്മളിതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സംഗതി അറിയേണ്ടത്. ഞാൻ അഗൈൻ പറഞ്ഞു, 2017 വന്ന ഡ്രൈവിംഗ് റെഗുലേഷൻ, ഈ റെഗുലേഷൻ എന്ന് പറയുന്നത് റോഡിൽ ഒരാൾ പാലിക്കേണ്ട കാര്യമാണ്. അതിനകത്തൊരു ചെറിയ തെറ്റുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഒന്നിലധികം ജീവനുകൾ നഷ്ടപ്പെട്ടേക്കാം. അവിടെ Clause 5, അതിനകത്ത് Regulation 5 ഡ്രൈവർ പാലിക്കേണ്ട കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് പാലിക്കാതെ ഡ്രൈവർ വാഹനം ഓടിച്ച് ഒരാൾ അപകടത്തിൽപ്പെട്ട് ചിലപ്പോൾ ഒരാൾ കൊല്ലപ്പെട്ടാൽ അതൊരു മനഃപൂർവ്വമല്ലാത്ത നരഹത്യല്ല. ഭാരതീയ ന്യായ സംഹിത BNS പ്രകാരം 105 ചാർജ് ചെയ്യാവുന്ന ഒരു വകുപ്പാണ് ചിലപ്പോൾ, പലപ്പോഴും അത്. ഇപ്പോൾ സമീപകാലത്തുണ്ടായ ഒരു ടിപ്പർ അപകടത്തെക്കുറിച്ച് നമുക്കറിയാം. അവിടെ 105 എന്ന് പറഞ്ഞാൽ ലൈഫ് സെൻറ്റൻസ് കിട്ടാവുന്ന ഒരു കുറ്റമാണ്, ജാമ്യം പോലും കിട്ടില്ല. അവിടെയാണ് ലൈസൻസ് എന്താണെന്ന് അറിയേണ്ടതും അത് പാലിക്കേണ്ടതിൻ്റെയും പ്രാധാന്യം വരുന്നത് അവിടെയാണ്. അപ്പോൾ നമ്മൾ ചെറുപ്പക്കാരെന്നുള്ള ഒരു കാറ്റഗറിയിലല്ല അതിനെ കാണേണ്ടത്. ഉത്തരവാദിത്തമുള്ള ഓരോരുത്തരും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു അപകടത്തിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അയാളത് ചെയ്യണം. ഇപ്പോൾ ഒരു അതിനകത്ത് ഏറ്റവും എക്സാമ്പിൾ പറയാവുന്ന ഒരു KSRTC ബസ് ഒരിക്കൽ റോഡ് സൈഡിൽ ബ്രേക്ക് ഡൗൺ ആയി. അയാൾ ഹസാർഡ് ലൈറ്റൊക്കെ ആയിട്ട് റോഡിൻ്റെ സൈഡിൽ ഒതുക്കി ഇട്ടു. യാത്രക്കാരെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 2-വീലറും വന്ന് അതിനകത്തേക്ക് ഇടിച്ച് കയറി. ഒരു ക്ലാസിക് എക്സാമ്പിളാണത്. ഈ ഡ്രൈവർ ഈ 2-വീലറുകാരനെ പുറത്തേക്ക് എടുത്ത് ഒരു ഓട്ടോറിക്ഷ കയറ്റി അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തി തുളുകി അയാൾ മരിച്ചുപോയി. RTO അയാൾ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. അപ്പോൾ അയാൾ ബഹുമാനപ്പെട്ട കോടതിയിൽ അത് അപ്പീൽ പോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിരുന്നു, റോഡിൽ നിന്ന് മാറ്റാൻ പറ്റാത്ത കണ്ടീഷനായിരുന്നു, ഞാൻ ഇടത് ദിവസം ചേർത്ത് നിർത്തിയിരുന്നു, ഹസാർഡ് ലൈറ്റ് ഓൺ ചെയ്തിരുന്നു, എൻ്റെ യാത്രക്കാരെ ഇറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, എൻ്റെ കുഴപ്പം കൊണ്ടല്ല അപകടം ഉണ്ടായത്, എന്നിട്ടും ഞാൻ അയാളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി, എന്നിട്ടും എൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ഹൈക്കോടതി ഈ കാര്യം പരിശോധിച്ചിട്ട് അതിനകത്ത് ആലോചിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കുന്ന സമയത്ത് ഡ്രൈവിംഗ് റെഗുലേഷനിൽ ഒരു ഡ്രൈവർ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒരു കാര്യം താങ്കൾ പാലിച്ചിട്ടില്ല. എന്താണ് ആ പാലിക്കാത്തതെന്ന് വെച്ചാൽ, ഒരു വാണിംഗ് ട്രയാങ്കിൾ റോഡിൻ്റെ ആ വാഹനത്തിൻ്റെ പുറകിൽ 50 മീറ്റർ പുറകെ റോഡിൽ വയ്ക്കണം. അപ്പോൾ ഇത് പാലിച്ചിട്ടില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ ഡ്രൈവർ ചെയ്യേണ്ടിയിരുന്നൊരു കാര്യം ചെയ്തിട്ടില്ല, സ്വാഭാവികമായിട്ടും അയാളുടെ ലൈസൻസ് അയോഗ്യമാക്കപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെയാണ് ഈ റീൽ ചിത്രീകരിക്കുക എന്നൊക്കെ പറയുന്നത് ഡ്രൈവറുടെ ശ്രദ്ധ തെറ്റാത്ത രീതിയിൽ വാഹനം ഓടിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്, അതിൻ്റെ ലംഘനം സ്വാഭാവികമായിട്ടും ഒരു കുറ്റമായിട്ട് മാറും.
1: ഒരു ശ്രോതാവ്

0: नो हेलो हेलो
1: हेलो
0: हेलो नमस्कारम। हेलो ആകാശവാണി ലേക്ക്
1: നമസ്കാരം
0: സ്വാഗതം।
1: സാർ. നമസ്കാരം.
0: ഇതാരാണ്? പേരും സ്ഥലവും പറയാമോ?
1: എന്റെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലെ കാഞ്ഞിരമംഗലം എന്നുള്ള സ്ഥലത്താണ് എന്റെ പേര്. ഞാൻ 1978 മുതൽ കാർ ഓടിക്കായിരുന്നു.
0: സംസാരിച്ചോളൂ സാറിനോട്.
1: എന്റെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങൾ. ഇപ്പോഴും ഞാൻ കാർ ഓടിക്കുന്നുണ്ട്. ഗൾഫിൽ ഒരു 14 വർഷം ഓടിച്ചു. അവിടെയൊക്കെ നല്ല നിയമങ്ങളാണ്. ഇവിടെ ആകുമ്പോൾ രാത്രി കാണുന്ന ഹൈ ബപ്പ് ലൈറ്റുകളാണ് ഇട്ടുകൊണ്ട് വരുന്നത്. നമുക്ക് തന്നെ കണ്ണെല്ലാം മങ്ങിപ്പോകുന്നുണ്ട്. അങ്ങനെ അത് വളരെ വിഷയമാണ്. അതുപോലെ ബാക്ക് ഈ ട്രക്കുകളുടെ ബാക്കിൽ 3 ഇഞ്ച് പൈപ്പ് പിടിച്ച് കഴിഞ്ഞാൽ നമ്പർ ബോർഡ് കാണാൻ പറ്റുന്നില്ല. അവര് വല്ല ബൈക്കുകളെ തട്ടിയിട്ട് പോയാലും അറിയാൻ പറ്റുന്നില്ല. നമ്മൾ ബാക്ക് നമ്പറാണല്ലോ സാറ് നോക്കുന്നത് ആദ്യം. അതിന്റെ
2: അല്ല, ഇപ്പൊ അതിനകത്ത് ബാക്കിൽ ആ പൈപ്പ് പിടിപ്പിച്ചേക്കുന്നത് നിയമപരമായ ഒരു ആവശ്യമാണ്. അത് അണ്ടർ റൺ പ്രൊട്ടക്ടർ എന്ന് പറയും. അതായത് പുറകിൽ വരുന്ന ഒരു 2-വീലർ കാരൻ ആ വാഹനത്തിലേക്ക് ഇടിച്ചു കയറിയാൽ അയാളുടെ ആകെ തല വന്നിട്ടായിരിക്കും ഈ ബോഡിയിൽ ഇടിക്കുക. അത് ഭയങ്കര ഗുരുതരമായ പരിക്കിന് കാരണമാകും. എനിക്ക് തോന്നുന്നു ഈ ടിപ്പർ അല്ലെങ്കിൽ വലിയ വാഹനങ്ങൾ, ഗുഡ്സ് വാഹനങ്ങളുടെ അപകടത്തിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ വാഹനങ്ങൾ ഇതിന് താഴേക്ക് ഇടിച്ചു കയറി പോകുന്നതാണ്, പ്രത്യേകിച്ച് ചെറിയ വാഹനങ്ങൾ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിലും സൈഡിലും ഫ്രണ്ടിലും അണ്ടർ റൺ പ്രൊട്ടക്ടർ എന്ന് പറയും. വാഹനം അകത്തേക്ക് കയറി പോകാത്ത രീതിയിൽ തടസ്സം വയ്ക്കുന്നത്. പക്ഷെ അതൊരു കാരണവശാലും നമ്പർ പ്ലേറ്റിനെ മറച്ചുകൊണ്ടാവരുത്. കാരണം നമ്പർ പ്ലേറ്റ് അങ്ങനെ അതിൻ്റെ ഫ്രണ്ടിലാണ് വരേണ്ടത്, അല്ലെങ്കിൽ ബോഡിയിൽ കൃത്യമായിട്ട് രണ്ടാമത് എഴുതേണ്ടതുണ്ട്. കാരണം നമ്പർ പ്ലേറ്റ് മറച്ചുകൊണ്ട് അതൊരു കാരണവശാലും പാടില്ല. പക്ഷെ അതൊരു സുരക്ഷാ ഉപാധിയാണ് എന്നാണ് അതിനകത്ത് പറയാനുള്ളത്.
1: 40% ട്രക്കുകൾ അങ്ങനെ ഓടുന്നുണ്ട് നമ്പർ ബോർഡ് മറച്ച് വെച്ചിട്ട്. ഈ പൈപ്പ്
2: ഉണ്ട്. അത് വളരെ കർശനമായ നിർദ്ദേശം ഈ കാര്യത്തിൽ പ്രധാന ഈ CF ഫിറ്റ്നസ് ടെസ്റ്റിന് വരുന്ന സമയത്ത് അത് പരിശോധിക്കാൻ കൃത്യമായ നിർദ്ദേശമുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ മിക്കവാറും വാഹനങ്ങളുടെ അങ്ങനെയുള്ള നമ്പറുകൾ ബോഡിയിലും കൂടി എഴുതിയിട്ടുണ്ട്. പക്ഷേ താങ്കൾ ഈ പറഞ്ഞത് ചില സ്വാഭാവികമായിട്ടും ഉണ്ട്. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ അതേപോലെ തന്നെ ഇത് കംപ്ലീറ്റ് കവർ ചെയ്ത് കഴിയുമ്പോൾ നമ്പറുകൾ അടക്കം കവർ ചെയ്തിട്ട് പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ തീർച്ചയായിട്ടും അത് ഒഴിവാക്കേണ്ട ഒരു, കാരണം അത് ഈ ഇതിനകത്ത് മാത്രമല്ല ക്യാമറയിലും ഈ ഒഫൻസ് വന്നാൽ അത് ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വാഹനം ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ഇത് ബുദ്ധിമുട്ടുണ്ടാവും.
1: കേരളത്തിലുള്ള ട്രക്കുകളുണ്ട് സാർ എങ്ങനെ?
2: അങ്ങനെ അപൂർവമായിട്ട് ഏതെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, അതായത് ഈ നമ്മളിപ്പോൾ വാഹനത്തിലുണ്ടാവും, ഞാൻ പറഞ്ഞില്ല അതിൻ്റെ മുകളിൽ ടർപ്പായിട്ട് മൂടിക്കെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വരുന്ന സാഹചര്യം ഉണ്ടാവും. അതല്ലാത്ത കേസുകളിലൊക്കെ സാധാരണഗതിയിൽ ഈ അണ്ടർ റൺ പ്രൊട്ടക്ടറിൻ്റെ ബാക്കിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ഫ്രണ്ടിലേക്ക് പിടിപ്പിക്കുക അല്ലെങ്കിൽ ബോഡിയിൽ എഴുതുകയോ ചെയ്യുന്നുണ്ട്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ആ വാഹനത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് കൺസേൺഡ് ഓഫീസിലേക്ക് അറിയിച്ചാൽ തീർച്ചയായിട്ടും അതിനകത്ത് നടപടി
1: ഉണ്ടാവും.
2: യെസ്.
0: ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ ലൈറ്റ് ഉപയോഗം, പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലെ വാഹനങ്ങളുടെ ലൈറ്റ് ഉപയോഗത്തെക്കുറിച്ച് ഒന്ന് പറയാമോ?
2: ഈ അതിനകത്ത് ഏറ്റവും അടിസ്ഥാനപരമായ പ്രമാണം എന്ന് പറയുന്നത് ഞാൻ കണ്ടാൽ പോരെ എന്നെയും കാണണം എന്നുള്ളതാണ് റോഡിൽ. കാരണം ഞാൻ കണ്ട ഈ രണ്ട് ഹെഡ്ലൈറ്റ് ഇട്ടിട്ട് ബാക്കി ലോകം മുഴുവൻ കണ്ടിട്ട് കാര്യമില്ല, അയാൾ എന്നെ കാണില്ല. ഇപ്പോൾ സമീപകാലത്ത് എനിക്ക് തോന്നുന്നു 2 ആഴ്ച മുമ്പ് കണ്ണൂർ ഭാഗത്ത് നടന്ന ഒരു ആക്സിഡൻറ്റിൽ എതിരെ വന്ന വാഹനത്തിന് 5 ചെറുപ്പക്കാർ കൊല്ലപ്പെട്ട ഒരു ആക്സിഡൻറ് ഉണ്ട്. ഒരു പക്ഷേ അതിൻ്റെ അത് മാത്രമായിക്കൊള്ളണമെന്നില്ല, അതിൻ്റെ ഒരു കാരണം ഹെഡ്ലൈറ്റാണ്. ഇവിടെ നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ധാരണയുണ്ട്, ഞാൻ ഈ ലോകത്ത് ചെയ്യുന്നതെല്ലാം ശരിയാണെന്നും ഞാൻ കാണുന്നുണ്ടെന്നുള്ളത്. അത് ഏറ്റവും അപകടകരമായൊരു ചിന്താഗതിയാണ്. ഹെഡ്ലൈറ്റ്, പ്രത്യേകിച്ച് ഹെഡ്ലൈറ്റ് അദ്ദേഹം പറഞ്ഞു വളരെ കറക്റ്റാണ്. അത് തന്നെയല്ല, അതിനകത്ത് ഒരു കാര്യവും കൂടി ഉണ്ട്, പ്രായത്തിനനുസരിച്ച് കാഴ്ചയുടെ കുറവും സംഭവിക്കും. ഒരു ഇപ്പോൾ അദ്ദേഹം തന്നെ ഒരു പ്രായമായ ഒരാളാണ്. ഒരു 65-70 വയസ്സ് കഴിയുമ്പോൾ ഈ ലൈറ്റിൻ്റെ റിഫ്രാക്ഷനും പ്രശ്നങ്ങളൊക്കെ വലിയ പ്രശ്നമായിട്ട് മാറും. തീർച്ചയായിട്ടും അതിൻ്റെ തന്നെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ട് ഹെഡ്ലൈറ്റൊക്കെ ആൾട്ടർ ചെയ്യാൻ നമ്മൾ പലരെങ്കിലും ഒരു വിനോദമാക്കിയിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു അതിനകത്തൊരു കഥ തന്നെ പറയാനുണ്ട് ശരിക്കും പറഞ്ഞാൽ.
0: അതിലേക്ക് വരാം. നമുക്കൊരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
3: ഹലോ,
0: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: എന്റെ പേര് സുരേഷ് കുമാർ എന്നാണ്. വട്ടൂർക്കാവിൽ നിന്നാണ്.
0: സംസാരിച്ചോളൂ കേട്ടോ.
3: അപ്പോ എന്റെ ആദ്യമായി അനന്തപുരിക്ക് ഞാൻ വളരെയധികം നന്ദി പറയാണ് ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക് എന്ന് ചർച്ച ചെയ്യാൻ എടുത്തത്.
0: സംസാരിച്ചോളൂ സാർ.
3: എനിക്കപ്പോ രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒന്ന് സ്ക്രാപ്പിനെ കുറിച്ചാണ്. ഒരു വണ്ടി നമ്മള് പഴയ വാനം സ്ക്രാപ്പിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്.
2: ഓക്കെ.
3: രണ്ട്, ഈ ഫുട്പാത്തിൽ കൂടി പോകുന്ന 2-വീലേഴ്സിന് അതിനെതിരെ നമുക്ക് എന്ത് നടപടി എടുക്കാൻ പറ്റും സാധാരണ പോലും?
2: രണ്ട് കാര്യം പറയാം. ഒന്ന്, സ്ക്രാപ്പിംഗ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് 2021 കാലഘട്ടത്തിൽ തന്നെ സ്ക്രാപ്പേജ് പോളിസി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നഗരത്തിലോടുന്ന അല്ലെങ്കിൽ കൺട്രി രാജ്യത്തോടുന്ന പഴയ വാഹനങ്ങൾ ഒഴിവാക്കി പകരം പുതിയ വാഹനങ്ങൾ അവിടേക്ക് കൊണ്ടുവരണം, അതായത് കൂടുതൽ സുരക്ഷയുള്ള കുറഞ്ഞ പൊല്യൂഷനുള്ള വാഹനങ്ങൾ കൊണ്ടുവരണം എന്നതിൻ്റെ ഉദ്ദേശം.

ഇതിൻ്റെ ഭാഗം കൂടിയാണ്. അങ്ങനെ ചെയ്യണമെങ്കിൽ സ്ക്രാപ്പിംഗ് സെൻറ്ററുകളിൽ അത് കൊടുത്ത് അവിടെ നിന്ന് അവിടെ ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഇപ്പോൾ കേരളത്തിലെ സ്ക്രാപ്പിംഗ് സെൻറ്റർ കേരള ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥയുള്ള സ്റ്റീൽസ് ആൻഡ് ഫോർജിങ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്കാണ് കൊടുത്തിട്ടുള്ളത് നിലവിൽ. അത് ആലപ്പുഴ ജില്ലയിലുണ്ട്, അഗൈൻ തൃശ്ശൂർ ജില്ലയിലുണ്ട്. അവിടെ ഇത് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് അത് സ്ക്രാപ്പ് ചെയ്യാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് തരും.

0: ആണോ ഉപയോഗിക്കുന്നത്? സ്കൂട്ടർ. അതന്നെ അഡീഷണൽ വീല് ഘടിപ്പിച്ച് തരണോ?
1: കാർ ചവിട്ടി തന്ന ഞാൻ തെറിച്ചൊരു അപകടത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടാളാ. അപ്പൊ ഞാൻ ഈ ഓൺ അടിക്കും, ഞാൻ ഈ ഓരോ റോഡ് കയറുമ്പോഴും എന്റെ നിയമം ഓൺ അടിക്കും, ഇൻഡിക്കേറ്റർ എടുത്ത് ഇൻഡിക്കേറ്റർ ഇടുന്നുണ്ട്. അത് തെറ്റാണോ എന്നുള്ളത് ഒരു ചോദ്യം. പിന്നെ ട്രാഫിക് നിയമം എല്ലാവർക്കും ഹോൺ അടിച്ച് പോകണോ എന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ കൊള്ളാം ആയിരുന്നു എല്ലാവർക്കും.
0: ഓക്കെ, അല്ല താങ്കൾ പറഞ്ഞ, ഞാൻ ആദ്യം ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ അഡീഷണൽ വീല് ഘടിപ്പിച്ച, പുറകില് രണ്ട് വീല് അഡീഷണൽ ആയിട്ട് ഘടിപ്പിച്ച വാഹനമല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ അല്ല, അതിനകത്തൊരു അപകട സാധ്യത കൂടുതലുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. താങ്കൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം യാത്ര എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു അടിസ്ഥാനപരമായ ആവശ്യമാണ്. ഭക്ഷണവും വസ്ത്രവും ഷെൽട്ടറും കഴിഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യന് യാത്ര ചെയ്യേണ്ടതുണ്ട്, അതാരായാലും. അപ്പോൾ ആ യാത്രയ്ക്ക് ആവശ്യമായ രീതിയിലേക്കാണ് നമ്മൾ ഈ വാഹനം മോഡിഫൈ ചെയ്യുന്നത്. പക്ഷേ അതിനകത്തൊരു ചെറിയൊരു അപകട സാധ്യതയുള്ളത് ഈ രാത്രി കാലം. ഞാൻ എന്തുകൊണ്ടാണ് ഈ അപകടം കൂടുതൽ വരാനുള്ളൊരു സാധ്യത താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു ടൂ വീലർ ആണെന്നായിരിക്കും മറ്റേ വാഹനത്തിലുള്ള ആൾക്കാർ ചിന്തിക്കുക. ഇതിൻ്റെ ഈ രണ്ട് സൈഡിലേക്കുള്ള വീല് പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് സാധാരണഗതിയിൽ ആളുകൾ ശ്രദ്ധിച്ചോളണമെന്നില്ല, പ്രത്യേകിച്ച് അതിനകത്ത് റിഫ്ലക്റ്റീവ് സ്റ്റിക്കറുകളൊന്നും ഇല്ലെങ്കിൽ. കാരണം നമ്മൾ ഈ റോഡിൽ വാഹനം ഓടിക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ടൂ വീലർ കാണും, അല്ല ഉണ്ട്, ഉള്ളതാണ് നല്ല കാര്യമാണ്, തീർച്ചയായിട്ടും അത് നല്ല കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഈ സൈഡിലേക്കുള്ള വീലുകൾ, നമ്മുടെ റോഡുകളൊക്കെ തന്നെ നിറഞ്ഞൊഴുകുകയാണല്ലോ, ഒരടി പോലും സ്ഥലമില്ലാതെ ഓടുന്ന സമയത്താണ് ഇങ്ങനെ വാഹനങ്ങൾ വരുന്നത്. അപ്പോൾ ഒരു ശ്രദ്ധ അഡീഷണൽ ആവശ്യമാണ്. മാത്രവുമല്ല മറ്റു വാഹനത്തെ അപേക്ഷിച്ച് കുറച്ചും കൂടി സ്റ്റെബിലിറ്റി കുറഞ്ഞൊരു വാഹനമാണ്, പ്രത്യേകിച്ച് വളവെടുക്കുന്ന സമയത്തൊക്കെ. അതുകൊണ്ടൊരു അപകടത്തിന് സാധ്യത കൂടുതലുണ്ട്. പക്ഷേ ഇതിനകത്ത് താങ്കൾ ഉന്നയിച്ചൊരു പ്രധാന കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒരു മുൻകരുതൽ ആവശ്യമുള്ള ആളുകളാണ് ആ റോഡിന് മുന്നിൽ പോകുന്നത് എന്ന് ഈ വാഹനം കാണുമ്പോൾ മറ്റുള്ളവരും മനസ്സിലാക്കുകയും അതിനനുസരിച്ചിട്ടുള്ള ഒരു ക്രിയാത്മകമായും സഹിഷ്ണുതയോടെയുള്ള ഒരു പെരുമാറ്റം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. കാരണം മറ്റുള്ളവരെക്കാൾ കുറച്ചും കൂടി മുൻഗണന അർഹിക്കുന്ന ഒരാളാണ് ആ റോഡിൽ താങ്കളെ പോലെയുള്ള ആളുകൾ. ഹോണടിക്കുക എന്നുള്ളത്, യെസ്
1: അത് വേറൊരു കാര്യമുണ്ട്. ഈ ഇങ്ങനെ ഭയങ്കര വണ്ടി ഓടിക്കുന്നവർ പോലും ഓൺ അടിക്കുക നിയമം പാലിക്കുക ചെയ്യുന്നില്ല. നമുക്ക് ഭയങ്കര ഖേദവും കൊണ്ടായി വിളിച്ചതും പറഞ്ഞത്.
0: വളരെ അല്ല, ഈ ഹോൺ എന്ന് പറയുന്നത്, ഇതിനകത്ത് ഹോൺ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സംസ്കാരപരമായ ഉപയോഗത്തിനകത്ത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് ഹോൺ അടിക്കേണ്ടത്, അല്ലാതെ ഫുൾ ടൈം. കാരണം അതല്ലാതെ ഒരു ഫുൾ ടൈം ഹോൺ അടിക്കുക എന്ന് പറയുന്നത് റോഡിന്റെ സൈഡിൽ താമസിക്കുന്ന വീടുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം, ഏറ്റവും കൂടുതൽ അവരുടെ ഒരു പ്രശ്നം ഹോൺ അടിയായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, താങ്കളെ പോലെയുള്ള ഒരാളുകളെ കാണുമ്പോൾ താങ്കളെ അറിയിക്കേണ്ട, ചിലപ്പോൾ ഇങ്ങനെയുള്ള വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് ചിലപ്പോൾ ചെവിയിൽ കഴിച്ച കാഴ്ചയോ അതേപോലെ കേൾവിയോ കുറവുള്ള ആൾക്കാരും ഉണ്ടാവാം, അവരെ അറിയിക്കണം എന്നുള്ളത്. അതാ ഞാൻ പറഞ്ഞ സഹിഷ്ണുത എന്ന് പറയുന്ന ഒരു സംഗതി, അവരോടൊരു സഹിഷ്ണുത പാലിക്കേണ്ടതുണ്ട്, മുന്നറിയിപ്പ് നൽകേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരും കുറച്ചും കൂടിയും ശ്രദ്ധ പാലിക്കണം എന്നുള്ളതാണ്. അതിനകത്ത് പ്രത്യേകിച്ച് റിഫ്ലക്റ്റീവ് സ്റ്റിക്കറുകളൊക്കെ ഈ തള്ളി നിൽക്കുന്ന വീലുകളിലേക്കും എല്ലാം ഒട്ടിക്കേണ്ടതുണ്ട്, വേഗത കുറച്ച് കുറയ്ക്കേണ്ടതുണ്ട്. കാരണം അതിൻ്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കും അഡീഷണൽ രണ്ട് വീല് വരുമ്പോൾ. ഇക്കാര്യങ്ങളിൽ എന്തെങ്കിലും താങ്കളുടെ ആ ഉന്നയിച്ച കാര്യങ്ങൾ വളരെ ന്യായമാണ്.
2: അതെ, അദ്ദേഹം പറഞ്ഞത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ, ഇപ്പം സാറ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ, റോഡിൽ മുൻഗണന ലഭിക്കേണ്ട ആൾക്കാരുണ്ട്, അവരെ കുറിച്ച് അവർക്ക്.
0: അത് എല്ലാ ആൾ ആർ ഈക്വൽ ബട്ട് സം ആർ മോർ ഈക്വൽ എന്നൊരു ചൊല്ലുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അവിടെയാണ്, റോഡിൽ ആർക്കാണ് മുൻഗണന, അതാണ് അതിൻ്റെ പ്രിയോറിറ്റി എന്ന് പറയുന്നത്, റൈറ്റ് ഓഫ് വേ എന്ന് പറയും. ഈ റൈറ്റ് ഓഫ് വേ എന്ന് പറയുന്നത് നമ്മുടെ നിർവചനത്തിൽ തന്നെ ഉണ്ട്, ആർക്കാണ് റോഡിൽ അവകാശം എന്നുള്ളത്. അതെല്ലാം കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ ഒരു അപകടത്തിന് സാധ്യതയില്ല. അതിൽ തന്നെ റൈറ്റ് ഓഫ് വേയുടെ അടുത്ത ഘട്ടമാണ് പ്രിയോറിറ്റി. ഇപ്പോൾ പ്രിയോറിറ്റി വാഹനങ്ങൾ, ഇപ്പോൾ നമുക്കറിയാം ആംബുലൻസിനാണോ ഫയർ എഞ്ചിനാണോ മുൻഗണന എന്ന് ചോദിച്ചാൽ മിക്കവാറും പേര് പറയുന്ന ഒരു ഉത്തരവുണ്ട്, എന്തായിരിക്കും? ആംബുലൻസ് എന്നാണ്. പക്ഷേ അതെല്ലാം മാറി 2017. ഞാൻ അതാ പറയുന്നത്, ഇപ്പോൾ ഞാനത് രാഷ്ട്രീയത്തിലേക്ക് പറയുന്നില്ല, കുറച്ച് മുമ്പ് ഒരു മന്ത്രിയുടെ ഒരു അകമ്പടി വാഹനം ഒരു ആംബുലൻസുമായിട്ട് ഇടിച്ചൊരു സംഭവം ഉണ്ടായി. അന്ന് ഘോരഘോരം ചർച്ച നടത്തി ആർക്കാണ്, പോലീസിനാണോ ആംബുലൻസിനാണോ മുൻഗണന. ഇവിടെ 2017 മുൻഗണന പണ്ട് ശരിയായിരുന്നു, ആംബുലൻസിനും ഫയർ എഞ്ചിനുകൾക്കും മുൻഗണന ഉണ്ടെന്നുള്ള ഒറ്റ വാക്കേ ഉണ്ടായുള്ളൂ. ഇപ്പം അങ്ങനെയല്ല, മുൻഗണനയുള്ള വാഹനങ്ങൾ തന്നെ നാല് തരമുണ്ട്. അതിൽ തന്നെ ആർക്കാണ് മുൻഗണന നിശ്ചയിച്ചിട്ടുണ്ട്, അതിൽ തന്നെ ഏതെല്ലാം കാര്യങ്ങൾക്കാണ് നിശ്ചയിച്ചിട്ടുണ്ട്. അവിടെയാണ് ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആംബുലൻസിനല്ല മുൻഗണന, റോഡിൽ ഒന്നാമത്തെ മുൻഗണന ഫയർ എഞ്ചിനാണ്. രണ്ടാമത്തെ മുൻഗണന എഗെയിൻ പോലീസ് ആംബുലൻസിനാണ്. മൂന്നാമത്തെ മുൻഗണന ക്രമസമാധാന പാലനത്തിന് ഉപയോഗിക്കുന്ന പോലീസ് വാഹനമാണ്. നാലാമത്തെ മുൻഗണന എന്ന് പറയുന്നത് ദുരന്ത നിവാരണത്തിന് ഉപയോഗിക്കുന്ന വാഹനത്തിനാണ്. അവിടെ തന്നെ വാഹനത്തിനല്ല മുൻഗണന, പർപ്പസിനാണ്. ഇപ്പോൾ ഒരു ആംബുലൻസ് ചിലപ്പോൾ കാലിയായിട്ട് പോകുന്ന സമയത്ത് അതിനൊരു മുൻഗണനയ്ക്ക് അറിയാം, അങ്ങനെ വേണമെങ്കിൽ അയാൾ ലേറ്ററിനും സൈറൺ മുറക്കണം, അപ്പോൾ മാത്രമാണ് മുൻഗണനയുള്ളൂ. അതിൽ തന്നെ അയാൾക്ക് എല്ലാത്തിനും ഇല്ല.

നാല് കാര്യങ്ങൾക്കേ ഉള്ളൂ. ഒന്ന്, ഷോൾഡറിൽ കൂടെ ഓടിക്കാൻ, സ്പീഡ് ലിമിറ്റ് എക്സീഡ് ചെയ്യാൻ, വൺ വേക്ക് ഓപ്പോസിറ്റ് ഓടിക്കാൻ, റെഡ് ലൈറ്റ് ജമ്പ് ചെയ്യാൻ. ഈ നാല് കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഇതിനകത്തെല്ലാം ഒരു കണ്ടീഷനുണ്ട്, അങ്ങനെ റെഡ് ലൈറ്റ് ജമ്പ് ചെയ്യുമ്പോൾ അയാൾ പാലിക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. കാരണം കണ്ടിന്യൂസ് ഗ്രീൻ ലൈറ്റ് കിട്ടി വരുന്ന വാഹനം റോഡിലുണ്ടാവാം, അപ്പോൾ റെഡ് ലൈറ്റ് ജമ്പ് ചെയ്തിട്ട് അപകടത്തിന് കാരണമുണ്ടാവും. അവിടെ ഇപ്പോൾ ആരാണ് അത് തീരുമാനിക്കേണ്ടത്? ഈ മുൻഗണന കിട്ടിയ ആളത് തീരുമാനിക്കണം. അയാൾ പൂർണ്ണമായ ശ്രദ്ധയോടെ വേണം അത് മറികടക്കാൻ. അപ്പോൾ ഇതെല്ലാം നമ്മൾ അറിയേണ്ടതുണ്ട്. എഗെയിൻ, ഒരു സ്കൂൾ വാഹനത്തിനാണോ ഒരു ബസ്സിനാണോ മുൻഗണന, അല്ലെങ്കിൽ ടിപ്പറിനാണോ മുൻഗണന എന്ന് ചോദിച്ചാൽ, എഗെയിൻ അത് കണ്ടീഷനാണ്, റോഡിൻ്റെ കണ്ടീഷൻ.

0: വണ്ടി 18 വർഷം ഓടിച്ചതാ, ഒരു ആക്സിഡന്റ് പോലും നടന്നിട്ടില്ല. ഇവിടെ വന്ന് ഒരു വർഷം ഓടിക്കുന്നതിനകത്ത് ഒരു 4-5 ആക്സിഡന്റ് നടന്നു.
1: ഏത് വാഹനം ഓടിക്കുന്നത്?
0: ആൾക്കാർക്ക്, ഓ ഞാൻ ഹെവിയാണ്, ഗൾഫിൽ ഓടിച്ചോണ്ടിരുന്ന ട്രെയിലറാണ്. പിന്നെ ഇവിടത്തെ ആൾക്കാർക്ക് ഒരു ഡ്രൈവിംഗിന്റെ ഒരു മാനദണ്ഡം കറക്റ്റായിട്ട് സ്കൂളുകാർ പഠിപ്പിക്കാത്തതിന്റെ ഒരു ഒരൊറ്റ കാരണമാണ് ഇവിടുത്തെ ആൾക്കാർ ഒരു വണ്ടിയും എടുത്ത് റോഡിൽ ഇറങ്ങിയിട്ട് 2 ട്രാക്കിൽ കൂടെയൊക്കെയാണ് വണ്ടി ഓടിച്ചോണ്ട് പോകുന്നത്. വല്ലാത്തൊരു നിയമമാണ്.
1: ഇതിനകത്ത് താങ്കൾ പറഞ്ഞ വളരെ കറക്റ്റാണ്, ഇതിനകത്ത് ഇവർക്കൊരു സിലബസ് ഉണ്ട് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിന്. എനിക്ക് തോന്നുന്നത് ലോകത്ത് ഡ്രൈവിംഗ് സിലബസ് മാത്രമാണ്, സിലബസ് കാണാതെ പരീക്ഷ എഴുതാൻ പോകുന്ന ആളുകൾ. റൂൾ 31 എന്ന് പറയുന്ന ഒരു സിലബസ് ഉണ്ട്, അതൊരു വലിയ സിലബസാണ്. ഇത് പഠിച്ച് പഠിക്കേണ്ടതുണ്ട്, അത് പഠിച്ച് അതിൻ്റെ ഒപ്പം തന്നെ മാറിയ നിയമങ്ങളും അറിയേണ്ടത്. ഇപ്പോൾ ഓരോ മാസവും നിയമങ്ങൾ മാറുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ല ജനവിശ്വാസ ആക്ട് വന്നിട്ടുണ്ട്, മാറിയ നിയമങ്ങൾ അനുസരിക്കേണ്ടതുണ്ട്. പക്ഷെ അവിടെ അത് മാത്രമാണ് കാരണമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അവിടെ ഒരു ബിഹേവിയറിൻ്റെ ഇഷ്യൂവും കൂടിയുണ്ട്. ഇപ്പോൾ
0: വലത്തോട്ട് പോകാനുള്ള ആൾക്കാർ
1: ഇടത്തേക്ക് ഇൻഡിക്കേറ്റർ
0: വന്നിട്ട് പിന്നെ വലത്തോട്ടാണ് പോകുന്നത്. അപ്പൊ എത്ര വണ്ടിക്കാണ് അത് അസൗകര്യമാകുന്നതെന്ന് ആരും
1: അല്ല. അതാണ് അവിടെ ഡ്രൈവിംഗ് റെഗുലേഷൻ വായിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ, അത് പാലിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് കൃത്യമായിട്ട് അതിന് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ഡ്രൈവിംഗ് റെഗുലേഷൻ വായിച്ച ആൾക്കാരാണോ എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ ഒരു സംവിധാനം ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പ്രശ്നമുള്ളത് ഈ നമ്മുടെ ഹാബിറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി. ഇപ്പം നമ്മൾ ആദ്യത്തെ ദിവസം വാഹനം ഓടിക്കുന്നത് എങ്ങനെയായിരിക്കും? പൂർണ്ണ ശ്രദ്ധയോടെ ഹോണൊക്കെ അടിച്ച് റോഡിൽ നമ്മൾ കാണുന്നത് മുഴുവൻ അപകടമാണ്. താഴെ ബ്രേക്ക് ആക്സിലറേറ്റർ കൊടുക്കാൻ നമുക്ക് പേടിയാണ്, കാരണം ഈ വാഹനം എവിടെയെങ്കിലും പോയി ഇടിക്കുമോ എന്നുള്ളത്. പക്ഷെ കുറെ നാൾ കഴിയുമ്പോൾ
0: എനിക്ക് വണ്ടി ഓടിക്കാൻ പേടിയാണ്.
1: അതെ, ഇപ്പം നമുക്ക് നമ്മൾ പക്ഷേ ഞാനതല്ല പറയുന്നത്, പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കിപ്പോൾ ആക്സിലേറ്ററും ബ്രേക്കും ഒന്നും നമ്മൾ കാണേണ്ടതില്ല, കാരണം അത് ഹാബിറ്റിൻ്റെ ഭാഗമായിട്ട് മാറി. മാത്രമല്ല ആദ്യ ദിവസം നമ്മൾ കണ്ട അപകട സാധ്യതകളൊന്നും നമുക്ക് ഇപ്പം അപകടമായിട്ട് തോന്നുന്നേ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ ഒരു ലേസിനെസ് അല്ലെങ്കിൽ കയറി വരും അത്. പക്ഷേ അതവിടെയാണ് സംസ്കാരം എന്ന് പറയുന്ന സംഗതി. നിയമം എന്താണോ ആ നിയമം അനുസരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള സംഗതി. അവിടെ കർശനമായ ശിക്ഷാവിധികൾ, ഒരു പക്ഷേ വിദേശത്തൊക്കെ പല രാജ്യങ്ങളിലും പോകുമ്പോൾ അവിടെ ഒരു ചെറിയ കുറ്റത്തിന് വലിയ പിഴയടക്കേണ്ടി വരും എന്നുള്ളൊരു ചിന്ത കൂടി ഉണ്ട് എന്നുള്ളതും കൂടി ഒരു പ്രശ്നമാണ്. ഇവിടെ അത്രത്തോളം കർശനമായ ഒരു ശിക്ഷാവിധികൾ ഇല്ലാത്തതും ഒരു പക്ഷേ താങ്കൾ പറഞ്ഞൊരു സംഗതിയുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ പറയുന്നൊരു ചൊല്ലുണ്ട്, ആ ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് നാട്ടിൽ ഒരു തുപ്പും കൂടിയും തുപ്പിയിട്ട് പോകും, കാരണം അവിടെ പോയിട്ട് തുപ്പാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട്. അങ്ങനെ അതാണ്, അപ്പൊ അത് നമുക്കറിയാലോ. ഓക്കെ
0: സാറേ, രണ്ടാമതൊരു ചോദ്യം കൂടെ ഉണ്ട് സാറേ. എന്റെ ലൈസൻസ് 2026 ജൂൺ മാസം ഹെവി കഴിഞ്ഞു, ലൈറ്റ് മാത്രമേ ഉള്ളൂ ഇപ്പൊ. അത് നമുക്ക് ഇനി ടെസ്റ്റ് ഒന്നും കൊടുക്കാതെ പുതുക്കിയെടുക്കാം?
1: പുതുക്കാലോ ഒരു ലൈസൻസ്? ചോദിച്ചു, വളരെ നല്ല കാര്യമാണ്. ലൈസൻസ് തീർന്ന് ഒരു വർഷത്തിനുള്ളിലാണെങ്കിൽ നമുക്ക് ടെസ്റ്റ് ഇല്ലാണ്ട് പുതുക്കാം. ഇപ്പോഴത്തെ നിയമപ്രകാരം ലൈസൻസ് തീരുന്നതിന് ഒരു വർഷം മുമ്പും പുതുക്കാം, ഒരു വർഷത്തിനുള്ളിൽ പുതുക്കാം, തീരുന്നതിന് ഒരു വർഷം മുമ്പ് വരെ പുതുക്കാം. താങ്കളുടെ ജൂണിൽ കഴിഞ്ഞത് കൊണ്ട് 1 മാസേ കഴിഞ്ഞിട്ടുള്ളൂ. ഇമ്മീഡിയറ്റ് ആയിട്ട് അപേക്ഷ വയ്ക്കുക. അപേക്ഷ ഓൺലൈനിൽ വെച്ചാൽ മാത്രം മതി, അഗൈൻ RTO ഓഫീസിൽ കൊണ്ട് കൊടുക്കേണ്ടതില്ല. പൂർണ്ണമായിട്ടും ഫേസ്ലെസ് സർവീസ് കൂടിയാണ്. എന്തായാലും ലൈസൻസ് ഉടനെ പുതുക്കുക, കാരണം അല്ലെങ്കിൽ ഹെവി ഓടിക്കാൻ പറ്റത്തില്ല. കാർ ഓടിക്കുന്നതിന് കുഴപ്പമില്ല,
0: ഓടിക്കുന്നത് ഹെവിയുടെ കാര്യമേ ചിന്തിച്ചില്ല. 2028 തീർന്നെന്ന് വിചാരിച്ച എങ്ങനെ അങ്ങ് പോയി.
1: അല്ല, അപ്പൊ ഉടനെ പുതുക്കിക്കോ, കാരണം അത് പുതുക്കാനുള്ള ചാൻസ് കളയണ്ട.
2: സാർ, നമ്മൾ ഈ സംസാരത്തിലുടനീളം നമ്മൾ വന്ന് പരാമർശിച്ചതാണ് ഈ ട്രാഫിക് ലൈറ്റുകൾ, ഇപ്പൊ ഗ്രീന് റെഡ്. പക്ഷെ നമ്മളിത് ശ്രദ്ധിക്കാത്ത ഇതിന്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ ഉണ്ടോ?
1: തീർച്ചയായിട്ടും ഉണ്ട്. ഡ്രൈവിംഗ്, ഞാൻ പറഞ്ഞില്ലേ, ഡ്രൈവിംഗ് റെഗുലേഷൻ വായിച്ച ഒരാളോട് ചോദിച്ചാലും അല്ലാത്ത ഒരാൾ പറയുന്ന ഉത്തരം വ്യത്യാസമാണ്. റോഡിൽ മിനിമം അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, അയാളുടെ വേഗത അറിയണം. ഇപ്പം എനിക്കൊരു കാറിൻ്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ എനിക്ക് കേരളത്തിൽ എത്ര കിലോമീറ്റർ വേഗതയിൽ ഓടിക്കാൻ പറ്റും? എനിക്ക് തോന്നുന്നു ഒരാൾക്കും അയാൾക്ക് അനുവദിച്ചിട്ടുള്ള വേഗതകൾ അറിയില്ല എന്നുള്ളതാണ്. 2, ട്രാഫിക് ലൈറ്റ് അറിയണം. 3 കളറാണല്ലോ ഉള്ളത്, പച്ചയുണ്ട്, ഗ്രീനുണ്ട്, ആംബറുണ്ട്. ഇപ്പം ഒരു പച്ച ലൈറ്റ് ആരോ കണ്ടിട്ട് ഞാനിങ്ങനെ പാഞ്ഞു പോകുമ്പോഴായിരിക്കും ഫ്രണ്ടിൽ ആംബർ ലൈറ്റ് വരുന്നത്. നമ്മളിൽ പലരുടെയും ചിന്ത എന്താന്ന് വെച്ചാൽ ആംബർ ലൈറ്റ് റെഡ് വരുന്നതിന് മുമ്പുള്ള അവസാന ചാൻസ് ആണ് രക്ഷപ്പെടാനുള്ളത് എന്നാണ്. സ്പീഡ് കൂട്ടി രക്ഷപ്പെടുക. പക്ഷെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ആംബർ ലൈറ്റ് കണ്ടാൽ യു ഷുഡ് സ്റ്റോപ്പ് യുവർ വെഹിക്കിൾ, നിങ്ങൾ വാഹനം നിർത്തണമെന്നാണ്. എവിടെ നിർത്തണം എന്ന് അഗൈൻ പറഞ്ഞിട്ടുണ്ട്, ഡബിൾ ലൈൻ സ്റ്റോപ്പ് ലൈൻ മുമ്പ് നിർത്താം, അതില്ല സീബ്ര ക്രോസിംഗ് 5 മീറ്റർ മുമ്പ് നിർത്തണം, അതും ഇല്ലെങ്കിൽ ആദ്യത്തെ സിഗ്നൽ ലൈറ്റ് മുമ്പ് നിർത്തണമെന്നാണ്. അപ്പം നിയമം അറിയാവുന്ന ആളാണ് ഞാനെങ്കിൽ ഞാൻ സ്വാഭാവികമായിട്ട് എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരും. പക്ഷെ പുറകിൽ വരുന്ന ആളുടെ കാല് ആക്സിലറേറ്ററിലേക്ക് ആയിരിക്കും പോവുക, സ്വാഭാവികമായിട്ട് അതൊരു അപകടത്തിലേക്ക് എത്തിക്കും.
2: അവിടെ നമുക്ക് അതിനെ കൂടുതൽ സംസാരിക്കാം. ഒരു ശ്രോതാവ് ഒപ്പം ചേരുന്നു. ഹലോ,
3: ഹലോ.

0: നമസ്കാരം, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം, എന്റെ പേര് ഹരി എന്നാണ്. ബാലരാപുരമാണ് സ്ഥലം.
0: റേഡിയോ ഒന്ന് മാറി നിന്ന് സംസാരിക്കണേ. സംസാരിച്ചു.
1: ഞാനൊരു ഓൺലൈൻ ടാക്സി ഡ്രൈവറാണ്. എനിക്ക് മിക്കവാറും തമിഴ്നാട്ടിലോട്ടൊക്കെ ഓട്ടം കിട്ടാറുണ്ട്. ഒരു 15-20 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തമിഴ്നാടാവും ബാലരാമപുരത്ത് നിന്ന്. അപ്പൊ നമുക്ക് ഈ ടാക്സി ആയതുകൊണ്ട് ഒരു പെർമിറ്റ് എടുക്കണം. അതൊരു 320 രൂപയാണ്. പോകുന്ന പാസഞ്ചറിന്റെ പേര് അതിനകത്ത് ഉൾപ്പെടുത്തണം. അപ്പൊ എനിക്കത് ഇന്ന് എടുത്തു കഴിഞ്ഞാൽ അപ്പൊ നാളെ മറ്റൊരു പാസഞ്ചറാണ്. അത് ചെറിയൊരു ഓട്ടോ ആണ്, ജസ്റ്റ് ഒരു 25 കിലോമീറ്ററിന്റെ ഓട്ടോ ആണെങ്കിൽ വീണ്ടും അത് എനിക്ക് എടുക്കേണ്ടി വരില്ലേ?
2: അതിന് അപ്പോൾ ആളുടെ ടൂറിസ്റ്റ് പെർമിറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ എവിടെ വേണമെങ്കിലും ഓടിക്കാം. അപ്പോൾ ആ ഒരു പെർമിറ്റ് എടുത്താൽ നിങ്ങൾക്ക് ഒരേ തവണയും പെർമിറ്റ് എടുക്കേണ്ടി വരില്ല.
1: ഓക്കെ.
0: അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് തുടരാം. ലൈറ്റുകൾ
2: ലൈറ്റിന്ന് വിട്ടില്ലല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഞാൻ പറഞ്ഞത് അവിടെയാണ് നമ്മുടെ ഒരു പ്രശ്നം. അപ്പം അടുത്ത് അപ്പോൾ അറിയാവുന്നവനും അറിയില്ലാത്തതിനും തമ്മിലൊരു പ്രശ്നമാണ്. അറിയാവുന്ന ആളെ കൂടി അറിയില്ലാത്ത ആളെ അപകടത്തിൽപ്പെടുത്തും എന്നുള്ളൊരു സംഗതിയുണ്ട്. ഇനി അത് മഞ്ഞ മഞ്ഞ അല്ലെങ്കിൽ ആമ്പർ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ചുമപ്പാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ചുമപ്പാണെങ്കിൽ ഒരു കാരണവശാലും പോകാൻ പാടില്ല. ആമ്പറിൽ തന്നെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ബ്ലിങ്കിങ് ആമ്പറാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ആൻസറല്ല, ശ്രദ്ധയാപൂർവ്വം കടന്നു പോകണം എന്നാണ് അതിൻ്റെ അർത്ഥം. ബ്ലിങ്കിങ് അല്ലാത്ത ആമ്പറിനാണ് ഞാൻ പറഞ്ഞ ഉത്തരവുള്ളത്. എഗെയിൻ റെഡ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഗ്രീൻ ആണ്. ഗ്രീൻ കണ്ടാൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെയൊക്കെ ധാരണ പോകാമെന്നാണ്. പക്ഷേ നിയമത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ടില്ല, അത് കണ്ടീഷനാണ്. എന്താ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഈ ഗ്രീൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാം. എപ്പോൾ? നിങ്ങൾക്ക് ആ ജംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ള റോഡിലേക്ക് നിങ്ങളുടെ വാഹനം കയറ്റാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ. കാരണം ഈ ജംഗ്ഷൻ എന്ന് പറയുന്നത് നോ സ്റ്റോപ്പിംഗ് ഏരിയ, നോ സ്റ്റാൻഡിങ് ഏരിയ ആണ്. അതായത് വീലിൻ്റെ കറക്കം നിൽക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കുള്ള റോഡ് ബ്ലോക്ക് ആണെങ്കിൽ നമ്മളവിടെ കയറ്റി നിർത്തും, ഞാനൊരു കുറ്റം ചെയ്യേണ്ടി വരുന്നു. മാത്രവുമല്ല അടുത്തുള്ള ആളുകൾക്ക് ചിലപ്പോൾ അത് തടസ്സം ഉണ്ടാക്കാം. അവിടെയാണ് ഒരു പ്രശ്നം. അപ്പോൾ ഗ്രീൻ എന്ന് പറയുന്ന കണ്ടീഷനിലാണ്. ഇതും കൂടി അറിയുമ്പോൾ മാത്രമാണ് ഞാൻ ആ ട്രാഫിക് ലൈറ്റിനെ കുറിച്ച് അറിയുന്നത്. ഇനി അത് പാലിക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ ഒരു സംഗതിയാണ്, അതൊരു വേറെ പ്രശ്നം.
0: ഇനി നമ്മൾ വേഗതയുടെ കാര്യം പറഞ്ഞു. ആ വേഗതയുടെ പരിധി സാർ ഒന്നും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞതുപോലെ പലർക്കും അറിയാമെങ്കിലും.
2: ഈ വേഗപരിധി എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഗതി, അത് പരിധിയാണ്. അതിലല്ല വാഹനം ഓടിക്കേണ്ടത്. പലരുടെയും ധാരണ എനിക്ക് 100 കിലോമീറ്റർ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ 100-ൽ മുട്ടിച്ച് ഓടിക്കാം, അങ്ങനെയല്ല, തീർച്ചയായിട്ടും അല്ല. ഇപ്പോൾ കേരളത്തിലൊരു കാറിന് എത്ര കിലോമീറ്റർ വേഗത അനുവദിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു 99% ആൾക്കാർക്ക് അത് അറിയില്ല എന്നുള്ളതാണ്. എവിടെയാണ് അത് അനുവദിച്ചിട്ടുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ്. അഗെയിൻ, ഇപ്പോൾ കേരളത്തിൽ കാർ എന്നുള്ളൊരു കാറ്റഗറി അല്ല. സ്പീഡ് നോട്ടിഫിക്കേഷൻ വരുന്നത് 2023 സെപ്റ്റംബറിലാണ്. അതായത് അതിന് മുമ്പുള്ള സ്പീഡ് റിവൈസ് ചെയ്തുകൊണ്ട് വന്നത് 2023 സെപ്റ്റംബറിലാണ്.
0: സാർ, ആ വേഗത്തിലേക്ക് നമുക്ക് വരാം. ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നു. ഹലോ.
3: ഹലോ സാറേ.
0: നമസ്കാരം, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. പറയാമോ പേരും സ്ഥലവും? സംസാരിച്ചോളൂ സാറിനോട്.
3: ആ സാറേ, ഒരു നമസ്കാരം സാറേ.
2: നമസ്കാരം.
3: ഒരു സംശയം ചോദിക്കാനായിരുന്നു. ഞാനൊരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാ.
2: ബ്ലൈൻഡ് ആണ്. ഓക്കെ, പറയൂ.
3: അപ്പൊ ഞാനൊരു വൈറ്റ് കെയിൻ ഒക്കെ ഉപയോഗിച്ച് നടക്കും, അല്ലെങ്കിൽ കാലിത്തരം ഒരുങ്ങത് ഒരു വഴി കട്ടിയുള്ള വഴി ഉപയോഗിച്ചാണ് നടക്കുന്നത്. ഈ ചെങ്ങന്നൂരൊക്കെ നടക്കുമ്പോൾ ഈ ഫുട്പാത്ത് എല്ലാം പൊളിഞ്ഞും ഒക്കെ കിടക്കുന്നോണ്ട് ഈ ചിലപ്പോ വലിയ കുഞ്ചി കാണും അഗാധമായിട്ട്. അതൊക്കെ കത്തി ചാട്ടുമാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഫുട്പാത്തിന്റെ സൈഡിൽ കൂടെയാണ് ഞാൻ റോഡിന്റെ വെള്ളം വരയ്ക്കും ഫുട്പാത്തിന് ഇടക്കൂടെയാണ് വഴി തട്ടി നടക്കുന്നത്. അപ്പൊ അവിടെ എല്ലാം വണ്ടി സ്കൂട്ടറും പാർക്ക് ചെയ്തിട്ട് പാർക്ക് ചെയ്ത് പിന്നെ ഫുട്പാത്തിൽ കയറി നടക്കാൻ പറയും. ആരെങ്കിലും കൂട്ടി കൊണ്ടുവരണമെന്ന് ചോദിക്കും. കൊണ്ടുവരാൻ ഇല്ലാത്തവരും പോകണ്ടേ സാറോ? അപ്പൊ ഈ വഴി തട്ടി ഞാൻ പോകുമ്പം അതിന് സഹായിക്കാൻ ആരും കാണാറില്ല. അപ്പൊ ഇത് ഇതിന്റെ നമുക്ക് നടക്കേണ്ടത് ഏത് ഭാഗമാണ്? ഫുട്പാത്തിന്റെ സൈഡിൽ കൂടെ നടക്കാനുള്ള ഗ്യാപ്പ് കഴിഞ്ഞൊരു വെള്ളവരയുണ്ട്. ആ വെള്ളവരയുടെയും ഈ ഫുട്പാത്തിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് കൂടെ എനിക്ക് ഫുട്പാത്ത് തട്ടി തട്ടി പോകുമ്പോ എനിക്ക് എളുപ്പമുണ്ട്. അപ്പൊ വണ്ടി വല്ല മുന്നിൽ ഉണ്ടെങ്കിൽ എനിക്ക് മാറി ഒതുങ്ങി പോകാം.
2: അതിനകത്തൊരു ഇല്ല, എനിക്ക് മനസ്സിലായി. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, താങ്കളെ പോലെയുള്ള ആളുകളുടെ ഒരു വലിയ പ്രശ്നമാണ്. ഞാൻ ആദ്യം പറഞ്ഞു, ഫുട്പാത്തുകൾ നമ്മുടെ റോഡുകൾ നിർമ്മിക്കുമ്പോൾ ഫുട്പാത്തുകൾക്ക് പ്രാമുഖ്യം കൊടുക്കാറില്ല. ആകെ ടാറിട്ട ഏരിയ വാഹനങ്ങളെ മാത്രമേ പരിഗണിക്കാറുള്ളൂ എന്നുള്ളൊരു ഏറ്റവും ദുഃഖകരമായ അവസ്ഥയാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതി, ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ മാസവും കൂടി സുപ്രീം കോടതിയുടെ ബെഞ്ച് വിധിച്ചു. അതൊരു കാൽനടയാത്രക്കാരൻ്റെ മൗലിക അവകാശമായിട്ട് മാറ്റിക്കൊണ്ട് അതിനകത്ത് കുറേ ഡയറക്ഷൻസ് എല്ലാ സംസ്ഥാന സർക്കാരും കൊടുത്തിട്ടുണ്ട്.

0: കുറെ കാര്യങ്ങളുണ്ട്. ഫുട്പാത്തിൽ തന്നെ മാൻഡേറ്റുകൾ ഉണ്ടാവണം, വീൽ ചെയർ അടക്കം കൊണ്ടുപോകാൻ പറ്റുന്ന ഫുട്പാത്തുകളായിരിക്കണം. ആ ഫുട്പാത്തിൽ കൂടെ വീൽ ചെയറിൽ പോകുമ്പോൾ പോലും കയറാനും ഇറങ്ങാനും വേറെ തടസ്സമില്ലാത്ത രീതിയിൽ കുറേ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ താങ്കൾ പറഞ്ഞ ഒരു ചോദ്യത്തിലേക്ക് ഞാൻ വേഗം വരാം. ഈ വര കഴിഞ്ഞിട്ടുള്ള സ്ഥലം, അത് കാരിയേജ് വേ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ഫുട്പാത്ത്. റോഡിൽ നടക്കേണ്ടത് എവിടെയാണെന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ആദ്യത്തെ ചോദ്യമുണ്ട്. അത് റോഡിൻ്റെ വലതുവശത്ത് കൂടെയാണ്. ഇനി വലതുവശത്തല്ല ഇടത്, അവിടെ ഫുട്പാത്ത് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു പെഡസ്ട്രിയൻ ഉപയോഗിക്കേണ്ട ഫുട്പാത്ത് തന്നെയാണ്. ഈ വെള്ളവര എന്ന് പറയുന്നത്, അതായത് കാരിയേജിയുടെ വെള്ളവര എന്ന് പറയുന്നത്, വാഹനങ്ങൾക്ക് പോകാനുള്ള അതിർത്തി നിശ്ചയിച്ചേക്കുന്ന എഡ്ജ് ലൈനാണ്. പക്ഷേ അവിടെ അറിയേണ്ട ഒരു കാര്യം, ഈ വെള്ളവര കഴിഞ്ഞിട്ട് അവിടെ ഒരു വാഹനം നിർത്തിയിട്ടാൽ, പാർക്കിംഗ് റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്താണെങ്കിൽ വാഹനം നിർത്തിയിടുന്നതിന് തടസ്സമില്ല. ഒരുപക്ഷെ മഞ്ഞയാണെങ്കിൽ അത് നോ പാർക്കിംഗ് ഏരിയയാണ്. പക്ഷെ വെള്ളയാണെങ്കിൽ വാഹനം നിർത്താം, കാരണം അത് വാഹനം റോഡിൽ നിർത്താൻ പറ്റില്ല, കാരണം അതൊരു കുറ്റമാണ്. 3 മിനിറ്റിൽ കൂടുതൽ ആ വെള്ളവരയുടെ ഉള്ളിൽ കാരിയേജ് വല്ല് നിർത്തിയാൽ അതൊരു കുറ്റമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളവരയ്ക്ക് പുറത്തൊരു വാഹനം നിർത്താൻ പാടില്ല എന്ന് നിയമത്തിൽ പറയാൻ പറ്റില്ല, അത് അനുവദിച്ചിട്ടുണ്ട്. മാത്രവുമല്ല അതിൻ്റെ ഇടയ്ക്കെ കൂടെ ഈ ഒരാൾ പോകുമ്പോൾ മറ്റുള്ളവരത് ശ്രദ്ധിച്ചോളണമെന്നില്ല എന്നുള്ളൊരു പ്രശ്നവും കൂടി അവിടെയുണ്ട്. കാരണം പെട്ടെന്നൊരു റോഡിലേക്ക് കയറിയാൽ സെക്കൻഡിൽ 10ഓ 17ഓ 20ഓ 25ഓ മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലാണ് ഇവിടെ വാഹനങ്ങൾ വരുന്നത്. അപ്പോൾ ഒരു സെക്കൻഡ് ബ്രേക്ക് ഇല്ലാതെ തന്നെ ആദ്യത്തെ ഒരു സെക്കൻഡ് പോകും. അപ്പോൾ അതിനിടയ്ക്ക് ആരെങ്കിലും കയറി വന്നാൽ വാഹനത്തിലുള്ള ആൾക്കാർ അത് പ്രതീക്ഷിക്കുകയും ഇല്ല എന്നുള്ളൊരു അവസ്ഥയും കൂടി ഉണ്ട്. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ ഒട്ടും പ്രതീക്ഷിക്കില്ല. കഴിയുന്നതും ഫുട്പാത്തുകൾ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ താങ്കൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഫുട്പാത്തുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത് ഒരു ചോദ്യമാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഒരു സൗഹൃദപരമായ സമീപനങ്ങൾ നിർമ്മാണത്തിലും ഓരോരുത്തരും പാലിക്കേണ്ടതുണ്ട്. പല ഈ പറയുന്ന സംഗതികൾ എവിടെയെങ്കിലും തുറന്നു കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താങ്കളെപ്പോലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ സംഘടനകളോ അത് ചൂണ്ടിക്കാണിക്കുക, ഉടനെ തന്നെ അടയ്ക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. കാരണം ഇപ്പോൾ റോഡ് നിർമ്മാണത്തിലുള്ള വീഴ്ചകൾക്ക് വരെ കുറ്റങ്ങളാണ്, ശിക്ഷകൾ വന്നിട്ടുണ്ട്, ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അത്. അപ്പോൾ ബന്ധപ്പെട്ട
1: ഉപ്പാത്തിക്കൂടെ നടക്കുമ്പോൾ വലിയ പുലിയും കേർത്തങ്ങളൊക്കെയാണ്. പുലിയും കേർത്തങ്ങളും ഒന്നും വരുന്നില്ല. റോഡിൽ കൂടെ എന്ന് പറഞ്ഞാൽ റോഡിന്റെ അറ്റത്ത് ഒരു വെള്ളവരയുണ്ട്.
0: മനസ്സിലായി, അത് കാരിയേജ് വേയുടെ എഡ്ജ് ലൈനാണ്. അവിടെ അതിന്റെ അപ്പുറത്ത് വാഹനം നിർത്തുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല ചില സാഹചര്യങ്ങളിൽ. നിയമപരമായിട്ട്
1: നിർത്തുന്നതിൽ കുഴപ്പമില്ല, പാഞ്ഞു കയറി വരാതിരുന്നത്. ഞാനൊരു അറ്റത്തു നിന്ന് ഒരു 1.5 കിലോമീറ്റർ ആ സൈഡിൽ കൂടെ നടന്നാണ് വരുന്നത്.
0: അതിനകത്തോട് ഓടിച്ചു പോകാൻ പറ്റില്ല, വാഹനം നിർത്താൻ പറ്റും. താങ്കളെ കേൾക്കുന്ന ആളുകൾക്ക് ഇത് കേൾക്കുന്നുണ്ടെന്നാണ് ഞാനും വിചാരിക്കുന്നത്. എന്റെയും താങ്കളുടെയും വാക്ക് ആളുകൾ കേൾക്കട്ടെ എന്ന് മാത്രമേ എനിക്കിതിനകത്ത് പറയാൻ പറ്റൂ.
1: ആരും സഹായിക്കാനില്ലാത്ത ഒരാൾക്ക് നടന്നു പോയി സാധനം
0: തീർച്ചയായിട്ടും
1: ഞാൻ തന്നെ, എനിക്ക് ആരും ഇല്ല.
0: തീർച്ചയായിട്ടും
2: ഇതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ കാര്യമാണല്ലോ.
0: അതെ,
2: സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടതാണ് ഇതിനകത്ത് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അത് അദ്ദേഹത്തിന്റെ വാക്കുകൾ പലരുടെയും കണ്ണ് തുറപ്പിക്കട്ടെ എന്ന് നമുക്കും ആശിക്കാം. സർ, നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് വേഗ പരിധിയെ കുറിച്ചായിരുന്നു.
0: അതെ, അപ്പോൾ 2023 ആ സ്പീഡ് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ M1 കാറ്റഗറി വാഹനങ്ങൾക്കാണ് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്പീഡ് അനുവദിച്ചത്. അപ്പോൾ M1 കാറ്റഗറി എന്താണെന്ന് അറിയണം. 8 സീറ്റ് വരെയുള്ള പാസഞ്ചർ വാഹനങ്ങൾക്കാണ് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്പീഡ് അനുവദിച്ചിട്ടുള്ളൂ. അത് 110 കിലോ.
3: അടുക്കളയിൽ നിന്നും കുളിമുറിയിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലം ഇനി വെറുതെ ഒഴുക്കി കളയണ്ട. സുജലം ഭാരത് ആപ്പ് നിർദ്ദേശിക്കുന്ന ശോഷണ കുഴികളും മറ്റ് ശാസ്ത്രീയ രീതികളും ഉപയോഗിച്ച് ഈ ജലം പുനരുപയോഗിക്കാവുന്ന രീതിയിൽ മണ്ണിലേക്ക് ഇറക്കാം. ഇത് ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താൻ സഹായിക്കുന്നു. നിങ്ങളുടെ വീട്ടിലും പരിസരത്തും ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കൂ. വിവരങ്ങൾ ആപ്പിൽ രേഖപ്പെടുത്തൂ.

ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ.

എസ് രമേശൻ നായർ വരികളെഴുതി, വിദ്യാസാഗർ ഈണം പകർന്ന്, യേശുദാസും സുജാതയും പാടിയ ഗാനം ചിത്രം ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ.

യേശുദാസും ചിത്രയും പാടിയ ഗാനം, എസ് രമേശൻ നായരുടെ വരികൾ, ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം. ചിത്രം മയിൽപീലിക്കാവ്.

ആകാശവാണി ഇപ്പോൾ സീമന്ത് ഗോപാൽ ആലപിച്ച ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം വി ടി സുനിൽ. ആദ്യം പറയാൻ മറന്നുപോയി എന്ന് തുടങ്ങുന്ന ഗാനം. രചന രാജേന്ദ്രൻ വയലാർ.

0: ശ്രീമന്ത് ഗോപാൽ പാടിയ ലളിതഗാനങ്ങളാണ് കേട്ടത്. സംഗീതം വി ടി സുനിൽ. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 59 മിനിറ്റും 54 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിൽ നിന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ

0: സ്ക്വാഡിനെ നിയോഗിക്കുമെന്നും മന്ത്രി. അമീബിക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലിരുന്ന രോഗി മരിച്ചു. പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരെ നടന്ന പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. പ്രതിഷേധം ശക്തമായതോടെ ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. ബഹളത്തിനിടെ പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും പരിഗണിക്കാൻ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ് മല്യ ബാഗ്ചി, വി മോഹന എന്നിവരടങ്ങിയ ബെഞ്ചാണ് തീരുമാനിച്ചത്. CRPF സ്ഥാപക ദിനത്തിൽ സൈനികർക്കും അവരുടെ കുടുംബങ്ങൾക്കും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആശംസകൾ നേർന്നു. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ആഭ്യന്തര സുരക്ഷയും സംരക്ഷിക്കുന്നതിൽ CRPF നൽകിയ വിലമതിക്കാനാവാത്ത സംഭാവനകളെ നേതാക്കൾ പ്രശംസിച്ചു. മുൻ രാഷ്ട്രപതിയും പ്രശസ്ത ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. ഇന്ത്യയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ജനങ്ങളുടെ രാഷ്ട്രപതി എന്ന ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ട കലാമിന് രാഷ്ട്രീയ സാംസ്കാരിക ശാസ്ത്ര രംഗത്തെ പ്രമുഖർ ആദരമർപ്പിച്ചു. ഒരു റിപ്പോർട്ട്.
1: തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച APJ അബ്ദുൽ കലാം കഠിനാധ്വാനത്തിലൂടെയും പ്രതിഭയിലൂടെയുമാണ് രാജ്യത്തിന്റെ പ്രഥമ പൌരൻ എന്ന പദവിയിലെത്തിയത്. ISROയിലും DRDOയിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ സമാനതകളില്ലാത്തതാണ്. SLV-3, പൃഥ്വി, അഗ്നി തുടങ്ങിയ മിസൈൽ പദ്ധതികളുടെ വികസനത്തിന് നേതൃത്വം നൽകിയ കലാമിനെ രാജ്യം ആദരവോടെ ഇന്ത്യയുടെ മിസൈൽമാൻ എന്ന് വിശേഷിപ്പിച്ചു. 2 പൊഖ്രാൻ ആണവ പരീക്ഷണത്തിന് സാങ്കേതിക നേതൃത്വം നൽകിയതും കലാമായിരുന്നു. 2002 മുതൽ 2007 വരെ ഇന്ത്യയുടെ 11th രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ച കലാം രാഷ്ട്രപതി ഭവന്റെ വാതിലുകൾ സാധാരണക്കാർക്കായി, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കായി തുറന്നിട്ടു. ഉറക്കത്തിൽ കാണുന്നതല്ല, നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം എന്ന സന്ദേശം പകർന്നു നൽകിയ അദ്ദേഹം 2015 ജൂലൈ 27 ഷില്ലോങ്ങിലെ IIMൽ വിദ്യാർത്ഥികളോട് പ്രസംഗിക്കുന്നതിനിടെ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു. അഗ്നിചിറകുകൾ, ഇന്ത്യ 2020, ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എന്നിവ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗ്രന്ഥങ്ങളാണ്. രാഷ്ട്രം ഭാരതരത്നം നൽകി ആദരിച്ച ഡോക്ടർ അബ്ദുൽ കലാമിന്റെ ചിന്തകളും ആശയങ്ങളും ഇന്നും കോടിക്കണക്കിന് ഇന്ത്യക്കാർക്ക് വഴിവിളക്കായി തുടരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് ശാസ്ത്രീയ മാലിന്യ പരിപാലനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഖരമാലിന്യ പരിപാലന ചട്ടങ്ങൾ സംബന്ധിച്ച മേഖലാതല ശില്പശാലകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാകണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തുടർച്ചയായ പഠനമാണ് ജീവിതമെന്നും വളർന്നുവരുന്ന തലമുറയെ സ്വാധീനിക്കാൻ അധ്യാപകർക്ക് കഴിയണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരം ഹിന്ദി പ്രചാരസഭയിൽ ബിരുദദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹിന്ദി പ്രചാരസഭയുടെ സ്ഥാപകൻ വാസുദേവൻ പിള്ളയുടെ അർത്ഥകായ പ്രതിമ മുഖ്യമന്ത്രി അനാച്ഛാദനം ചെയ്തു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി രാജ്യം മുഴുവൻ ഹിന്ദി പ്രചാരണത്തിനുവേണ്ടി ജീവിതം ഉഴിഞ്ഞുവെച്ച വ്യക്തിത്വമാണ് വാസുദേവൻ പിള്ളയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഓണം സപ്ലൈകോ മേളകൾക്ക് അടുത്ത മാസം 8 തുടക്കമാകും. മുഖ്യമന്ത്രി ഓണം മേള ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 12, 13 തീയതികളിൽ ജില്ലാ മേളകൾക്കും തുടക്കമാകും. പൂഴ്ത്തിവയ്പ് ഉൾപ്പെടെ തടയാനും ഓണക്കാല വിപണി നിയന്ത്രിക്കാനും കളക്ടറുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് ഓഗസ്റ്റ് ആദ്യം പ്രവർത്തനം തുടങ്ങുമെന്നും മന്ത്രി അറിയിച്ചു.
2: സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റും സപ്ലൈകോയും വഴി 165,932 മെട്രിക് ടൺ അരി ഈ ഓണക്കാലത്ത് വിപണിയിൽ എത്തിക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. സെപ്റ്റംബർ മാസത്തെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ കൂടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഓഗസ്റ്റിൽ അത് വിതരണം ചെയ്യും. 3 കിലോ അരിയും 2 കിലോ ഗോതമ്പും അധികമായിട്ട് നീലക്കാർഡുകൾക്ക് നൽകാനായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. AY കാർഡുകൾക്ക് സൌജന്യ ഓണക്കിറ്റിന്റെ വിതരണം ഓഗസ്റ്റ് ആദ്യ വാരത്തോടെ തന്നെ ആരംഭം കുറിക്കാനാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്.
0: അമീബിക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന രോഗി മരിച്ചു. കൊയിലാണ്ടി സ്വദേശിയായ 49-കാരനാണ് മരിച്ചത്. ഇയാളുടെ രോഗ ഉറവിടം വ്യക്തമല്ല. കിണറിലെ ജലസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചതായും പ്രദേശത്ത് ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ നടത്തിയതായും ആരോഗ്യവകുപ്പ് അറിയിച്ചു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കോളേജിലെ പഥോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ MK റാമിനെ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടു. തലശ്ശേരി കോടതിയാണ് ഇയാളെ 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത്.

0: വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അമേരിക്ക ഇറാൻ വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിൽ പശ്ചിമേഷ്യ. എല്ലാ തലങ്ങളിലുമുള്ള ചർച്ചകൾ തുടരുകയാണെന്ന് UNലെ US അംബാസിഡർ മൈക്ക് വാൾസ് പറഞ്ഞു. മേഖലയിലെ പ്രത്യാക്രമണങ്ങൾ നിർത്തിവച്ചതായി ഇറാൻ സൈനിക വക്താവും സ്ഥിരീകരിച്ചു. അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു നാളെ വാഷിംഗ്ടണിൽ പ്രസിഡന്റ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഈ മാസം 30 അവസാനിക്കും. സെൻസസ് 1 വീടുകളുടെ വിവരശേഖരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് ട്രെയിനിന്റെ സമയം പുനഃക്രമീകരിച്ച് ദക്ഷിണ റെയിൽവേ. ഇന്ന് രാവിലെ 5:10 തിരുനെൽവേലിയിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന 1957 നമ്പർ തിരുനെൽവേലി ജാംനഗർ ദ്വിവാര എക്സ്പ്രസിന്റെ സമയമാണ് ക്രമീകരിച്ചത്. ട്രെയിൻ രാത്രി 11:45 പുറപ്പെടും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് കർക്കടക മാസാചരണത്തോടനുബന്ധിച്ചുള്ള ക്ഷേത്ര ദർശനവും ആരോഗ്യ സംരക്ഷണ ചികിത്സകളും സജീവം. രാമായണ കഥാസന്ദർഭത്തിന്റെ ദൃഷ്ടാന്ത അനുഭവം സമ്മാനിക്കുന്ന ജഡായുപാറയിലെ കോദണ്ഡ രാമസ്വാമി ക്ഷേത്രത്തിൽ നിരവധി പേരാണ് ദർശനത്തിനെത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
2: രാവണൻ സീതാദേവിയെ അപഹരിച്ചുകൊണ്ട് പുഷ്പക വിമാനത്തിൽ പോകവേ തടഞ്ഞ് ധീരമായി പോരാടിയ ജഡായു രാവണന്റെ ചന്ദ്രഹാസം കൊണ്ടുള്ള വെട്ടേറ്റ് വീണതും പിന്നീട് ശ്രീരാമനെത്തി ജഡായുവിന് മോക്ഷം നൽകിയതും ഈ പാറമുകളിലാണെന്ന് വിശ്വസിക്കുന്നു. കൂറ്റൻ ജഡായു ശില്പത്തിനടുത്താണ് ശ്രീ കോദണ്ഡരാമക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠയായ ശ്രീരാമ വിഗ്രഹത്തിന് 13 ഉയരമുണ്ട്. സീതാദേവി, ലക്ഷ്മണൻ, വീര ജഡായു തുടങ്ങിയ ഉപദേവതാ പ്രതിഷ്ഠകളുമുണ്ട്. കുരങ്ങന്മാർക്ക് ഭക്ഷണം നൽകുന്ന വാനരയൂട്ട് ക്ഷേത്രത്തിലെ വഴിപാടാണ്.
0: ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്കായി ആദ്യ സ്വർണം നേടിയ മീരാബായ് ചാനുവിനെ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. വനിതകളുടെ 48 kg ഭാരോദ്വഹനത്തിലാണ് മീരാബായ് ചാനുവിന്റെ സുവർണ നേട്ടം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 644 ഉയർന്ന് 76,704, നിഫ്റ്റി 184 നേട്ടത്തിൽ 23,951 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 680 കൂടി, 1,06,960 ഗ്രാമിന് 13,370 ഇന്നത്തെ വില. ജനം TV തിരുവനന്തപുരം ബ്യൂറോ ക്യാമറമാൻ അഭിജിത്ത് ശ്രീകുമാർ വാഹനാപകടത്തിൽ മരിച്ചു. 26 വയസ്സായിരുന്നു. രാത്രി ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു അപകടം. പാറശാല സ്വദേശിയാണ്. തിരുവനന്തപുരം മഞ്ചൂർ വിശാഖ വധക്കേസിൽ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ പോലീസ് കണ്ടെടുത്തു. ഇന്നലെ പ്രതികളെ പിടികൂടിയ പുലയനാർകോട്ട നെഞ്ചുരോഗ ആശുപത്രിക്ക് സമീപമുള്ള കുറ്റിക്കാട്ടിൽ നിന്നാണ് ആയുധങ്ങൾ കണ്ടെത്തിയത്. പ്രതികളുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 നിർത്തിവച്ചു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. മുൻ രാഷ്ട്രപതിയും ഇന്ത്യയുടെ മിസൈൽ മാനുമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച രാജ്യം. സംസ്ഥാനത്ത് ശാസ്ത്രീയ മാലിന്യ പരിപാലനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓണം സപ്ലൈകോ മേളകൾ അടുത്ത മാസം 8 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഓണക്കാല വിപണി നിയന്ത്രിക്കാൻ സ്ക്വാഡിനെ നിയോഗിക്കുമെന്നും മന്ത്രി. അമീബിക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലിരുന്ന രോഗി മരിച്ചു. പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: അറിയേണ്ട കാര്യങ്ങൾ ഡോക്ടർ സെയ്ദ് അലി സംസാരിക്കുന്നു.
4: മഴക്കാലം ആരംഭിക്കുമ്പോൾ കേരളത്തിൽ വയറിളക്ക രോഗങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. മലിനമായ കുടിവെള്ളം, ശുചിത്വക്കുറവ്, മലിനമായ ഭക്ഷണം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങൾ വീടുകളിലും സ്കൂളുകളിലും അംഗനവാടികളിലും മാത്രമല്ല, ചിലപ്പോൾ ഒരു ഔട്ട്ബ്രേക്ക് തന്നെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പലരും വയറിളക്കത്തെ ഒരു ചെറിയ അസുഖമായി കാണാറുണ്ട്. എന്നാൽ എല്ലാ വയറിളക്കവും ഒരുപോലെയല്ല. വൈറസുകൾ, ബാക്ടീരിയകൾ, പാരസൈറ്റ്സ്, ഭക്ഷ്യവിഷബാധ എന്നിവ

ഉൾപ്പെടെ പല കാരണങ്ങളാൽ വയറിളക്കം ഉണ്ടാകാം. അവയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ് ഷിജെല്ലോസിസ്. ആദ്യം ഷിജെല്ലോസിസ് എന്താണെന്ന് നോക്കാം. ഷിജെല്ല എന്ന ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന കുടലിലെ അണുബാധയാണ് ഷിജെല്ലോസിസ്. പ്രധാനമായും വൻകുടലിനെ ബാധിക്കുന്ന ഈ രോഗം വയറിളക്കം, വയറുവേദന, പനി, രക്തം കലർന്ന മലവിസർജനം എന്നിവയ്ക്ക് കാരണമാകുന്നു. ഷിജെല്ലയുടെ ഒരു പ്രത്യേകത വളരെ ചെറിയ അളവിൽ രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ പോലും രോഗം ഉണ്ടാകാമെന്നതാണ്. ആയതിനാൽ ചെറിയ അശ്രദ്ധ പോലും രോഗവ്യാപനത്തിന് കാരണമാകുന്നു. രോഗബാധിതന്റെ മലത്തിൽ അടങ്ങിയിട്ടുള്ള രോഗാണുക്കൾ മലിനമായ വെള്ളത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയോ കൈകളിലൂടെയോ മറ്റൊരാളുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ രോഗം പകരുന്നു. രോഗവ്യാപനത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് മലിനമായ കുടിവെള്ളം. പ്രത്യേകിച്ച് മഴക്കാലത്ത് കിണറുകളിലേക്കോ മറ്റ് ജലസ്രോതസ്സുകളിലേക്കോ മലിനജലം കലരുമ്പോൾ ഒരേ സമയം നിരവധി പേർക്ക് രോഗം ബാധിക്കാം. ശുചിത്വക്കുറവ് മറ്റൊരു പ്രധാന കാരണമാണ്. ടോയ്ലറ്റ് ഉപയോഗിച്ച ശേഷം സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകാതിരിക്കുക, ഭക്ഷണം തയ്യാറാക്കുന്നതിനും കഴിക്കുന്നതിനും മുൻപ് കൈകൾ വൃത്തിയാക്കാതിരിക്കുക എന്നിവ രോഗവ്യാപനത്തിന് വഴിയൊരുക്കുന്നു. നന്നായി കഴുകാത്ത പഴങ്ങളും പച്ചക്കറികളും ശുചിത്വമില്ലാത്ത സാഹചര്യത്തിൽ തയ്യാറാക്കുന്ന ഭക്ഷണവും ഏറെ നേരം തുറന്നു വെച്ച ഭക്ഷണവും രോഗസാധ്യത വർദ്ധിപ്പിക്കുന്നു. ഭക്ഷണം എപ്പോഴും മൂടി വെക്കുന്നതും മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിക്കുന്നതും ഈച്ചകളുടെ ശല്യം നിയന്ത്രിക്കുന്നതും രോഗപ്രതിരോധത്തിന്റെ പ്രധാന പങ്ക് വഹിക്കുന്നു. ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഷിജെല്ല ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ചതിന് ശേഷം സാധാരണയായി 1 മുതൽ 3 ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകാം. ചിലരിൽ ഇത് നേരത്തെ അല്പം വൈകിയോ പ്രത്യക്ഷപ്പെടാം. ഏറ്റവും പ്രധാനം വയറിളക്കമാണ്. തുടക്കത്തിൽ വെള്ളം പോലെയുള്ള വയറിളക്കമായിരിക്കും. എന്നാൽ രോഗം പുരോഗമിക്കുമ്പോൾ മലത്തിൽ മ്യൂക്കസോ രക്തമോ കലരാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള രക്തം കലർന്ന വയറിളക്കം ഡിസെൻട്രി എന്നറിയപ്പെടുന്നു. ഇത് ഒരിക്കലും നിസ്സാരമായി കാണാൻ പാടില്ല. വയറിളക്കത്തോടൊപ്പം പനി, വയറുവേദന, വയറിനുള്ളിലെ ശക്തമായ വേദന, വയറുമുറുക്കം, ഓക്കാനം, ഛർദി എന്നിവ ഉണ്ടാകാം. ഷിജെല്ലോസിസിന്റെ ഒരു പ്രത്യേക ലക്ഷണമാണ് ടെനിസ്മസ്. അതായത് ആവർത്തിച്ച് മലവിസർജനം ചെയ്യണമെന്ന് തോന്നുമെങ്കിലും വളരെ കുറച്ച് മലം മാത്രം പോവുകയുള്ളൂ, അല്ലെങ്കിൽ ഒന്നും പോകാതിരിക്കുകയും ചെയ്യാം. രോഗിക്ക് ഇത് വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കുന്ന ലക്ഷണമാണ്. മിക്ക രോഗികൾക്കും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സുഖം പ്രാപിക്കുമെങ്കിലും ചിലരിൽ രോഗം ഗുരുതരമാകാം. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ, പ്രായമായവർ, ഗർഭിണികൾ, പ്രമേഹം, വൃക്കരോഗം, കരൾ രോഗം തുടങ്ങിയ ദീർഘകാല രോഗങ്ങളുള്ളവർ, പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവരിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. എന്നാൽ ഷിജെല്ലോസിസിൽ ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാക്കുന്ന വയറിളക്കം മാത്രമല്ല, വയറിളക്കവും ഛർദിയും മൂലം ശരീരത്തിൽ നിന്നും ജലവും ലവണങ്ങളും അമിതമായി നഷ്ടപ്പെടുന്നതാണ് ഏറ്റവും വലിയ അപകടം. ഇതാണ് നിർജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ. ഡീഹൈഡ്രേഷന്റെ ആദ്യത്തെ ലക്ഷണങ്ങളിൽ ദാഹം കൂടുക, വായവരളുക, മൂത്രത്തിന്റെ അളവ് കുറയുക, ക്ഷീണം, തലക്കറക്കം എന്നിവ ഉൾപ്പെടുന്നു. കുട്ടികളിൽ കണ്ണുകൾ കുഴിഞ്ഞതായി തോന്നുന്നു, കരയുമ്പോൾ കണ്ണുനീർ കുറയുക, അസാധാരണമായ മയക്കം, കളിക്കാതിരിക്കുക തുടങ്ങിയ ലക്ഷണങ്ങൾ കാണാം. എപ്പോഴാണ് ആശുപത്രിയിൽ പോകേണ്ടത്? വയറിളക്കമുള്ള എല്ലാവർക്കും ആശുപത്രിയിൽ പ്രവേശനം ആവശ്യമില്ല. എന്നാൽ ചില മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ വൈകിപ്പിക്കരുത്. മലത്തിൽ രക്തം കാണുകയോ തുടർച്ചയായ ഛർദി കാരണം വെള്ളം പോലും കുടിക്കാൻ കഴിയാതിരിക്കുക, മൂത്രം വളരെ കുറയുകയോ രോഗിക്ക് അമിത ക്ഷീണം അനുഭവപ്പെടുകയോ ശക്തമായ വയറുവേദന, ഉയർന്ന പനിയോ ഉണ്ടാകുകയാണെങ്കിൽ ഉടൻ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. പ്രത്യേകിച്ച് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളും പ്രായമായവരിലും ഡീഹൈഡ്രേഷൻ വളരെ വേഗത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഇവരിൽ ചികിത്സ വൈകിക്കരുത്. അപൂർവമായി പ്രത്യേകിച്ച് കുട്ടികളിൽ ഷിജെല്ലോസിസിനെ തുടർന്ന് ഹീമോലിറ്റിക് യുറീമിക് സിൻഡ്രം അഥവാ HUS എന്ന ഗുരുതരമായ സങ്കീർണത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ അവസ്ഥയിൽ ചുവന്ന രക്താണുക്കൾ നശിക്കുകയും പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുകയും വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാവുകയും ചെയ്യാം. ഇത് വളരെ അപൂർവമായ സങ്കീർണതയാണെങ്കിലും സമയബന്ധിതമായ ചികിത്സ ലഭിച്ചാൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ആയതിനാൽ രക്തം കലർന്ന വയറിളക്കമോ ഗുരുതരമായ നിർജലീകരണത്തിൻ്റെ ലക്ഷണങ്ങളോ ഒരിക്കലും അവഗണിക്കരുത്. സ്വയം രോഗനിർണയം നടത്തി വീട്ടിൽ ദിവസങ്ങളോളം ചികിത്സിക്കുന്നത് സുരക്ഷിതമല്ല. ശരിയായ സമയത്ത് ചികിത്സ ലഭിച്ചാൽ ഭൂരിഭാഗം രോഗികൾക്കും പൂർണ്ണമായും സുഖം പ്രാപിക്കും. ഇനി ചികിത്സയെക്കുറിച്ച് നോക്കാം. ഷിജെല്ലോസിസിന്റെ ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശരീരത്തിൽ നിന്നും നഷ്ടമാകുന്ന ജലവും ലവണങ്ങളും യഥാസമയം തിരികെ നൽകുക എന്നതാണ്. വയറിളക്കം ആരംഭിച്ചാൽ തന്നെ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ അഥവാ ORS നൽകണം. ആശുപത്രിയിൽ എത്തുന്നതുവരെ കാത്തിരിക്കേണ്ടതില്ല. വീട്ടിൽ തന്നെ ORS ആരംഭിക്കുന്നത് ഡീഹൈഡ്രേഷൻ തടയാൻ ഏറ്റവും ഫലപ്രദമായ മാർഗമാണ്.

0: ഒരു ലിറ്റർ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ ഒരു ഒ ആർ എസ് പാക്കറ്റ് മുഴുവനും പൊട്ടിച്ച് കലർത്തി ഒ ആർ എസ് ലായനി തയ്യാറാക്കേണ്ടതാണ്. തയ്യാറാക്കിയ ലായനി 24 മണിക്കൂറിനുള്ളിൽ ഉപയോഗിക്കുകയോ ബാക്കിയുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുകയോ വേണം. കുട്ടികൾക്ക് ഓരോ വയറിളക്കത്തിനും ശേഷം ചെറിയ അളവിൽ ഇടയ്ക്കിടെ നൽകുന്നത് നല്ലതാണ്. ഛർദിയുണ്ടെങ്കിൽ 5 മുതൽ 10 മിനിറ്റ് ഇടവിട്ട് ചെറിയ അളവിൽ നൽകാം. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ഒ ആർ എസ് വയറിളക്കം നിർത്താനുള്ള മരുന്നല്ല. വയറിളക്കം മൂലം നഷ്ടപ്പെടുന്ന ജലവും ലവണങ്ങളും ശരീരത്തിന് തിരികെ നൽകാനാണ് സഹായിക്കുന്നത്. ആയതിനാൽ വയറിളക്കം തുടരുകയാണെങ്കിൽ ഒ ആർ എസ് നിർത്തരുത്. അതുപോലെ തന്നെ വയറിളക്കമുള്ളപ്പോൾ ഭക്ഷണം പൂർണ്ണമായും ഒഴിവാക്കണം എന്ന് ധാരണ തെറ്റാണ്. ദഹിക്കാൻ എളുപ്പമുള്ള പോഷക സമൃദ്ധമായ ഭക്ഷണം തുടരണം. കഞ്ഞി, ചോറ്, ഇഡലി, ദോശ തുടങ്ങിയവ നല്ലതാണ്. മുലയൂട്ടുന്ന കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടൽ ഒരു കാരണവശാലും നിർത്തരുത്. മറിച്ച് കൂടുതൽ തവണ മുലയൂട്ടുന്നത് തന്നെയാണ് ഉചിതം. ചില രോഗികളിൽ ഡീഹൈഡ്രേഷൻ ഗുരുതരമാകുകയോ ഒ ആർ എസ് കുടിക്കാൻ കഴിയാത്ത വിധം തുടർച്ചയായി ഛർദി ഉണ്ടാകുകയോ ചെയ്താൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ഐ വി ഫ്ലൂയിഡ്സ് നൽകേണ്ടി വരും. അതിനാൽ ഗുരുതര ലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ വൈകിക്കരുത്. എല്ലാ വയറിളക്കത്തിനും ആന്റിബയോട്ടിക് ആവശ്യമില്ല. ഷിജെല്ലോസിസ് സംശയിക്കുന്ന ചില രോഗികളിൽ മാത്രമാണ് ഡോക്ടർ രോഗലക്ഷണങ്ങളും രോഗത്തിന്റെ തീവ്രതയും വിലയിരുത്തി അനുയോജ്യമായ ആന്റിബയോട്ടിക്കുകൾ നിർദ്ദേശിക്കുന്നത്. സ്വമേധയാ ആന്റിബയോട്ടിക് വാങ്ങി കഴിക്കുന്നത് ഒഴിവാക്കണം. ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്ന് ശരിയായ അളവിലും നിർദ്ദേശിച്ച ദിവസങ്ങൾ മുഴുവനും കഴിക്കുന്നത് വളരെ പ്രധാനമാണ്. അതുപോലെ വയറിളക്കം പെട്ടെന്ന് നിർത്താൻ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും സ്വയം മരുന്ന് വാങ്ങി കഴിക്കുന്ന ശീലവും ഒഴിവാക്കണം. പ്രത്യേകിച്ച് രക്തം കലർന്ന വയറിളക്കമുള്ളവർ ഇത്തരത്തിലുള്ള മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഉപയോഗിക്കരുത്. ചികിത്സയുടെ ലക്ഷ്യം വയറിളക്കം കുറയ്ക്കുക എന്നത് മാത്രമല്ല, ഡീഹൈഡ്രേഷൻ തടയുക, രോഗിയുടെ നില സൂക്ഷ്മമായി വിലയിരുത്തുക, ആവശ്യമായവർക്ക് ശരിയായ സമയത്ത് ചികിത്സ നൽകുക എന്നിവയാണ് ഏറ്റവും പ്രധാനം. ഷിജെല്ലോസിസ് ഒരു പരിധിവരെ പൂർണ്ണമായും തടയാൻ കഴിയുന്ന രോഗമാണ്. അതിന് വില കൂടിയ മരുന്നുകളോ സങ്കീർണമായ ചികിത്സകളോ ഒന്നും ആവശ്യമില്ല. ദൈനംദിന ജീവിതത്തിലെ ചില ലളിതമായ ശീലങ്ങൾ മതി. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് സോപ്പും ശുദ്ധജലവും ഉപയോഗിച്ച് ശരിയായ രീതിയിൽ കൈ കഴുകുക എന്നതാണ്. ശൗചാലയം ഉപയോഗിച്ച ശേഷം ഭക്ഷണം പാകം ചെയ്യുന്നതും ഭക്ഷണം കഴിക്കുന്നതിനും മുൻപ് കൈകൾ നന്നായി കഴുകണം. ഈ ഒരു ശീലം മാത്രം നിരവധി വയറിളക്ക രോഗങ്ങൾ തടയാൻ സഹായിക്കും. സുരക്ഷിതമായി കുടിവെള്ളം ഉപയോഗിക്കുന്നതും അത്ര തന്നെ പ്രധാനമാണ്. തിളപ്പിച്ചാറ്റിയതോ സുരക്ഷിതമായി ശുദ്ധീകരിച്ചതോ ആയ വെള്ളം മാത്രം ഉപയോഗിക്കുക. മഴക്കാലത്ത് കിണറുകളിലേക്കോ മറ്റു ജലസ്രോതസ്സുകളിലേക്കോ മലിനജലം കലർന്നിട്ടുണ്ടാകാമെന്ന സംശയമുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ശുദ്ധീകരിച്ച ശേഷം മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകുക. ഭക്ഷണം നന്നായി വേവിച്ച ശേഷം കഴിക്കുക. പാകം ചെയ്ത ഭക്ഷണം ദീർഘനേരം തുറന്നു വെക്കാതെ മൂടി വെക്കുക. ശുചിത്വം ഉറപ്പുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രം ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. തുറസായ സ്ഥലങ്ങളിൽ മലവിസർജനം ചെയ്യുന്നത് ഒഴിവാക്കുക. മാലിന്യങ്ങൾ സുരക്ഷിതമായി സംസ്കരിക്കുകയും വേണം. കുട്ടികളുടെ മലവും സുരക്ഷിതമായി നീക്കം ചെയ്യേണ്ടതാണ്. ചെറിയ കുട്ടികളുടെ മലം അപകടകരമല്ല എന്ന ധാരണ ശരിയല്ല. അതിലൂടെയും രോഗാണുക്കൾ പകരാം. ആരോഗ്യം ആശുപത്രികളിൽ മാത്രം സൃഷ്ടിക്കപ്പെടുന്നതല്ല. നമ്മുടെ വീടുകളിലും അടുക്കളകളിലും സ്കൂളുകളിലും നാം ദിവസവും പാലിക്കുന്ന നല്ല ശീലങ്ങളിലൂടെയാണ് ആരോഗ്യമുള്ള ഒരു സമൂഹം രൂപപ്പെടുന്നത്.
1: ശിഖല അറിയേണ്ട കാര്യങ്ങൾ ഡോക്ടർ സെയ്ദ് അലി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 54 സെക്കൻഡും. ഇനി വാർത്തകൾ.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ന്യൂഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിലെ പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയുള്ള വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. മുൻ രാഷ്ട്രപതിയും ഇന്ത്യയുടെ മിസൈൽ മാനുമായ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. കേരളത്തിൽ ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം

0: ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഒഡീഷയിലും ഛത്തീസ്ഗഡിലും അതിശക്തമായ മഴ ഇന്നും തുടരും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കാൻ സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കാസ്പിയൻ കടലിൽ ഇറാനിയൻ കപ്പലിന് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ മറുപടി നൽകുമെന്ന് ഇറാൻ. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെ ന്യൂഡൽഹിയിൽ നടന്ന പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. കോമൺവെൽത്ത് ഗെയിംസിലെ സ്വർണ്ണ മെഡൽ നേട്ടത്തിൽ ഇന്ത്യൻ താരം മീരാഭായ് ചാനുവിനെ ലോക്സഭ അഭിനന്ദിച്ചു. തുടർന്ന് ചോദ്യോത്തര വേളയിലേക്ക് കടക്കാൻ ശ്രമിക്കവേ പ്രതിപക്ഷം ബഹളം വയ്ക്കുകയായിരുന്നു. സഭയുടെ അന്തസ്സിന് അനുസരിച്ച് അംഗങ്ങൾ പെരുമാറണമെന്ന് സ്പീക്കർ ഓം ബിർള പറഞ്ഞു.
1: और इसकी सारी व्यवस्थाओं की जिम्मेदारी सभी माननीय सदस्यों की है. ऐसे माननीय सदस्यों के खिलाफ मुझे कार्रवाई करनी पड़ेगी जो सदन की मर्यादाओं परंपराओं को समाप्त करने का प्रयास कर रहे हैं. आप संवाद करो, चर्चा करो, महत्वपूर्ण मुद्दों पर बात करो, लेकिन तख्तियां लेकर आना ये उचित नहीं है.
0: പ്രതിപക്ഷ ബഹളത്തിനിടെ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധം അരങ്ങേറി. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും പരിഗണിക്കും. സമാധാനപരവും നിയമപരവുമായ പ്രതിഷേധത്തിനുള്ള അവകാശം ഭരണഘടനാപരമായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നിരീക്ഷിച്ചു. സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നീലേക്കനിയുടെ അധ്യക്ഷതയിൽ പരീക്ഷാ പരിഷ്കരണങ്ങൾക്കായി ഉന്നതാധികാര കർമ്മസമിതി രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പരീക്ഷാ സംവിധാനം ശക്തിപ്പെടുത്താൻ ടാസ്ക് ഫോഴ്സിന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
2: हम कल पार्लियामेंट के अंदर कठोर कानूनों के प्रावधान के साथ नया कानून बनाने की दिशा में भी आगे बढ़ रहे हैं, लेकिन हमें भविष्य के लिए सोचना है. हमारी परीक्षा पद्धति ट्रांसपेरेंट हो, हमारी परीक्षा पद्धति में सबसे ज्यादा टेक्नोलॉजी का उपयोग हो. इन सारी बातों को ध्यान में रखते हुए विश्व प्रसिद्ध टेक्नोलॉजी एक्सपर्ट श्रीमान नंदन नीलेकणी जी के नेतृत्व में एक हाई पावर टास्क फोर्स बनाने का निर्णय किया है जो एग्जामिनेशन रिफॉर्म की तरफ फोकस करेगा.
0: മുൻ രാഷ്ട്രപതിയും ശാസ്ത്രജ്ഞനുമായിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. 2015 ജൂലൈ 27 മേഘാലയയിലെ ഷില്ലോങ്ങിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ വിദ്യാർത്ഥികളോട് സംവദിക്കുന്നതിനിടെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിര്യാണം. ISROയിലും DRDOയിലും സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകിയ എ പി ജെ അബ്ദുൽ കലാം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടിക്ക് ഇന്ന് തുടക്കമാകും. ബി ജെ പി ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി റാലികളും അനുസ്മരണ സമ്മേളനങ്ങളും നടക്കും. CRPF സ്ഥാപക ദിനത്തിൽ സൈനികർക്കും കുടുംബാംഗങ്ങൾക്കും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആശംസകൾ നേർന്നു. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ആഭ്യന്തര സുരക്ഷയും സംരക്ഷിക്കുന്നതിൽ CRPF നൽകിയ വിലമതിക്കാനാകാത്ത സംഭാവനകളെ നേതാക്കൾ പ്രശംസിച്ചു. ഈ വർഷത്തെ അമർനാഥ് യാത്രയിൽ ദർശനം നടത്തിയ തീർത്ഥാടകരുടെ എണ്ണം 4 ലക്ഷം കവിഞ്ഞു. 4,474 തീർത്ഥാടകർ അടങ്ങിയ സംഘം ജമ്മുവിലെ ഭഗവതി നഗർ യാത്രീ നിവാസിൽ നിന്ന് വടക്കൻ കാശ്മീരിലെ ബാൾട്ടാൽ അടിസ്ഥാന ക്യാമ്പിലേക്ക് ഇന്നലെ യാത്ര തിരിച്ചിട്ടുണ്ട്. ഈ മാസം 3 ആരംഭിച്ച യാത്ര ശ്രാവണ പൗർണമിയും രക്ഷാബന്ധൻ ആഘോഷവും ഒരുമിച്ച് വരുന്ന August 28 സമാപിക്കും. പാകിസ്ഥാനെയും പ്രതിഷേധങ്ങളെയും സംബന്ധിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വ്യാജ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ച ഡീപ്പ് ഫേക്ക് വീഡിയോയാണ് പ്രചരിക്കുന്നതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം സ്ഥിരീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഖരമാലിന്യ പരിപാലന ചട്ടങ്ങൾ സംബന്ധിച്ച മേഖലാതല ശില്പശാലകളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം.

0: സാമൂഹിക ശുചിത്വം ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാകണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഓണം സപ്ലൈകോ മേളകൾക്ക് ഓഗസ്റ്റ് 8 തുടക്കമാകും. ഓണം മേള മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. പൂഴ്ത്തിവയ്പ്പ് ഉൾപ്പെടെ തടയാനും ഓണക്കാല വിപണി നിയന്ത്രിക്കാനും കളക്ടറുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് പ്രവർത്തനം തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ആൾ മരിച്ചു. കൊയിലാണ്ടി സ്വദേശിയാണ് മരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: രോഗ ഉറവിടം സംബന്ധിച്ച് വ്യക്തമല്ല. കിണറിലെ ജലസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. പ്രദേശത്തെ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ നടത്തിയതായും ആരോഗ്യോപാധികൃതർ പറഞ്ഞു. ഇദ്ദേഹം ജലാശയങ്ങളിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്തതായി പ്രാഥമിക അന്വേഷണത്തിൽ വിവരമില്ല. പൊതുവെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നും നീന്തൽ കുളങ്ങളിൽ നിന്നുമാണ് അമീബ ശരീരത്തിൽ പ്രവേശിക്കാറുള്ളത്. നേരത്തെയും കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം നിരവധി പേർ ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുമുണ്ട്.
0: കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിൽ പാത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ എം കെ റാമിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. തലശ്ശേരി കോടതി 5 കസ്റ്റഡിയിൽ വിട്ടത്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഒഡീഷയിലും ഛത്തീസ്ഗഡിലും അതിശക്തമായ മഴ ഇന്നും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാ തീരം, കർണാടക, കിഴക്കൻ മധ്യപ്രദേശ്, ഗുജറാത്ത്, ഹരിയാന, ഛത്തീസ്ഗഡ്, ഡൽഹി, ഹിമാചൽ പ്രദേശ്, ഝാർഖണ്ഡ്, മാഹി, പഞ്ചാബ്, വിദർഭ, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും സമാന കാലാവസ്ഥയായിരിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. കാസ്പിയൻ കടലിൽ ഇറാനിയൻ വാണിജ്യ കപ്പലിന് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ. ആക്രമണത്തിൽ ഒരു നാവികൻ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാനിയൻ വിദേശകാര്യമന്ത്രി ആരോപിച്ചതിന് പിന്നാലെയാണ് മുന്നറിയിപ്പ്. കാസ്പിയൻ കടൽ ഉൾപ്പെടെ റഷ്യയിലെ സൈനിക ലക്ഷ്യങ്ങളിൽ യുക്രൈൻ ദീർഘദൂര ആക്രമണങ്ങൾ നടത്തിയെന്ന യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുടെ പ്രഖ്യാപനത്തെ തുടർന്ന് ഇറാൻ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിൽ പശ്ചിമേഷ്യ. എല്ലാ തലങ്ങളിലുമുള്ള ചർച്ചകൾ തുടരുകയാണെന്ന് യുഎന്നിലെ US അംബാസഡർ മൈക്ക് വാട്സ് പറഞ്ഞു. അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വാഷിംഗ്ടണിൽ നാളെ കൂടിക്കാഴ്ച നടത്തും. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതകളുടെ 48 kg ഭാരോദ്വഹനത്തിൽ മീരാബായ് ചാനുവാണ് സ്വർണ്ണ മെഡൽ നേടിയത്. ചരിത്ര വിജയം നേടിയ മീരാബായ് ചാനുവിനെ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 689 ഉയർന്ന് 76,750, നിഫ്റ്റി 198 നേട്ടത്തിൽ 23,967 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 680 കൂടി, 1,06,960 ഗ്രാമിന് 13,370 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ന്യൂഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിലെ പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയുള്ള വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. മുൻ രാഷ്ട്രപതിയും ഇന്ത്യയുടെ മിസൈൽ മാനുമായ ഡോക്ടർ APJ അബ്ദുൾ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. കേരളത്തിൽ ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഒഡീഷയിലും ഛത്തീസ്ഗഡിലും അതിശക്തമായ മഴ ഇന്നും തുടരും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കാൻ സാധ്യത. 5 ഇന്ന് മഞ്ഞ ജാഗ്രത. കാസ്പിയൻ കടലിൽ ഇറാനിയൻ കപ്പലിന് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ മറുപടി നൽകുമെന്ന് ഇറാൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി ഗാനസല്ലാപം.

ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ട് ശ്രോതാക്കൾക്ക് ഇപ്പോൾ മുതൽ ഗാനസല്ലാപത്തിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു: 9495964321, അടുത്ത നമ്പർ 9499

ആറ് അഞ്ച് അഞ്ച് ആറ് മൂന്ന് രണ്ട് ഒന്ന്. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഇന്ന് ഗാനസല്ലാപത്തിൽ ശ്രോതാക്കൾക്കൊപ്പം എൻ ജെ ജോഷിലാൽ.

0: പ്രിയ ശ്രോതാക്കളെ, ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ,
1: ഹലോ
0: ആ ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: ശരി, ഞാനേ സാറേ
0: ഓ
1: ആലപ്പുഴയിലെ തൃക്കുന്നപ്പുഴ പഞ്ചായത്ത് 6-ാം വാർഡിൽ നിൽക്കുക.
0: പേരെന്താണ്?
1: അല്ല, എന്റെ പേര് മഹേഷ്, ഞാൻ എംപ്ലോയന്റ് ആണ്.
0: ആ
1: ഞാനേ
0: തൃക്കുന്നപ്പുഴ
1: കണ്ടിട്ടില്ലാത്ത ഒരാളാണ്.
0: എന്താണ്?
1: ലോകമൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു ഭൂമി കണ്ടിട്ടില്ല ഞാൻ.
0: ആ
1: പിന്നെ ഞാനിങ്ങനെ ജീവിച്ചു പോകുന്നു, എല്ലാവരും ജീവിക്കുന്നു, നമ്മൾ ജീവിക്കുന്നു.
0: പിന്നെ നമുക്ക് ജീവിക്കണ്ടേ ഈ ലോകത്ത്? നമ്മൾ ജനിച്ചു പോയെങ്കിൽ നമുക്ക് ജീവിക്കണ്ടേ? അല്ലേ,
1: തീർച്ചയായിട്ടും വേണമല്ലോ സാറേ. നമ്മളെ
0: എന്നാലും താങ്കളുടെ സംസാരത്തിൽ ഹലോ എന്നാലും താങ്കളുടെ സംസാരത്തിൽ ആ ഒരു നിരാശയൊന്നും പ്രകടമാകുന്നില്ല കേട്ടോ. എന്തിനാ വെറുതെ നിരാശപ്പെടുന്നത്? നമുക്ക് ഈ പിന്നെ ഈ ലോകത്ത് ജീവിക്കാനും കിട്ടിയ അവസരം തന്നെ വലുതല്ലേ? അല്ലേ,
1: നമ്മള് ഈ ലോകത്ത് നമുക്ക് ജീവിക്കാനൊരു അവസരം
0: തന്നെ നമുക്ക് അങ്ങനെ അങ്ങനെ കിട്ടിയത് തന്നെ വലിയ കാര്യമല്ലേ?
1: അത് കിട്ടിയത് തന്നെ വലിയ ഒരു ജന്മയെ മനുഷ്യ ജന്മമുള്ളൂ.
0: തീർച്ചയായിട്ടും
1: ഒരു ജന്മം കിട്ടും.
0: നമ്മൾ തുടക്കത്തിലെ നമ്മൾ വളരെ വളരെ വളരെ തത്വശാസ്ത്രങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു പോവുകയാണ് അല്ലേ? ഇതൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്തോന്ന് ജീവിതം അല്ലേ?
1: പിന്നെ അവിടെ ആകാശവാണി എല്ലാവർക്കും സുഖമാണ്.
0: ആകാശവാണിയിൽ എല്ലാവർക്കും സുഖം തന്നെ. മഹേഷിന് എങ്ങനെ സുഖമാണോ? ഓ, നമുക്ക് സുഖത്തിന് അങ്ങനെ കുറവൊന്നും വേണ്ട അല്ലേ? നമുക്കിങ്ങനെ സംസാരിക്കുകയും വല്ലപ്പോഴൊക്കെ നമുക്കിങ്ങനെ സംസാരിക്കുകയും ഇങ്ങനെ മനസ്സ് തുറന്നൊക്കെ ഒന്ന് ചിരിക്കുകയും ചെയ്യുന്നതിൽ കൂടുതൽ എന്ത് സുഖം വേണം അല്ലേ മഹേഷ്?
1: ഓ
0: ഓ, പറഞ്ഞോളൂ.
1: 5-9 ഈ ഫോൺ നമ്പർ വിളിച്ചാൽ എപ്പോഴും സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നത്, അതിന്റെ പ്രശ്നം എന്തോന്ന് അറിയില്ല.
0: അത് നമുക്ക് നോക്കാം, ഒന്ന് നോക്കാം അതെന്താണെന്ന് അറിയില്ല.
1: ഞാൻ എപ്പോഴും വിളിക്കും, അത് വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നത്. ഞാനിപ്പോ അതേ വിളിക്കുന്നില്ല.
0: അപ്പൊ നമുക്ക് മൂന്ന് നമ്പർ ഉണ്ടല്ലോ, നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ. കാര്യം ഒന്ന് പോയാൽ മറ്റൊന്ന്, അത്രേ ഉള്ളൂ.
1: പിന്നല്ലാതെ
0: നമ്മുടെ നമ്മുടെ നമ്മുടെ ജീവിതം പോലെ തന്നെ ഒന്ന് പോയാൽ മറ്റൊന്ന്.
1: ആ
0: ശരി, അപ്പൊ ഞാന് ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഇടയ്ക്ക് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: നമുക്ക് ഈ രാമായണ മാസമല്ലേ?
0: അതെ. രാമ ജാനകി ജാനകിയും തുടങ്ങുന്ന ഗാനം അല്ലേ? അത് ആര് പാടിയതാ വേണ്ടത്? യേശുദാസ് പാടിയിട്ടുണ്ട്, പി സുശീലയും പാടിയിട്ടുണ്ട്. ആര് പാടിയ ഗാനമാ വേണ്ടത്? യേശുദാസ് പാടിയ ഗാനമാണ്. ശരി,
1: സമർപ്പിക്കരുതോ?
0: ഇല്ല, വെക്കില്ല. പറഞ്ഞോളൂ.
1: എനിക്ക് എന്റെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് സമർപ്പിക്കണം.
0: ഓ, പറഞ്ഞോളൂ.
1: പിന്നെ കുമാരപുരം ലളിതയെന്ന് പറയും, കുമാരപുരം പഞ്ചായത്തിലുള്ള ലളിത, ലളിത കുടുംബത്തിനും അതുപോലെ തന്നെ പിന്നെ കുമാരപുരം പഞ്ചായത്തിൽ വേറൊരാളുണ്ട് ബസുമതി, അവരുടെ കുടുംബത്തിനും. പിന്നെ ഇവിടെ എന്റെ ഭാര്യ ലളിത, പിന്നെ മരിമോള് അഞ്ജു മോള്, അഞ്ജു കലേഷ്, ബാ വയ്ക്കും. വയലിൽ പഠിക്കാൻ പോയിരിക്കാം, ഇപ്പം രണ്ടാം സ്റ്റാൻഡേർഡ് പഠിക്കുക. അയാളില്ല, ഇപ്പം അയാളില്ല.
0: അപ്പോ ഈ കൂട്ടുകാരും ഈ കുടുംബവും ഒക്കെ ഉള്ളപ്പോ പിന്നെ എന്തിനാ നമുക്ക് നിരാശ? അത്രേ ഉള്ളു. നമുക്ക് കൈപിടിക്കാൻ ഒരാള് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത്രയും വലിയൊരു സ്നേഹമുള്ള ഒരാള് കൂടെ ഉള്ളപ്പോ കൺമണി നീ ഒരു പഴയൊരു പാട്ടുണ്ട്, കൺമണി നീ എൻ കരം പിടിച്ചാൽ കണ്ണുകൾ എന്തിന് വേറെ.
1: സത്യമാണത്.
0: നമ്മൾ വീണ്
1: ഓ,
0: പിന്നെ പാടിക്കോളൂ പാടിക്കോളൂ.
1: രാമനാമുലി തുഴയൊരു ജീരുന്നു പുലർമഴത്തുതി ചേർത്തു കൂടെ നിന്നു. പീഡായണത്തിൽ വിശാലരാജുണ്ടായി കാരിക

0: ഹലോ,
1: ഹലോ.
0: ആ ഈ താളം അടിച്ച് പാടുന്ന നമ്മൾ ആദ്യമായിട്ട് കേൾക്കണം കേട്ടോ. പിന്നെ നല്ല നല്ല നല്ല നല്ല എന്താ നല്ല താളബോധത്തോടു കൂടി അതിങ്ങനെ ചെയ്യുന്നു. ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ശരി. അപ്പോ നല്ല നല്ല നല്ലൊരു അപ്പോ നല്ലൊരു കലാകാരനുമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്, ഇപ്പോഴാണ് മനസ്സിലായത് കേട്ടോ.
1: അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് സാറേ.
0: തീർച്ചയായിട്ടും. അപ്പോ
1: അതിന്
0: ഒരു കൈ വിട്ടാൽ നമ്മൾ ആയിരം കൈകൾ ആയിരം കൈകൾ നമുക്ക് സഹായത്തിന് വരും കേട്ടോ.
1: ശരി.
0: അപ്പൊ അപ്പൊ കാര്യങ്ങളെല്ലാം പിന്നെ കാര്യങ്ങളെല്ലാം അപ്പോൾ ഭംഗിയായിട്ട് ഇങ്ങനെ നടക്കട്ടെ. എല്ലാവരോടും അന്വേഷണം അറിയിക്കുക. പാട്ട് കേട്ടാലോ. അപ്പൊ പാടിയ പാട്ടിന് പ്രത്യേക അഭിനന്ദനം കേട്ടോ. നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. ഇനിയും വിളിക്കണം. ഇനിയും വിളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മാസമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വിളിച്ച് ഇതേപോലെ. ശരി ശരി ശരി. അങ്ങനെയോട് നമുക്കിപ്പോ ചിങ്ങോ ചിങ്ങോ ഒക്കെ അടുത്തടുത്ത് വരികയല്ലേ. രണ്ടു ആഴ്ച കൂടെ കഴിയുമ്പോ ചിങ്ങോ വരുന്നു, ഓണം വരുന്നു. ഹൃദയത്തിൽ അത് സ്വീകരിച്ചിരിക്കുന്നു. നമുക്ക് ഗാനം കേട്ടാലോ. യൂസഫലി കേച്ചേരി എഴുതി, നൌഷാദ് സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം, ചിത്രം ധ്വനി.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: ഹലോ സാറേ, നമസ്കാരം.
0: ഓ നമസ്കാരം.
1: എന്റെ പേര് സുലൈമ. ഞാൻ ബെള്ളൂരിൽ നിന്നാണ് വിളിക്കുന്നത്. തലയോലപ്പറമ്പ് അടുത്ത്
0: തലയോലപ്പറമ്പ്. തലയോലപ്പറമ്പ് എന്നുള്ള സ്ഥലമാണ് നമുക്ക് ഏറെ ഇഷ്ടം കേട്ടോ. പിന്നെ നമ്മുടെ മലയാളത്തിന്റെ വളരെ പ്രശസ്തനായ സാഹിത്യകാരൻ. അതെ അതെ അതെ അതെ അതെ അതെ വെള്ളൂർ വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു ന്യൂസ് പ്രിന്റ് ഫാക്ടറി ഒക്കെ അവിടെയല്ലേ.
1: അതെ
0: അതെ. ശരി, പറയൂ സുലൈമാൻ. വീട്ടിലാരൊക്കെ ഉണ്ട് സുലൈമാൻ?
1: വീട്ടില് ഇപ്പൊ എനിക്ക് രണ്ട് മക്കളാണ്. ഒരാളെ ഇതാച്ചുവേണ്ടൊക്കെ എടുത്തിട്ടിരിക്കുന്ന മൂത്തവൾ അവളും ഇവിടെ ഉണ്ട്. അവളും ഭർത്താവും ഇവിടെ ഉണ്ട്, വന്നിട്ടുണ്ട്. പിന്നെ ഇളയ മകള് ഒമാനിലാണ്, അവള് നേഴ്സാണ്. പിന്നെ ഞാനും ഭാര്യയും മൂത്ത മകളും ഇപ്പൊ ഇവിടെ ഉണ്ട്.
0: എല്ലാവരും സുഖമായി ജീവിച്ചു പോകുന്നു അല്ലേ?
1: അങ്ങനെ പോകുന്നതാണ്.
0: പിന്നെ ഇടയ്ക്ക് ചോദിച്ചോട്ടെ, ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് തോക്കുകൾ കഥ പറയുന്നതാണ് ഏറ്റവും ലേശാത്ത പാടിയ പരിജാതം.

0: എന്ത് രസമായിട്ട് നിങ്ങൾ പാടുന്നത് സുലൈമാൻ, നല്ല നല്ല രസമായിട്ട് പാടുന്നുണ്ട് കേട്ടോ.
1: താങ്ക് യു സർ.
0: അപ്പോൾ ഇപ്പോഴിങ്ങനെ പാടുന്നെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് എന്ത് നന്നായിട്ട് പാടിയിട്ടുണ്ടാവും അല്ലേ. അല്ല ഇപ്പോഴും നന്നായിട്ട് പാടുന്നുണ്ട്, മോശമൊന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോഴും നന്നായിട്ട് പാടുന്നുണ്ട്, എനിക്ക് ശബ്ദം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അതുപോലെ വേറെ കാര്യമുണ്ട്, ഈ പാട്ടുകളൊക്കെ എങ്ങനെയാ നമ്മള് പാടാതിരിക്കുന്നത് അല്ലേ. പാടാത്ത വീണയും പാടുമെന്ന് പറയുമ്പോൾ പാട്ട് അറിഞ്ഞുകൂടാത്ത ആൾക്കാരെ അറിയാതെ പാടിപ്പോകുന്ന പാട്ടുകളാണ് ഇതെല്ലാം. ഇത് നമ്മൾ എത്ര, ഞാൻ ഇടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ, ഈ ഗാനങ്ങളൊക്കെ നമ്മൾ എത്ര തവണ കേട്ടിട്ടുണ്ടാവും? ഒരു തവണ, രണ്ട് തവണ, നൂറ് തവണ?
1: എണ്ണം പറയാൻ പറ്റും. ഞാനിപ്പോ ഈ പാട്ട് ചോദിക്കാനുള്ള കാര്യം എന്താ വെച്ചാ, ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇതിവിടെ കേൾക്കാറില്ല. കാരണം വെച്ചാൽ എന്റെ ചെറുപ്പത്തിൽ ഒരു 70 കാലഘട്ടത്തിൽ ഞങ്ങളുടെ അടുത്തൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. ഈ തിയേറ്ററിൽ സ്ഥിരമായിട്ട് 5 ആകുമ്പോഴത്തേന് ഈ പാട്ട്, അന്നൊക്കെ പുറത്തേക്ക് സ്പീക്കർ വെച്ച് പാട്ട്
0: വരുമായിരുന്നു.
1: അപ്പൊ ആ കാലഘട്ടത്തിലെ ഓർമ്മ എനിക്ക് കിട്ടാൻ വേണ്ടി അന്നത്തെ ആ ചെറുപ്പം, ആ കാലാവസ്ഥയിൽ ആ
0: സാഹചര്യങ്ങളും
1: ഈ പാട്ടിലൂടെ ഓർമ്മിക്കുക.
0: ചില നേരത്തെ ഈ പാട്ടുകളെ കേൾക്കുമ്പോ നമ്മുടെ കണ്ണൊക്കെ അറിയാന്ന് അറിഞ്ഞു പോകും അല്ലേ.
1: അന്നില്ല
0: നമ്മൾ അന്നത്തെ ആ ഒരു കാലം അല്ലേ, നമ്മൾ കളിച്ചു നടന്ന കാലം, നമ്മുടെ കൂട്ടുകാര്, നമ്മുടെ ഇല്ലേ, എന്തൊക്കെയാണ് ഒരു ഗാനം കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് അല്ലേ.
1: തീർച്ചയായിട്ടും
0: ഒരു ഗാനം പലരിലും പല ഓർമ്മകളാണ്. അതങ്ങനെ പറയാം, സാധാരണ പറയണ്ട, ഒരു ഒരു ഗാനം പലരിലും പല ഓർമ്മകൾ ഇങ്ങനെ ഉണർത്തും അല്ലേ.
1: ഈ ഗാനം എഴുതിയാളില്ല, അത് സംഗീതം കൊടുത്തയാളില്ല.

0: പക്ഷേ കേൾക്കാൻ നമ്മളുണ്ടല്ലോ അല്ലേ,
1: നമ്മളുണ്ട്.
0: നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത തലമുറയുണ്ടാകും കേൾക്കാനായിട്ട്.
1: അതെ, അവരുമുണ്ട്, അന്നേരം ഈ ഗാനങ്ങളുണ്ടാകും.
0: അന്നേരം ഈ ഗാനം ഉണ്ടാവും. അതാണ് എൻ്റെ പ്രത്യേകത. ശരി, ഓക്കെ. നമ്മൾ നമ്മളിങ്ങനെ ഗാനങ്ങളെ കുറിച്ചൊക്കെ പറയാനിരുന്നു കഴിഞ്ഞാൽ ഈ ദിവസം മൊത്തം ഇരുന്നാലും തീരത്തില്ല, ഈ ആഴ്ചയും തീരത്തില്ല, ഈ വർഷവും തീരത്തില്ല, നമ്മൾ നമ്മൾ ഈ ലോകത്തുനിന്ന് വിട്ടുപോയാലും തീരത്തില്ല. അത് ശരി. അപ്പൊ നമുക്ക് ഈ ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: ഈ പാട്ട് ഇഷ്ടപ്പെടുന്നവർക്കും
0: എല്ലാവർക്കും അല്ലേ? ശരി ശരി, എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഗാനം കൂടിയാണ്. കാര്യം അത്രയ്ക്ക് മനോഹരമായ വരികൾ, മനോഹരമായ സംഗീതം, മനോഹരമായ ആലാപനം, കേൾക്കുന്ന നമ്മുടെ മനസ്സിനെയും മനോഹരമാക്കുന്ന അല്ലേ?
1: അതെ
0: അതെ, ശരി. വളരെ സുന്ദരമായ ഒരു ഗാനം കേട്ടാലോ.
1: വയലാർ
0: എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, യേശുദാസ് പാടി ഗാനം, ചിത്രം തോക്കുകൾ കഥ പറയുന്നു.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: നമസ്തേ ഈശ്വർ.
0: ആ നമസ്തേ, പേര് പറയൂ വിളിക്കുന്ന ആളിന്റെ.
1: ഞാന് ബാലരാമസ്വാമി ഐറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് അമ്പിളിയാ വിളിക്കുന്നത്.
0: അമ്പിളി. ബാലരാമരത്ത് എവിടെയാണ്?
1: ഐത്തീര്, ഐത്തീര്.
0: ഐത്തിയൂര്. ആ ഐത്തിയൂര്, ശരി. പറയൂ, വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഇതിലെ മക്കളൊക്കെ വേഗം കഴിഞ്ഞ് പെമ്പിള്ളേരാ വേഗം കഴിഞ്ഞ് അവര് വേറെ സ്ഥലത്താ. ഇപ്പൊ ഞാനും ഹസ്ബൻഡിലാ വീട്ടിലുള്ളത്. ഞങ്ങൾ രണ്ടുപേരും തന്നെ ഞാന് ട്രീറ്റ്മെന്റിൽ കൂടെയാ.
0: ട്രീറ്റ്മെന്റ് എന്താണ്?
1: ട്രീറ്റ്മെന്റ് കാല് മുട്ട് മാറ്റി വെച്ച സസ്പെയാണ്.
0: മുമ്പ് വിളിച്ചിട്ടുണ്ടോ?
1: അതെ, വിളിച്ചിട്ടുണ്ടായിരുന്നു.
0: മുമ്പ് വിളിച്ച് ഈ ഒരു പ്രശ്നം നമ്മൾ ഇന്ന് ചർച്ച ചെയ്തു അല്ലേ?
1: അതെ അതെ അതെ അതെ ഞാന് അത് ആദ്യം ഒരെണ്ണം ചെയ്തു.

0: അത് അപ്പോഴാണ് ഞാൻ ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു.
1: ആ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, മുട്ട് ശസ്ത്രക്രിയ കഴിഞ്ഞു, അതിന്റെ അതിന്റെ പ്രയാസത്തിലൊക്കെയാണ്. അതിപ്പം ഇപ്പോഴും ഭേദമായിട്ടില്ല അല്ലേ?
0: അല്ല, അമ്മാരുടെ മാറ്റം വന്നു. ഈ രണ്ട് കാലിനും കംപ്ലൈന്റ് ആയിരുന്നു, അപ്പൊ ഒന്ന് ചെയ്തു, ഇപ്പോഴും രണ്ടാമത് ചെയ്തിട്ട് 6 ആഴ്ചയായി.
1: ഞാൻ ഇടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ, ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
0: ഗാനം എനിക്ക് പടത്തിന്റെ പേരറിയത്തില്ല. എങ്ങും മനസ്സിനാടുന്ന വേള എന്നൊരു പാട്ടില്ലേ,
1: ചിന്നും വെൺതാരത്തിനാനന്ദവേള അല്ലേ? അങ്ങനെയാണ്, ഹിന്ദി ഗാനമാണ്, ചിൽമിൽ സിതാരോ തുടങ്ങുന്ന ഒരു ഗാനമുണ്ട്, മുഹമ്മദ് റാഫി പാടിയിട്ടുള്ള അല്ലേ? അതിന്റെ പറഞ്ഞോളൂ.
0: പണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഈ പാട്ടിനൊക്കെ അറിയേണ്ട കുഞ്ഞു പ്രായത്തെ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് അറിയില്ല. പിന്നെ ഈ ഹിന്ദി പാട്ട് കേൾക്കുമ്പോഴേക്ക് ഇത് ഇന്ന പാട്ട് മലയാളം പാട്ടിലുള്ളതല്ലേ, പാട്ടിന്റെ പഴയതായിട്ട് കേൾക്കുമായിരിക്കും, ഞാൻ ശ്രദ്ധിക്കാത്തോണ്ടായിരിക്കും.
1: പല ഹിന്ദി ഗാനങ്ങൾ ഇതുപോലെ മലയാളത്തിലെ അതിന്റെ ഈണം മലയാളത്തിലേക്ക് ഇങ്ങനെ കടമെടുത്തിട്ടുണ്ട് പലരും. പക്ഷെ എന്നാലും രണ്ടും ഒരുപോലെ മനോഹരമാണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത.
0: അതെ അതെ അതെ, അതാ
1: ഇത് സംഗീതം നൽകിയിരിക്കുന്നത് ലക്ഷ്മീകാന്ത് പ്യാരലലാണ്. പി ഭാസ്കർ എഴുതി, ലക്ഷ്മീകാന്ത് പ്യാരലൽ ഈണം പകർന്ന ഗാനം ജീവിത സമരം എന്ന
0: ചിത്രത്തിലെ.
1: ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? ഇഷ്ടപ്പെടാത്തവരാരുമില്ല. നേരത്തെ നമ്മുടെ ഒരു പ്രിയ ശ്രോതാവ് പറഞ്ഞു അല്ലേ, ഈ പാട്ടൊക്കെ ഇഷ്ടപ്പെടാത്തവരാരാ ഉള്ളത് അല്ലേ? നമ്മളത് ഒരിക്കൽ കേട്ട് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഒന്നുകൂടി കേൾക്കുക.
0: കൊറേ കാലമായി ഇത് കേട്ടിട്ട്, അപ്പൊ ഒന്നുകൂടെ ഒന്ന്, പക്ഷേ ഗാനം വരുവായിരിക്കും, ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കാം.
1: നമ്മളത് കൊടുക്കുന്ന ഗാനങ്ങളാ ഇതൊക്കെ. ശരി,
0: ഈ പാട്ട് കേൾക്കുമ്പോഴ് വേദനയ്ക്കൊരു ക്ഷമയുണ്ടാ?
1: അത് ശരി, കാര്യം അത് ഞാൻ പറയാൻ ഇങ്ങനെ മനസ്സിൽ എപ്പോഴോ കരുതിയിരുന്ന ഒരു കാര്യമാണ്, നമ്മുടെ വേദനയ്ക്കൊക്കെ ഒരു മരുന്ന് സംഗീതമാണ്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഗാനങ്ങളാണ് അല്ലേ? മനസ്സൊക്കെ മനസ്സ് തളർന്നു പോകുന്ന ഒരു അവസരത്തിൽ ചിലപ്പോൾ ഒരു ഗാനത്തിന് നല്ലൊരു ഔഷധത്തിന്റെ ഗുണമുണ്ടാവും അല്ലേ? ശരി, അപ്പോൾ നമുക്ക് ആ വേദന എല്ലാം കുറയട്ടെ. അടുത്ത തവണ വിളിക്കുമ്പോൾ ഈ വേദന എല്ലാം മാറി ഊർജ്ജസ്വലതയോടുകൂടി ഇരിക്കുന്ന ഒരു അമ്പിളി വിളിക്കട്ടെ. ശരി, അപ്പോൾ നമുക്ക് ഗാനം കേൾക്കാം.

0: ഹലോ, ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ,
1: ആലപ്പുഴ എല്ലാ ഹരിപ്പാട്ടിന്ന് വിളിക്കുക.
0: പേരെന്താണ്?
1: പേര് സുമതി.
0: അവിടെ റേഡിയോ വെച്ചിരിക്കുകയാണോ?
1: റേഡിയോ വെച്ചിട്ടുണ്ട്.
0: റേഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനടുത്തൊന്നും മാറി നിൽക്കുക, അല്ലെങ്കിൽ അത് ഒന്ന് ശബ്ദം കുറച്ച് വെക്കുക.
1: ശരി.
0: ഓ, ഇനി പറഞ്ഞോളൂ.
1: എൻ്റെ മകൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം എനിക്ക് ഈ കുഞ്ഞു വാവയ്ക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ആലോചിച്ചത്.
0: ശരി ശരി.
1: പാട്ട് ആ
0: മകന്റെ കുഞ്ഞിന്റെ പേരെന്താ?
1: നവനീത്.
0: നവനീത്.
1: ആ എൽ കെ ജിയിലാണ് പഠിക്കുന്നത്.
0: എൽ കെ ജിയിലാണോ?
1: ആണ്,
0: ആ
1: 5 വയസ്സ് കഴിയുന്നു.
0: ഓ, വലിയ ആളാണല്ലോ. നഴ്സറി പോയി
1: പുള്ളിക്ക് റേഡിയോ പാട്ട് കേൾക്കുന്ന ഇഷ്ടമാ.
0: ആ പിന്നെ പാട്ടൊക്കെ ഇഷ്ടപ്പെടട്ടെ, ഇപ്പോൾ കുഞ്ഞുങ്ങൾ പാട്ടുകൾ കേൾക്കട്ടെ. എവിടെ നഴ്സറി പോയിരിക്കുകയാണോ ആളോ?
1: അതെ.
0: ആ, മിഠായി കൊണ്ടുപോയോ
1: സ്കൂളിൽ
0: കൂട്ടുകാർക്ക്?
1: ആ കൊണ്ടുപോയി. പിന്നെ അതിന്റെ
0: ഓ,
1: മൂത്തത് ഒന്നുണ്ട്, അത് 1ാം ക്ലാസ്സിൽ പഠിക്കുക.
0: ആ പേരെന്താ?

0: മകളുടെ കുടുംബത്തിനും പിന്നെ പിന്നെ കാര്യമായ ഇവിടെ കുമാരപുര സാറെ അത് വിളിച്ചുടനെ ഇപ്പൊ ഞാനാ 24 പിന്നെ ഓഗസ്റ്റ് മാസം 9-ാം തീയതി വിളിച്ചു. പിന്നെ ഞാൻ 3 മാസം 6 മാസം ഒക്കെ ആയിട്ട്
1: വിളിച്ചിട്ടുണ്ട്. അതാണ് നല്ലത്, കാര്യം മറ്റ് നമുക്ക് മറ്റ് ശ്രോതാക്കളും ഉണ്ടല്ലോ, അവർക്ക് എല്ലാവർക്കും നമുക്ക് അവസരം കൊടുക്കണ്ടേ. നന്നായി നന്നായി മഹേഷ്. മഹേഷ് മഹേഷ് മഹേഷ് നേരത്തെ വിളിച്ചിരുന്നു, നിങ്ങൾക്ക് അയൽവാസികളാണല്ലേ. ശരി ശരി, നടക്കട്ടെ.
0: കുമാരപുരം പഞ്ചായത്ത് പിന്നെ രാധ മാമ ഞങ്ങള്
1: അപ്പം അവർക്ക് അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് ഈ ഗാനം.
0: പിന്നെ
1: പ്രത്യേകിച്ച് നവനീതനും കല്യാണിക്കും. നവനീതം കല്യാണിയൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോ പറഞ്ഞേക്കണം കേട്ടോ, ഇങ്ങനെ വിളിച്ചിരുന്നു, നല്ലൊരു പാട്ട് കേൾപ്പിച്ചു
0: കേട്ടോ. ആ
1: അത് നമുക്ക് അങ്ങനെയാണല്ലോ, നമുക്ക് എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ. ഇപ്പൊ ഇപ്പൊ കിട്ടിയില്ലേ, ഇപ്പൊ കിട്ടി എല്ലാവർക്കും സന്തോഷമായില്ലേ. ശരി, അപ്പൊ നമുക്ക് ഗാനം കേട്ടാലോ. ഏത് ഗാനമാണ് കേൾക്കണം? ആ നേരത്തെ പറഞ്ഞല്ലേ, കുഞ്ഞു ഭാവിക്കുന്നല്ലോ. നാടോടി എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും മിൻമിനിയും സംഘവും പാടിയത്. ഒ എൻ വി കുറുപ്പാണി ഗാനം എഴുതിയത്, എസ് പി വെങ്കടേഷിൻ്റെ സംഗീതം. അപ്പോൾ എല്ലാവിധ ജന്മദിന ആശംസകളും നേരുന്നു, ഗാനം കേൾക്കാം.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: നമസ്കാരം സാർ.
0: ഓ നമസ്കാരം, പേര് പറയൂ.
1: ഞാൻ ആലപ്പുഴ ജില്ലയിലെ വാടക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കുഞ്ഞുമോനാണ് വിളിക്കുന്നത്.
0: ആ കുഞ്ഞുമോൻ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: വിശേഷം ഇവിടെയൊക്കെ സുഖം തന്നെ. ഈ വെയില് അതിപ്പോ മഴയില്ലാത്തൊരു പ്രശ്നമുണ്ട്.
0: ആ കർക്കിടകമായിട്ട് നമുക്ക് മഴയും കർക്കിടകത്തിന്റെ ഒരു കാലാവസ്ഥ ഇങ്ങോട്ട് വന്നിട്ടില്ല അല്ലേ?
1: ആ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുക.
0: നല്ല വെയിലും ചൂടും ഒക്കെ.
1: അതെ.
0: ശരി ശരി. എന്ത് ചെയ്യുന്നു കുഞ്ഞുമോൻ?
1: എനിക്ക് തയ്യലാണ്.
0: ആ നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലേ.
1: ആ ഉണ്ട്. ഞാൻ ഇടയ്ക്ക് വിളിക്കാറുള്ള
0: വാടക്കൽ വാടക്കൽ എന്നുള്ള സ്ഥലം കണ്ടപ്പോഴാ തോന്നിയത്. എങ്ങനെ പോകുന്നു തൊഴിലൊക്കെ? തൊഴിലൊക്കെ എങ്ങനെ പോകുന്നു? പ്ലസ് ടു, ഈ പ്ലസ് വൺ പ്രവേശനമൊക്കെ ആയപ്പോഴത്തേക്കും യൂണിഫോമുകൾ കിട്ടുന്നുണ്ടല്ലേ തയ്യൽ?
1: അതെ, യൂണിഫോമിന്റെ പണി ഇച്ചിരി ഒക്കെ തീരാനുണ്ട്. ചെയ്തോണ്ടിരിക്കുകയാണ്.
0: ആ സമയത്തൊക്കെ നല്ല നല്ല വർക്കാണെന്ന് കഴിഞ്ഞ തവണ ഇങ്ങനെ സംസാരിച്ചപ്പോ പറഞ്ഞിരുന്നു. ഏത് ഗാനം? ആ പഴയ പഴയത് പഴയതുപോലുള്ള പഴയതുപോലുള്ള ഒരു തയ്യൽ ആഘോഷമൊന്നുമില്ല അല്ലല്ലേ?
1: അല്ലല്ല, തയ്യൽ പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഒരു മൂന്ന് നാല് മാസം പിന്നെ രാവിലെ വെളുപ്പാങ്കടുത്ത് തുടങ്ങിയ രാത്രി 8 മണി 9 മണി വരെയൊക്കെ തയ്ച്ചോണ്ടിരിക്കായിരുന്നു ഞാൻ പോയി പഠിക്കാൻ പോയിരുന്ന കടയിലെ. 3 മാസത്തോളം അങ്ങനെ നല്ല വർക്കുണ്ടായിരുന്നു. ഓണത്തിന് പിന്നെ ഞങ്ങളുടെ ഇവിടെ 60 ഉത്സവമാണ്, അന്നൊക്കെ എടുക്കുള്ളു. വർഷത്തിൽ 1-2 പ്രാവശ്യം.
0: അത് അതുപോലെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഓണത്തിനൊക്കെ പ്രത്യേക തയ്യൽ വരും അല്ലെ? കല്യാണ സീസൺ ആകുമ്പോ പ്രത്യേക തയ്യൽ. ആൾക്കാരെ വന്ന് പറഞ്ഞ് പറഞ്ഞ് ഇന്ന ഇന്ന രീതിയിൽ തയ്ക്കണം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? നമ്മൾ എപ്പോഴും പറയും പോലെ അതൊക്കെ ഒരു
1: കാലം. അതൊക്കെ
0: റെഡിമെയ്ഡ് വസ്ത്രങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും നിങ്ങളുടെ തൊഴിലിനെ അത് വളരെ ഇതായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഞാൻ ചോദിച്ചോട്ടെ, ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: എനിക്ക്
0: അവിടെ ഒരു ഒരു നിമിഷം കുഞ്ഞുമോൻ, അവിടെ റേഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ അല്പം ശബ്ദം ഒന്ന് കുറച്ച്
1: ഉദയസൂര്യൻ നമ്മെ വിളിക്കുന്നു എന്നുള്ളൊരു പാട്ടില്ലേ, നൃത്തശാല.
0: ആ നൃത്തശാല ചിത്രത്തിൽ ബ്രഹ്മാനന്ദൻ പാടിയ ഗാനം അല്ലേ? നല്ലൊരു
1: പാട്ടാണ്.
0: പി ഭാസ്കൻ എഴുതി, ദക്ഷിണാമൂർത്തി സംഗീതം നൽകിയത് അല്ലേ? അതെ അതെ അതെ. ഓ പറഞ്ഞോ.
1: ഞാൻ ഓർമ്മിച്ചത്തിലേക്ക് അകത്തെഴുതാറുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെ എന്റെ വായിച്ചായിരുന്നു. ഒരു മാഡം ആയിരുന്നു
0: വായിച്ചത്.
1: ഞാൻ ആകാശവാണിയൊക്കെ ആയിട്ട് എപ്പോഴും അടുത്തു വയ്ക്കുന്ന ഒരാളാ.
0: പിന്നെ പ്രത്യേകിച്ച് ഈ തയ്യൽ തൊഴിൽ ചെയ്യുന്ന ഒത്തിരി സുഹൃത്തുക്കൾ ആകാശവാണിയുടെ കൂടെ ഉണ്ട്.
1: എല്ലാ പരിപാടികളും കേൾക്കാമല്ലോ.
0: നമ്മുടെ ജോലിയും നടക്കും, അതിനോടൊപ്പം നമ്മുടെ പാട്ടും പരിപാടിയൊക്കെ കേൾക്കുകയും ചെയ്യാം അല്ലേ?
1: വർഷങ്ങളായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന തയ്യല് പണിയുടെ ഇടയ്ക്ക് തന്നെ.
0: നമ്മൾ എത്ര വർഷമായെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഊഹം കണക്കേ കാണത്തുള്ളു. ഞാൻ എത്ര വർഷമായിട്ട് നമ്മളെ കേൾക്കുന്നുണ്ട് അല്ലേ?
1: അതെ, ഒരു 10-55 വർഷത്തിന് മേലെ.
0: അപ്പോ നമുക്ക് ഈ ഗായ ഓ പറഞ്ഞോ പറഞ്ഞോ.
1: ഞാൻ നെല്ല് സിനിമ അല്ലേ, നെല്ല് പിന്നെ രാഗം, ആ സിനിമയൊക്കെ പോയി അടുത്ത വീട്ടില് റേഡിയോയില് അതിന്റെ ശബ്ദ

0: ഒത്തിരി കേട്ടിട്ടുള്ളതാണ്.
1: ആ ശബ്ദരേഖ കേൾക്കുമ്പോൾ തന്നെ ഒന്നും അതിന്റെ കഥയെല്ലാം മനസ്സിലാകുന്ന രീതിയിലായിരുന്നു അല്ലേ അതിന്റെ കഥയും കാര്യങ്ങളും.
0: ഒരു മണിക്കൂറേ ഉള്ളെങ്കിലും നല്ല നമുക്ക് അത് അന്നത്തെ കാലത്ത് വേറെ മാർഗങ്ങളൊന്നും ഇല്ലല്ലോ. ഈ സിനിമ കാണുന്ന സാമ്പത്തികം വേണം. ഇതാകുമ്പം
1: റേഡിയോ നമ്മള് കേട്ട് ആസ്വദിച്ചിട്ടുണ്ട് അല്ലേ, വെറുതെ കേട്ട് കളയുകയല്ല, കേട്ട് ആസ്വദിച്ചിട്ടുണ്ട്.
0: ആസ്വദിക്കുക. അതുപോലെ തന്നെ പണ്ട് ഇത് നമ്മുടെ ആലപ്പുഴ ഇല്ലാഞ്ഞപ്പോഴും ഇവിടെ ശ്രീലങ്ക അല്ലായിരുന്നു.
1: ആ ശ്രീലങ്കൻ റേഡിയോ നമുക്ക്
0: കിട്ടുമായിരുന്നു. ശ്രീലങ്ക ഏഷ്യയിലുള്ളവർക്ക് വേണ്ടിട്ട് ഒരു മണിക്കൂർ, എനിക്ക് തോന്നുന്നു 3.5 മണിക്കായിരുന്നു തോന്നുന്നു വൈകുന്നേരം,
1: മലയാള ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യുക.
0: മലയാള ഗാനങ്ങൾ അതുപോലെ റഷ്യയിൽ നിന്നുണ്ടായിരുന്നു അങ്ങനെ.
1: ആ ശരി.
0: അതൊക്കെ പണ്ട് ബാൽബ് റേഡിയോയിൽ കിട്ടുമായിരുന്നു.
1: ഇപ്പോഴത്തെ പിന്നെ നമുക്ക് ലോകം മുഴുവനും നമ്മുടെ റേഡിയോ പ്രക്ഷേപണം കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏതായാലും ഗാനം കേട്ടാലോ. ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ കുഞ്ഞുമോൻ? ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ കുഞ്ഞുമോൻ ഈ ഗാനങ്ങൾ?
0: എല്ലാവർക്കും ഭാര്യ ഗീത, മക്കള് ശ്യാം, ശരത് എന്നിവർക്കും എല്ലാ ബന്ധുക്കളും.
1: ശരി, അപ്പൊ എല്ലാവരോടും അന്വേഷണം അറിയിക്കാം, ഗാനം കേൾക്കാം.

0: നമസ്കാരം, പേര് പറയൂ.
1: ഞാൻ കാർത്തിക.
0: കാർത്തിക,
1: സ്ഥലം കണ്ണൂരാണേ.
0: കണ്ണൂർ എവിടെ?
1: ഞാൻ കണ്ണൂർ മട്ടന്നൂരാണേ.
0: മട്ടന്നൂർ.
1: ഞാൻ തിരുവനന്തപുരം ആകാശവാണിയായിട്ട് നല്ല ബന്ധാണ്. പണ്ട് കണ്ടേ കേട്ടുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു.
0: മറ്റു സ്റ്റേഷനിൽ നിന്ന് കേൾക്കാറില്ലേ?
1: ഓ, എല്ലാ സ്റ്റേഷനും കേൾക്കും, മാത്രല്ല
0: കണ്ണൂർ നല്ല വ്യക്തമായിട്ട് കിട്ടുന്നുണ്ടല്ലേ. ആ, അത് ശരി. ആ,
1: കൊറേ വർഷം മുന്നേ റേഡിയോയിൽ വന്നപ്പോ റേഡിയോ പോയിപ്പോയി, ടിവിയിലാണ് ഞാൻ കണ്ടപ്പോഴും വെക്കാറ്.
0: ഇപ്പോഴും കേൾക്കുന്നല്ലേ?
1: ഇപ്പം ടിവി, പിന്നെ ആപ്പിലും കേൾക്കാറുണ്ട്. ആപ്പ് രണ്ടു ദിവസമായി കട്ടായി പോയി.
0: ഓ ശരി. വീട്ടിലാരൊക്കെ ഉണ്ട് കാർത്തിക?
1: വീട്ടില് ഇപ്പൊ ചേച്ചി, ഞാനേലും മക്കളെല്ലാം കല്യാണത്തിലേക്ക് പോയി.
0: എല്ലാവരും സുഖമായിരിക്കുന്നു.
1: ഓ, എല്ലാവരും സുഖമായിട്ട് അങ്ങനെ പോകുന്നു. കർക്കടല്ലേ, അതുകൊണ്ട് കർക്കടത്തില് രണ്ട് പാട്ടൊന്ന് കേൾക്കണം വിചാരിച്ചു.
0: ഏത് ഗാനമാ കേൾക്കേണ്ടത്?
1: ഓ, എനിക്ക് അയോധ്യ സിനിമയിലെ
0: ഏതാണ്
1: ജയചന്ദ്രൻ പാടിയ
0: രാമൻ ശ്രീരാമൻ, ഞാൻ അയോധ്യ വിട്ടൊരു രാമൻ അല്ലേ?
1: പാടിക്കോട്ടെ.
0: ഓ, പാടിക്കോളൂ.
1: രാമൻ ശ്രീരാമൻ, ഞാൻ അയോധ്യ വിട്ടൊരു രാമൻ. രാമൻ ശ്രീരാമൻ.
0: ആ, നമുക്ക് പാട്ട് കേട്ടാലോ? അതെ, പി ഭാസ്കർ എഴുതി, ജി ദേവരാജന് ഈണം പകർന്ന് ജയചന്ദ്രൻ പാടിയത് അല്ലേ. ശരി, അപ്പോ ഗാനം കേൾക്ക, ഇനിയും വിളിക്കണം കേട്ടോ. ആ, എല്ലാവർക്കുമായി സമർപ്പിക്കുന്നു.
2: ആരാണ് ഞാനെന്ന് അറിയാമോ? അല്ല, രാമൻ, ശ്രീരാമൻ.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: നമസ്കാരം സാർ.
0: ഓ
1: ഞാൻ
0: നമസ്കാരം.
1: ഓച്ചിറയിൽ
0: ഓച്ചിറയിൽ നിന്ന് ആരാണ്?
1: തുളസിയാണ് വിളിക്കുന്നത്.
0: തുളസി. ആ വീട്ടിലാരൊക്കെയാ?
1: നേരത്തെ വിളിക്കുമായിരുന്നു സാറേ, ഇപ്പം കിട്ടുന്നില്ല. വിളിച്ചിട്ട് കിട്ടാറില്ല. ഒത്തിരി വട്ടമൊക്കെ ട്രൈ ചെയ്യും.
0: ഏതായാലും ഇപ്പൊ
1: രണ്ടു
0: കിട്ടിയ
1: വർഷമായി ഇപ്പൊ കിട്ടിയിട്ട്.
0: ഇപ്പോ കിട്ടിയല്ലോ,
1: ആ
0: സന്തോഷമായില്ലേ?
1: സന്തോഷമായി സാറേ.
0: ശരി ശരി. വീട്ടിലാരൊക്കെയുണ്ട് തുളസി?
1: വീട്ടിൽ അച്ഛനും അമ്മയും, പിന്നെ ചേച്ചി ബ്ലൈൻഡ്. ഞാനും ബ്ലൈൻഡാ, ഭാഗ്യമായിട്ട് ബ്ലൈൻഡാ. ഞാനും ചേച്ചിയും ബ്ലൈൻഡാ.
0: എന്തെങ്കിലും ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, ചെറിയൊരു പെട്ടിക്കട ഉണ്ട് സാറേ. ഇപ്പം
0: വെറുതെ ഇരിക്കുന്നില്ലല്ലോ.
1: ആ വെറുതെ ഇരിക്കുന്നില്ല. നേരത്തെ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഞങ്ങള് ചെറിയ പെട്ടിക്കട, ചെറിയ രീതിയിലെ കച്ചവട.
0: നടക്കട്ടെ, ചെറിയ രീതിയിലാണെങ്കിലും അത് ഒരു ചെറിയ വരുമാനമാണ്, ഒരു വരുമാനമാണല്ലോ. ഞാൻ ഇടയ്ക്ക് ചോദിച്ചോട്ടെ, ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: പിന്നെ കാര്യസ്ഥനാത്ത് ഓണവില്ലിൻ.
0: ഓണവില്ലിൻ തമ്പുരം വിട്ടും. ഓ, രണ്ടുപേര് പാടിക്കൊള്ളൂ.
1: ഓണവില്ലിൻ തമ്പുരുമേട്ടും വീടാണേ വീട്, എന്നും എന്നും പൂക്കണിടരും വീടാണേ വീട്. കൂട്ടുകുടുംബത്തിൻ ഒന്നായി തീരാൻ അതികളിൽ ഒന്നാണെല്ലാരും. ഓണവില്ലിൻ തമ്പുരുമേട്ടും വീടാണീ വീട്.
0: നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. ഇന്ന് നമ്മുടെ ഈ ഗാനശലാപത്തിൽ വിളിച്ച പലരും നന്നായിട്ട് പാട്ടുകൾ പാടുന്നവരാണല്ലോ. ഹലോ. നേരത്തെ വിളിച്ച രണ്ട് ശ്രോതാക്കൾ വളരെ നന്നായിട്ട് പാട്ട് പാടി. ഇപ്പോൾ തുളസി നന്നായിട്ട് പാടി. അതെ അതെ. ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? എല്ലാവർക്കുമായിട്ട് ഗാനം
1: സമർപ്പിക്കുന്നു.
0: ഈ ഗാനം എഴുതിയത് കൈതപ്രം, സംഗീതം ബേണി ഗ്രേഷ്യസ്, പി വി പ്രീതയും മധു ബാലകൃഷ്ണനുമാണ് ഗാനം പാടിയിരിക്കുന്നത്. ചിത്രം അറിയാലോ, കാര്യസ്ഥൻ. ശരി ശരി. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഈ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും അല്ലേ? ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ പാടും.
1: യൂട്യൂബ് ചാനൽ പോലെ ഞങ്ങളെ കൊണ്ട് തുടങ്ങി
0: പാട്ടില്ല. അപ്പൊ നമുക്ക് ഈ പാട്ട് ഇപ്പോൾ കേട്ടാലോ? ഈ പാട്ട് ഇപ്പോൾ കേട്ട് തുടങ്ങിയാൽ നമുക്ക് മുഴുവനായി കേൾക്കാം. ഇനിയും വിളിക്കണം കേട്ടോ. ശരി, അപ്പോൾ ഗാനം കേട്ടോളൂ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനസലാപം തത്സമയ ഫോണിന് ചലച്ചിത്രഗാന പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നിർവഹിച്ചത് ബിജു നെയ്യാറ്റിൻകര, ശ്രീജ കെ ഉണ്ണികൃഷ്ണൻ. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് അഞ്ജുമോൾ വി എൻ, ദീപ വർഗീസ്.
1: ഇന്ന് ഗാനസലാപത്തിൽ ശ്രോതാക്കളുമായി വിശേഷങ്ങൾ പങ്കുവച്ചത് എൻ ജെ ജോഷിലാൽ. അടുത്ത ഗാനസലാപത്തിൽ പാട്ടുകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും ഒത്തുകൂടാം. കാത്തിരിക്കുമല്ലോ.

0: territory. The march came after talks between JAAC and Pakistani authorities failed to produce a mutually acceptable outcome, prompting a renewed call for public mobilization. The organization urged the United Nations, the European Union, the United States, the United Kingdom, Russia and the wider international community to actively support efforts aimed at protecting civilians and promoting a peaceful resolution of the dire situation in POJK. On the other hand, amid criticism over suppression of fundamental freedoms, the Legislative Assembly elections are currently underway in POJK. News just in, Rajya Sabha has been adjourned till 3 p.m. and Lok Sabha has been adjourned till 5 p.m. Today is the death anniversary of former President and renowned scientist Bharat Ratna Dr. APJ Abdul Kalam, popularly known as the Missile Man of India. Dr. Kalam is remembered as one of the greatest teachers ever. He played a pivotal role in India's defence and space research development. More from our correspondent.
1: Born on 15th October 1931 at Rameswaram in Tamil Nadu, Dr. Kalam specialized in aeronautical engineering from Madras Institute of Technology. He made significant contribution as project director to develop India's first indigenous satellite launch vehicle, which successfully injected the Rohini satellite in the near-Earth orbit in July 1980 and made India an exclusive member of Space Club. The former president was also responsible for the development and operationalization of Agni and Prithvi missiles and for building indigenous capability in critical technologies through networking of multiple institutions. Dr. Kalam was one of the most distinguished scientists of the country, with the unique honor of receiving honorary doctorates from 30 universities and institutions. He has been awarded the coveted civilian awards Padma Bhushan, Padma Vibhushan, and the highest civilian award Bharat Ratna. Dr. Kalam became the 11th President of India on 25th July 2002. Aman Yadav, Akashvani News, Delhi.
0: In shooting, India's Isha Singh grabbed the gold medal in the women's 25-meter pistol event of the ISSF World Cup Rifle Pistol Shotgun in Hangzhou, China today. She upstaged Olympic medalist Manu Bhakar, who took the bronze, to complete a double podium finish for India. The 22nd Commonwealth Table Tennis Championship 2026 commenced in New Delhi today. Addressing the inaugural ceremony of the event, Delhi Chief Minister Rekha Gupta said Commonwealth Table Tennis Championships are an inspiration for everyone that will serve to strengthen relations among participating countries. And now before we end the bulletin, the headlines once again. Government introduces Public Examinations Prevention of Unfair Means Amendment Bill 2026 in Lok Sabha. Proceedings in both houses of parliament disrupted amid opposition ruckus. Union Parliamentary Affairs Minister Kiran Rijiju says preventing discussion on such important issues will send wrong message to the country. Global crude oil prices plunge around 6% after United States and Iran pause military strikes. Weather Department forecasts heavy to extremely heavy rainfall in parts of Odisha, Chhattisgarh and Gangetic West Bengal as deep depression forms over Bay of Bengal. Indian shooter Isha Singh clinches gold in women's 25-meter pistol event at ISSF World Cup. Manu Bhakar settles for bronze. And with that, we end the midday news.
2: Akashvani Kudathile Vilakku എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം രണ്ടാം ഭാഗം. ശബ്ദം നൽകുന്നവർ എം കെ ഗോപാലകൃഷ്ണൻ, പി സി സോമൻ, ശ്രീകല, അരുൺ നായർ, വിനയൻ, മിനി ചന്ദ്രൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ.
3: ആഹാ, വല്ല വിധവും പുള്ളി എപ്പിടി കിട്ടി.
4: ആ മാമനോ, ഞാൻ മാമനെ തിരക്കി ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു.
3: ആ ഇനി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി വേണ്ട. അലച്ചിൽ ഒപ്പത്തിനൊപ്പമായി. നീ എന്നെ തിരക്കി നാലഞ്ച് ദിവസം വീട്ടിൽ വന്നിട്ടും കാണാനൊത്തോ? അതുപോലെ തന്നെ ഞാനും ഇന്നലെ തൊട്ട് നോക്കുന്നു നിന്നെ ഒന്ന് കണ്ടുപിടിക്കാൻ. ആ നിന്റെ അച്ഛനെവിടെ?
4: ആ അകത്ത് കാണുമായിരിക്കും. വിളിക്കണോ?
3: വേണ്ട വേണ്ട വേണ്ട, നീ അവിടെ ഇരിക്കെ. ഉദ്യോഗം കിട്ടിയായി പിന്നെ ഇപ്പോഴല്ലേ നിന്നെ കാണാൻ പറ്റുള്ളൂ.
4: ഞാൻ ഇത്തവണ നാട്ടിൽ വന്നതേ മാമനെ കാണാനാണ്.
3: എന്താ ജോലിയും ജോലി സ്ഥലവും ഒക്കെ പിടിച്ചോ?
4: ആ നല്ല നാടും നാട്ടുകാരും കൂട്ടുജോലിക്കാരും കൊള്ളാം.
3: സന്തോഷമായി.
4: എനിക്ക് ചിലത് അറിയണമെന്നുണ്ട്.
3: അതിനെന്താ ചോദിച്ചാ പോരെ.
4: മാമൻ എനിക്ക് ഉറപ്പ് തരണം

0: ഞാൻ ചോദിക്കുന്നതിന് പതിരില്ലാത്ത നേര് മാത്രമേ മറുപടിയായി പറയൂ എന്ന്.
1: തല പോകുന്ന കാര്യമായാലും ഉള്ളത് വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ ഇതുവരെ ആരോടും. നിന്റെ അച്ഛനോട് ചോദിച്ചു നോക്ക്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഒരു കളവ് പറഞ്ഞിട്ടുണ്ട് മനസ്സറിയാൻ. പക്ഷേ ആ കള്ളം ഏത് സത്യത്തെക്കാളും വിലപ്പെട്ടതാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു.
0: മാമന്റെ സ്വഭാവം അറിയാവുന്ന കൊണ്ടാണ് ഞാൻ ഓടി വന്നത്. എനിക്ക് ചോദിച്ചേ തീരൂ.
1: ഈ പ്രദർശനം ഇപ്പൊ എന്തിനു ചന്ദ്ര? അറിയാവുന്നതാണെങ്കിൽ എനിക്ക് എന്താ പറഞ്ഞാൽ?
0: എനിക്കറിയേണ്ടത് എന്റെ അമ്മയെ പറ്റിയാണ്.
1: ആരെ? പാർവതിയോ? അവരെ പറ്റി എന്താ ഇത്ര അറിയാൻ?
0: എന്റെ അമ്മ എന്ന് പറഞ്ഞാൽ മനസ്സിലാകാതെയാണോ മാമൻ ഇങ്ങനെ ചോദിക്കുന്നത്?
1: ഓ, നിന്റെ മരിച്ചുപോയ അമ്മ. അമ്മയെന്ന് കേട്ടാൽ പാർവതി അമ്മയല്ലേ പെട്ടെന്ന് ഓർമ്മിക്കാൻ പറ്റൂ.
0: മരിച്ചയാളിന്റെ കാര്യം മരിച്ചപ്പോഴേ കഴിഞ്ഞു അല്ലേ മാമ? പുകഞ്ഞ കൊള്ളി പുറത്ത്.
1: സങ്കടമുണ്ട് കുഞ്ഞേ, നീ ഇങ്ങനെ കരുതിയാൽ. നിന്നെയും മാധവിയും കാണുമ്പോഴൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് മൺമറഞ്ഞ ആ സാധുവിന്റെ രൂപം മുമ്പിലങ്ങനെ വന്നു നിൽക്കും.
0: എന്റെ അമ്മ എങ്ങനെ മരിച്ചു മാമ? എന്ത് കാരണം കൊണ്ട് മരിച്ചു?
1: ഇതാണോ നീ ഇത്രയും നേരം മടക്കി പിടിച്ചു വച്ചിരുന്ന ചോദ്യം? മറ്റെല്ലാവരും മരിക്കുമ്പോൾ ദീനം പിടിച്ചു മരിച്ചു.
0: മാമന്റെ മുമ്പിൽ ഞാൻ എന്നും കുട്ടി തന്നെ, സമ്മതിച്ചു. പക്ഷേ പാലുകൂടി മാറാത്ത കുഞ്ഞിനെ പോലെ ഇനിയും എന്നെ കരുതണോ?
1: സംഭവിച്ചതില്ലേ പറയാൻ ഒക്കൂ.
0: അതെ, സംഭവിച്ചത് ഒന്നൊഴിയാതെ.
1: അറിയാവുന്നത് ഞാൻ പറഞ്ഞു.
0: പലരും പറഞ്ഞ ആയിരം തവണ കേട്ടത് ഒരിക്കൽ കൂടി കേൾക്കാനല്ല ഞാൻ മാമന്റെ മുമ്പിൽ വന്നത്. ഞങ്ങളുടെ താങ്ങും തണലുമാണ് മാമൻ. മാമൻ അറിയാതെ ഒരു നിസ്സാര സംഭവം പോലും ഈ വീട്ടിലുണ്ടായിട്ടില്ല. എന്നിട്ടാണ് ഇവിടെ നടന്ന കൊല്ലാക്കൊല മൂടി പൊതിയാൻ നോക്കുന്നത്.
1: കൊല്ലാക്കൊലയോ? എന്ത് അസംബന്ധമാണ് നീ പറയുന്നത്?
0: നാവനക്കിയാൽ നേര് മാത്രമല്ലേ പറയൂ മാമൻ. എന്നാ പറയണം മാമ, അച്ഛന്റെ ക്രൂരതയും സ്നേഹശൂന്യതയും താങ്ങാനാവാതെ ഹൃദയം തകർന്നല്ലേ എന്റെ അമ്മ മരിച്ചത്?
1: സ്വബുദ്ധിയും വിവേകവും കൈവിട്ടു പോയോ ചന്ദ്ര നിനക്ക്?
0: സ്വന്തം കക്ഷിയെ എങ്ങനെയും വാദിച്ചു ജയിപ്പിക്കുന്ന വക്കീലാവുകയാണ് മാമൻ.
1: ഇഷ്ടം പോലെ പരിഹസിച്ചോ, ഞാൻ അതിൽ രസിക്കുകയേ ഉള്ളൂ. ഞാൻ വാദിച്ചിട്ടുണ്ട് അയാൾക്ക് വേണ്ടി, വക്കീലായിട്ടല്ല, പ്രതിയുടെ വേഷം കിട്ടി. ഒടുങ്ങാത്ത വേദനയും ദുരിതവും കൊണ്ട് ഹൃദയം തകർന്ന് ആരെങ്കിലും മരിക്കുമെങ്കിൽ ആദ്യം മരിക്കേണ്ടത് നിന്റെ അച്ഛനാണ്.
0: കൊള്ളാം, നന്നായി. സ്വന്തം ഭാര്യ രണ്ടു വർഷം മുഴുവൻ പടുംതടിയായി ഒരിടത്ത് അവശനിലയിൽ കിടന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തോന്നാത്തവന്റെ ഹൃദയം അങ്ങ് തകർന്നുപോലും.
1: ഗോവിന്ദപ്പിള്ള വെറുത്തത് ആ വിവാഹബന്ധമാണ്. ലക്ഷ്മി അമ്മയോട് അയാൾക്ക് യാതൊരു വെറുപ്പും ഒരിക്കലും ഉണ്ടായിട്ടില്ല.
0: മാവിനോടാണ് വെറുപ്പ്, മാമ്പഴത്തോടല്ല. കൊച്ചിനാളിൽ കുറച്ചധികം കടങ്കഥകൾ മാമൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയും വേണോ അത്?
1: ജീവിതമേ കടങ്കഥയാകുന്നത് ജീവിച്ചു നോക്കുമ്പോൾ. എന്നെ തന്നെ നോക്കൂ കുഞ്ഞേ. അന്നും ഇന്നും എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് എൻ്റെ വിവാഹബന്ധം. ബന്ധുക്കളെല്ലാം സ്നേഹവും സ്ഥായിയുമുള്ളവർ. എന്നെ അവർ തറയിൽ നിർത്താതെയാണ് കൊണ്ടു നടന്നത്. ഇന്നും അവരെ കാണുമ്പം ഇരു കൂട്ടരുടെയും കണ്ണു നിറഞ്ഞു പോകുന്നു. പക്ഷേ എന്ത് ഫലം? ഞാൻ എങ്ങനെ ഇഷ്ടപ്പെടും എൻ്റെ ഭാര്യയെ? സ്വമനസ്സാലെ ഞാൻ എൻ്റെ ഉദ്യോഗം നഷ്ടപ്പെടുത്തിയപ്പോൾ അന്നുവരെ സ്നേഹം ചൊരിഞ്ഞ് എന്നെ വീർപ്പ് മുട്ടിച്ചിരുന്നവൾ പിണങ്ങിറങ്ങിപ്പോയി. എന്നേക്കുമായി അവളപ്പോ സ്നേഹിച്ചിരുന്നത് ആരെയാണ് ചന്ദ്ര? എന്നെയോ എന്റെ ഉദ്യോഗത്തെയോ?
0: എന്തൊരു അന്തരം! കൈ അല്പമൊന്ന് പൊള്ളിയെന്ന് കണ്ടപ്പോ പിടഞ്ഞ് ചാടി പാഞ്ഞു കളഞ്ഞ മാമിയും ഏത് തീയും തിന്നു തിന്ന് അതിൽ തന്നെ എരിഞ്ഞടങ്ങിയ എന്റെ അമ്മയും.
1: പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പഞ്ചഭാവമായിരുന്നു ലക്ഷ്മി. എന്തൊരടക്കവും ഒതുക്കവും! ഭർത്താവ് കാണപ്പെട്ട ദൈവമായിരുന്നു അവർക്ക്.
0: എന്നിട്ടാ കാണപ്പെട്ട ദൈവമാണ് ആ സാധുവിനെ ചാകിട്ടെന്ന് കരുതി ഒറ്റയ്ക്ക് എറിഞ്ഞു കളഞ്ഞത്. മരിക്കും മുമ്പ് ഒരു നോക്ക് കാണാൻ കൊതിച്ച ആളയച്ചിട്ട് അങ്ങോട്ടൊന്ന് ചെല്ലാൻ പോലും കൂട്ടാക്കാത്തത്.
1: കൂടിയ കുടുംബത്തിൽ പിടിച്ചു കയറ്റി വലിയവനാക്കാൻ വാശി പിടിച്ച ബന്ധുക്കളെ അങ്ങേയറ്റം എതിർത്ത് നിന്നിട്ടും ഞാൻ നിർബന്ധിച്ചപ്പോൾ കണ്ണീരും കുടിച്ചിറക്കി ചെന്ന് വിവാഹം കഴിച്ചയാൾ ഒടുക്കം ഇങ്ങനെ എന്റെ വാക്ക് തട്ടിക്കളഞ്ഞത് വിധിയെന്നല്ലാതെ എന്തു പറയും ചന്ദ്ര?
0: വിധി പോലും വിധി! മാമന്റെ അപേക്ഷയും നിർബന്ധവും എല്ലാം തൂത്തെറിഞ്ഞു കളഞ്ഞത് മറ്റൊരുത്തിയുടെ തൊലിമിനുക്കം കണ്ട് മയങ്ങിപ്പോയിട്ടല്ലേ?
1: ഈ നട്ടാൽ കുരുക്കാത്ത നുണ നിനക്ക് ഏത് ദ്രോഹി പറഞ്ഞു തന്നു?
0: അതറിയാവുന്നവരടുത്തേക്ക് ദൈവം എന്നെ അടിച്ചു പായിച്ചു. അത്രയും അറിഞ്ഞാൽ മതി മാമൻ.
1: നീയല്ല നിന്നെ അടിച്ചു പായിച്ച ദൈവം തമ്പുരാൻ പറഞ്ഞാലും ഞാനിത് വിശ്വസിക്കില്ല. പാർവതി, നിന്റെ അമ്മ മരിച്ച എത്ര നാൾ കഴിഞ്ഞാണ് ഇവിടെ വന്നതെന്നറിയാമോ?
0: അവരിങ്ങോട്ട് വന്ന കാര്യം ശരി, പക്ഷേ അച്ഛൻ അങ്ങോട്ട് പോയി തുടങ്ങിയത് അതിന് വളരെ മുമ്പാണെങ്കിലോ?
1: ഒരിക്കലുമല്ല.

0: ഉറപ്പിച്ചങ്ങ് പറഞ്ഞുകളയരുത്.
1: എന്താ ഉറപ്പിച്ചു പറഞ്ഞാൽ? തമ്മിൽ അറിയിക്കാത്ത ഒരു രഹസ്യവും ഞങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല.
2: ഗോവിന്ദപ്പിള്ള പാർവതിയെ ഇവിടെ കൊണ്ടുവന്നത് തന്നെ എന്നോട് ചോദിച്ച് സമ്മതം വാങ്ങിച്ചിട്ടാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം ചന്ദ്ര? ഞാൻ എതിർത്തെങ്കിൽ അത് നടക്കുമായിരുന്നില്ല. എതിർക്കാത്തതോ മുട്ടയിൽ നിന്നും വിരിയാത്ത രണ്ട് അനാഥ കുഞ്ഞുങ്ങളെ കരുതി മാത്രം.
0: അങ്ങനെ ഇരട്ട പാപം പിടിച്ച് തലയിൽ കയറ്റിയ യോഗ്യനാണ് എന്റെ അച്ഛൻ. അങ്ങേയറ്റം സ്നേഹിച്ച രണ്ടുപേരെ ഒന്നിച്ച് വഞ്ചിച്ച മനുഷ്യൻ.
2: എന്നെ വഞ്ചിച്ചെന്നോ? അതും എന്റെ ഗോവിന്ദപ്പിള്ള. ഓർക്കുന്നത് തന്നെ പാപം. അത് സത്യമെങ്കിൽ ഞാൻ കഴുത്തറുത്ത് മുമ്പിൽ വയ്ക്കാം.
0: ആ വിഡ്ഢിത്തം ഇവിടെ ആർക്ക് കാണണം? സ്വാർത്ഥമോഹികൾക്ക് അതുകൊണ്ട് എന്ത് ഛേദം? ഒരു പുഴുകൂടി ചതഞ്ഞു ചാകുന്നു, അത്രേ ഉള്ളൂ.
2: നീ ആയതുകൊണ്ട് ഇതിന് ശേഷം ഞാൻ പറയുന്നില്ല. നമുക്കിനി സംസാരിക്കണ്ട.
0: എനിക്കിനി ഒന്നും ചോദിക്കാനുമില്ല.
2: ഒരു കാര്യം കൂടി സഹിക്കാൻ വയ്യാതെ പറയുകയാണ്. രണ്ടക്ഷരം പഠിച്ച നീ ഇങ്ങനെ കണ്ട കെട്ടുകഥകളും വിഴുങ്ങി നടന്ന ആയുസ് പാഴാക്കരുത്.
0: എന്നെ കുറിച്ച് ദുഃഖിക്കേണ്ട ആരും. ആ പിന്നെ ഒന്നു മറന്നുപോയി, മാമൻ വാങ്ങി തന്ന ജോലിയുണ്ടല്ലോ, ഞാനതങ്ങ് വേണ്ടെന്ന് വെച്ചു.
3: ചന്ദ്ര,
4: അച്ഛാ അച്ഛാ, എനിക്ക് അച്ഛാ കഞ്ഞി കുടിക്കാം.
5: ഞാൻ കുടിച്ചോളാം മോളെ.
4: നേരെ ഒരോടായില്ലേ?
5: എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല മോളെ.
4: ആഹാ, അച്ഛൻ പറഞ്ഞ പോരല്ലോ.
5: മോള് കഞ്ഞി കുടിച്ചോ?
4: അച്ഛൻ കുടിക്കാതെയോ?
5: ചന്ദ്രൻ കുടിച്ചോ?
4: ചേട്ടന് വേണ്ടെന്ന് പറഞ്ഞു.
5: അതെന്താ?
4: ആ ചേട്ടൻ പുറത്തു പോയപ്പോ കാപ്പി കുടിച്ചിരിക്കും. അച്ഛൻ എണീറ്റേ
5: വരാം മോളെ.
4: അച്ഛൻ ഇങ്ങനെ ഒരിടത്ത് തന്നെ ആണ്ടുപോണ്ടിരിക്കുന്നത് കൊണ്ടാ വിശപ്പില്ലാത്തത്. അച്ഛനൊന്ന് പുറത്തൊക്കെ ഇറങ്ങി സഞ്ചരിച്ചുകൂടെ? എപ്പോഴും മുനിയെ പോലെ ഇതിനകത്ത് കഴിയേണ്ട കാര്യം?
5: സുഖമില്ലാത്തത് കൊണ്ടല്ലേ മോളെ?
4: സുഖമില്ലെന്ന് ആര് പറഞ്ഞു? ഇനി വല്ല സുഖക്കേടും ഉണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ അടയിരിപ്പാണ്.
5: സുഖക്കേടില്ലാത്തത് കൊണ്ടാണോ നിന്റെ അമ്മ എന്നെ കൊണ്ട് ഈ കഷായമൊക്കെ കുടിപ്പിക്കുന്നത്?
4: ഇങ്ങനെ മറ്റുള്ളവരെ കഷായം കുടിപ്പിക്കുന്ന ആളാണെങ്കിലോ എത്ര കടുത്ത ദീനമായാലും ഒരൊറ്റ മരുന്നും കഴിക്കില്ല, അതാ രസം. കാശ് ചെലവായി പോകുന്നതായിരിക്കും പേടി. അച്ഛനോ എനിക്കോ ചേട്ടനോ ജലദോഷം വന്നാ മതി, തുടങ്ങും അമ്മയുടെ ചികിത്സ. കഷായമായി അരിഷ്ടമായി ബഹളത്തോട് ബഹളം.
5: അതിരിക്കട്ടെ, നീ ഇന്നാൾ എന്നോട് പന്തയം കിട്ടിയ കാര്യം എന്തായി?
4: ഓ, അമ്മ കുളിക്കുകയും മുണ്ടുമാറുകയും ചെയ്യുന്ന കാര്യം. ഞാൻ തോറ്റച്ചാ തോറ്റു. ഉച്ചയാകട്ടെ എന്ന് പറയും കാലത്ത്, ഉച്ചയ്ക്ക് പറയും വൈകട്ടാകട്ടെ എന്ന്, പിന്നെ അത് രാത്രി തന്നെ ആകും. ഇനി ഒരു പണിയേ ഉള്ളൂ അച്ഛാ, അത് പറ്റും.
5: ഓ, ഏതാണ് ആ ബ്രഹ്മാസ്ത്രം?
4: ചേട്ടൻ മുമ്പൊരിക്കൽ പരീക്ഷിച്ച് ജയിച്ചതാണ്. ചേട്ടൻ ഒരു ദിവസം പറഞ്ഞു അമ്മ നേരത്തിന് ആഹാരം കഴിച്ചില്ലെങ്കിൽ ചേട്ടനും കഴിക്കില്ലെന്ന്. അമ്മ എത്ര വിളിച്ചിട്ടും ചേട്ടന് ഒന്നും കഴിക്കാതെ ഒരേ ഇരിപ്പ്. അമ്മ പേസ് വെച്ചു പോയി. പിന്നെ അമ്മയും മോനും ഒന്നിച്ചിരുന്ന് അങ്ങുണ്ടു. ആ പണി തന്നെ ഞാനും പയറ്റും.
5: എന്നാ ചിലപ്പോ പറ്റിയേക്കും.
4: നമ്മളിങ്ങനെ അമ്മയെ പറ്റി ഓരോ നേരം പോക്ക് പറയുന്നു, പക്ഷേ എന്ത് കഷ്ടമാണച്ച അമ്മയുടെ കാര്യം. എണ്ണിച്ചുട്ട് അപ്പം പോലെ കിട്ടുന്ന പെൻഷൻ കൊണ്ട് ഒരു വീട് സന്ധിച്ചു പോണ്ടേ? ചേട്ടന്റെ ശമ്പളം ചേട്ടന് കഴിഞ്ഞുകൂടാനല്ലേ ഉള്ളൂ. എന്നാലോ എന്തിലെങ്കിലും ഒരു കുറവുണ്ടോ? ഉള്ളത് വെച്ച് പരിപാലിക്കാൻ എന്തൊരു വൈഭവം. അച്ഛൻ ഇതൊക്കെ എങ്ങനെ അറിയും? പെൻഷൻ വാങ്ങിച്ച് അമ്മയുടെ കൈ കൊടുത്താ പിന്നെ ഒന്നും ശ്രദ്ധിക്കാത്ത പുള്ളിയല്ലേ?
5: അമ്മയുടെ കൂടെ കൂടി മോളും അങ്ങ് വലിയ കാര്യസ്ഥയായി പോയല്ലോ.
4: നേര് പറയലോ അച്ഛാ, പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഇതിന്റെ ഊടും മക്കടിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. വീട്ടിൽ നിന്ന് തുടങ്ങിയത് പിന്നെയല്ലേ അമ്മ ചുമക്കുന്ന ചുമട് എന്തെന്ന് പിടികിട്ടുള്ളൂ. അവിടൊന്നും ഇവിടൊന്നും കടം കൊണ്ടും മറിച്ചും തിരിച്ചും. എന്ത് പെടാപ്പെടാണ് ആ പാവ അനുഭവിക്കുന്നത്.
5: പിന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ നിന്റെ അടുത്ത്?
4: ചോദിക്കുന്നതൊക്കെ പിന്നെ, കഞ്ഞുടിക്കാൻ വാ അച്ഛാ.
5: വരാമെന്ന് പറഞ്ഞില്ലേ മോളെ? ആ പിന്നെ എന്ത് ചോദിച്ചാലും ഉള്ളിൽ തോന്നുന്നതേ ഉത്തരം പറയാവൂ, ഒന്നും ഒളിക്കാതെ.
4: ഞാൻ അച്ഛനോട് എന്ത് ഒളിച്ചു വയ്ക്കാൻ?
5: ഞാൻ നിന്നോടൊരു തെറ്റ് ചെയ്തു, കടുത്ത തെറ്റ്, പൊറുക്കാൻ വയ്യാത്ത അപരാധം.
4: ഇതെന്ത് പാട്? അച്ഛൻ എന്നോട് തെറ്റ് ചെയ്തെന്നോ?
5: ചെയ്തെന്ന് വയ്ക്കേ.
4: ഓ

0: മകനെ.
1: ഞാൻ നേരം പോക്ക് പറയുകയല്ല മോളെ.
0: അല്ലെങ്കിൽ പിന്നെ
1: കാര്യമുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ സങ്കല്പിക്ക്, എന്നിട്ട് അതിനുശേഷം ഞാൻ ഇതുവരെ നിനക്ക് ഗുണമല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല.
0: അതെ, എന്തായാലും കേട്ട് കളയാം, സങ്കല്പമല്ലേ.
1: ഞാൻ ചെയ്ത അപരാധം വളരെ വർഷം കഴിഞ്ഞേ നീ മനസ്സിലാക്കുന്നുള്ളൂ.
0: ഏ, അപരാധം ചെയ്തെന്നോ?
1: നീ ശ്രദ്ധിച്ച് കേൾക്ക്, അതും ഇതും പറയാതെ.
0: കേട്ടു.
1: അങ്ങനെ മനസ്സിലാക്കുമ്പോ നീ അപരാധത്തിനോ വില കൽപ്പിക്കുക, അതോ ഞാൻ ചെയ്ത നന്മയ്ക്കോ?
0: അത് ഓരോന്നിന്റെ കൂടുതൽ കുറവ് പോലെ ഇരിക്കും. ചിലപ്പോൾ തെറ്റ് വളരെ വലുതും നന്മ നന്നേ ചെറുതായിക്കൂടെ.
1: തെറ്റ് എത്ര വലുതായാലും ഉണ്ടായ ഗുണവും അത്രയ്ക്ക് വലുതാണെങ്കിൽ തെറ്റ് മറക്കാൻ കഴിയില്ലേ മോളെ നിനക്ക്?
0: അപരാധത്തിലല്ലേ അച്ഛാ സാധാരണ മനുഷ്യരുടെ കണ്ണു തറയ്ക്കുന്നത്.
1: തെറ്റ് ചെയ്യാത്ത മനുഷ്യരുണ്ടോ മോളെ? അപ്പോ തെറ്റ് മറക്കാനല്ലേ എളുപ്പം? നീ ഒന്നോർക്കണം, സ്നേഹമൊന്നുകൊണ്ട് മാത്രം ചെയ്യാത്ത തെറ്റ് ചുമലിൽ കയറ്റി അന്യരെ രക്ഷിക്കാൻ മടിക്കാത്തവരുമുണ്ട് കുഞ്ഞേ ഈ ലോകത്ത്.
0: അച്ഛ ഇതൊക്കെ എന്തിനാ ആലോചിക്കുന്നു? ആരെങ്കിലും തെറ്റ് ചെയ്യട്ടെ, ആരെങ്കിലും ഗുണം അനുഭവിക്കട്ടെ, നമുക്കെന്ത്?
1: നീയാണെങ്കിൽ തെറ്റ് മറക്കുകയല്ലേ മോളെ?
0: മനുഷ്യരെ പോലെയല്ലേ അച്ഛാ ഞാനും. ആട്ടെ, ഇത് ഏതവന്റെ കാര്യം?
1: തെറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ് മോളെ, നിങ്ങളോടാണ് ചെയ്തത്. നീ പൊറുക്കുകയില്ല മോളെ ഈ അച്ഛന്റെ തെറ്റ്.
0: അയ്യോ, എന്താ അച്ഛാ ഇത്ര നേരവും പറഞ്ഞത്? ഇല്ലച്ഛാ, ഞാൻ എന്തോ ധരിച്ചു പോയി. ഞാൻ അച്ഛന്റെ എന്ത് തെറ്റും പൊറുക്കും, എന്തും ഏതും.
1: ഇല്ല മോളെ, ആരും പൊറുക്കുകയില്ല. നീ ആദ്യം പറഞ്ഞതാ ശരി, സത്യം, സാക്ഷാൽ സത്യം.
2: കുടത്തിലെ വിളക്ക്, എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം രണ്ടാം ഭാഗം സമാപിക്കുന്നു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ഗോവിന്ദപിള്ള എം കെ ഗോപാലകൃഷ്ണൻ, കേശവപിള്ള പി സി സോമൻ, പാർവതിയമ്മ ശ്രീകല, ചന്ദ്രൻ അരുൺ നായർ, രാഘവൻ വിനയൻ, മാധവി മിനി ചന്ദ്രൻ, ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ. അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം.
3: ഈ തുടർ നാടകത്തിന്റെ മൂന്നാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

ഗാനോപഹാരം ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ജാലകം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഗാനോപഹാരത്തിൽ ഇന്നാദ്യം. വരികൾ ONV, സംഗീതം MG രാധാകൃഷ്ണൻ.

ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ആഹാരരീതികളും ആരോഗ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മുൻ സ്റ്റേറ്റ് ന്യൂട്രീഷൻ ഓഫീസറായ ഡോക്ടർ അനിത മോഹൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, അടുത്ത നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ആഹാരരീതികളും ആരോഗ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ചിത്രപാടിയ ഒരു ഗാനം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ജോൺസൺ. ചിത്രം ഞാൻ ഗന്ധർവൻ.

സത്യമേവ ജയതേ എന്ന ചിത്രത്തിനുവേണ്ടി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി വരികളെഴുതി, എം ജയചന്ദ്രൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ, മോഹൻ സിതാരയുടെ സംഗീതം, ചിത്രപാടിയ ഗാനം, ചിത്രം വർണ്ണക്കാഴ്ചകൾ.

0: കനലുകൾ, രചന ജേക്കബ് എബ്രഹാം.
1: മായാമുദ്രകൾ.
2: ഗാനോപഹാരത്തിൽ ഇനി യേശുദാസ് പാടിയ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ, ചിത്രം ബാലേട്ടൻ.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ശ്വേത പാടിയ ഒരു ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം സിദ്ധാർത്ഥ് വിപിൻ. ചിത്രം കുരുക്ഷേത്ര.

ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി, വിദ്യാസാഗർ ഈണം പകർന്ന്, സുജാത, ശ്രീനിവാസ്, നിഖിൽ എന്നിവർ പാടിയ ഗാനം. ചിത്രം ദുബായ്.

ഗാനോപഹാരത്തിൽ ഇനി ആയിരത്തിൽ ഒരുവൻ. ഈ ചിത്രത്തിനുവേണ്ടി യൂസഫ് അലി കേച്ചേരി വരികളെഴുതി മോഹൻ സിതാര ഈണം പകർന്ന് രാധിക തിലക് പാടിയ ഗാനം.

0: കൈതപ്രത്തിന്റെ വരികൾ സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം. മനോയും സ്വർണലതയും ആലപിച്ച ഗാനം. ചിത്രം തെങ്കാശിപ്പട്ടണം.
1: കടമഴിയിൽ കമലദളം നട നടന്നാൽ പുഴരിമഴ. കടമഴിയിൽ കമലദളം കവിളിണയിൽ സിന്ദൂരം. നട നടന്നാൽ പുഴരിമഴ പൂഞ്ചൊടിയിൽ.

0: ഗാനോപഹാരം സമാപിച്ചു. ആകാശവാണി, സമയം 4 മണി.
1: രശ്മി,
2: എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവരും രശ്മി കേൾക്കാൻ കാതോർത്തിരിക്കുകയല്ലേ? ഇന്ന് രശ്മിയുമായി തിരുവനന്തപുരം ഉഴമലക്കൽ ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം LP സ്കൂളിലെ കൂട്ടുകാരാണ് നമ്മളോടൊപ്പമുള്ളത്. നമുക്ക് പരിപാടികൾ കേട്ടാലോ? ഇന്ന് ആദ്യം ഒരു കഥയാണ്. കഥ പറയുന്നത് വൈഷ്ണവി എസ് പ്രകാശ്.
3: പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരമ്മയ്ക്ക് മകനോടുള്ള നിഷ്കളങ്കമായ സ്നേഹത്തിന്റെ കഥയാണ്. കഥയുടെ പേര് മാതൃസ്നേഹത്തിന്റെ തൂവൽ സ്പർശം. അതാ, അങ്ങ് ദൂരെ ഒരു ഗ്രാമം. പച്ചപുതച്ച പുൽമേടുകളും കുന്നുകളും പുഴകളും നിറഞ്ഞ മനോഹരമായ ചിത്തിരപുരം ഗ്രാമത്തിലാണ് എന്റെ ഈ കഥ നടക്കുന്നത്. അതാ, ആ വീട്ടിന്റെ ഉമ്മർത്ത് ആരെയോ കാത്തിരിക്കുന്ന ജാനു അമ്മ. തന്റെ മകൻ രാമു ഇനിയും വന്നിട്ടില്ല. ജാനുവിന്റെ മനസ്സ് പെട്ടെന്ന് പഴയ കാലത്തിലേക്ക് പാഞ്ഞു. രാമുവിന്റെ അച്ഛന്റെ പെട്ടെന്നുള്ള മരണം, രാമുവിനെ വളർത്തി വലുതാക്കാൻ താൻ പെട്ട പാട് അവനെ പഠിപ്പിച്ച് വലിയവനാക്കണം എന്ന ചിന്ത മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. എന്നാൽ സാമാന്യം തലക്കേടില്ലാത്ത ജോലി അവനുണ്ട്. കഷ്ടപ്പാടുകൾ തന്റെ കാലിന്റെ സ്വാധീനശക്തി കുറച്ചെന്ന് മാത്രം. അമ്മേ, അമ്മേ കേൾക്കാൻ കൊതിച്ചിരുന്ന തന്റെ മകന്റെ വിളി കാതിൽ പതിച്ചപ്പോൾ ജാനുമ്മ ചിന്തയിൽ നിന്ന് ഞെട്ടിയുണർന്നു. മകൻ വന്നപ്പോൾ ഊന്നുവടിയുടെ സഹായത്തോടെ അവർ മകന്റെ അടുത്തേക്ക് ചെന്നു. അമ്മേ, നാളെ വേണമെങ്കിൽ പട്ടണത്തിൽ പോയി അമ്മയുടെ കാലൊന്ന് കാണിക്കാം. അതിന് പുഴയ്ക്കക്കരെ എങ്ങനെ എത്തും മോനെ? എന്റെ കാലുകൊണ്ട് പറ്റില്ലല്ലോ. അതിനല്ലേ അമ്മേ ഞാനുള്ളത്. തന്റെ മകന്റെ വാക്കുകൾ അവരെ കോരി തരിപ്പിച്ചു. പിറ്റേ നദി രാവിലെ അവർ പുറപ്പെട്ടു. മകനോടൊപ്പം ഊന്നുവടിയുമായി ആ അമ്മയും നടന്നു. മരപ്പാലം കടക്കണം. വളരെ ബുദ്ധിമുട്ടി മരപ്പാലത്തിൽ കയറിയതും കാലു തെറ്റിയതും ഒന്നിച്ചായിരുന്നു. രാമു തന്റെ അമ്മയെ ഇരു കൈകൾ

0: താങ്ങി ചേർത്തു പിടിച്ചു. തന്റെ മകന്റെ കൈകളിൽ താൻ എത്ര സുരക്ഷിതയാണെന്നോർത്ത് അവർ സന്തോഷിച്ചു. രാമു തന്റെ അമ്മയെ താങ്ങി പതുക്കെ നടന്നു. പാലത്തിന്റെ നടുവിലെത്തിയപ്പോൾ അവൻ ചുറ്റും നോക്കി. ആരുമില്ല. രാമു തന്റെ അമ്മയെ പുഴയിലേക്ക് ആഞ്ഞു തള്ളി. മോനേ, ആ നിലവിളി പുഴയുടെ ഒഴുക്കിനോടൊപ്പം അലിഞ്ഞു ചേർന്നു. രാമു സന്തോഷത്തോടെ തിരിച്ച് വീട്ടിലേക്ക് നടന്നു. അമ്മ കാലങ്ങളായി കരുതി വച്ചിരുന്ന പണപ്പെട്ടി തുറന്നു. തന്റെ കാലശേഷം ഈ പണപ്പെട്ടി എന്റെ രാമുവിനുള്ളതാണെന്ന് അമ്മ എപ്പോഴും പറയുമായിരുന്നു. ഹാ, എന്തായാലും അമ്മയുടെ കാലശേഷം തന്നെയാണ് ഞാനിതിൽ തൊട്ടത്. രാമു വീണ്ടും ചിരിച്ചു. രാമേട്ടാ, രാമേട്ടാ. പിറ്റേന്ന് രാവിലെ അയൽവക്കത്തുള്ള ഉണ്ണിയുടെ വിളിയേട്ടാണ് അയാൾ ഉണർന്നത്. വാതിൽ തുറന്നപ്പോൾ കയ്യിൽ നീട്ടിപ്പിടിച്ച പത്രവുമായി അയാൾ വിക്കി വിക്കി പറഞ്ഞു. രാമേട്ടാ, അ അമ്മ. അയാൾ പത്രം വാങ്ങി ചരമഗോളങ്ങൾ ഒന്നൊന്നായി തപ്പി നോക്കി. പക്ഷേ ആ വാർത്ത മാത്രം കണ്ടില്ല. അയാൾ ഉത്കണ്ഠയോട് ചോദിച്ചു, എവിടെ? ഉണ്ണി ചൂണ്ടിക്കാണിച്ച ഗോളത്തിലേക്ക് അയാൾ കണ്ണോടിച്ചു. പുഴയിൽ അകപ്പെട്ടു പോയ വൃദ്ധ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഒരു ഞെട്ടലോടെ അയാൾ ആ വാർത്ത വായിച്ചു. പുഴയിൽ വീണുകിടന്ന മരത്തിന്റെ വേരിൽ പിടിച്ചാണ് അവർ രക്ഷപ്പെട്ടത്. രാമുവിന്റെ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നി. അവൻ തളർന്ന് നിലത്തിരുന്നു പോയി. അപ്പോൾ അമ്മയുടെ തഴുകൽ പോലെ ഒരു കാറ്റ് അവനെ തഴുകി കടന്നു പോയി. അത് മാതൃ സ്നേഹത്തിന്റെ തൂവൽ സ്പർശമായി അയാൾക്ക് അനുഭവപ്പെട്ടു. കൂട്ടുകാരെ സ്നേഹബന്ധങ്ങളെക്കാൾ പണത്തിന് പ്രാധാന്യം നൽകുന്ന ഈ കാലഘട്ടത്തിൽ അമ്മിഞ്ഞ പാലിനൊപ്പം നിസ്വാർത്ഥമായ സ്നേഹമാണ് ഒരമ്മ നൽകുന്നതെന്ന് നാം വിസ്മരിക്കരുതേ. എപ്പോൾ വേണമെങ്കിലും മാപ്പ് നൽകുന്ന കോടതി ഈ ഭൂമിയിൽ അമ്മ മനസ്സ് മാത്രമാണല്ലോ.
1: ഇനി ഒരു സംഘഗാനമായാലോ. ഒരു കൂട്ടം കൂട്ടുകാരാണ് ഇത് പാടാനായി എത്തിയിരിക്കുന്നത്. നൈല ഫാത്തിമ, വൈഷ്ണവി എസ് പ്രകാശ്, ഐതിക വി ആർ, ഹൃദിക എസ് സുരേഷ്, ആരാധിക എസ് എസ്, നിവേദിത കൃഷ്ണ, സ്വാതിക വിനു, അനയ എ ജി, ഏഞ്ചൽ മരിയ, അനശ്വര എന്നിവരാണ്.

0: നിങ്ങൾ കൂട്ടുകാർ ഒരുപാട് സമയം ടി വി ഒക്കെ കണ്ടിരിക്കുമ്പോൾ മാതാപിതാക്കൾ നിങ്ങൾ വഴക്കു പറയാറില്ലേ? നമുക്ക് എങ്ങനെയാണ് സാമൂഹിക മാധ്യമങ്ങൾ ശരിയായി ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു തരുന്നു ഹൃദിക എസ് സുരേഷ്.
1: പുതിയ തലമുറയുടെ ഹരമായി മാറിക്കഴിഞ്ഞ സമൂഹ മാധ്യമങ്ങളുടെ സ്വാധീനത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. മാധ്യമങ്ങളാണ് ഇന്നത്തെ തലമുറയുടെ ജീവിതശൈലികളെ നിയന്ത്രിക്കുന്നത്. ചിന്തകൾ, തീരുമാനങ്ങൾ, വസ്ത്രരീതികൾ, വിശ്രമവേളകൾ, വായന, ഉറക്കം, ജോലി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന അനിവാര്യ ഘടകമായി ഇന്ന് മാധ്യമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അച്ചടി മാധ്യമങ്ങളെക്കാളേറെ ഇന്നത്തെ കാലഘട്ടം നയിക്കുന്നത് സമൂഹ മാധ്യമങ്ങളാണ്. അകലങ്ങളെ ഇല്ലാതാക്കുന്ന, ബന്ധങ്ങൾ വളർത്തിയെടുക്കുന്ന മൊബൈൽ ഫോൺ ഇന്ന് ഒഴിച്ചുകൂടാനാകാത്ത ഒന്നായി തീർന്നിരിക്കുന്നു. പുതിയ തലമുറയുടെ പ്രതീക്ഷകളായ നമുക്ക് മാധ്യമങ്ങളുടെ നല്ല വശങ്ങൾ തിരിച്ചറിഞ്ഞ് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം.
0: ഇനി ഒരു മാപ്പിളപ്പാട്ടായാലോ? മാപ്പിളപ്പാട്ടുമായി എത്തുന്നു മാഹിറ മുനീറെ.
2: ആദം നബി സുന്ദര സരഗമി കണ്ടു സർവാദര ചന്ദ നാദാ നിന്നത്ഭുതമൊക്കെ ഹബീബിനിദാ സ്വന്തം.

വരെ തിര തിര പോലെ നന്മ നൂറതിലേറി വരും കെളിമ റൂഫ് ഫിദാക്ക ഹബീബുല്ല. പന്ത്രണ്ടിൻ പുലരി വിരിഞ്ഞു പുഞ്ചിരി തൂകി പകലു തെളിഞ്ഞു പുഞ്ഞാര ഹബീബിൻ കൽബദിലേക്ക് നടന്നിടുന്നു. പന്ത്രണ്ടിൻ പുലരി വിരിഞ്ഞു പുഞ്ചിരി തൂകി പകലു തെളിഞ്ഞു പുഞ്ഞാര ഹബീബിൻ കൽബദിലേക്ക് നടന്നിടുന്നു.

നബിയേ, ഞങ്ങളുടെ സ്ഥിതി അറിയോ നിധിയേ. ആദം നബി സുന്ദര സർഗമി കണ്ടു സർവാദര ചന്ത, നാദാ നിന്നത്ഭുതമൊക്കെ ഹബീബിന് ദാ സ്വന്തം. മുഹമ്മദിൻ മീമും അതിലൂടെ ഹാഴും ദാലും, ഇഹപര മുഴുവനും അവകളിലടങ്ങും. ഇറയവനമുറകൾ അതിനുള്ളിൽ ഇറങ്ങും, ഇടനെഞ്ചിരുത്തിയാൽ ഉടനടി ഉയരും. റോജാ നബി തൻ തിരുനാമം ഒരുത്തു വരുത്തവരെ,

അറബിയാമു പുളകെന്ന ബദലില്ല, പുളകത്തിനതിരില്ല, പളപളമിന്നും പതിനാറൊളിയമ്പിളി പോലെ തെളിഞ്ഞവരെ, ഫളഴിൻ പൈക നിറഞ്ഞവരെ. ആദം നബി സുന്ദര സ്വർഗമി കണ്ടു സർവാദ.

നബിസ്നേഹമറിഞ്ഞവരാരും മഞ്ഞ് മനസ്സ് വിരിഞ്ഞവരില്ല. നബിനാനൊരു കുഞ്ഞിളമാനെ പോലെ വിളിക്കില്ലേ, കാണാതിരിക്കരുതേ, പോകാതിരിക്കരുതേ, നമ്മുടെ ചലനം നിശ്ചലനം എല്ലാം ഉത്തൊളി കാണൂലേ, ആമനമാകെ വിതുമ്പൂലേ. ആദം നബി സുന്ദര സർഗമി കണ്ടു സർവാദര ചന്ത നാദാ നിന്നത്ഭുതമൊക്കെ ഹബീബിന് ദാ സ്വന്തം. മുഹമ്മദിൻ മീമുമ്മതിലൂടെ ഹാഴുന്തലും ഇഹ പരം മുഴുവനും അവകളിലടങ്ങും. ഇറയവനമറുകൾ അതിനുള്ളിൽ ഇറങ്ങും, ഇടനെഞ്ചിരുത്തിയാൽ ഉടനടി ഉയരും. റോജാ നബി തൻ തിരുനാമം ഒരുത്തുവരുത്തവരെ തിര തിര പോ

0: ശ്രീനന്ദ എ നായർ അവതരിപ്പിക്കുന്ന ഹിന്ദി കവിതാലാപനമാണ് അടുത്തത്.
1: ഇസ് കവിത കാ നാം ഹേ ഹിന്ദുദേശ്, ഹിന്ദുദേശ് കേ നിവാസി സബി ജന ഏക ഹേ, രംഗ രൂപ വേഷ ഭാഷ ചാഹേ അനേക ഹേ. ഹിന്ദുദേശ് കേ നിവാസി സബി ജന ഏക ഹേ, രംഗ രൂപ വേഷ ഭാഷ ചാഹേ അനേക ഹേ. ബേലാ ഗുലാബ് ജുക്കി ചമ്പാ ചമേലി, ബേലാ ഗുലാബ് ജുക്കി ചമ്പാ ചമേരി,

ഗസലിൻ്റെ ഓർമ്മയായി മുല്ലതൻ മൊട്ടുവിടർന്നു. പ്രിയതരം

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201 കർക്കിടകം 11, ശകവർഷം 1948 ശ്രാവണം 5, 2026 ജൂലൈ മാസം 27 തീയതി തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ 30:45. എഫ് എം ബാൻഡിൽ 101.4 മെഗാഹെർട്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ചോദ്യോത്തരവേളയിൽ ഇന്നലെ ചോദിച്ച ചോദ്യം പറയാം. മണ്ണില്ലാതെ ചെടികൾ വളർത്തുന്ന രീതിയുടെ പേരെന്ത്? ഉത്തരം ഹൈഡ്രോപോണിക്സ്. ഇനി ഇന്നത്തെ ചോദ്യം. കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം

ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചോദ്യമൊരിക്കൽ കൂടി, കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം ഏത് ജില്ലയിലാണ്? ഇതിൻ്റെ ഉത്തരം ഇന്ന് 5:40 കേൾക്കാം.

0: पीएम जय अब गरीबों की जय बन गई है।
1: ഭാരതത്തെ ആയുഷ്മാനാക്കുമെന്നത് രാജ്യത്തെ യുവാക്കളുടെ തീരുമാനമാണ്. ഇന്നു തന്നെ അർഹരായ ഗുണഭോക്താക്കളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കി അവർക്ക് നൽകൂ പുതുവത്സര സമ്മാനം. 60 കോടിയിലധികം വരുന്ന ഗുണഭോക്താക്കൾക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയുടെ

മാനം ലഭിച്ചു കഴിഞ്ഞു. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അർഹരായ ഗുണഭോക്താക്കൾ തങ്ങളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 1455.

0: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: പി സുശീല പാടിയ ഗാനം കേൾക്കാം. കാതൽ പരിശ എന്ന ചിത്രത്തിൽ

അഗ്നി നക്ഷത്രം എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനമാണ് കേട്ടത്. അടുത്ത ഗാനം സ്വല്ലത്തൊടിക്കത് മനസ്സ് എന്ന ചിത്രത്തിൽ നിന്ന്, ഗായകൻ യേശുദാസ്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 5 മണി. അധ്യാത്മരാമായണ പാരായണം 11-ാം ദിവസം. അംബിക ഷിബു പാരായണം ചെയ്തത്.

അവരും ചെന്നാശ്രമത്തിനു പുറത്തടുത്തു ശുഭദേശേ വിശ്രമിച്ചനന്തരമരുളിച്ചെയ്തു രാമൻ വിശ്രുതനായ സുധ

ശിഷ്യനോടും നിജ ശിഷ്യ സഞ്ചയത്തോടും ഗത്വാ ശ്രീരാമചന്ദ്രവക്ത്രം പാർത്തരുൾ ചെയ്താൻ ഭദ്രം തേ നിരന്തരമസ്തു.

0: ശാംശജനായ ലക്ഷ്മണനെയും.
1: അധ്യാത്മ രാമായണ പാരായണമാണ് നിങ്ങൾ കേട്ടത്. പാരായണം ചെയ്തത് അംബിക ഷിബു. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. സുഖ്വീന്ദർ സിംഗും സുനിധി ചൗഹാനും പാടിയത് ചിത്രം ബില്ലു.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നാളെ ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി നാം ആചരിക്കുകയാണ്. ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അകറ്റി ശരിയായ അറിവുകൾ ജനങ്ങളിലേക്ക് എത്തിച്ച് ഈ രോഗത്തെ പ്രതിരോധിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്നേ ദിവസം ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ രമേശ്.
2: റേഡിയോ ഹെൽത്തിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നാം സംസാരിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എന്ന കേരളത്തിൽ സാധാരണമായി കാണുന്ന കരളിനെ ബാധിക്കുന്ന ഒരു രോഗത്തെക്കുറിച്ചാണ്. എന്താണ് ഹെപ്പറ്റൈറ്റിസ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹെപ്പറ്റൈറ്റിസ് മഞ്ഞപ്പിത്തം ഒന്നു തന്നെയാണോ? എന്തുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടന എല്ലാ വർഷവും ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനാചരണം നടത്തുന്നത്? ഹെപ്പറ്റൈറ്റിസ് രോഗത്തിൻ്റെ പ്രതിരോധം സാധ്യമാണോ? ഹെപ്പറ്റൈറ്റിസിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്തെല്ലാമാണ്? ഇവയാണ് നാം പ്രധാനമായിട്ടും ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് കേരള സമൂഹത്തിൽ, ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് നിരവധി തെറ്റിദ്ധാരണയുണ്ട്. പലരും കണക്കാക്കുന്ന ഹെപ്പറ്റൈറ്റിസും മഞ്ഞപ്പിത്തവും ഒരു രോഗം തന്നെയായിട്ടാണ്. എന്നാൽ ഹെപ്പറ്റൈറ്റിസ് എന്നാൽ കരളിനെ ബാധിക്കുന്ന ഇൻഫ്ലമേഷൻ അല്ലെ ചെറിയ വീക്കം, ഇവയാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസും മഞ്ഞപ്പിത്തവും അത് പര്യായ പദങ്ങളല്ല. ഹെപ്പറ്റൈറ്റിസിൻ്റെ കാരണം കൊണ്ട് രോഗിക്ക് മഞ്ഞപ്പിത്തം വരാം. മഞ്ഞപ്പിത്തം യഥാർത്ഥത്തിൽ ഒരു ലോകലക്ഷണമാണ്. ഇത് പല കാരണങ്ങൾ കൊണ്ട് വരാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് നമുക്ക് ഹെപ്പറ്റൈറ്റിസിനെ കണക്കാക്കാം. ഹെപ്പറ്റൈറ്റിസിന് പുറമെ കരൾ സിറോസിസ്, കരൾ ക്യാൻസർ, രക്തദൂഷ്യം, ഹീമലൈറ്റിക് അനീമിയ തുടങ്ങിയ അസുഖങ്ങൾ, അണുബാധ, അമിതമായിട്ടുള്ള അണുബാധ, പിത്തക്കൊഴിലുണ്ടാകുന്ന കല്ലുകൾ, ചുരുക്കങ്ങൾ, പിത്തക്കൊഴിലെ ക്യാൻസർ, പാങ്ക്രിയാസിൽ ഗ്രന്ഥിയിലെ ക്യാൻസർ തുടങ്ങിയ മൂലം രോഗി മഞ്ഞപ്പിത്തം ബാധിച്ച് ഡോക്ടറിൻ്റെ അടുത്ത് എത്താം. ഹെപ്പറ്റൈറ്റിസ് ആണ് മഞ്ഞപ്പിത്തത്തിൻ്റെ ഒരു പ്രധാന കാരണം.

ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട്. ഹെപ്പറ്റൈറ്റിസിൻ്റെ കാരണങ്ങളിൽ അമിത മദ്യപാനമുണ്ട്, വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്, ഫാറ്റ് ലിവർ ഡിസീസ് ഉണ്ട്, ഓട്ടോ ഇമ്യൂൺ ഹെപ്പറ്റൈറ്റിസ്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകും. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാന കാരണം വൈറസിൻ്റെ അണുബാധയാണ്, വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. എല്ലാ വർഷവും ജൂലൈ 28 ലോകാരോഗ്യ സംഘടന ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഇത് വൈറൽ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനും രോഗപ്രതിരോധം, നേരത്തെയുള്ള രോഗനിർണയം, ഫലപ്രദമായ ചികിത്സ എന്നിവയുടെ പ്രാധാന്യം സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുമാണ് ഈ വർഷം ഹെപ്പറ്റൈറ്റിസ് ഡേയിലെ ലോകാരോഗ്യ സംഘടനയുടെ പ്രമേയം ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ എന്നതാണ്. അതായത് ഹെപ്പറ്റൈറ്റിസിനെ പൂർണ്ണമായിട്ടും തകർക്കുക എന്നതാണ് ഈ വർഷത്തെ തീം. ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചുള്ള ഭയവും തെറ്റിദ്ധാരണയും സ്റ്റിഗ്മയും ഇല്ലാതാക്കി രോഗനിർണയം, ചികിത്സ, പരിചരണം എന്നിവ എല്ലാവർക്കും ലഭ്യമാക്കുക എന്നതാണ് ഈ സന്ദേശത്തിൻ്റെ ഉദ്ദേശം. ലോകത്തിൻ്റെ ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഏകദേശം 304 ദശലക്ഷം ആളുകൾ ദീർഘകാല വൈറൽ ഹെപ്പറ്റൈറ്റിസുമായിട്ട് ജീവിക്കുന്നു. ഇതിനെ ക്രോണിക് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പ്രതിവർഷം ഏകദേശം 1.3 ദശലക്ഷം ആൾക്കാർ ഹെപ്പറ്റൈറ്റിസ് മൂലമുള്ള സിറോസിസ്, കരൾ ക്യാൻസർ തുടങ്ങിയ സങ്കീർണതയാൽ മരണപ്പെടുന്നുണ്ട്. ഓരോ ദിവസവും ഏകദേശം 3500 പേർ ലോകത്ത് വൈറൽ ഹെപ്പറ്റൈറ്റിസുമായി ബന്ധപ്പെട്ട കാരണങ്ങളാൽ മരണമടയുന്നു എന്നതാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ. ഹെപ്പറ്റൈറ്റിസ് ബി, സി എന്നിവയാണ് കരൾ സിറോസിസും കരളിൻ്റെ ക്യാൻസറും ഉണ്ടാക്കുന്ന ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ. ഇത് രണ്ടും ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുകയും ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് എന്ന കണ്ടീഷൻ പതുക്കെ പതുക്കെ മൂർച്ഛിച്ച് കരൾ വീക്കം, കരൾ ക്യാൻസർ തുടങ്ങിയവ ഉണ്ടാക്കിയാണ്. ഈ മരണങ്ങളിൽ ഭൂരിഭാഗവും നേരത്തെ രോഗനിർണയം നടത്തിയാൽ ചികിത്സിച്ച് തടയാൻ സാധിക്കുന്നവയാണ്. നമുക്ക് പ്രധാനപ്പെട്ട ഹെപ്പറ്റൈറ്റിസിന് കാരണമായ വൈറസുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് പരിശോധിക്കാം. ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് നമ്മുടെ കേരളത്തിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു വൈറസാണ്. മലിനജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് ഈ വൈറസ് പകരുന്നത്. സാധാരണയായി രോഗി പൂർണ്ണമായിട്ടും രോഗമുക്തമാകാറുണ്ട്. വളരെ അപൂർവം രോഗികൾ മാത്രം ഇതിൻ്റെ കോംപ്ലിക്കേഷനായ ലിവർ ഫെയിലിയറിലേക്ക് പോകുന്നുള്ളൂ. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് പകരുന്നത് രക്തം, ശരീരസ്രവങ്ങൾ, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം എന്നിവയിലൂടെയാണ് പ്രധാനമായിട്ടും പകരുന്നത്. ഇത് കൂടാതെ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്കും ഈ രോഗം പകരാം. ഇത് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇതിന് വാക്സിൻ ലഭ്യമാണ്. ഹെപ്പറ്റൈറ്റിസ് സി പ്രധാനമായിട്ടും രക്തത്തിലൂടെയാണ് പകരുന്നത്. വർഷങ്ങളോളം ഒരു രോഗലക്ഷണവുമില്ലാതെ ഈ അസുഖം ശരീരത്തിൽ തുടരാം. ഇത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു അസുഖമാണ്. ഹെപ്പറ്റൈറ്റിസ് ബിയുടെയും ഹെപ്പറ്റൈറ്റിസ് സിയുടെയും പ്രത്യേകത ഇത് വർഷങ്ങളോളം ശരീരത്തിൽ ഒരു ലക്ഷണവും കാണിക്കാതെ തുടരാമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിനെ നിശബ്ദ കൊലയാളി അല്ലെ സൈലന്റ് കില്ലർ എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. ഹെപ്പറ്റൈറ്റിസ് ഡി വൈറസ് സാധാരണയായി ഹെപ്പറ്റൈറ്റിസ് ബി ബാധിച്ചവരിലാണ് ഉണ്ടാകുന്നത്. ഇത് ബി വൈറസിനെതിരെയുള്ള വാക്സിൻ എടുത്താൽ ഹെപ്പറ്റൈറ്റിസ് ഡിയും വരാതെ തടയാൻ സാധിക്കുന്നതാണ്. ഹെപ്പറ്റൈറ്റിസ് സി നമ്മുടെ കേരളത്തിൽ സാധാരണയായിട്ട് കാണാത്ത ഒരു അസുഖമാണ്. പക്ഷെ ഇന്ന് അതിഥി തൊഴിലാളികൾ കൂടുതലായിട്ട് വരുന്നതുകൊണ്ട് ഈ രോഗം നമ്മുടെ കേരളത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയാണ് പകരുന്നത്. ഹെപ്പറ്റൈറ്റിസ് സിയുടെ അണുബാധ ഗർഭിണികളിൽ ഗുരുതരമായ ഫലങ്ങൾ ഉണ്ടാക്കാം. നമുക്ക് സ്റ്റിൽ ബർത്ത് അല്ലെങ്കിൽ കുട്ടികളുടെ മരണത്തിന് കാരണമാകുന്ന ഒരു ഹെപ്പറ്റൈറ്റിസ് ആണ് ഹെപ്പറ്റൈറ്റിസ് ഇ വൈറസ്. നിലവിൽ രണ്ട് തരത്തിലാണ് ഹെപ്പറ്റൈറ്റിസ് ശരീരത്തിൽ ബാധിക്കുന്നത്. ഒന്ന് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും, അത് പെട്ടെന്നുള്ള ഗുരുതരമായ ഇൻഫെക്ഷനാണ്. മറ്റൊന്ന് ക്രോണിക്ക്. ക്രോണിക്ക് ഒരു ലക്ഷണമില്ലാതെ ശരീരത്തിൽ നിൽക്കാം. നമുക്കൊരു ഉദാഹരണത്തിലൂടെ എന്താണ് അക്യൂട്ട് വൈറൽ ഹെപ്പറ്റൈറ്റിസ്, എന്താണ് ക്രോണിക് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് വ്യക്തമാക്കാം. ഈ സാധാരണഗതിക്ക് ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് അല്ലെ ഒരു തിരിച്ചു വരുന്ന ഒരു വിദ്യാർത്ഥി ചിലപ്പോൾ മോശം വെള്ളം, ഭക്ഷണമൊക്കെ കഴിച്ച് അതിനുശേഷം വരുമ്പോഴത്തേക്കും പെട്ടെന്ന് പനി, ഛർദി, ക്ഷീണം ഡെവലപ്പ് ചെയ്യും. പിന്നീട് അതേ തുടർന്ന് മഞ്ഞക്കള് മൂത്രത്തിലും കണ്ണിലും കാണുന്ന അവസ്ഥയുണ്ട്. ഈ അവസ്ഥയ്ക്ക് ശേഷം ചെക്ക് ചെയ്യുമ്പോൾ മഞ്ഞപ്പിത്തൽ കൂടുതലായിട്ട് കാണാം. ഇതിന് വൈറൽ ഹെപ്പറ്റൈറ്റിസ് സാധാരണഗതിക്ക് എ ആയിരിക്കാം, അല്ലെങ്കിൽ അപൂർവം ബി ആയിരിക്കാം. ഇതാണ് അക്യൂട്ട് പ്രസന്റേഷൻ. ഇതിന് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. എന്നാൽ ഒരു ലക്ഷണമില്ലാതെ വളരെ നാൾ രോഗിയുടെ ഉള്ളിൽ നിൽക്കുന്ന വൈറസുകളാണ് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ്. ഇത് ബിയും സിയും ആണ് ക്രോണിക് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഗുരുതരമായ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ കരൾ വീക്കം, കരൾ ക്യാൻസറാണ്. ഈ രോഗികൾ സാധാരണയായി രക്തം ഛർദ്ദിച്ചിട്ട് അല്ലെങ്കിൽ കരൾ ക്യാൻസർ വന്നിട്ട് അതല്ലെങ്കിൽ വയറിൽ നീര് കെട്ടിയിട്ട് കാലിൽ നീരായിട്ട് ആ അസുഖം മൂർച്ഛിച്ചതിന്

ശേഷം, കരളിൻ്റെ ഫെയിലിയർ എത്തിയതിനു ശേഷമായിരിക്കാം ഡോക്ടറിൻ്റെ അടുത്ത് എത്തുന്നത്. അപ്പോൾ അസുഖം അത്യധികം മൂർച്ഛിച്ച അവസ്ഥയിലായിരിക്കും വരുന്നത്. ഇനി ആർക്കൊക്കെയാണ് ഹെപ്പറ്റൈറ്റിസ് വരാൻ സാധ്യത കൂടുതലായിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച അമ്മമാരുടെ കുഞ്ഞുങ്ങൾ, ഡയാലിസിസ് രോഗികൾ, ആവർത്തിച്ച് രക്തം സ്വീകരിക്കുന്നവർ, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ, അണുവിമുക്തമാക്കാത്ത സൂചികൾ ഉപയോഗിക്കുന്നവർ, ഇവ ഐ വി ഡ്രഗ് അബ്യൂസിൽ സാധാരണയായിട്ട് നീഡിൽ ഷെയർ ചെയ്യുന്ന ഒരു ശീലം കാണാറുണ്ട്. അങ്ങനെയുള്ളവരിൽ ഹെപ്പറ്റൈറ്റിസ് സിയുടെ അണുബാധ കൂടുതലായിട്ട് കാണാറുണ്ട്. ആരോഗ്യ പ്രവർത്തകർ, എച്ച് ഐ വി രോഗബാധിതർ തുടങ്ങിയവരിൽ ഹെപ്പറ്റൈറ്റിസിൻ്റെ അണുബാധ കൂടുതലായിട്ട് കാണാറുണ്ട്. ഇത് മാത്രമല്ല, ശുചിത്വമില്ലാത്ത ഭക്ഷണവും വെള്ളവും കഴിക്കുന്നവരിൽ ഹെപ്പറ്റൈറ്റിസ് അണുബാധ കൂടുതലായിട്ട് കാണാറുണ്ട്. സാധാരണയായിട്ട് ശുചിത്വമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ പോലും യാത്രക്കിടയിൽ പലയിടത്തും നാരങ്ങ വെള്ളം അല്ലെങ്കിൽ ജ്യൂസുകൾ തുടങ്ങിയവ കഴിക്കാറുണ്ട്. അതിൽ ശുചിത്വമില്ലാത്ത വെള്ളമുണ്ടെങ്കിൽ അതുവഴി രോഗലക്ഷണങ്ങൾ വരാം. ഈ എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ എന്ന് നോക്കിയാൽ, ചില രോഗികളിൽ ഒരു രോഗലക്ഷണവും കാണത്തില്ല, അവർ സാധാരണയായിട്ട് ചെക്കപ്പിലൂടെ മാത്രമാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. പക്ഷെ രോഗലക്ഷണങ്ങൾ എടുത്തു നോക്കിയാൽ ക്ഷീണം, വിശപ്പില്ലായ്മ, ഓക്കാന, തുടക്കത്തിൽ പനി കാണാം രോഗലക്ഷണത്തിൽ. ഒരു വേള മഞ്ഞ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, കണ്ണിലോ അല്ലെങ്കിൽ മൂത്രത്തിലോ മഞ്ഞപ്പിത്തം കണ്ടു തുടങ്ങിയാൽ പിന്നെ പനി രോഗികൾ സാധാരണയായിട്ട് കാണാറില്ല. വയറിൻ്റെ വലതുവശത്ത് വേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, മൂത്രം ഇരുണ്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ചില രോഗികളിൽ ചൊറിച്ചിനും അനുഭവപ്പെടാറുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ മഞ്ഞപ്പിത്തവും ഹെപ്പറ്റൈറ്റിസും പര്യായ പദങ്ങളല്ല. പക്ഷെ മഞ്ഞപ്പിത്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഹെപ്പറ്റൈറ്റിസ് തന്നെയാണ്. ഇനി ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗം എങ്ങനെ നിർണ്ണയിക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. LFT ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് പരിശോധനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ്. ഇതിൽ ബിലിറൂബിൻ, അതായത് മഞ്ഞയുടെ അളവ് കൂടുതലായിട്ടിരിക്കും. ഇത് കൂടാതെ ALT AST, അതിന് മറ്റു പദങ്ങൾ SGOT SGPT എന്നും വിളിക്കാറുണ്ട്, അവ വളരെ ഉയർന്ന തോതിൽ കാണാറുണ്ട്. അസുഖം മൂർച്ഛിച്ച് തീവ്രതയായി കഴിഞ്ഞാൽ സാധാരണ പ്രോത്രോമിൻ്റെ INR എന്നുള്ള ടെസ്റ്റും പ്രൊലോങ് ചെയ്ത് പോകുന്ന ഒരു പതിവ് തീവ്രമായ ഹെപ്പറ്റൈറ്റിസിലുണ്ട്. ഇനി കരളിൻ്റെ പ്രവർത്തനം കുറയുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അൾട്രാസോണോഗ്രാഫി തുടങ്ങിയ ടെസ്റ്റുകൾ പലപ്പോഴും ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. രോഗത്തിൻ്റെ യഥാർത്ഥ കാരണം, ഏത് തരത്തിലുള്ള വൈറസാണ് ബാധിച്ചതെന്ന് മനസ്സിലാക്കാൻ വൈറസിൻ്റെ ടെസ്റ്റുകൾ, അത് സിറോളജി ടെസ്റ്റുകൾ അല്ലെങ്കിൽ PCR ടെസ്റ്റുകൾ തുടങ്ങിയവ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ക്രോണിക് ഹെപ്പറ്റൈറ്റിസിലാണെങ്കിൽ ഒരു നിശ്ചിത ഇടവേള വിട്ട് ഫൈബ്രോസ്കാൻ തുടങ്ങിയ ടെസ്റ്റുകൾക്ക് രോഗവിധേയമാകേണ്ടതായിട്ട് വരാറുണ്ട്. ഇത് കൂടാതെ ഈ രോഗത്തിന് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും പകരുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസുകൾക്ക് ശുചിത്വമുള്ള ഭക്ഷണങ്ങളും തിളപ്പിച്ചാറിയ വെള്ളവും കഴിച്ച് അശ്രദ്ധയോടുകൂടി അലക്ഷ്യമായിട്ട് റോഡിൻ്റെ സൈഡിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒഴിവാക്കുകയും ചെയ്താൽ ഹെപ്പറ്റൈറ്റിസ് തടയാൻ വേണ്ടി സാധിക്കും. HBക്കും HBA വാക്സിൻ അവൈലബിൾ ആണ്. വാക്സിൻ പൂർണ്ണമായി എടുത്തു കഴിഞ്ഞാൽ ഈ രോഗം വരാതെ പൂർണ്ണമായിട്ടും തടയാൻ സാധിക്കും. എന്നാൽ HBക്ക് വാക്സിൻ ഇന്ന് ലഭ്യമല്ല. പക്ഷെ HBC വൈറസ് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു വൈറസാണ്. വളരെ സങ്കീർണമായ ഹെപ്പറ്റൈറ്റിസുകളിൽ പേഷ്യൻ്റ് സങ്കീർണമായ സ്ഥിതികളിൽ എത്താറുണ്ട്. ഈ സങ്കീർണതകൾ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് നേരത്തെ പരാമർശിച്ച ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഹെപ്പറ്റൈറ്റിസുകൾ, സിറോസിസ്, വയറിൽ നീര് കെട്ടുക, മഹോദരം, രക്തം ഛർദ്ദിക്കുക, ബോധാവസ്ഥയിൽ മാറ്റമുണ്ടാകുക, ലിവർ ഫെയിലിയർ ഉണ്ടാകുക എന്നുള്ളവയാണ് ഇതിൻ്റെ സങ്കീർണത അവസ്ഥകൾ. രോഗിക്ക് ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് പ്രത്യേകിച്ച് വേദന സംഹാരികൾ അല്ലെങ്കിൽ ലിവറിന് കേടുവരാവുന്ന മരുന്നുകൾ ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. സാധാരണഗതിക്ക് നല്ല ഭക്ഷണവും ആവശ്യത്തിന് ജലവും പേഷ്യൻ്റ് സ്വീകരിക്കേണ്ടതാണ്. HBക്കും HBC അതിന് പ്രത്യേക ചികിത്സയ്ക്ക് മരുന്നുകളുണ്ട്. ലിവർ ഫെയിലിയറിലേക്ക് പോകുന്ന രോഗികൾ അല്ലെങ്കിൽ ലിവറിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടും നിലച്ചു പോകുന്ന അവസ്ഥയിലെത്തുന്നവർ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ചിലപ്പോൾ വിധേയമാകേണ്ടതായിട്ട് വന്നേക്കാം. ഇതൊരു സങ്കീർണ അവസ്ഥയാണ്. സർജറിയും വളരെ സങ്കീർണമാണ്. അത് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നേക്കാം. ഈ രോഗം പ്രതിരോധിക്കാൻ സാധ്യമാണ്. ശുദ്ധജലവും സുരക്ഷിതമായ ഭക്ഷണവും ഉപയോഗിച്ച് HBയുടെയും HBE രോഗം പ്രതിരോധിക്കാൻ സാധിക്കും. രക്തം സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ലൈംഗിക ബന്ധം സുരക്ഷിതമായിട്ട് ഏർപ്പെടുമ്പോഴത്തേക്കും അണുവിമുക്തമായ സൂചികൾ ഉപയോഗിക്കുക, ഇവ HBയുടെയും HBC പ്രതിരോധത്തിന് അത്യന്താപേക്ഷിതമാണ്. മദ്യപാനം ഒഴിവാക്കുക, ഫാറ്റി ലിവർ നിയന്ത്രിക്കുക, HBC ബാധിതരുടെ കുടുംബാംഗങ്ങളിൽ നിർബന്ധമായും പരിശോധനയും വാക്സിനും എടുക്കുക തുടങ്ങിയവ ഹെപ്പറ്റൈറ്റിസ് രോഗത്തിന് പ്രതിരോധത്തിന് സഹായിക്കുന്ന ചില ഘടകങ്ങളാണ്. HBC ഒരു നിശബ്ദ കൊലയാണ്.

0: എന്നാൽ ഇത് തടയാനും നേരത്തെ കണ്ടെത്താനും ഫലപ്രദമായി ചികിത്സിക്കാനും ഇന്ന് നമുക്ക് കഴിയുന്നുണ്ട്. പരിശോധനയ്ക്ക് മടിക്കരുത്, വാക്സിൻ സ്വീകരിക്കുക, കരളിനെ സംരക്ഷിക്കുക. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം 2026 നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗത്തെ പൂർണ്ണമായും തകർക്കുക തന്നെയാണ്. അറിവിലൂടെ പ്രതിരോധം സാധ്യമാണ്, പരിശോധനയുടെ നേരത്തെ രോഗനിർണയം സാധ്യമാണ്, ചികിത്സയിലൂടെ ജീവൻ രക്ഷിക്കാനും സാധ്യമാണ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ചികിത്സയും പ്രതിരോധത്തെക്കുറിച്ചും ഡോക്ടർ രമേഷ് നടത്തിയ പ്രഭാഷണം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
4: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
5: .4 MHz. ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റും 26 സെക്കൻഡും. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കമലദളം എന്ന ചിത്രത്തിൽ ചിത്രപ്പാടിയത് ഗാനരചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

മലയാള ചലച്ചിത്ര ഗാനം വീണ്ടും 8:40 കേൾക്കാം. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നിലേതിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇപ്പോൾ കേൾക്കാം. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 യുവവാണി. കേരള ഗോൾഡ് മെഡൽ ജേതാവ് തീർത്ഥ ബിനോയുമായുള്ള അഭിമുഖം. 8:00 ഇതളുകൾ പുനഃപ്രക്ഷേപണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 10:00 ഹൃദയരാഗങ്ങൾ. നിങ്ങൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാന പരിപാടി.

ഇനി നാളത്തെ പരിപാടികൾ. വൈകുന്നേരം 4:30 മലയാള ചലച്ചിത്ര ഗാനങ്ങൾ, 5 രാമായണ പാരായണം 12 ദിവസം. 5:05 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 റേഡിയോ ഹെൽത്ത്, 5:30 നാടക ഗാനങ്ങൾ, 5:40 അറിയിപ്പുകൾ, 5:45 ഞാറ്റുവേല, 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:45 നിയമവീഥി, 6:50 കിസാൻ പാണി, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി, 8:00 സാഹിത്യരംഗം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കഥാപ്രസംഗം, 10:00 ഇസൈ തെൻട്രൽ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

ഇനി ഇന്ന് ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം ഏത് ജില്ലയിലാണ്? ഉത്തരം, വയനാട് ജില്ലയിലാണ്.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി കേൾക്കാം. ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പരമ്പരയുടെ 7-ാം അധ്യായത്തിലേക്ക് സ്വാഗതം. ഓണത്തിന് കൂടുതൽ തിളക്കവും പ്രതീക്ഷയും ആരോഗ്യവും ഒത്തുചേരലും വരുമാനവുമൊക്കെ മുന്നിൽ കണ്ടാരംഭിച്ച പച്ചക്കറി കൃഷി വിളവെടുപ്പിന് സജ്ജമാകുകയാണ്. ഈ കൂട്ടായ കൃഷിയിൽ തങ്ങളുടെ കൃഷിയിടങ്ങളെ വളരെ ശ്രദ്ധാപൂർവം പരിചരിച്ച വീട്ടമ്മമാരെ സംബന്ധിച്ച് വിളകൾ കായ്ഫലത്തിലേക്ക് അടുക്കുകയാണ്. പൂവും കായും വന്നതിന്റെ സന്തോഷത്തിലുമാണവർ. വാണിജ്യ കൃഷിക്കാരും ഏറെ സന്തോഷത്തിലാണ്. മഴയുടെ കാഠിന്യം അധികം ഏൽക്കാത്തത് വിളകളെ അപ്രതീക്ഷിത വിളവിലേക്ക് എത്തിക്കുമെന്ന പ്രതീക്ഷയിലുമാണ്. ഓണക്കാല പച്ചക്കറികളുടെ നടീൽ ആരംഭിച്ചതു മുതൽ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും വേണ്ട പരിചരണം നൽകുകയും ചെയ്തതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ എല്ലാ കൃഷിയിടങ്ങളും വിളവിലേക്ക് എത്തി നിൽക്കുന്നത്. വിളവെടുക്കുന്നതിന് തൊട്ടു മുൻപ് വരെയും നല്ല നിരീക്ഷണത്തിനൊപ്പം കീടനിയന്ത്രണ മാർഗങ്ങളും ചെയ്യേണ്ടതുണ്ട്. ഇതേക്കുറിച്ചാണ് ഇന്ന് 7-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. വിളവെടുപ്പിന് പാകമാകുന്ന പച്ചക്കറി വിളകളിലെ കീടനിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ എൻഡമോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നിത്യ പി ആർ.
4: ഓണത്തിനായിട്ട് കർഷകർ പല വിളകളിപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിളകൾ പൂക്കാനും കായ്ക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പം കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് വിളവിന് സാരമായി ബാധിക്കുന്ന ഒരു ഘടകമെന്ന് പറയുന്നത് കീടങ്ങളുടെ ആക്രമണമാണ്. അപ്പോൾ പച്ചക്കറികളിൽ പലതരത്തിലുള്ള കീടങ്ങളുടെ ആക്രമണം ഉണ്ടാവാറുണ്ട്. നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ ഉണ്ടാവാറുണ്ട്. പിന്നെ കായതുരപ്പൻ, മണ്ടരി, ഇല ചുരുട്ടിപ്പുഴു, അങ്ങനെ പലവിധ കീടങ്ങളുടെ ആക്രമണം നമ്മൾക്ക് വിളകളിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ കൂടുതലായി ഓണത്തിന് കർഷകർ കൃഷി ചെയ്യുന്നത് വെണ്ട, പയർ, വെള്ളരി വർഗത്തിൽപ്പെടുന്ന പാവൽ, അങ്ങനെയുള്ള വിളകളായിരിക്കും. അപ്പോൾ ഈ വിളകളിലെല്ലാം തന്നെയും കായതുരപ്പന്മാർ, ഇല ചുരുട്ടിപ്പുഴു, വണ്ടുകളുടെ ആക്രമണം, നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളായിട്ടുള്ള മുഞ്ഞ, വെള്ളീച്ച, ഇലപ്പീൻ തുടങ്ങിയ കീടങ്ങൾ വരാറുണ്ട്. അപ്പം ശരിക്കും നമ്മളിപ്പോൾ പൂത്ത് നിൽക്കുന്ന വിളകളാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കതിൽ ഇടവിട്ട് നമുക്ക് ഒന്നിരാടം മഴ രാത്രിയിലൊക്കെ പെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഉഷ്ണമുള്ള കാലാവസ്ഥയാണ് നമുക്കിപ്പോൾ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ കാലാവസ്ഥയിൽ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളുടെ ആക്രമണം വളരെ രൂക്ഷമായി കണ്ടുവരുന്നുണ്ട്. പയറിലാണെങ്കിൽ മുഞ്ഞ വരുന്ന സമയത്ത് നമ്മളുടെ പൂത്ത് നിൽക്കുന്ന ആ ഒരു ശിഖരത്തിൽ അല്ലെങ്കിൽ ആ വള്ളികളിൽ ചെറുതായിട്ട് കായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കായ്കളിൽ എല്ലാം

കറുത്ത കളറിലെ ഒരു ചെറിയ പ്രാണി പറ്റിപ്പിടിച്ചിരുന്ന് നീരൂറ്റി കുടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഫലമായിട്ട് എന്ത് പറ്റും എന്ന് പറയുന്നത്, അവിടെ ഒരു ചെറിയ കുരുടിപ്പ് പോലെ കാണും. അതുപോലെ ഈ നീരൂറ്റി കുടിക്കുന്നതിൻ്റെ ഫലമായിട്ട് പൂത്ത് നിൽക്കുന്ന വള്ളികളിൽ നിന്ന് പൂക്കൾ കൊഴിഞ്ഞു പോകുന്നതായിട്ട് കാണും. പയറാണെന്നുണ്ടെങ്കിൽ പയറ് വലുതാകുന്നതനുസരിച്ച് അതിൻ്റെ സൈസിലെ വ്യത്യാസം വരികയും നമ്മൾക്ക് വിളവ് കുറയുന്നതുമായിട്ടാണ് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഈ മുഞ്ഞ വരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഒരു കരിമ്പാട പോലെ, ഒരു കറുത്ത പാട പോലെയും കാണപ്പെടുന്നുണ്ട്. അപ്പം നമ്മൾക്ക് ഈ മുഞ്ഞ വരാതിരിക്കാൻ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ജൈവ കീട നിയന്ത്രണ മാർഗങ്ങളിലൂടെ നമ്മൾക്ക് മുഞ്ഞേനെ നിയന്ത്രിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സംയോജിത കീട നിയന്ത്രണ മാർഗങ്ങളുമുണ്ട്. അതായത് ജൈവ രീതികളുടെ കൂടെ തന്നെ നമ്മൾ കീടനാശിനികളുടെ ഉപയോഗവും കൂടെ ചെയ്ത് നല്ല രീതിയിൽ വിളവ് എടുക്കുക എന്നുള്ളതാണ് സംയോജിത കീട നിയന്ത്രണം വഴി ഉദ്ദേശിക്കുന്നത്. നീരൂറ്റി കുടിക്കുന്ന മറ്റ് കീടങ്ങളായിട്ടുള്ള വെള്ളീച്ച, മുളകിനകത്താണെങ്കിൽ ഇലയുടെ അടിഭാഗത്തൊക്കെ ഇങ്ങനെ വെള്ള പൂപ്പല് പോലെ കാണും. അപ്പോൾ വിരൽ കൊണ്ടൊക്കെ നമ്മളൊന്ന് തട്ടി നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു വെളുത്ത പ്രാണി പറന്നു പോകുന്നതായിട്ട് കാണാം. അതാണ് വെള്ളീച്ച. പയറിൻ്റെ ഇലകളുടെ അടിയിലും ഒക്കെ ഇത് കാണാറുണ്ട്. വഴുതനയുടെ ഇലയുടെ അടിയിലും നമ്മളിത് പറ്റിപ്പിടിച്ചിരിക്കുന്ന കാണാറുണ്ട്. അപ്പം ഇതും ഒരു നീരൂറ്റി കുടിക്കുന്ന കീടം തന്നെയാണ്. അപ്പം ഈ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെ പൊതുവിൽ നമ്മൾക്ക് എങ്ങനെ നിയന്ത്രിക്കാം എന്നത് വെച്ചാൽ, നമ്മൾക്ക് വേപ്പ് അധിഷ്ഠിത കീടനാശിനികളുണ്ട്. അപ്പം പലർക്കും വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതത്തെയൊക്കെ പരിചയമുണ്ടാവും. അപ്പം 2% വീര്യത്തിലുള്ള വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിക്കുന്നത് വഴി നമുക്ക് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെ ഒരു പരിധിവരെ നമ്മുടെ വിളകളിൽ നിന്ന് അകറ്റി നിർത്താൻ സാധിക്കും. അപ്പോൾ വേപ്പ് എന്ന് പറയുന്നത് ഒരു വികർഷണം ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ് വേപ്പിലുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വേപ്പ് അധിഷ്ഠിത കീടനാശിനികൾ തളിക്കുമ്പോൾ ഒരു വട്ടം സ്പ്രേ ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ തളിച്ചതുകൊണ്ടോ നമ്മുടെ വിളയെ മൊത്തത്തിൽ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ആവശ്യാനുസരണം 10 ദിവസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ചയിലൊരിക്കലോ നമ്മൾ ഇത് പിന്നെയും പ്രയോഗിക്കേണ്ട ഒരു രീതിയുണ്ട്. ഇപ്പം 2% വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം എന്ന് പറയുമ്പോൾ അത് വീട്ടാവശ്യത്തിന് കൃഷി ചെയ്യുന്നവർക്കും ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അത്യാവശ്യം വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവർക്കും ഇത് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം 2% വീര്യം എന്ന് പറയുമ്പോൾ 20 മില്ലി വേപ്പെണ്ണയും 20 ഗ്രാം വെളുത്തുള്ളിയും ആണ് ആവശ്യം. അതിൽ 5 ഗ്രാം ബാർ സോപ്പും കൂടി വേണം. അപ്പോൾ ആദ്യം നമ്മൾ 50 മില്ലി ചെറിയ ചൂടുവെള്ളത്തിൽ സോപ്പ് ചീകിയിട്ട് നന്നായിട്ട് പതപ്പിച്ചതിന് ശേഷം നമ്മൾ 20 മില്ലി വേപ്പെണ്ണ തുള്ളി തുള്ളികളായിട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം 20 ഗ്രാം വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചരച്ച് അതിൻ്റെ നീരെടുത്തതിന് ശേഷം നമ്മൾ ബാക്കി 90 മില്ലി വെള്ളം കൂടെ ചേർത്ത് 1 ലിറ്ററിലാക്കിയിട്ടാണ് നമ്മൾ ഇത് സ്പ്രേ ചെയ്യേണ്ടത്. അത് ഒരു രീതിയാണ്. പിന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത്, ഇതിപ്പോൾ ഈ ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള കർഷകരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേപ്പ് അധിഷ്ഠിത കീടനാശിനികളായിട്ട് നമുക്ക് ലഭ്യമാണ്. അങ്ങനെ വേപ്പ് അധിഷ്ഠിത കീടനാശിനികളാണ് വാങ്ങിക്കുന്നതെങ്കിൽ 3 മുതൽ 4 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള തോതിൽ കലക്കി തളിച്ചു കൊടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ആവശ്യാനുസരണം 10 ദിവസത്തിലൊരിക്കലോ 2 ആഴ്ചയിലൊരിക്കലോ വീണ്ടും ഈ ലായനി തളിച്ചു കൊടുക്കേണ്ടതാണ്. പിന്നീട് നമുക്ക് ജൈവ രീതിയിൽ കീട നിയന്ത്രണം, അതായത് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത് എന്ന് പറയുന്നത് ഒരു മിത്രകുമിൾ ഉപയോഗിച്ചാണ്. ലെക്കാനിസീലിയം ലെക്കാനി എന്ന് പറയുന്ന മിത്രകുമിളാണ് നമ്മൾക്ക് നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾക്കെതിരെ ഫലപ്രദം. ഈ മിത്രകുമിള് 20 ഗ്രാം, അതായത് അത് ഖരരൂപത്തിൽ ടാൽക്ക് രൂപത്തിലാണ് നമ്മൾക്ക് ലഭ്യമാകുന്നതെങ്കിൽ 20 ഗ്രാം ടാൽക്ക് എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ആ ലായനിയാണ് ആ തെളി നമ്മൾ തളിച്ചു കൊടുക്കാവുന്നതാണ്. ഇതും 2 ആഴ്ചയിലൊരിക്കൽ ആവശ്യാനുസരണം വീണ്ടും തളിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് 2 രീതിയിലും ജൈവ കീട നിയന്ത്രണ മാർഗങ്ങൾ വളരെ ഫലപ്രദമായി നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഈ മഞ്ഞക്കെണി ഉപയോഗിച്ചും ഇവയെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും. 1 ഏക്കറിന് 4 എണ്ണം എന്നുള്ള തോതിലാണ് മഞ്ഞക്കെണി ഉപയോഗിക്കേണ്ടത്. അതുവഴി അത് അവരുടെ എണ്ണം പെരുകുന്നത് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ നമ്മൾക്ക് സാധിക്കും. വെള്ളരിവർഗ വിളകളിൽ പ്രധാന കീടം എന്ന് പറയുന്നത് കായീച്ചയാണ്. അപ്പം കായീച്ച ചെറിയ കായകളിൽ മുട്ടയിടുന്നു. ആ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പുഴുക്കൾ കായ കാർന്ന് തിന്ന് നശിപ്പിച്ച് ചീഞ്ഞ പോലെയാകുന്നു. അപ്പം കൂടുതലും ആൾക്കാർ ഇതൊരു രോഗം വന്ന് ചീഞ്ഞതാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. പക്ഷെ അതിൽ നിങ്ങൾക്ക് കാലുകളില്ലാത്ത ഒരു വെളുത്ത കളറുള്ള പുഴു ഈ ചീഞ്ഞ കായകൾക്കുള്ളിൽ കാണാൻ സാധിക്കും. നിയന്ത്രിക്കാൻ നമ്മൾ സംയോജിതമായ രീതിയിലുള്ള ഒരു നിയന്ത്രണമാണ് വേണ്ടത്. അതായത് ആദ്യം തന്നെ ചീഞ്ഞ കായകൾ 1 അടി ആഴത്തിലെങ്കിലും കുഴിയെടുത്ത് നശിപ്പിച്ച് കളയണം. അതിനുശേഷം നില ഒരുക്കുന്ന സമയത്ത് നന്നായി കിളച്ചൊരുക്കി മണ്ണ് വെയിൽ കൊള്ളിക്കുന്നത് ഈ ഈച്ചയുടെ സമാധി ദശ മണ്ണിലുണ്ടെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയാൻ സാധിക്കും. പിന്നീട് നമ്മൾക്ക് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ കായീച്ചേനെ നിയന്ത്രിക്കാൻ പറ്റുന്നത് ട്രാപ്പുകൾ ഉപയോഗിച്ചാണ്. ക്യൂലോർ എന്ന ട്രാപ്പാണ് നമ്മൾ വെള്ളരിവർഗ വിളകളിലെ കായ്ച്ചയ്ക്കെതിരെ ഉപയോഗിക്കുന്നത്. 15 സെന്റിന് 1 ട്രാപ്പ് എന്ന തോതിലാണ്

0: ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഈ ട്രാപ്പിനകത്തുള്ള കട്ട നമുക്ക് 2.5 മുതൽ 3 മാസം വരെ ഉപയോഗിക്കാം. 3 മാസം കഴിയുമ്പോൾ ആ ബ്ലോക്ക് മാത്രം മാറ്റി ഉപയോഗിച്ചാൽ മതിയാകും. അതുപോലെ തന്നെ ചെടിയുടെ തടത്തില് ബിവേറിയ ബാസിയാന എന്ന് പറയുന്ന മിത്രകുമിളിന്റെ ലായിനി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായിനി തളിച്ചു കൊടുക്കുന്നതും ഈ കായീച്ചയുടെ പ്യൂപ്പ അല്ലെ സമാധി ദശ തടങ്ങളിലുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. പിന്നീട് കണ്ടുവരുന്ന കീടങ്ങളെന്ന് പറയുന്നത് കായതുരപ്പന്മാരാണ്. ഈ കായതുരപ്പന്മാര് ശരിക്കും കായുണ്ടാവുന്ന സമയത്ത് പുഴുക്കള് അകത്തേക്ക് കയറി കായ തുരന്ന് തിന്നുന്നതിന്റെ ഫലമായിട്ട് നമ്മൾക്ക് കായകളിൽ ചെറിയ സുഷിരങ്ങൾ കാണാൻ പറ്റും. ആ സുഷിരങ്ങളിലൂടെ ഈ പുഴുവിന്റെ ചലമൊക്കെ ഒലിച്ചു വരുന്നതും കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ കായതുരപ്പന്മാര് തന്നെ പൂവും കാർന്ന് തിന്ന് നശിപ്പിക്കാറുണ്ട്. അപ്പൊ ഇവയൊക്കെ തന്നെ നേരിട്ട് തന്നെ നമ്മുടെ വിളവ് എന്താണോ അതിനെ നേരിട്ട് ആക്രമിക്കുന്ന കീടങ്ങളാണ്. അപ്പോൾ കായതുരപ്പന്മാരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥിരമായി തോട്ടത്തിൽ പോകുന്നത് വഴി നമുക്ക് ഈ ശലഭങ്ങൾ തോട്ടത്തിലുണ്ടോ എന്നറിയാൻ പറ്റും. അപ്പൊ ശലഭങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം ഇവരവിടെ മുട്ടയിട്ട് കഴിഞ്ഞു എന്നുള്ളത്. അപ്പം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് വിളകളിലേക്ക് ഈ ശലഭങ്ങളുടെ ആക്രമണം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് 5% വീര്യത്തിലുള്ള വേപ്പ് കുരു സത്ത് ലായനി അടിച്ചു കൊടുക്കാവുന്നതാണ്. 50 ഗ്രാം വേപ്പിൻ കുരു നന്നായി പൊടിച്ച് നേർത്ത തുണിയിൽ കിഴി കെട്ടി 1-12 മണിക്കൂർ മുക്കി വെക്കുക. 12 മണിക്കൂർ കഴിഞ്ഞ് അതിൽ നിന്ന് നന്നായി പിഴിഞ്ഞെടുത്ത് ആ ലായനിയുടെ കൂടെ 1 ലിറ്റർ വെള്ളവും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ലായനി തയ്യാറാക്കുന്നത്. അപ്പൊ ഇതും ഒരു വേപ്പ് അധിഷ്ഠിത കീടനാശിനിയായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ശലഭങ്ങൾ വന്ന് മുട്ടയിടാതിരിക്കുന്നതിനും മുട്ടയിട്ട് പുഴു ഉണ്ടായാൽ തന്നെ ആ പുഴു അവിടെ നഷ്ടമുണ്ടാക്കുന്നതിനെതിരെയും ഈ 5% വേപ്പിൻ കുരു സത്ത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് മിത്രകുമിള് പറയുകയാണെന്നുണ്ടെങ്കിൽ പുഴുക്കൾക്കെതിരെ നമ്മൾ പൊതുവിൽ പറയുന്ന മിത്രകുമിള് എന്ന് പറയുന്നത് ബിവേറിയ ബാസിയാന എന്ന് പറയുന്ന ഒരു മിത്രകുമിളാണ്. ഇതും നമ്മൾക്ക് ടാൽക്ക് രൂപത്തിലാണ് ലഭ്യമാകുന്നത്. എക്കോ ഷോപ്പ് വഴിയും കൃഷിഭവന്റെ ഔട്ട്ലെറ്റ്സ് വഴിയും കാർഷിക സർവകലാശാല ഔട്ട്ലെറ്റ്സ് വഴിയും എല്ലാം ഈ മിത്രകുമിള് ലഭ്യമാണ്. 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ആ ലായനിയാണ് തളിച്ചു കൊടുക്കേണ്ടത്. പിന്നീട് വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഈ ശലഭങ്ങൾക്കെതിരെയുള്ള ഫെറമോൺ കെണി ലഭ്യമാണ്. അങ്ങനെ ഫെറമോൺ കെണി കിട്ടാവുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ 1 ഹെക്ടറിന് 12 എണ്ണം എന്നുള്ള തോതിലാണ് ഇത് വെക്കേണ്ടത്. ഇപ്പം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, അതായത് ഈ ഒരു കാലാവസ്ഥയിൽ, നമ്മുടെ പച്ചക്കറികൾക്ക് വളരെ രൂക്ഷമായ ആക്രമണം ഉണ്ടാക്കുന്ന ഒരു പ്രാണിയാണ് മണ്ടരികൾ. അത് മുളകിൽ വരാറുണ്ട്. മുളകിൽ വരുന്ന സമയത്ത് ഇല കുരുടിച്ചിരിക്കും. അതുപോലെ തന്നെ മുളകിലെ ഇലകൾ ഇങ്ങനെ ഇലിവാല് പോലെ നീണ്ടിരിക്കുന്നത് പോലെയും കാണപ്പെടും. ഇതെല്ലാം മണ്ടരിയുടെ ആക്രമണം കൊണ്ടാണ് ഉണ്ടാവുന്നത്. അതുപോലെ പയറിലാണെന്നുണ്ടെങ്കിൽ ഇലയുടെ അടിഭാഗം ഇലയുടെ പരപ്പിലും ചുവപ്പ് കളറിലെ പെയിൻ രൂപത്തിലുള്ള റാണികളെ കാണാം. ഇതും മണ്ടരിയാണ്, ചുവന്ന മണ്ടരി എന്ന് പറയുന്ന മണ്ടരിയാണ്. അപ്പൊ ഇതിനെതിരെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, 2% വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം നമ്മൾക്ക് ഇവയ്ക്കെതിരെ മണ്ടരികൾക്കെതിരെയും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മിത്രകുമിളായിട്ടുള്ള ലെക്കാനീസീലും ലെക്കാനിയും ഇവയ്ക്കെതിരെ ഫലപ്രദമായി കാണുന്നുണ്ട്. 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള തോതിലാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ ജൈവ കീട നിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിച്ച് ഇതിനെ സ്ഥിരമായ മോണിറ്ററിങ്ങിലൂടെ, അതായത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തോട്ടം വിസിറ്റ് ചെയ്ത് ഈ കീടങ്ങളുടെ എണ്ണം ഉണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം ആവശ്യാനുസരണം ജൈവ കീട നിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഇങ്ങനെ കീട നിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ, സ്ഥിരമായി തോട്ടം സന്ദർശിച്ച് ആവശ്യാനുസരണം ഉപയോഗിക്കുകയാണെങ്കിൽ ഓണത്തിന് കർഷകർക്ക് നല്ല രീതിയിലൊരു വിളവ് ലഭ്യമാകുന്നതാണ്. വിളവ് എന്നതിനേക്കാൾ ഉപരി സുരക്ഷിതമായ ഒരു വിളവ് നമ്മൾക്ക് എല്ലാവർക്കും ഉറപ്പാക്കാവുന്നതാണ്.
1: ശുഭപ്രതീക്ഷകളും ആത്മവിശ്വാസവും നൽകുന്ന ഈ ഓണക്കാല കൃഷിക്ക് കൂടുതൽ കരുത്ത് പകരാൻ നിത്യവും കൃഷിയിടം ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുകയും കീടനിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കുകയും വേണം. ഇതേക്കുറിച്ച് വെള്ളായണി കാർഷിക കോളേജിലെ എൻഡമോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നിത്യ പി ആർ നടത്തിയ പ്രഭാഷണം ശ്രോതാക്കൾ ശ്രദ്ധിച്ചുവല്ലോ. അടുത്ത അധ്യായത്തിൽ കൂട്ടായ്മയിലൂടെ ഒരു പ്രദേശത്തെ സദ്യയൂട്ടാൻ തയ്യാറെടുക്കുന്ന വനിതാ കൂട്ടായ്മയുടെ കൃഷിവിശേഷങ്ങളുമായി എത്താം.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ
2: വകുപ്പ്. പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി മുദ്രാ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർ പിള്ള സംസാരിക്കുന്നു.
3: 2015 April 8 പ്രധാനമന്ത്രി ആരംഭിച്ച പ്രധാനമന്ത്രി മുദ്രാ യോജന PMMY 10 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകി കോർപ്പറേറ്റ്, ഇതര കാർഷികേതര, ചെറുകിട, സൂക്ഷ്മ സംരംഭങ്ങളെ ശാക്തീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. 2024 July 23 2024-25 കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി വായ്പാ പരിധി 20 ലക്ഷം രൂപയായി ഉയർത്തി. ഈ പുതിയ പരിധി 2024 October 24 പ്രാബല്യത്തിൽ വന്നു. ഈ പ്രഖ്യാപനത്തിൽ ഒരു പുതിയ വായ്പാ വിഭാഗമായ തരുൺ പ്ലസ് കൂടി അവതരിപ്പിച്ചു. തരുൺ വിഭാഗത്തിൽ വായ്പകൾ എടുത്ത് വിജയകരമായി തിരിച്ചടച്ചവർക്ക് 10 ലക്ഷം രൂപയ്ക്കും 20 ലക്ഷം രൂപയ്ക്കും ഇടയിൽ ഫണ്ടിംഗ് ലഭ്യമാക്കാൻ ഇത് സഹായിക്കും. കൂടാതെ മൈക്രോ യൂണിറ്റുകൾക്കുള്ള ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ഈ വർദ്ധിപ്പിച്ച വായ്പകൾക്ക് ഗ്യാരണ്ടി കവറേജ് നൽകും. ഇത് ഇന്ത്യയിലെ ശക്തമായ സംരംഭകത്വ ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നതിനുള്ള ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. മുദ്ര, അതായത് മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസിംഗ് ഏജൻസി ലിമിറ്റഡ്, സൂക്ഷ്മ യൂണിറ്റ് സംരംഭങ്ങളുടെ വികസനത്തിനും പൂർണ്ണ വായ്പയ്ക്കും വേണ്ടി പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്ക് കീഴിൽ ഇന്ത്യൻ സർക്കാർ സ്ഥാപിച്ച ഒരു ധനകാര്യ സ്ഥാപനമാണ്. പ്രധാനമന്ത്രി മുദ്രാ യോജന സാമ്പത്തിക ഉൾപ്പെടുത്തലും പാർശ്വവൽക്കരിക്കപ്പെട്ടതും ഇതുവരെ സാമൂഹിക സാമ്പത്തികമായി അവഗണിക്കപ്പെട്ടതുമായ വിഭാഗങ്ങൾക്ക് പിന്തുണ നൽകാനും ലക്ഷ്യമിടുന്നു. മുദ്രാ വായ്പകൾ PMMY കീഴിലുള്ള വിവിധ വിഭാഗങ്ങൾ ഇനി പറയുന്നു. ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ, മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ തുടങ്ങിയ അംഗവായ്പാ സ്ഥാപനങ്ങൾ 20 ലക്ഷം രൂപ വരെയുള്ള ഈടില്ലാത്ത വായ്പകൾ നൽകുന്നു. ഉൽപ്പാദനം, വ്യാപാരം, സേവന മേഖലകളിലെ വരുമാനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്കും കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും വായ്പകൾ നൽകുന്നു. മുദ്രാ വായ്പകൾ ഇപ്പോൾ ശിശു, കിഷോർ, തരുൺ എന്നീ 4 വിഭാഗങ്ങളിലും പുതുതായി ചേർത്ത തരുൺ പ്ലസ് വിഭാഗത്തിലും നൽകും. ശിശു 50,000 രൂപ വരെ വായ്പകൾ നൽകുന്നു. കിഷോർ 50,000 രൂപയിൽ കൂടുതൽ 5 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. തരുൺ 5 ലക്ഷം രൂപയിൽ കൂടുതൽ 10 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. തരുൺ പ്ലസ് 10 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്ക് കീഴിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ വിവിധ വിഭാഗങ്ങളിൽ അനുവദിച്ചതും വിതരണം ചെയ്തതുമായ തുകകൾ ഇനി പറയുന്നു. വനിതകൾ, ശിശു വിഭാഗത്തിൽ 1,08,472.51 കോടി രൂപയും കിഷോർ വിഭാഗത്തിൽ 1,370.49 കോടി രൂപയും തരുൺ വിഭാഗത്തിൽ 13,454.27 കോടി രൂപയും വായ്പയെടുത്തു. ന്യൂനപക്ഷങ്ങൾ, ശിശു വിഭാഗത്തിൽ 15,789.66 കോടി രൂപയും കിഷോർ വിഭാഗത്തിൽ 20,766.3 കോടി രൂപയും തരുൺ വിഭാഗത്തിൽ 8,562.27 കോടി രൂപയും വായ്പയെടുത്തു. മുദ്രാ കാർഡ് ഒരു നൂതന ക്രെഡിറ്റ് ഉൽപ്പന്നമാണ്. അതിൽ വായ്പ എടുക്കുന്നയാൾക്ക് തടസ്സരഹിതവും വഴക്കമുള്ളതുമായ രീതിയിൽ ഉള്ള സേവനം ലഭിക്കും. ഇത് വായ്പ എടുക്കുന്നയാൾക്ക് ഒരു ഓവർഡ്രാഫ്റ്റ് സൗകര്യത്തിൻ്റെ രൂപത്തിൽ പ്രവർത്തന മൂലധന ക്രമീകരണം നൽകുന്നു. മുദ്രാ കാർഡിന് ഒരു റുപ്പേ ഡെബിറ്റ് കാർഡ് ആയതിനാൽ ATM അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റിൽ നിന്ന് പണം പിൻവലിക്കാനോ പോയിന്റ് ഓഫ് സെയിൽ മെഷീൻ

0: ഉപയോഗിച്ച് വാങ്ങലുകൾ നടത്താനും കഴിയും. മുദ്ര മിത്ര എന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ലഭ്യമായ ഒരു മൊബൈൽ ഫോൺ ആപ്ലിക്കേഷനാണ്. PMMY കീഴിൽ മുദ്ര വായ്പ നേടുന്നതിന് ഒരു ബാങ്കറെ സമീപിക്കാൻ ഇത് വായ്പ തേടുന്നയാളെ സഹായിക്കും. ഈ ആപ്പിൽ സാമ്പിൾ വായ്പ അപേക്ഷാ ഫോമുകൾ ഉൾപ്പെടെയുള്ള ഉപയോഗപ്രദമായ വായ്പയുമായി ബന്ധപ്പെട്ട മെറ്റീരിയലുകളും ഉപയോക്താക്കൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയും.
1: പ്രധാനമന്ത്രി മുദ്ര യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: in the women's 25-meter pistol event in Hangzhou, China today. She upstaged Olympic medalist Manu Bhakkar, who took the bronze to complete a double podium finish for India. Home Minister Amit Shah and Commerce and Industry Minister Piyush Goyal have congratulated Indian shooters Isha Singh and Manu Bhakkar on their impressive performances. Benchmark domestic equity indices rebounded today and closed 1% higher. The Sensex climbed 776 points to close at 76,836, while Nifty rose 229 points to settle at 23,996. And global crude oil prices plunged around 7% today after US and Iran paused military strikes over the weekend. International benchmark Brent crude was trading 7.9% down at $89.11 per barrel in intraday trade. And that is the end of this news bulletin.
1: Akashavani, Devikulam Spice of കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
2: രഥയാത്രയിൽ ഇളം കാറ്റ് ആ ദമ്പതിമാരെ അനുഗമിക്കുന്നുണ്ട്. മേഘസന്ദേശത്തിൽ മേഘമാർഗത്തിൽ മന്ദം മന്ദം നുദതി പവനശ്ചാനുകൂല എന്ന് കവി വർണ്ണിക്കുന്നുണ്ട്. ഇവിടെയും കാറ്റ് അനുകൂലമാണ്, എതിരെയല്ല വീശുന്നത്. അതുകൊണ്ട് കുതിരക്കുളമ്പടികൾ ഉയർത്തുന്ന പൊടിപടലം പിന്നോട്ട് പറന്ന് അവരെ അസ്വസ്ഥരാക്കിയില്ല.

പവനസ്യ അനുകൂലത്വാത് പോകുന്ന ദിക്കിനൊപ്പം തന്നെ കാറ്റ് വീശുന്നത് കൊണ്ട് കുതിരകളടിച്ച് പറത്തുന്ന പൊടി അവരുടെ അളകങ്ങളെയും വേഷ്ടനത്തെയും സ്പർശിച്ചില്ല. അസ്പൃഷ്ട അളക വേഷ്ടനാഹ. കാറ്റ് എതിരെയാണ് വീശുന്നതെങ്കിൽ മുന്നിൽ പോകുന്ന കുതിരക്കുളമ്പി കൊണ്ടുണ്ടാകുന്ന പൊടി പിന്നിലേക്ക് പാറി വന്ന് അവരുടെ ദേഹത്തെ മൂടുമായിരുന്നു. അതുണ്ടായില്ല. അളകങ്ങൾ സുദക്ഷിണയുടേത്. പത്നിയുടെ കുറുനിരകളെയും വേഷ്ടനം തലപ്പാവ് രാജാവിൻ്റെ തലപ്പാവിനെയും പൊടിപടലം മലിനമാക്കിയില്ല. വിനീതവേഷനായതുകൊണ്ട് രാജാവിന് ശിരസിൽ കിരീടമില്ല, തലപ്പാവാണുള്ളത്. കാറ്റിന് മറ്റൊരു വിശേഷണം, പ്രാർത്ഥനാസിദ്ധി ശംസിനഹ. മനോരഥം സിദ്ധിക്കുമെന്നതിൻ്റെ സൂചനയാണ് മന്ദമാരുതൻ്റെ അനുകൂല നില. കാറ്റെതിരായി വീശിയെങ്കിൽ അതൊരമംഗളമായനെ. രാജാവും പത്നിയും ആഗ്രഹിക്കുന്ന പുത്രലാഭം അചിരേണയുണ്ടാകും എന്ന് ആശംസിക്കുകയാണ് അനുകൂലഭാവം കൊണ്ട് മന്ദമാരുതൻ. അനവധി താമരപ്പൊയ്കകളുണ്ട് വഴിയോരങ്ങളിൽ. അവയിൽ നിന്നുയരുന്ന പുഷ്പ പരിമളം ആമോദത്തോടെ ശ്വസിച്ചുകൊണ്ടായിരുന്നു അവരുടെ യാത്ര.

സരസി പൊയ്ക, സരസീഷു പൊയ്കകളിൽ, പൊയ്കകളിൽ നിന്നുയരുന്ന ആമോദം, സുഗന്ധം. ഉപജിഘ്രന്തൗ ശ്വസിച്ചുകൊണ്ട്, തൗ ജഗ്മദുഹു അവർ പോയി. സുഗന്ധത്തിന് രണ്ട് വിശേഷണങ്ങൾ. അരവിന്ദാനാമാമോദം, വീജി വിക്ഷോഭശീതളം, തിരയിളക്കം കൊണ്ട് കുളിർമയാർന്ന സൗരഭം. രണ്ടാമത്തെ വിശേഷണം സ്വനിശ്വാസാനുകാരിണൗ. നിശ്വാസത്തിന് പത്മഗന്ധം ഉണ്ടാകുന്നത് മഹത്വത്തിൻ്റെ ലക്ഷണമാണ്. ഇവരുടെ നിശ്വാസത്തിന് അതുണ്ടായിരുന്നു താനും. തടാകങ്ങളിലെ തിരയുരുമ്മി കുളിർമയാ

0: ആർന്ന സ്വനിശ്വാസം പോലുള്ള താമരപ്പൂമണം നുകർന്നുകൊണ്ട് രാജാവും പത്നിയും രഥത്തിൽ യാത്ര തുടർന്നു.
1: ആലാപനം ഡോക്ടർ വിനീത ജയകൃഷ്ണൻ. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

0: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: PM ജയ് അബ് ഗരീബോ കേ ജയ് ബൻ ഗയി ഹേ.
4: ഭാരതത്തെ ആയുഷ്മാനാക്കുമെന്നത് രാജ്യത്തെ യുവാക്കളുടെ തീരുമാനമാണ്. ഇന്നു തന്നെ അർഹരായ ഗുണഭോക്താക്കളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കി അവർക്ക് നൽകൂ പുതുവത്സര സമ്മാനം. 60 കോടിയിലധികം വരുന്ന ഗുണഭോക്താക്കൾക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയുടെ സമ്മാനം ലഭിച്ചു കഴിഞ്ഞു. ഇന്നു തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അർഹരായ ഗുണഭോക്താക്കൾ തങ്ങളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 1455.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റും 25 സെക്കൻഡും. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: विजितवती। एकविंशति वर्षीय आयिषा सिंह अंतिमस्पर्धायां उत्कृष्टं नैपुण्यं प्रदर्श्य चत्वारिंशत् लक्ष्यवेधैः सह स्वर्णपदकम् आत्मसात् कृतवती। अपरत्र पेरिस ओलंपिक स्पर्धायाः पदकविजेत्री मनुभास्कर प्रतिस्पर्धायां निर्णायकं शूट ऑफ जित्वा अष्टाविंशति लक्ष्यवेधैः कांस्यपदकम् अर्जितवती। नवदिल्ल्याम् अद्य द्वाविंशतितमायां राष्ट्रमंडल टेबल टेनिस प्रतिस्पर्धायाः विधिवत शुभारंभो जातः। स्पर्धायाः उद्घाटन समारोहं संबोधयन्ती दिल्ल्याः मुख्यमंत्री रेखा गुप्ता प्रावोचत् यदेषा राष्ट्रमंडल टेबल टेनिस प्रतियोगिता सर्वेषां कृते प्रेरणास्रोतः वर्तते। इयं सहभागिदेशानां मध्ये परस्पर संबंधान् सुदृढीकर्तुं सहायिका भविष्यति इति वार्ताः।
1: സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാറുണ്ട്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
5: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ.
6: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
5: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ലഹരി മാഫിയയുടെ പൂർണ്ണമായ ഉന്മൂലനം വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കാൻ നടപടിയുമായി സിവിൽ സപ്ലൈസ് വകുപ്പ്. പൂഴ്ത്തിവെപ്പ് തടയാൻ പരിശോധന ശക്തമാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. കോമൺവെൽത്ത് ഗെയിംസിൽ മലയാളി താരങ്ങളായ സജൻ പ്രകാശും മുരളി ശ്രീശങ്കറും ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭയുടെ അന്തസ്സിന് അനുസരിച്ച് അംഗങ്ങൾ പെരുമാറണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. പ്രതിപക്ഷ ബഹളത്തിനിടെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന് ആരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റു ഹർജികളും പരിഗണിക്കും. സംസ്ഥാനത്ത് ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഖരമാലിന്യ പരിപാലന ചട്ടങ്ങളുടെ മേഖലാതല ശില്പശാലകൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാകണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പ് വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. സപ്ലൈകോയുടെ ഓണം ട്രേഡ് ഫെയറുകൾ അടുത്ത മാസം 8 ആരംഭിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.

0: പോലീസ് കേസ് ആവുന്നതിന് പുറമെ ഒരു 5 ഡേ എൻക്വയറി, അതിന് പോസ്റ്റ് ക്രാഷ് എൻക്വയറി എന്നാണ് പേരിട്ടിട്ടുള്ളത്. അപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കർശനമായിട്ടുള്ള സ്പീഡ് നിയന്ത്രണം പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് നടത്തണം. അതേപോലെ സ്റ്റേജ് കാരിയർക്കെല്ലാം സ്പീഡ് ഗവർണർ വേണം. അപ്പൊ സ്പീഡ് ഗവർണർ ഇല്ലാത്ത വണ്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ കർശനമായ നടപടികൾ എടുക്കും.
1: ലഹരി മാഫിയയുടെ പൂർണ്ണമായ ഉന്മൂലനം വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങൾ ഒരേ മനസ്സോടെ സ്വീകരിച്ച ഈ പദ്ധതി കേരളത്തെ സുരക്ഷിത സംസ്ഥാനമാക്കുമെന്നും അദ്ദേഹം കാസർഗോഡ് മാധ്യമങ്ങളോട് പറഞ്ഞു. 8500 പേർ അറസ്റ്റിലായതായും 70 കോടി വിലമതിക്കുന്ന മയക്കുമരുന്ന് ഇതിനകം പിടികൂടിയിട്ടുണ്ടെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർ ജില്ലാ കുടുംബശ്രീ ഓഫീസിൽ നടത്തിവന്ന കുത്തിയിരിപ്പ് സമരം ഒത്തുതീർന്നു. കൃഷിമന്ത്രി ടി സിദ്ദിഖ് നേരിട്ടെത്തി സമരക്കാരുമായി ചർച്ച നടത്തിയാണ് ഒത്തുതീർപ്പിലെത്തിയത്. മൈക്രോ പ്ലാനിലെ അപാകത ഉടൻ പരിഹരിക്കുമെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ ദുരന്തബാധിതർക്കും 2 ലക്ഷം രൂപ വീതം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. കൊല്ലം കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കുണ്ടറ സ്വദേശി സിയാദാണ് മരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: തുടർച്ചയായ പഠനമാണ് ജീവിതമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. തിരുവനന്തപുരം ഹിന്ദി പ്രചാരസഭയിൽ ബിരുദദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹിന്ദി പ്രചാരസഭയുടെ സ്ഥാപകൻ വാസുദേവൻ പിള്ളയുടെ അർത്ഥകായ പ്രതിമ മുഖ്യമന്ത്രി അനാച്ഛാദനം ചെയ്തു. ഈ വർഷത്തെ ഓണം വാരാഘോഷം പ്ലാസ്റ്റിക് രഹിതമായി നടപ്പിലാക്കുമെന്ന് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി ചെയർമാൻ വി. മുരളീധരൻ MLA. തിരുവനന്തപുരം നഗരസഭയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഘോഷയാത്രയ്ക്കുള്ള ഫ്ലോട്ടുകളുടെ നിർമ്മാണത്തിന് പ്രകൃതി സൌഹൃദ വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ. ഹരിതചട്ടം പാലിച്ച് നിർമ്മിക്കുന്ന മികച്ച ഫ്ളോട്ടുകൾക്ക് സമ്മാന നിർണയത്തിൽ മുൻഗണന നൽകുന്നതിനോടൊപ്പം പ്രത്യേക ഹരിത ഫ്ളോട്ട് അവാർഡും സമ്മാനിക്കുമെന്നും ശ്രീ വി. മുരളീധരൻ അറിയിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി BJP ചില മലയാള മാധ്യമങ്ങൾ നടത്തുന്ന വ്യാജ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ MLA. കേരളത്തിലെ ജനങ്ങൾ അടിസ്ഥാനരഹിതമായ വാർത്തകൾ തള്ളിക്കളയുമെന്ന് അദ്ദേഹം പറഞ്ഞു. പാർട്ടിയുടെ മീഡിയ ടീമുമായി വിവരങ്ങൾ സ്ഥിരീകരിക്കാതെയാണ് ഇവ നൽകിയതെന്നും ശ്രീ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണത്തിന്റെ വിഴിഞ്ഞം കേന്ദ്രത്തിലുള്ള അക്വേറിയത്തിൽ പ്രദർശനത്തിനായി പുതിയ അതിഥി കൂടി. കന്യാകുമാരി കടലിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾ എത്തിച്ചു നൽകിയ ഗിറ്റാർ ഫിഷ് ആണ് പുതിയ അതിഥി. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കൊലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: 2 ആഴ്ച മുൻപാണ് കന്യാകുമാരിയിൽ നിന്നും ഗിറ്റാർ ഫിഷിനെ വിഴിഞ്ഞത്തെത്തിച്ചത്. വിഴിഞ്ഞം സമുദ്ര ഗവേഷണ കേന്ദ്രത്തിന്റെ അക്വേറിയത്തിലെത്തിയ ഗിറ്റാർ ഫിഷിന് തിരണ്ടിയുടെ തലയും സ്രാവിന്റെ ഉടലിന് സമാനമായ രൂപവുമാണുള്ളത്. കാഴ്ചയിൽ ഗിറ്റാറിന്റെ രൂപമുള്ളതിനാലാണ് ശാസ്ത്രലോകം ഇതിന് ഗിറ്റാർ ഫിഷ് എന്ന് പേരിട്ടത്. തവിട്ട് കലർന്ന മഞ്ഞ നിറവും ശരീരത്തിൽ പൊട്ടുകൾ പോലുള്ള അടയാളവുമുള്ള മീനാണിത്. തരുണാസ്ഥികളാൽ നിർമ്മിതമായ ഇതിന്റെ ശരീരത്തിന് ചെറു സ്കെയിലിന്റെ വലുപ്പമാണുള്ളത്. ഗിറ്റാർ ഫിഷിന് കൂട്ടായി വെള്ള തിരണ്ടിക്കുഞ്ഞിനെയും അക്വേറിയത്തിൽ എത്തിച്ചിട്ടുണ്ട്.
1: അടുത്ത മാസം 2 നടക്കുന്ന സെറ്റ് പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് LBScenter.kerala.gov.in നിന്നും ഡൌൺലോഡ് ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു. ഇത് തപാൽ മാർഗം ലഭിക്കുന്നതല്ല. കണ്ണൂർ ആറളം ഫാമിലെ കാട്ടാനകളെ തുരത്തുന്ന ഗജമുക്തി ദൌത്യം പുനരാരംഭിച്ചു. 4 ആനകളെയാണ് ഇന്ന് തുരത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: കൊട്ടിയൂർ റേഞ്ച് കീഴ്പ്പള്ളി സെക്ഷൻ പരിധിയിലെ ആറളം പഞ്ചായത്ത്, ആറളം വില്ലേജ്, ആറളം ഫാം എന്നിവിടങ്ങളിൽ തമ്പടിച്ച കാട്ടാനകളെ ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറിയിൽ എത്തിക്കുന്ന ദൌത്യമാണ് ഇന്ന് നടത്തിയത്. രാവിലെ മുതൽ കൊട്ടിയൂർ റേഞ്ച് കീഴ്പ്പള്ളി സെക്ഷൻ പരിധിയിലെ ആറളം TRDM ബ്ലോക്ക് 8 ഹെലിപാഡ് 18 ഏക്കർ പ്രദേശങ്ങളിൽ നിന്നുമാണ് ആനകളെ തുരത്തുന്ന ദൌത്യം നടത്തിയത്. 4 കാട്ടാനകളെ ഹെലിപാഡ് 18 ഏക്കർ ഭാഗങ്ങളിൽ നിന്നും താളിപ്പാറ ആനമുക്ക് വഴി ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറിയിലേക്ക് കയറ്റിവിട്ടു.
1: ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മലയാളി താരങ്ങളായ സജൻ പ്രകാശും മുരളി ശ്രീശങ്കറും ഫൈനലിൽ. നീന്തലിൽ പുരുഷന്മാരുടെ 200 മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിലാണ് ഒളിമ്പ്യൻ സജൻ പ്രകാശ് ഫൈനലിൽ കടന്നത്. ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയുമായി സജൻ പ്രകാശ് ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ മാറ്റുരയ്ക്കും. ലോങ് ജംപ് താരം മുരളി ശ്രീശങ്കർ 8.01 മീറ്റർ ചാടിയാണ് ഫൈനലിൽ ഇടം നേടിയത്. പുരുഷന്മാരുടെ 65 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ തമിഴ്നാട് സ്വദേശി രാജമുത്തുപാണ്ടി

മെഡൽ നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ലഹരി മാഫിയയുടെ പൂർണ്ണമായ ഉന്മൂലനം വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കാൻ നടപടിയുമായി സിവിൽ സപ്ലൈസ് വകുപ്പ്. പൂഴ്ത്തിവയ്പ്പ് തടയാൻ പരിശോധന ശക്തമാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. കോമൺവെൽത്ത് ഗെയിംസിൽ മലയാളി താരങ്ങളായ സജൻ പ്രകാശും മുരളി ശ്രീശങ്കറും ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25. ആകാശവാണി വാർത്താ വീക്ഷണം. കണ്ടൽക്കാടുകളുടെ സംരക്ഷണം ജീവന്റെ നിലനിൽപ്പിന്. തയ്യാറാക്കിയത് സുനീഷ് വിദുര, മാധ്യമപ്രവർത്തകൻ. അവതരണം നവനീത. വളരെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളിൽ ഒന്നാണ് കണ്ടൽക്കാടുകൾ. അഴിമുഖങ്ങളിലും അതിനോട് ചേർന്ന് കായലിന്റെയോ നദികളുടെയോ വശങ്ങളിലാണ് കണ്ടൽ ചെടികൾ കാണുക. ജൈവസമ്പന്നമായ ആവാസ വ്യവസ്ഥയാണ് ഇവിടെ കാണപ്പെടുന്നത്. പ്രകൃതിയുടെ ലോല സന്തുലനം നിലനിർത്തുന്നതിൽ പ്രത്യേക പങ്ക് വഹിക്കുന്ന കണ്ടൽക്കാടുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ലോക കണ്ടൽക്കാട് ദിനം July 26 ആണ്. ഉപ്പുവെള്ളവും ശുദ്ധജലവും ചേരുന്ന സ്ഥലങ്ങളിൽ കാണപ്പെടുന്നതിനാൽ സമുദ്രജലത്തിലെയും ശുദ്ധജലത്തിലെയും ചില മത്സ്യങ്ങളുടെയും ജലജീവികളുടെയും ആവാസ കേന്ദ്രവും പ്രജനന സങ്കേതവുമാണ് കണ്ടൽക്കാടുകൾ. കടലിലെ ചില മത്സ്യങ്ങൾ അനേക ദൂരം താണ്ടി കണ്ടൽക്കാടുകളിലെത്തി പ്രജനനം നടത്തുന്നതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറയ്ക്കാൻ ഏറെ സഹായകമായ കണ്ടൽ ചെടികൾ കാലാവസ്ഥാ വ്യതിയാനം തടയുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. വേലിയേറ്റത്തിന്റെ ഭാഗമായി കടലിലുണ്ടാകുന്ന മാറ്റങ്ങൾ ജീവികളെയും കരയെയും ബാധിക്കാതെ സംരക്ഷിക്കാൻ കണ്ടൽക്കാടുകൾ സഹായിക്കുന്നു. 2004 സുനാമി ദുരന്തത്തിൽ കൂറ്റൻ തിരമാലകളെ പ്രതിരോധിച്ച് ഒരു ഗ്രാമത്തെ തന്നെ കണ്ടൽക്കാടുകൾ സംരക്ഷിച്ചിരുന്നു. തമിഴ്നാട്ടിലെ പിച്ചാവരം എന്ന സ്ഥലത്തെ ആയിരക്കണക്കിന് ആൾക്കാരാണ് കണ്ടൽക്കാടുകൾ ഉള്ളതിനാൽ സുനാമി തിരകളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടത്. പല സ്ഥലങ്ങളും ഇത്തരത്തിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. കണ്ടൽ ചെടികളുടെ സങ്കീർണമായ വേരുകൾ തിരമാലകളുടെ ഊർജ്ജത്തെ ചിതറിച്ച് വെള്ളത്തിന്റെ വേഗത കുറയ്ക്കുന്നു. നിത്യഹരിത വനങ്ങളായ കണ്ടൽക്കാടുകൾ ഇലകളുടെ പച്ചപ്പ് കാത്തുസൂക്ഷിച്ചുകൊണ്ട് എപ്പോഴും പ്രവർത്തന സജ്ജമായിരിക്കും. കണ്ടൽ ചെടികളുടെ വിത്തുകൾ മാതൃശരീരത്തിൽ വെച്ച് തന്നെ മുളയ്ക്കുന്നു. ഈ പ്രതിഭാസമാണ് വിവി പാരി. വേരുകൾ സൂചി പോലെ വളരെ നീളത്തിൽ പുറത്തേക്ക് വളർന്ന് തൈ ആകുകയും മാതൃശരീരത്തിൽ നിന്നും വേർപെട്ട് വെള്ളത്തിനടിയിലേക്ക് പോയി ചെളിയിൽ ഉറച്ചുനിന്ന് പുതിയ ചെടിയായി വളരുകയും ചെയ്യുന്നു. മാതൃശരീരത്തിൽ നിന്നും വേർപെട്ട ചെടികൾക്ക് വേലിയേറ്റ സമയത്ത് വെള്ളത്തിലൂടെ ഒഴുകി പുതിയ സ്ഥലത്ത് എത്തിച്ചേരാനും സാധിക്കുന്നു. ഉഷ്ണമേഖലാ വനങ്ങൾ ആഗിരണം ചെയ്യുന്നതിന്റെ 50 മടങ്ങ് കാർബണിനെ ആഗിരണം ചെയ്യാനും കണ്ടൽക്കാടുകൾക്ക് കഴിവുണ്ട്. അതുവഴി അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനും സാധിക്കുന്നു. അതോടൊപ്പം ധാരാളം ഓക്സിജനും പുറത്തുവിടുന്നു. ചിലയിനം കണ്ടൽ ചെടികൾ ലവണാംശമുള്ള ജലം ആഗിരണം ചെയ്ത് ഇലയിൽ കൂടി പുറത്തേക്ക് വിടാറുണ്ട്. ഗട്ടേഷൻ എന്ന പ്രതിഭാസത്തിലൂടെയാണ് ഇത് സാധിക്കുന്നത്. ഇത്തരം ചെടികളുടെ ഇലയിൽ ഉപ്പ് പരലുകൾ കാണാൻ കഴിയും. ലോകത്തിലെ തന്നെ പകുതിയിലധികം സമുദ്ര മത്സ്യങ്ങളും തങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഘട്ടമെങ്കിലും കണ്ടൽക്കാടുകളിൽ ചെലവഴിക്കുന്നു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. മത്സ്യസമ്പത്തും മറ്റ് ജലജീവികളും വിറകും തേനും തുടങ്ങി തദ്ദേശീയരുടെ ഉപജീവന മാർഗങ്ങളിൽ ഒന്നാണ് കണ്ടൽക്കാടുകൾ. കളാഞ്ചി, കണ്ടൽച്ചൂടി, തിരുത, ചെമ്പല്ലി, പരവ തുടങ്ങിയ മത്സ്യങ്ങളും കടൽ ഞണ്ടുകൾ, ചെമ്മീൻ വർഗ്ഗങ്ങൾ തുടങ്ങിയവയും കണ്ടൽക്കാടുകളെ കേന്ദ്രീകരിച്ചാണ് ജീവിക്കുന്നത്. വലിയ മത്സ്യങ്ങളിൽ നിന്ന് കുഞ്ഞു മത്സ്യങ്ങൾ അഭയം തേടിയെത്തുന്നതും കണ്ടൽ ചെടികളുടെ വേരുകൾക്കിടയിലാണ്. കേരളത്തിൽ 18 ഇനത്തിൽപ്പെട്ട ശുദ്ധ കണ്ടലുകളും അനുബന്ധമായി സമീപത്ത് വളരുന്ന 54 കണ്ടൽ ചെടികളും കാണപ്പെടുന്നു. പ്രാന്തൻ കണ്ടൽ, കുറ്റിക്കണ്ടൽ, പേന, മഞ്ച, കണ്ണാമ്പൊട്ടി, എഴുത്താണി, വള്ളി തുടങ്ങിയ ഇനങ്ങളാണ് കേരളത്തിൽ കാണപ്പെടുന്നത്. കണ്ടൽക്കാടുകൾ ഉൾപ്പെടെയുള്ള തണ്ണീർത്തടങ്ങൾ ഏതൊരു ആവാസ വ്യവസ്ഥയുടെയും ജീവനാഡിയാണ്. സൂക്ഷ്മജീവികളടക്കം ആയിരക്കണക്കിന് ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രമായ ഇത്തരം പരിസ്ഥിതി വ്യൂഹം ഇല്ലാതാകുന്നതോടെ മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകും. ലോകത്താകമാനം 1.4 കോടിയോളം ഹെക്ടർ പ്രദേശത്ത് കണ്ടൽക്കാടുകളുണ്ടെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. 2019 ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ 4,740 ചതുരശ്ര കിലോമീറ്ററോളം പ്രദേശത്ത് കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നു. കേരളത്തിൽ 20-ആം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഏകദേശം 700 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുണ്ടായിരുന്ന കണ്ടൽക്കാടുകൾ ചുരുങ്ങി ഇപ്പോൾ 15 ചതുരശ്ര കിലോമീറ്ററിൽ താഴെയാണ് വിസ്തൃതി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ്. ഏകദേശം 7.5

5 ചതുരശ്ര കിലോമീറ്റർ. കോഴിക്കോട്, കടലുണ്ടി, എറണാകുളം, മംഗളവനം, കോട്ടയം, കൊല്ലം, തൃശൂർ തുടങ്ങിയ തീരപ്രദേശങ്ങളിലും കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഇന്തോനേഷ്യയിലാണെങ്കിലും ഏറ്റവും വലിയ ഒരൊറ്റ കണ്ടൽക്കാട് മേഖല സുന്ദർബൻസ് ആണ്. ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായി വ്യാപിച്ചു കിടക്കുന്ന സുന്ദർബൻസ് റോയൽ ബംഗാൾ കടുവകളുടെ പ്രധാന ആവാസ വ്യവസ്ഥയും കൂടിയാണ്. ഗംഗ, ബ്രഹ്മപുത്ര, മേഘ്ന നദികളുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രം കൂടിയാണ്. കണ്ടൽക്കാടുകൾ ഇന്ന് വളരെയധികം ഭീഷണികൾ നേരിടുന്നുണ്ട്. IUCN റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ പകുതിയിലധികം കണ്ടലുകളും തകർച്ചയുടെ വക്കിലാണ്. റോഡുകൾ, കെട്ടിടങ്ങൾ, ടൂറിസം, വികസനം എന്നിവയ്ക്കായി കണ്ടൽക്കാടുകൾ വെട്ടിമാറ്റുന്നതും മണ്ണിട്ട് നികത്തുന്നതും കണ്ടൽക്കാടുകൾ നേരിടുന്ന വെല്ലുവിളികളാണ്. അശാസ്ത്രീയമായ ചെമ്മീൻ വളർത്തലുമായി ബന്ധപ്പെട്ട ചെമ്മീൻ കെട്ടുകൾക്കായി കണ്ടലുകൾ നശിപ്പിക്കപ്പെടുന്നു. കൂടാതെ പ്രാദേശിക ആവശ്യങ്ങൾക്കും ഇന്ധനത്തിനുമായി വ്യാപകമായി കണ്ടൽ മരങ്ങൾ മുറിച്ചു മാറ്റപ്പെടുന്നു. മലിനീകരണം, അധിനിവേശ സസ്യങ്ങൾ, ഉപ്പുവെള്ളത്തിന്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം, ഇതെല്ലാം കണ്ടൽക്കാടുകൾ നേരിടുന്ന വെല്ലുവിളികളാണ്. കേരളത്തിൽ അവശേഷിക്കുന്ന കണ്ടൽക്കാടുകളിൽ ഭൂരിഭാഗവും സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലാണ്. അതിനാൽ തന്നെ നിയമപരമായ സംരക്ഷണത്തിന് ചില പരിമിതികൾ നേരിടുന്നു. കേരളത്തിൽ കണ്ടൽക്കാടുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കല്ലേൻ പൊക്കുടൻ എന്ന പേര് സുപരിചിതമാണ്. ലക്ഷത്തിലധികം കണ്ടൽത്തൈകളാണ് കണ്ടൽ പൊക്കുടൻ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം നട്ടുപിടിപ്പിച്ചത്. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനായി മുഴുവൻ ജീവിതവും മാറ്റിവെച്ച അദ്ദേഹത്തെ കേരള വനം വകുപ്പിന്റെ പ്രഥമ വനമിത്ര പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങളും തേടിയെത്തിയിട്ടുണ്ട്. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിന് സർക്കാർ തലത്തിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. കണ്ടൽക്കാടുകൾ സംരക്ഷിക്കുന്ന സ്ഥലമുടമയ്ക്ക് പ്രോത്സാഹനമെന്ന നിലയ്ക്ക് ഏക്കറിന് നിശ്ചിത തുക ധനസഹായം നൽകുന്ന പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. സുനാമി പോലുള്ള ദുരന്തങ്ങളിൽ നിന്ന് തീരങ്ങളെ സംരക്ഷിക്കുന്നതിന് കേരള വനം വകുപ്പ് നടപ്പിലാക്കുന്ന കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതിയാണ് തീരവനം പദ്ധതി. സ്വകാര്യ വ്യക്തികളുടെ കൈവശമുള്ള പ്രധാന കണ്ടൽ പ്രദേശങ്ങൾ വില കൊടുത്ത് സർക്കാർ ഏറ്റെടുക്കുകയും വനം വകുപ്പിന് കീഴിലാക്കി സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, വിവിധ അന്താരാഷ്ട്ര സംഘടനകൾ, വനം വകുപ്പ് എന്നിവയുമായി ചേർന്ന് ലക്ഷക്കണക്കിന് കണ്ടൽ തൈകൾ നട്ടുപിടിപ്പിക്കുകയും നഴ്സറികൾ സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷണം ഉറപ്പാക്കുന്ന കമ്മ്യൂണിറ്റി റിസർവുകൾ പലയിടത്തും നടപ്പാക്കി വരുന്നു. കണ്ടൽക്കാടുകൾ ഉള്ള പ്രദേശങ്ങളെ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള കോസ്റ്റൽ റെഗുലേഷൻ സോൺ 1A വിഭാഗത്തിൽ ഉൾപ്പെടുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് കണ്ടൽ സംരക്ഷണത്തിന് ആവിഷ്കരിച്ചിട്ടുള്ള പ്രധാന പദ്ധതിയാണ് മിഷ്ടി അഥവാ മാൻഗ്രോവ് ഇനീഷ്യേറ്റീവ് ഫോർ ഷോർലൈൻ ഹാബിറ്റാറ്റ്സ് ആൻഡ് ടാഞ്ചബിൾ ഇൻകംസ്. 2023 പദ്ധതി ആരംഭിച്ചത്. കേരളം ഉൾപ്പെടെയുള്ള ഏകദേശം 540 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്നതാണ് പദ്ധതി. ഗ്രാമീണ ജനങ്ങൾക്ക് തൊഴിലും വരുമാനവും ലക്ഷ്യമാക്കാനും ഇതുവഴി സാധിക്കുന്നു. മറ്റൊന്നാണ് ഇന്ത്യയിലെ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള തണ്ണീർത്തടങ്ങളെയും അവയോട് ചേർന്നുള്ള കണ്ടൽക്കാടുകളെയും സംരക്ഷിക്കുന്നതിനുള്ള അമൃത് ധരോഹർ പദ്ധതി. തണ്ണീർത്തടങ്ങളിലെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുക, പ്രാദേശിക ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ പരിസ്ഥിതി സൌഹൃദ വിനോദസഞ്ചാരം വികസിപ്പിക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യങ്ങൾ. കേരളത്തിൽ വേമ്പനാട്, അഷ്ടമുടി, ശാസ്താംകോട്ട തുടങ്ങിയ റാംസാർ സൈറ്റുകളിലെയും അതിനോട് ചേർന്ന കണ്ടൽ മേഖലകളുടെയും വികസനത്തിനും ഈ പദ്ധതി ഏറെ സഹായകമാണ്. തീരദേശ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച നാഷണൽ കോസ്റ്റൽ മിഷൻ പദ്ധതി വഴി കണ്ടൽക്കാടുകളുടെയും പവിഴപ്പുറ്റുകളുടെയും സംരക്ഷണത്തിന് സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകി വരുന്നു. പ്രകൃതിയുടെ ശ്വാസകോശങ്ങളായ കണ്ടൽക്കാടുകളുടെ സംരക്ഷണം അതീവ പ്രാധാന്യമുള്ളതാണ്. വീണ്ടുവിചാരമില്ലാത്ത കണ്ടൽക്കാടുകൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നതാണ്. കണ്ടൽ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പൊതുജന പങ്കാളിത്തവും സഹകരണവും ഏറെ അത്യന്താപേക്ഷിതമാണ്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. കണ്ടൽക്കാടുകളുടെ സംരക്ഷണം ജീവന്റെ നിലനിൽപ്പിന്.

0: E poi?
1: Violin വേണം.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ഞെട്ടറ്റു വീഴുമ്പോൾ കൈക്കലാക്കാമെന്ന് കരുതുന്നവരല്ല, കൈയെത്തിച്ച് പിടിക്കാമെന്ന ആത്മവിശ്വാസമുള്ളവരെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളൂ. ഈ നല്ല വാക്കുകൾ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി ഇന്നത്തെ ചോദ്യമാണ്, വിളകളിൽ മഞ്ഞക്കെണി എത്ര ഉയരത്തിലാണ് സ്ഥാപിക്കേണ്ടത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം എന്ന വിഷയത്തെ ആസ്പദമാക്കി വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗമാണ് ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഷിബു ജോർജാണ് ഡോക്ടർ സുഷ എസ് താരയുമായി സംസാരിക്കുന്നത്. ശ്രദ്ധിക്കൂ.
3: ഹലോ.
4: ഹലോ.
3: ആ നമസ്കാരം, ആരാണ്
4: സംസാരിക്കുന്നത്? കൊല്ലം ജില്ല കുടിക്കോട്.
3: പറഞ്ഞോളൂ
4: സാറെ. ഈ മീൻവളം ഉണ്ടാക്കുന്നത് മീൻവളം വളത്തിനും കീടനാശിനിക്കായിട്ട് ഉപയോഗിക്കാന്ന് പറയുന്ന അത് ഉണ്ടാക്കുന്ന രീതി ഒന്ന് പറഞ്ഞുതരാമോ?
5: എനിക്ക് തോന്നുന്നു മത്തി ശർക്കര മിശ്രിതമാണോ ഉദ്ദേശിച്ചത്? അത് തീർച്ചയായിട്ടും ഇത് വളർച്ചയെ കൂടുതൽ പോഷിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ സസ്യങ്ങൾ പൂവിടാനും ഒക്കെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മത്തിയാണ് പൊതുവെ എടുക്കുക. അതായത് നമുക്ക് യൂസ് ഇല്ലാത്തത് നല്ല മീൻ നോക്കിയൊന്നും വാങ്ങിക്കേണ്ട. അധികമുള്ള സമയത്ത് ഞാൻ വാങ്ങിച്ചാൽ മതി. അതിന്റെ അനുപാതം എന്ന് പറയുന്നത് 1 കിലോ മീൻ എടുക്കുകയാണെങ്കിൽ 1 കിലോ ശർക്കര എന്നാണ് എടുക്കുന്നത്. അത് നമ്മളൊരു നല്ലവണ്ണം അടച്ചു വെക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിൽ പല തട്ടുകളായിട്ട്, അതായത് കുറച്ച് മത്സ്യം ഇടുക, അതിന്റെ മുകളിൽ ചീകിയിട്ട ശർക്കര ഇടുക, അതിന്റെ മുകളിൽ വീണ്ടും മത്സ്യം വയ്ക്കുക. അങ്ങനെ വെറ്റ് ശ്രദ്ധിക്കാനുള്ളത് ഏറ്റവും മുകളിൽ നല്ല രീതിയിൽ ഇത് ശർക്കര വെച്ച് കവർ ചെയ്തിരിക്കണം. അത് ഏറ്റവും മുകളിലത്തിൽ വേണ്ട വേണ്ട. എന്നിട്ടിത് അടച്ചു വെച്ചിരിക്കുക. ഒരു 15 ദിവസം കഴിയുമ്പോൾ ഒന്ന് നോക്കുക, അതിനകത്ത് ഈച്ചയൊന്നും കയറാനുള്ള സാഹചര്യം ഉണ്ടാകരുത്. അല്ലെങ്കിൽ ഇത് മുഴുവനും പുഴുവായി പോവും. ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും വെച്ചിരുന്നാൽ 1 മാസം കൊണ്ട് ഈ ദശയെല്ലാം അലിഞ്ഞ് നല്ല രീതിയിൽ ഇത് നേർപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാം.
3: അരിച്ചെടുത്ത്
5: നമുക്ക് സൂക്ഷിക്കാം. എത്ര കാലം വേണമെങ്കിലും നല്ല രീതിയിൽ അടച്ചു വെച്ചിരുന്നാൽ മതി, സൂക്ഷിക്കാൻ പറ്റും. പിന്നെ അത് നേർപ്പിച്ച് ആവശ്യാനുസരണം ഉപയോഗിക്കാം.
3: വിളിച്ചതിന് വളരെ നന്ദി. അപ്പൊ ഇങ്ങനത്തെയൊക്കെ മിശ്രിതം നമ്മൾ തളിച്ചു കൊടുക്കുമ്പോൾ മേഡം സൂചിപ്പിച്ച മാതിരി തന്നെ അതിന്റെ ഹെൽത്ത് അല്ലെങ്കിൽ നല്ല ആരോഗ്യം ചെടിയുടെ നല്ലപോലെ വരും. അപ്പം തീർച്ചയായിട്ടും രോഗത്തിനെയൊക്കെ പ്രതിരോധിക്കാൻ അതിന് സാധിക്കും. അപ്പൊ നമ്മുടെ ഈ സംയോജിത രോഗ പ്രതിരോധ പദ്ധതിയിൽ നമ്മൾ വിത്തിനെ കുറിച്ചും ചെടിയെ കുറിച്ചും സംസാരിച്ച് അടുത്ത ഘട്ടം എന്തുവായിരിക്കും?
5: പറഞ്ഞതുപോലെ വിത്ത് നല്ല രീതിയിലുള്ളത് നല്ലത് സെലക്ട് ചെയ്യുക, ചെടി നല്ല രീതിയിലുള്ളത് എടുക്കുക. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രധാനം നമ്മൾ കൊടുക്കാനുള്ളത് കാലാവസ്ഥയാണ്. നമുക്ക് എത്ര തന്നെ രോഗം നമുക്ക് തന്നെയാണെങ്കിലും രോഗാണുക്കൾ അധികമായിട്ടുണ്ടെങ്കിലും ഇപ്പൊ നല്ല വേനൽ സമയത്ത് ജലദോഷം വരുന്നത് കുറവായിരിക്കും. അതുപോലെ തന്നെ ചെടികൾക്കും ഈ രോഗാണു അവിടെ തന്നെ ഉണ്ടെങ്കിലും അതിനനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ രോഗം വരാറുള്ളൂ. അപ്പോൾ ആ കാലാവസ്ഥ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ജനറലായിട്ടുള്ള കാലാവസ്ഥയെ നമുക്കൊരിക്കലും മാറ്റാൻ പറ്റില്ല. പക്ഷെ അത് ചെടികൾക്ക് നമുക്കതിനെ മാറ്റുന്ന രീതിയിൽ ക്രമീകരിക്കാൻ പറ്റും. അത്തരത്തിൽ നിയന്ത്രണം എളുപ്പമായിട്ട് സാധിക്കും.
3: മേഡം, താങ്കൾ നമ്മുടെ ഈ ഡിസ്കഷന്റെ മുന്നേ സൂചിപ്പിച്ചത് ചെടിയുടെ കാലാവസ്ഥ നമ്മൾ പൊതുവായിട്ട് കാലാവസ്ഥ മാറ്റാൻ സാധിക്കത്തില്ല, എന്നാലും നമ്മുടെ അടുത്ത് മൈക്രോ ക്ലൈമറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് ഇത് പോസിബിൾ?
5: ഒന്നാമത്തെ ജലലഭ്യത അല്ലെങ്കിൽ ആർദ്രത. നമ്മുടെ കുമിൾ രോഗങ്ങൾക്ക് ഏറ്റവും അധികം കൂടുതലായി ഉണ്ടാകുന്നത് കുമിൾ രോഗങ്ങൾ ഈർപ്പം കൂടിയ സമയത്താണ്. അപ്പൊ നമ്മൾ മണ്ണിലൂടെ പടരുന്ന രോഗങ്ങൾ, വാട്ടരോഗം അങ്ങനെയുള്ളതൊക്കെ വരാനുള്ള സാധ്യത മഴ സമയത്ത് കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എപ്പോഴും അത് തവാരണകളിൽ നടുക, എപ്പോഴും തടത്തിൽ നടുന്നതിന് പകരം ഉയർന്ന തടങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൽ നടുക. അപ്പൊ നീർവാർച്ച സൗകര്യം നല്ലതായിരിക്കും. അപ്പം വേരെപ്പോഴും ആരോഗ്യത്തോടെ നിലനിൽക്കും. പിന്നെ അതുപോലെ തന്നെ വേനൽ സമയം

0: ആണെങ്കിൽ പുത ഇടുക, അപ്പൊ അതിനെ കുറച്ചെടുത്താൻ. അല്ലെങ്കിൽ മഴ സമയത്ത് ഇതേ പുത നമ്മൾ സൂക്ഷിക്കണമെന്നില്ല, പലപ്പോഴും രോഗം ഇതിലൂടെ കൂടുതലായിട്ട് വരാം. ആ സമയത്ത് അത് മാറ്റാനുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി അപ്പോൾ നമുക്ക് എന്തെങ്കിലും മരുന്നുകൾ അതിൽ പ്രയോഗിക്കാനും സാധിക്കും. അങ്ങനെ നമുക്ക് ആ മണ്ണിനെ, ജലത്തിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്, കൂടുതലാണോ നീർവാർച്ച സൗകര്യം നല്ലതായിരിക്കുക. പിന്നെ ചെടികൾ തമ്മിലുള്ള അകലം, അത് നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ചെയ്യാം. അപ്പോൾ അതിനിടയിലൂടെ വായുസഞ്ചാരം ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ അനിത്യന്തികമായി കൂടുതലായിട്ടുള്ള ആർദ്രത അവിടെ ഉണ്ടാകുന്നില്ല. അപ്പോൾ അതിൽ കുമിൾ രോഗങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ഒന്നിൽ നിന്ന് ഒന്നിലോട്ട് പടർന്നു പിടിക്കുന്നതും അത് കുറവായിരിക്കും. ചിലപ്പോൾ കൂടുതൽ നട്ടു കഴിഞ്ഞാൽ കൂടുതൽ വിളവ് കിട്ടുമെന്നുള്ള ഒരു രീതിയിലായിരിക്കും, പക്ഷെ അങ്ങനെയല്ല. അതിന് ഓരോന്നിനും അതിൻ്റെതായ ഒരു വിള അകലമുണ്ട്. അതൊക്കെ പാലിച്ച് നടേണ്ടത് അതിൻ്റെ
1: മൈക്രോക്ലൈമറ്റ്
0: നിയന്ത്രിക്കാൻ സാധിക്കും. പിന്നെ ഒരു രോഗം വരുന്നത്, ഒരു പ്രത്യേകിച്ച് ഒരു രോഗം ഒരു കാലാവസ്ഥയിൽ അത് കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ സമയത്തിന് മുമ്പ് തന്നെ നമ്മൾ അതിന് മുൻകരുതൽ എടുക്കുക. അതിന് ആ രോഗത്തിനൊന്ന് പ്രത്യേകിച്ച് പറയാൻ ഞാൻ പറയുന്നത് ദ്രുതവാട്ടം പോലുള്ള രോഗങ്ങൾ നമ്മുടെ കേരളത്തിന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതാണ് ഫൈറ്റോഫ്തോറ കോമുൾ എന്ന രോഗമുള്ള. അപ്പോൾ ഈ ഫൈറ്റോഫ്തോറ കോമുൾ എന്ന് പറയുന്നത് മഴക്കാലത്താണ് കൂടുതലായിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇതിന് മഴക്കാലത്തിന് മുൻപായിട്ട് തന്നെ അതിനുള്ള മുൻകരുതലുകൾ നടപടി കൈക്കൊള്ളേണ്ടത് ആവശ്യമാണ്.
1: മണ്ണിൽ നിന്ന്
0: മാറ്റുക, അതായത് തെങ്ങിലാണെങ്കിൽ നമ്മൾ രണ്ട് തവണ അത് തെങ്ങ് ക്ലീൻ ചെയ്തൊന്ന് നേരത്തെ തന്നെ മരുന്ന് ചെയ്യുക, ബോഡോ മിശ്രം പോലുള്ള തളിക്കുക. പേപ്പർ അല്ലെങ്കിൽ കുരുമുളകിലാണെങ്കിൽ ചുവടൊക്കെ ഒന്ന് നേരെയാക്കി അതിൽ കിടക്കുന്ന അനാവശ്യമായിട്ടുള്ള ചവറുകളും എല്ലാം മാറ്റി മണ്ണിന് നിയന്ത്രണ വിധമാക്കുക, അതിന്റെ വള്ളികൾ പിടിച്ച് കെട്ടി വെക്കുക. ഇതുപോലുള്ള മാർഗങ്ങളെല്ലാം നമ്മൾ അതിനു മുമ്പ് ചെയ്യുക. അപ്പം ഈ മഴ കൂടുതലാണെങ്കിലും അത് രോഗം കൂടുതലായിട്ട് ഉണ്ടാവാതെ അതിനെ സഹായിക്കും.
1: മേഡം ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ ഹലോ
1: ആ പറഞ്ഞോളൂ സാർ, ആരാണ്, എവിടെ നിന്നാണ് സംസാരിക്കുന്നത്?
2: ആലപ്പുഴ.
1: ആ പറഞ്ഞോളൂ സാർ.
2: ഞങ്ങൾക്ക് കൂടുതൽ ഇവിടെ ഉള്ളത്
0: അത് തീർച്ചയായിട്ടും നമുക്ക് ഈ കെമിക്കൽസ് ഏത് കെമിക്കലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുള്ളത് അതൊരു പ്രത്യേകിച്ച് കാര്യമുണ്ട്. കാര്യം പലതും നമുക്ക് ഒരുമിച്ച് വയ്ക്കുമ്പോൾ അത് ചെടികൾക്കൂടെ ദോഷം ചെയ്യുന്നതായിട്ട് മാറും. അപ്പം നമുക്ക് കളനാശിനിയുടെ കൂടെ മറ്റത് ചേർക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ജനറലി നമുക്കത് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഏത് കളനാശിനിയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട കുമിൾനാശിനി ഏതാണ്, കീടനാശിനി ഏതാണ്, വളം ഏതാണ് എന്നുള്ളതിനെയൊക്കെ ബാധിച്ചിരിക്കും. എന്നാലും ഏറ്റവും നല്ലത് ഇത് വേറെ വേറെ ഉപയോഗിക്കുന്നത് തന്നെയാണ്. കാര്യം അത് പല കെമിക്കൽസും ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ചെടിക്ക് ദോഷം വരുന്നതായിട്ട് കാണാറുണ്ട്.
1: കെമിക്കൽസ് തമ്മിൽ
0: മറ്റ് നമ്മൾ ഉദ്ദേശിക്കാത്ത വിഷാംശം ഉണ്ടാകും. ഇതെല്ലാം ലിക്വിഡ് ആയിട്ടുള്ളത് ഇപ്പോൾ എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് ഫോളിയാർ അല്ലെങ്കിൽ ഇലയിൽ തളിക്കാവുന്ന വളങ്ങൾ അനേകം ലഭ്യമാണ്.
1: സെപ്പറേറ്റ്
0: ആയിട്ട് പ്രശ്നം ഒന്നും ഉണ്ടാവില്ല. ലിക്വിഡാണ് അത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും അടുത്തിട്ടുള്ള കൃഷിഭവനിലെ കൃഷി ഓഫീസറിന്റെ സഹായവും ലഭ്യമാക്കാവുന്നതാണ്. അവരുടെ കൂടെ നേരിട്ടൊന്ന് കാണിച്ചതിന് ശേഷം ഏതാണ് ലഭ്യമാവുന്നത് അതിലുള്ള നോക്കിയതിന് ശേഷം കൂടെ ഉപയോഗിക്കാം.
1: ഓക്കെ, താങ്ക് യു. നമ്മൾ മണ്ണിനെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. മണ്ണ് പരിചരണം അല്ലെങ്കിൽ മണ്ണിൽ നിന്ന് വരുന്ന രോഗാണുക്കളെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ഒന്നൊന്ന് തടയുന്നതെന്ന് വെച്ചാൽ, മേഡം പറഞ്ഞ മാതിരി ആദ്യം തന്നെ വൃത്തിയൊക്കെ ആക്കി അതൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ഇതൊഴിച്ച് വേറെ ഏതൊക്കെ കാര്യങ്ങളാണ്?
0: പിന്നെ നമ്മൾ ഈ വിത്ത് പരിചരണത്തിനെ കുറിച്ചാണ് ആദ്യമായിട്ട് പറഞ്ഞത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് അതെവിടെ നടുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മുടെ സംയോജിത നിയന്ത്രണത്തിൽ നമ്മൾ ഒരു കാര്യം ചെയ്യാനുള്ള വിത്ത് നടാൻ, നമ്മളിപ്പോൾ ചെടി സെലക്ട് ചെയ്തു അല്ലെങ്കിൽ വെറൈറ്റി സെലക്ട് ചെയ്തു, അത് വിത്ത് എവിടെ നടണം എന്നുള്ളത് നമ്മൾ ഇത് നോക്കി ചെയ്യാം. ഒന്നാമത് നല്ല സൂര്യപ്രകാശം ഏൽക്കുന്ന സ്ഥലത്തായിരിക്കണം. അത് ഏറ്റവും പ്രത്യേകിച്ച് വരുന്ന നമ്മുടെ അടുക്കളത്തോട്ടം പോലുള്ള മറ്റ് സ്ഥലം ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ കൃഷിക്ക് വേണ്ടി വരാം, അങ്ങനെയുള്ളതല്ല, കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം തന്നെ തിരഞ്ഞെടുക്കുക. അതിൽ സൂര്യപ്രകാശം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നീർവാർച്ച സൗകര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലം ചെയ്യുക. പിന്നെ ഈ ഉപയോഗിക്കുന്ന മണ്ണ് ഒന്ന് കിളച്ച് ഒരാഴ്ചയെങ്കിലും ഇടാമെങ്കിൽ അതിലൂടെയുള്ള കുറച്ചൊന്ന് സൂര്യപ്രകാശം അടിയിലുള്ള മണ്ണിനെ നമ്മൾ മുകളിൽ കൊണ്ടുവരാം. അപ്പോൾ അതിലുള്ള അണുക്കൾ കൂടെ ഒന്ന് നശിക്കും. അതുപോലെ കുമ്മായം പോലുള്ള കാര്യങ്ങൾ ഓൾറെഡി അതിനകത്ത് തന്നെ ഉള്ള അണുക്കളെ നശിപ്പിച്ചതിന് ശേഷം പുതിയ കൃഷി ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ചെയ്യാം.
1: മണ്ണിൽ നിന്ന് നമ്മൾ വരുന്ന രോഗങ്ങളെ അവിടെ തടയാനുള്ള.
0: പിന്നെ അതുകൊണ്ട് എല്ലാ കവറിൽ നടുന്നതാണ്, പോളി ഹൗസിൽ നടുന്നതാണ്. അപ്പൊ നമുക്കൊരു നിശ്ചിത അളവ് മണ്ണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അടിയിൽ അതാണ് എടുക്കുന്നതെങ്കിൽ അത് നമുക്ക് ഒന്ന് ഫ്യൂമിഗേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് വെയിലത്തിട്ടിട്ട് അതിനെ ഒന്ന് നന്നാക്കിയതിന് ശേഷം നമ്മുടെ കവറുകളിൽ വീണ്ടും നിറച്ചു കഴിഞ്ഞാൽ പഴയ രോഗമാണ് വീണ്ടും ഇതിലോട്ട് വരുന്നത്.
1: സ്പെഷ്യലി മണ്ണിൽ നിൽക്കുന്ന രോഗാണുകൾ എന്ന് പറഞ്ഞാൽ കുറേ വർഷം വരെ മണ്ണിൽ തന്നെ
0: വളരെ കാലം. അപ്പോൾ അത് നമ്മൾ വീണ്ടും വീണ്ടും ചെടി നടുന്തോറും അടുത്ത ചെടികൾക്ക് രോഗം വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും.
1: മേഡം ഒരു ശ്രോതാവ് കൂടെ ചേരുന്നുണ്ട്. ഹലോ.
3: ഹലോ.
1: ഹാ, നമസ്കാരം മേഡം.

0: നമസ്കാരം സാറേ.
1: പറഞ്ഞോളൂ മേഡം, ആരാണ് സംസാരിക്കുന്നത്?
0: രജികയാണ് സംസാരിക്കുന്നത്.
1: ചോദിച്ചോളൂ.
0: എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്ക് വഴുതന, കത്തിരി, വെണ്ട, പടവലം, മുളകെല്ലാം നട്ടു. ഇപ്പൊ പടവലത്തില് പൂവിട്ട് തുടങ്ങി, പക്ഷെ വഴുതനയിലും കത്തിരിക്കയിലും കാപിടിച്ചു തുടങ്ങി. അതില് ഇലയുണ്ടല്ലോ സാർ, ചിലന്തി വല കൂട് വെക്കുന്നത് പോലെ ഈ ഇലയെ കൊണ്ടൊന്ന് കൂട്ടിക്കളയും. അപ്പൊ ആ മണ്ട അങ്ങ് വെട്ടിക്കളയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കത് കാണുമ്പോ ഒരു സങ്കടമാണ്. അപ്പൊ ഇത് കേട്ടത് കൊണ്ടാണ് ഒന്ന് വിളിച്ചു ചോദിക്കാൻ.
2: അത് മാഡം പറഞ്ഞതുപോലെ തന്നെ ഒരു കൂട് കൂട്ടി ഇങ്ങനെ ഇരിക്കുന്ന പുഴുവാണ്. അപ്പോ ഈ വെട്ടി കളയുന്നതിനോടൊപ്പം ഈ വെട്ടിക്കളയുന്നതിനെ അങ്ങ് കത്തിച്ച് കളയുക. കാര്യം അതിനകത്ത് നിറയെ പുഴുവാണ്. അപ്പോ ആ പുഴു വീണ്ടും അത് ശലഭമായി വന്ന് വീണ്ടും ഈ സ്ഥലത്ത് ആക്രമണം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ പുഴുക്കൾ ഉണ്ടാകുന്നത് ഒരു പ്രത്യേക ഈ സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പുഴുക്കൾ കൂടുതലാണ്, അടുത്ത ചാൻസ് നടുമ്പോൾ ഇത് കൂടുതലാവണമെന്നില്ല. അപ്പോൾ ആ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ ഒരു പ്രത്യേക സമയത്ത് ഓരോ കീടബാധ അല്ലെങ്കിൽ രോഗങ്ങൾ കൂടുതലുണ്ടായി വരുന്നതാണ്. അപ്പം പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ വളരെ കുറച്ച് ചെടികളെ ഉണ്ടാവും. ഇത് വളർന്നു വരുന്ന സമയത്ത് മിക്കവാറും വളരെ കുറച്ചായിട്ട് വളരെ ചെറിയ പുഴുക്കൾ ഒരിലയിൽ തന്നെ കൂട്ടം കൂടിയിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ തന്നെ ആ ഒരില പറിച്ചങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് വളർന്ന് കൂടുതലാകുന്നതും മറ്റുള്ള കൂടുതൽ ആക്രമണം ഉണ്ടാകുന്നതും തടയാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരുന്ന സംയോജിത നിയന്ത്രണം എന്ന് പറയുന്നതിന് തന്നെ ഏറ്റവും പ്രാരംഭമായിട്ട് ചെയ്യാനുള്ളത് അത് മുട്ടയായിരിക്കുന്ന സമയത്ത് നമ്മൾ ദിവസവും കാണുന്നുണ്ടാവും ചെടികളിൽ നമ്മൾ വിചാരിക്കാത്ത പല സാധനങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അപ്പോൾ തന്നെ എടുത്തങ്ങ് നശിപ്പിച്ച് കളയുക. അപ്പോൾ അതിന് കൂടുതൽ പിന്നെ മരുന്നടിക്കേണ്ടി വരാറില്ല, പിന്നെ കൂടുതലായിട്ട് ചെടി നശിപ്പിക്കപ്പെടാറില്ല. ഏറ്റവും ആദ്യത്തെ അവസ്ഥയിൽ തന്നെ ഇതിനെ നശിപ്പിച്ച് കളയുക. നശിപ്പിക്കാൻ കത്തിക്കാം, നമുക്ക് എന്തെങ്കിലും ചെയ്യാം.
0: എനിക്ക് സാർ എന്റെ വീട്ടുവളത്തിൽ എന്റെ അത്യാവശ്യത്തിന് എടുക്കാൻ വേണ്ടിയുള്ള എന്റെ സ്ഥലത്തിൽ ഒത്തിരി ഒന്ന് ചെയ്യാൻ എനിക്കത് എപ്പോഴും ഒരു ഇഷ്ടമാണ്. അപ്പൊ സാറ് പറഞ്ഞതുപോലെ നേരം എടുത്ത് ഉണർന്ന് ആദ്യം ചെന്ന് ഇവരെയാണ് നോക്കുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കട്ട് ചെയ്തൊക്കെ കളയും, കത്തിച്ച് തന്നെ കളയുന്ന സാറേ. എന്നാൽ പുതിയ ഇടുന്ന സമയത്ത് ചൂട് സമയത്ത് പുതിയ ഇട്ട് കൊടുക്കും. അപ്പൊ എനിക്ക് ആവശ്യമുള്ള കായ കിട്ടും, ഒത്തിരി അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വെറുതെ കൊടുക്കുകയും ചെയ്യും. എനിക്കതൊരു ഇഷ്ടമാണ്.
2: അതിപ്പോ പ്രത്യേകിച്ച് കത്തിരിയിലാണെങ്കിൽ നമ്മൾ അറ്റത്തു നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നന്നായിട്ട് തളിരിടും. അതുകൊണ്ട് അത് പ്രശ്നമാക്കണ്ട, ചെയ്യുക. പിന്നെ നേരത്തെ പലതിൽ ഞാൻ പറഞ്ഞതുപോലെ വേപ്പ് അധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനിയുള്ള വേപ്പിൻ കുരു ചുവട്ടിലിട്ട് കൊടുക്കുക. ഇതൊക്കെ ഈ പ്രാണി വന്ന് മുട്ടയിടാനുള്ള സാഹചര്യം കുറയ്ക്കും. നല്ല വേപ്പിൻ കുരു നമുക്ക് ലഭ്യമാണ്, അത് പൊടിച്ചൊന്ന് ഇട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ
1: മതിയാവും. ഈ സംയോജിത രോഗ നിയന്ത്രണത്തിൽ മറ്റ് നടപടികൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മൾ മണ്ണിനെ കുറിച്ച് സംസാരിച്ച്, വിത്തിനെ കുറിച്ച് സംസാരിച്ച്, കാലാവസ്ഥ എങ്ങനെയാണ്, നമ്മൾ മൈക്രോ ക്ലൈമറ്റ് മോഡിഫൈ ചെയ്യേണ്ടത് അതിനെ കുറിച്ച് സംസാരിച്ച്, ഇതൊഴിച്ച് കൾച്ചറൽ പ്രാക്ടീസസ് ഒത്തിരി ഉണ്ടല്ലോ.
2: അതാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ള. അപ്പം പൊതുവെ നമുക്ക് സംയോജിത നിയന്ത്രണം അല്ലെങ്കിൽ ജൈവിക നിയന്ത്രണത്തില് വരുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് കീടനാശിനി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കുമിൾനാശിനി ഉപയോഗിക്കുന്നത് പോലെ ഏറ്റവും കൂടുതൽ രോഗം വരുന്ന സമയത്ത് ഇതിനെങ്ങ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ സ്യൂഡോമോണസ് തളിക്കുക അല്ലെങ്കിൽ ട്രൈക്കോഡർമ ഉപയോഗിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്ന തരത്തിലുള്ള ആ നിയന്ത്രണം ലഭ്യമാവില്ല. നമ്മൾ ആ കൃഷി തുടങ്ങുന്ന സമയത്ത് നല്ല രീതിയിൽ നിലമൊരുക്കുക. പിന്നെ അതുപോലെ തന്നെ സമയം, ഇപ്പൊ മഴ സമയത്ത് കൂടുതലായിട്ട് രോഗം വരുന്നെങ്കിൽ അതുമായിട്ട് ചേർന്ന് വരാത്ത തരത്തിൽ, ഇപ്പൊ എത്ര കൂടുതലായിട്ട് രോഗം വരുന്ന ഇനങ്ങളാണെങ്കിൽ പോലും അതിനുള്ള കാലാവസ്ഥ, ഇപ്പൊ രോഗം വരുന്ന കാലാവസ്ഥയും ഇതിന് രോഗം പിടിക്കുന്ന സ്റ്റേജും വളർച്ചാ ദശയും ഒരുമിച്ച് വന്നില്ലെന്നുണ്ടെങ്കിൽ അതിന് രോഗം വരത്തില്ല. അപ്പൊ ആ തരത്തില് നമ്മൾ നടുന്ന സമയം ക്രമീകരിക്കാം. അത്തരത്തില് നമുക്ക് ഇതിനെ രക്ഷിച്ചെടുക്കാനായിട്ട് ഒരുപാട്
1: സുരക്ഷിതാവ് കൂടെ ചേരുന്നുണ്ട്. ഹലോ.
3: ഹലോ, നമസ്കാരം സുഷ മാം.
2: നമസ്കാരം.
3: ഞാൻ ഗേറ്റയാണ്, ഉള്ളൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. എനിക്ക് ഒരു സംശയമുള്ളത്, ഈ പുതിന ഉണ്ടല്ലോ, ആ പുതിന നമ്മള് ഒരു ഒന്നോ രണ്ടോ ചട്ടിയിലൊക്കെ ആണെങ്കിൽ അത് മാനേജ് ചെയ്ത് പോവാം. അതില് കുരുടിക്കല, ആ ഇല മുകൾ ഭാഗത്തെ ഇലകള് കുരുടിച്ച് അതിന്റെ തണ്ടുമായിട്ട് അങ്ങ് ചേർന്നിരിക്കുകയാണ്. അപ്പോ അത് ഞാൻ നിവർത്തി നോക്കുമ്പോ അതിനകത്ത് മുഞ്ഞയുണ്ട്, ഫിക്സ് ഉണ്ടല്ലോ, അതിന്റെ അറ്റാക്ക് ഉണ്ട്. ഈ ബിവേറിയ ബാസിയന ഞാൻ സ്പ്രേ ചെയ്ത മിത്ര കുമിളി ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തു. പക്ഷെ ഇത് ബിവേറിയ എന്ന് പറയുന്ന കോൺട്രാക്ട് പെസ്റ്റിസൈഡ് ആണല്ലോ, അത് ഡയറക്റ്റ് ആയിട്ട് ഈ മുഞ്ഞയില് ചെന്ന് പതിയുന്നില്ല മാഡം. കാര്യം ഈ ഇലകൾ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. അപ്പോ ഡയറക്റ്റ് ആയിട്ട് അതില് വരാത്തത് കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും എനിക്ക് അതിനെ ഒഴിവാക്കാൻ പറ്റുന്നില്ല. ഈ മുഞ്ഞ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വളർച്ച എങ്ങും ഒരടിക്കുകയാണ്. അപ്പൊ ഞാൻ കുറച്ച് കൂടുതൽ നഴ്സറി പോലെ ഒരു ഒരു 10-40 ചട്ടിയിൽ ഞാനത് ചെയ്യുന്നുണ്ട്. അതിനെ ഒന്ന് തടയാൻ വേണ്ടി എനിക്ക് കെമിക്കലൊന്നും, നമ്മള് ഇത് പുതിന ആയതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. പുതിന മല്ലി കറിവേപ്പിലൊന്നും നമുക്ക് കെമിക്കൽ അങ്ങനെ അടിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ മുഞ്ഞെ കൊണ്ടുവയ്ക്കുന്നത് ഉറുമ്പുകൾ

0: ആ ഉറുമ്പിലൂടെ വരും, കാറ്റത്തൂടെ വരും.
1: ഉറുമ്പിനെ എനിക്ക് പൂർണ്ണമായിട്ട് അതും പറ്റില്ല. എനിക്ക് തേനീച്ച കൃഷി ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് നോ ഹാൻസ്, അങ്ങനെ ഉറുമ്പിനെതിരായിട്ടുള്ള കെമിക്കലും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്ത് ചെയ്യാൻ പറ്റും മാഡം? ഒരു ഒരു റെമഡി എന്തെങ്കിലും പറഞ്ഞുതരാൻ പറ്റുമോ?
0: ഉറുമ്പിനെ നിയന്ത്രിക്കുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് കെമിക്കൽ ഇപ്പൊ ചെയ്തിരുന്നാലും മണ്ണിലൂടെയല്ലേ വരുന്നത്, ചട്ടികളിലിരിക്കുന്നതിലല്ലേ. അപ്പൊ ആ ചട്ടിക്ക് ചുറ്റും മഞ്ഞളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉറുമ്പ് വരാറ്. ആ അങ്ങനെ ചെറിയ പിന്നെ ആ പിന്നെ ഏറ്റവും കൂടുതലായിട്ട് നമുക്കൊന്ന് ചെയ്യാൻ പറ്റുന്നത് ഈ പുതിന വളരെയധികം തിക്കി തിരക്കി നിൽക്കുന്ന ഇടയിലുള്ള കമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കുറച്ചുകൂടെ ഒന്ന്.
1: അല്ല
0: പിന്നെ ഈ പറഞ്ഞ പോലെ ബിവേറിയ എന്ന് പറയുന്നത് ഒരു കീടനാശിനിയല്ല, അതൊരു കുമിളാണ്. കുമിളാവുമ്പോ അതിന് അതിന് സ്പർശനത്തിന് അത് നേരിട്ട് അതിന്റെ മുകളിലോട്ട് വീഴണമെന്നില്ല. നമ്മുടെ ഇലയിൽ വീണ് കഴിഞ്ഞിട്ട് അത് മുളച്ചിട്ട് അതിന്റെ വിത്ത് മുളച്ച് അത് തന്നെ അതിന്റെ അടുത്തോട്ട് അങ്ങ് പൊക്കോളും. അപ്പൊ നേരിട്ട് അതിൽ വീഴണമെന്നില്ല.
1: അതെ
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മറ്റേ നമ്മള് കീടനാശിനി ഉപയോഗിക്കുന്നത് പോലെ പെട്ടെന്ന് തന്നെ വരില്ല. അതെ അതെ ഒരിക്കൽ കൂടെ ചെയ്ത് നോക്കൂ എന്നിട്ട്. ആ ഓക്കെ ശരി.
2: ഓക്കെ താങ്ക് യു മാഡം. അപ്പം ഈ സംയോജിത രോഗനിയന്ത്രണത്തിനെ കുറിച്ച് ആദ്യം തൊട്ട് ഒരു കർഷകൻ എന്തൊക്കെ നടപടികളാണ് എടുക്കേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് രോഗങ്ങളെ ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടി?
0: അപ്പം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സംയോജിത നിയന്ത്രണം എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമ്മൾ ഏത് കൃഷിയാണോ അവലംബിക്കുന്നത് ആ കൃഷി രീതിയുമായി ചേർന്നു പോകുന്ന തരത്തിൽ മറ്റു കാര്യങ്ങളെ കൂടെ അതിൻ്റെ ഇടയിൽ കൊണ്ടുവരിക. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയതുപോലെ ആദ്യം തന്നെ ഏത് സ്ഥലം തിരഞ്ഞെടുക്കുന്നു എന്ന് ഏറ്റവും പ്രധാനമാണ്. പിന്നെ ഏത് വിത്ത് തിരഞ്ഞെടുക്കുന്നു, വെറൈറ്റി ഏതാണ്, ആ ചെടിയെക്കുറിച്ചുള്ള കാര്യം ശരിയാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ സ്ഥലം എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, ലാൻഡ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം നേരത്തെ തന്നെ അതൊന്ന് കുറച്ച് കിളച്ചിടുക, അതുപോലെ കുമ്മായം ചേർക്കുന്നെങ്കിൽ അത് ചെയ്യുക. അപ്പം ആ മണ്ണിന് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം, മണ്ണിന് അസിഡിറ്റി കൂടിയാൽ ചില രോഗങ്ങൾ വരും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവലംബിക്കുക, അത് നന്നായി ചെയ്യുക. പിന്നെ ഏത് സമയത്ത് കൃഷി ചെയ്യുന്നു എന്നുള്ളത്, അത് രോഗം വരുന്ന സമയമായിട്ട് കോയിൻസൈഡ്, അതുമായിട്ട് ചേർന്ന് വരാത്ത സമയത്ത് വേണം നമ്മൾ കൃഷി ചെയ്യാൻ. പിന്നെ അതുപോലെ ശരിയായ രീതിയിൽ വളപ്രയോഗം ചെയ്യുക, അതിനുള്ള എല്ലാ കൃഷികാര്യങ്ങളും, പ്ലാന്റ് പ്രൊട്ടക്ഷൻ, രോഗപ്രതിരോധ അല്ലെങ്കിൽ രോഗങ്ങളും കീടങ്ങളും വരുന്ന അത് നേരത്തെ മുൻകരുതൽ എന്ന രീതിയിൽ ആ കാര്യങ്ങളെല്ലാം
2: ചെയ്യുക. ബാലൻസ്ഡ്
0: അത് കേവലം പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പൊ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഒരു പൊട്ടാസ്യം ചില സമയങ്ങളിൽ കുറച്ചുകൂടെ ആരോഗ്യം കൊടുക്കാനായിട്ട് പൊട്ടാസ്യം നമ്മൾ ഈ പറയുന്നതിനേക്കാളും കുറച്ചധികം കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ ആവശ്യാനുസരണം, ആ സ്ഥലത്തിന്റെ ആവശ്യാനുസരണം മാത്രം വളപ്രയോഗം ചെയ്യുക. പിന്നെ ഈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ജൈവവളങ്ങളും തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ ഒരു ശ്രോതാവ് പറഞ്ഞതുപോലെ അനേക ജൈവ കൂട്ടുകളുണ്ട്. അപ്പൊ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പൂക്കളെ കുറച്ചുകൂടെ നല്ല രീതിയിൽ പൂക്കളുണ്ടാവും. നേരത്തെ പറഞ്ഞാൽ ചിലപ്പോൾ ഈ പെൺപൂ ഉണ്ടായി വരാൻ അല്ലെങ്കിൽ പരാഗണം കുറച്ചുകൂടെ നല്ല അങ്ങനെയൊക്കെ സഹായിക്കുന്നതായിട്ട് ഈ മത്തിശർക്കര മിശ്രിതം, പഞ്ചഗവ്യം അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ കാര്യം അതിനകത്തുള്ള അത് വളർച്ചയെ പോഷിപ്പിക്കുന്ന ഒരുപാട് ആസിഡുകൾ അല്ലെങ്കിൽ ഹോർമോണുകൾ അതുപോലുള്ള സാധനങ്ങളും അതിനോടൊപ്പം കാണും. അപ്പം അങ്ങനെയുള്ളത് നമുക്ക് ഈ ചെടി വളർത്തുമ്പം അതിനെ അവലംബിക്കാവുന്നതാണ്. പിന്നെ ജൈവമാർഗങ്ങളിലൂടെ അപ്പം ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് തീർച്ചയായിട്ടും രോഗങ്ങളുണ്ടാവാം. അപ്പം ആ സമയത്ത് നമുക്ക് ജൈവമാർഗങ്ങൾ അവലംബിക്കാം. ഇപ്പൊ ഈ സ്യൂഡമോണസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതാത് സമയങ്ങളിൽ നേരത്തെ തന്നെ വിത്ത് പരിചരണം ചെയ്യാം, പിന്നെ അല്ലെ മണ്ണിൽ ചേർത്ത് കൊടുക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ അതിനോടുള്ള രോഗം വരുന്ന തീവ്രത ചിലപ്പോൾ കുറഞ്ഞിരിക്കും. അപ്പൊ ആ സമയത്ത് നമുക്ക് ജൈവ നിയന്ത്രണ മാർഗങ്ങൾ നല്ല പ്രയോജനം
2: ചെയ്യാം.
0: അതൊക്കെ ട്രൈക്കോഡെർമ യൂസ് ചെയ്യാം. ഈ മണ്ണിലൂടെ പരന്നുന്ന രോഗങ്ങൾക്കെതിരെ ട്രൈക്കോഡെർമ വളരെ എഫക്റ്റീവ് ആണ്. അതായത് നമ്മൾ ചാണകം ചെയ്യുമ്പോൾ അത് ഈ ട്രൈക്കോഡെർമ കൊണ്ട് സമ്പുഷ്ടീകരിച്ചിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഈ വാട്ടരോഗം അതുപോലുള്ളതൊക്കെ നമുക്ക് കുറയ്ക്കുന്നതിന് സാധിക്കും. പിന്നെ ഇതിനോടൊക്കെ തന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ സംയോജിത നിയന്ത്രണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒരിക്കലും കെമിക്കൽസിനെ മാറ്റി നിർത്തുന്ന ഒരു നിയന്ത്രണ രീതി അല്ല. ആവശ്യാനുസരണം നമ്മൾ കെമിക്കൽസ് ഉപയോഗിക്കുക. അപ്പോൾ മറ്റ് മാർഗങ്ങളിലൂടെ നമുക്ക് നല്ല നിയന്ത്രണം കിട്ടുന്നില്ലുണ്ടെങ്കിൽ ആവശ്യത്തിന് മാത്രം പറഞ്ഞിട്ടുള്ള ഡോസിൽ മാത്രം കെമിക്കൽസ് ആ ഒരു ഇടവേള നമ്മളിപ്പോൾ ഹാർവസ്റ്റ് ചെയ്യുന്നതിന് ഒരു വെജിറ്റബിൾ നമ്മൾ ഹാർവസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന് ഇത്ര ഇടവേള കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം.
2: പക്ഷേ ഇത് ലാസ്റ്റ് റിസോർട്ട്
0: തീർച്ചയായിട്ടും ലാസ്റ്റ് റിസോർട്ടായിട്ട് നമുക്ക് ആവശ്യാനുസരണം കെമിക്കൽസും തീർച്ചയായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കർഷകർക്ക് നഷ്ടമില്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരിക്കലും ഇത് ഒരു കാര്യം മാത്രം വെച്ചല്ല. ഇതിപ്പോൾ ഹാർവസ്റ്റ് ചെയ്യുന്നത് തന്നെ ഇവൻ പറയുന്നുണ്ട് സമയത്തിന് ഹാർവസ്റ്റ് ചെയ്യും. അപ്പോൾ ഓവറായിട്ട് മെച്ചറായിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ കൂടുതൽ രോഗം വരും, നമുക്ക് സൂക്ഷിപ്പ് കാലാവധി കുറഞ്ഞു പോകും. അപ്പോൾ അതെല്ലാം ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ള സമയത്ത്. അപ്പം പലപ്പോഴും നമ്മൾ കുമ്മായം ഇടുന്നു, വളം ഇടുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ലേബർ നമുക്ക് എപ്പോഴും കൂടുതൽ

0: ഒരു കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആവുന്നത് ആ ലേബറാണ്, ലേബർ കോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഇതെല്ലാം കൂടെ ഒരുമിച്ചാക്കുന്നു. ഇപ്പം നമ്മളൊരു കർഷകൻ ചോദിച്ചതുപോലെ അതും ഇത് ഒരുമിച്ച് ചെയ്യാമോ, പക്ഷെ അത് ഒരിക്കലും നമുക്ക് അഭികാമ്യമല്ല. ഇപ്പോൾ കുമ്മായം ഇട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് മാത്രം മറ്റേ ചെയ്യാന്ന് പറഞ്ഞാൽ ആ രീതിയിൽ ചെയ്താലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ലഭ്യമാകുള്ളൂ.
1: ഡോക്ടർ സുഷാ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് വളരെ നന്ദി.
2: വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം എന്ന വിഷയത്തെ ആസ്പദമാക്കി വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഷാ എസ് താര മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഡോക്ടർ സുഷാ എസ് താരയുമായി സംസാരിച്ചത് ശ്രീ ഷിബു ജോർജ്.

0: കിസാൻ ക്രെഡിറ്റ് കാർഡ്. കർഷകർക്ക് സമയബന്ധിതമായ സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ KCC. കർഷകർക്ക് എളുപ്പത്തിലും കുറഞ്ഞ പലിശ നിരക്കിലും വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഇന്ന് രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് കർഷകർ ഈ പദ്ധതിയുടെ പ്രയോജനം അനുഭവിച്ചു വരുന്നു. കൃഷിയിൽ ചെലവുകൾ വിളവെടുപ്പിന് മുൻപേ ആരംഭിക്കുന്നതാണ്. വിത്ത്, വളം, കീടനാശിനികൾ, ജലസേചനം, തൊഴിലാളികളുടെ വേതനം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി കർഷകർക്ക് പണം അനിവാര്യമാണ്. സമയത്ത് വായ്പ ലഭിക്കാതെ വരുമ്പോൾ പലരും ഉയർന്ന പലിശ ഈടാക്കുന്ന സ്വകാര്യ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിലാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കർഷകർക്ക് ആശ്വാസമാകുന്നത്. KCC പദ്ധതി പ്രകാരം യോഗ്യതയുള്ള കർഷകർക്ക് ഒരു കാർഡും പാസ്ബുക്കും നൽകുന്നു. ഇത് ATM കാർഡിനെ പോലെ ആവശ്യാനുസരണം പണം പിൻവലിക്കാൻ സഹായിക്കുന്നു. കൃഷിഭൂമിയുടെ വിസ്തീർണം, വിളകൾ, കൃഷിച്ചെലവ് എന്നിവ കണക്കിലെടുത്താണ് വായ്പാ പരിധി നിശ്ചയിക്കുന്നത്. സമയത്ത് വായ്പ തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് പലിശ ഇളവ് ലഭിക്കുന്നതും ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകതയാണ്. ഇപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി വിളകൃഷിക്ക് പുറമെ പശുവളർത്തൽ, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, കോഴി വളർത്തൽ തുടങ്ങിയ അനുബന്ധ മേഖലകളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ കർഷകർക്ക് വരുമാനം വൈവിധ്യമാർന്നതാക്കാനും കൃഷിയിലെ അപകട സാധ്യതകൾ കുറയ്ക്കാനും കഴിയും. കിസാൻ ക്രെഡിറ്റ് കാർഡ് ഒരു വായ്പാ സൗകര്യം മാത്രമല്ല, കർഷകന്റെ സാമ്പത്തിക സുരക്ഷയും ആത്മവിശ്വാസവും ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. ആധുനിക കൃഷിരീതികൾ സ്വീകരിക്കാനും മികച്ച കൃഷി നടത്താനും ഇത് കർഷകർക്ക് സഹായകമാകുന്നു. ഇന്ത്യയുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് നിർണായക പങ്കുവഹിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാക്കാൻ മുന്നോട്ട് വരണം. ഈ പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം വർദ്ധിപ്പിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്.
1: അടുത്തതായി കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ.
2: മഴക്കാലമായതിനാൽ വാഴയിൽ കുമിൾ രോഗമായ ഇലപ്പുള്ളി രോഗത്തിന് മുൻകരുതലായി 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് കുളിർക്കെ തളിക്കുക. 2 ആഴ്ചയ്ക്ക് ശേഷവും രോഗത്തിന് കുറവില്ലെങ്കിൽ 1 മില്ലി ടെബുകൊണാസോൾ 1 ലിറ്റർ വെള്ളത്തിൽ പശ ചേർത്ത് ഇലയുടെ അടിയിൽ പതിയത്തക്ക വിധം 2 ആഴ്ചയിൽ ഒരിക്കൽ തളിക്കുക. നീർവാർച്ചയുള്ളതും വളക്കൂറുമുള്ള പശ്ചിമരാശി മണ്ണാണ് പച്ചക്കറി കൃഷിക്ക് ഉചിതമായിട്ടുള്ളത്. മണൽ മണ്ണാണെങ്കിൽ ജൈവവളം കൂടുതലായി ചേർക്കണം. വെള്ളവും വെളിച്ചവും കിട്ടുന്ന സ്ഥലമാണ് പച്ചക്കറി കൃഷിക്ക് അനുയോജ്യം. നമ്മുടെ വീട്ടുവളപ്പിൽ തണലില്ലാത്ത സ്ഥലം ലഭിക്കുക അത്ര എളുപ്പമല്ലാത്തതിനാൽ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം പച്ചക്കറി കൃഷിക്കായി തിരഞ്ഞെടുക്കണം. നല്ല വിളവ് തരുന്ന രോഗപ്രതിരോധ ശേഷിയുള്ള പച്ചക്കറി ഇനങ്ങൾ നടാനായി തിരഞ്ഞെടുക്കണം.
1: ഇനി ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം പറയാനുള്ള സമയമാണ്. അതിനു മുൻപായി ചോദ്യം ഒന്നുകൂടി പറയാം. വിളകളിൽ മഞ്ഞക്കിണി എത്ര ഉയരത്തിലാണ് സ്ഥാപിക്കേണ്ടത്? ഉത്തരം: വിളകളിൽ മഞ്ഞക്കിണി സ്ഥാപിക്കുമ്പോൾ കർഷകർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, കെണി വിളയിൽ നിന്നും പൊങ്ങി നിൽക്കണം. വിളകളുടെ ഉയരം കൂടുന്നതിനനുസരിച്ച് കെണി പുനഃസ്ഥാപിക്കുകയും വേണം. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ശ്രദ്ധാപൂർവം ഈ പരിപാടി കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. വിജ്ഞാനപ്രദമായ മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50 നമസ്കാരം.
3: നിർവഹണം: ഷിബു ജോർജ്. നിർവഹണ സഹായം: രജിത് ആറ്റിങ്ങൽ.
4: വയലും വീടും സമാപിക്കുന്നു.
5: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്.

ഓണക്കാലത്ത് സുരക്ഷിത ആഹാരത്തിലൂടെ സമൃദ്ധമായ ഓണാഘോഷത്തിലേക്ക് എന്ന ലക്ഷ്യം മുൻനിർത്തി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നു. സേഫ് ഓണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നാളെ ഇടുക്കി തടിയമ്പാട് കാസിൽ ഹോട്ടലിൽ രാവിലെ 9:30 റോയ് കെ പൗലോസ് MLA ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഭക്ഷ്യ ഉൽപാദകർക്ക് പരിശീലന ക്ലാസും നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 0482226

അനർഹമായി ഭൂമി കയ്യേറിയവരെ ഒഴിപ്പിക്കുവാനുള്ള ശക്തമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. അക്കാര്യത്തിൽ ജനങ്ങളുടെ പിന്തുണയുണ്ടാകണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. അതേസമയം അർഹരായവർക്ക് പട്ടയം നൽകുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. കൊടിയത്തൂരിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് രാത്രി 10 മണി മുതൽ 11:05 വരെ ഹൃദയരാഗങ്ങൾ നിങ്ങൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാന പരിപാടി കേൾക്കാം. ഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി ഇനി പറയുന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശം അയയ്ക്കുക. നമ്പർ 8281200715. നമ്പർ ഒരിക്കൽ കൂടി 8281200715. ഹൃദയരാഗങ്ങൾ ഇന്ന് രാത്രി 10 മണി

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 45 സെക്കൻഡും. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടിയെ ചൊല്ലി പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായി. സാമൂഹിക ശുചീകരണം പൗരന്റെ ഉത്തരവാദിത്വമാകണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ന്യൂനമർദ്ദത്തെ തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒഡീഷയിൽ പ്രളയ സമാന സാഹചര്യം. കേരളത്തിൽ ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 4. ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യയുടെ ഇഷാ സിംഗിന് സ്വർണം. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെ ഉണ്ടായ പോലീസ് നടപടിയെ ചൊല്ലി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായി. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. 2024 നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനായാണ് ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത്. കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും സ്വത്ത് കണ്ടുകെട്ടലും അടക്കമുള്ള കർശന ശിക്ഷാ വ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനും വിചാരണയ്ക്കുമായി എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്ന് ബില്ലിൽ നിർദ്ദേശിക്കുന്നു. ബില്ലിനെക്കുറിച്ചുള്ള ചർച്ച കോൺഗ്രസും സഖ്യകക്ഷികളും ബോധപൂർവം തടസ്സപ്പെടുത്തുകയാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആരോപിച്ചു.
2: महत्वपूर्ण बच्चों के लिए, युवाओं के लिए, छात्रों का जिंदगी के लिए ये महत्वपूर्ण बिल है. सब बोलने वाले वक्ता भी तैयार है, फिर भी जानबूझ करके कांग्रेस पार्टी और उसके कुछ साथी जानबूझ करके आज इतना महत्वपूर्ण बिल पे चर्चा होने नहीं दे रहे हैं. मैं बहुत दुखी मन के साथ कह रहा हूँ. पहले दिन तो वो कह रहे थे कि चर्चा करना चाहिए, एग्जाम का मामला है, बच्चों का मामला है. अब
1: വൈകുന്നേരം സഭ വീണ്ടും ചേർന്നപ്പോൾ ബിൽ ചർച്ചയ്ക്കെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത FIR പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതോടെ സഭ പിരിയുകയായിരുന്നു. നാളെ രാവിലെ 11 മണിക്ക് സഭ വീണ്ടും ചേരും. നീറ്റ് വിഷയത്തിൽ രാജ്യസഭയിലും ബഹളം. വൈകുന്നേരം സഭ വീണ്ടും ചേർന്നപ്പോൾ ദേശീയ ബഹുമതികളോടുള്ള അവഹേളനം തടയൽ ഭേദഗതി ബിൽ 2026 ചർച്ചയ്ക്കെടുക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. നാളെ രാവിലെ 11 മണിക്ക് സഭ വീണ്ടും ചേരും. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും പരിഗണിക്കും. അയോധ്യയിലെ രാമക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവന തുകയിൽ ക്രമക്കേട് നടത്തിയെന്ന ആരോപണം അന്വേഷിക്കാൻ ഉത്തർപ്രദേശ് സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഒരു ഫോറൻസിക് ഓഡിറ്ററെ കൂടി ഉൾപ്പെടുത്താൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. അന്വേഷണത്തിന്റെ പുരോഗതി റിപ്പോർട്ട് ചെയ്യാൻ കോടതി SIT നിർദ്ദേശിച്ചു. രാമക്ഷേത്രത്തിലെ സംഭാവനകളിലെ ക്രമക്കേട് ആരോപണങ്ങളിൽ CBI അന്വേഷണം നടത്തണമെന്നും ക്ഷേത്ര ട്രസ്റ്റിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ ഓഡിറ്റിംഗ് വേണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മറുപടി നൽകാൻ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഡൽഹി ഹൈക്കോടതി 3 ആഴ്ചത്തെ സമയം അനുവദിച്ചു. ഇരുവർക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജിയിൽ മറുപടി നൽകാനാണ് കോടതി 3 ആഴ്ചത്തെ സമയം അനുവദിച്ചത്. കേസ് പരിഗണിക്കുന്നത് September 10 മാറ്റിവെച്ചു. ഒമോർ ഫി ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയിലെ യുക്രൈൻ അംബാസഡറെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം. സംഭവത്തിൽ കടുത്ത ആശങ്കയറിയിച്ച മന്ത്രാലയം ഇത്തരം ആക്രമണങ്ങളെ അപലപിച്ചു. സമുദ്ര സഞ്ചാരത്തിന്റെ സുരക്ഷ, അന്താരാഷ്ട്ര വാണിജ്യം എന്നിവയെ ഇത്തരം ആക്രമണങ്ങൾ പ്രതികൂലമായി ബാധിക്കുമെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി.

0: ഇൻക്രെഡിബിൾ ഇന്ത്യ ബ്രാൻഡിന് കീഴിൽ ആഗോള വിനോദസഞ്ചാര കേന്ദ്രമായി രാജ്യത്തെ ഉയർത്തിക്കാട്ടുന്നതിനായി എയർ ഇന്ത്യയുമായി കൈകോർത്ത ടൂറിസം മന്ത്രാലയം. എയർ ഇന്ത്യയുടെ വിപുലമായ ആഗോള ശൃംഖലയും രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന വിനോദസഞ്ചാര സാധ്യതകളും പ്രയോജനപ്പെടുത്തി പ്രധാന അന്താരാഷ്ട്ര വിപണികളിൽ രാജ്യത്തിന്റെ സാന്നിധ്യം ശക്തമാക്കാൻ ഈ പങ്കാളിത്തം സഹായിക്കുമെന്ന് സാംസ്കാരിക ടൂറിസം മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമായി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർഘർ തിരംഗ പരിപാടി ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓഗസ്റ്റ് 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ അദ്ദേഹം മൻ കി ബാത്തിലൂടെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദത്തെ തുടർന്ന് ഒഡീഷ, ഛത്തീസ്ഗഡ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ നാളെ വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിശദാംശങ്ങളിലേക്ക്.
2: ഒഡീഷയിലുടനീളം പ്രളയ സമാനമായ സാഹചര്യമാണ്. 8 ജില്ലകളിൽ അതിശക്തമായ മഴയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മഹാനദിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കാർഷിക വിളകൾക്ക് വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. ആന്ധ്രാതീരം, കർണാടക, കിഴക്കൻ മധ്യപ്രദേശ്, ഗുജറാത്ത്, ഹരിയാന, ചണ്ഡിഗഡ്, ഡൽഹി, ഹിമാചൽ പ്രദേശ്, ഝാർഖണ്ഡ്, മാഹി, പഞ്ചാബ്, വിദർഭ, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും സമാന കാലാവസ്ഥയായിരിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. അതേസമയം കാലവർഷത്തെ തുടർന്ന് റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട നാഗാലാന്റിൽ ഇന്ത്യൻ വ്യോമസേനയുടെ രക്ഷാപ്രവർത്തനം തുടരുന്നു. ലോങ്ലെങ് ജില്ലയിൽ ഒറ്റപ്പെട്ടുപോയ 42 പേരെ വ്യോമസേന ഇന്ന് രക്ഷപ്പെടുത്തി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സാമൂഹിക ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാകണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാകണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിൽ ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 4. പുരുഷന്മാരുടെ 65 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ രാജമുത്തുപാണ്ഡി ഇന്ന് വെള്ളി മെഡൽ നേടി. നീന്തലിൽ പുരുഷന്മാരുടെ 200 മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിൽ മലയാളി താരം സജൻ പ്രകാശ് ഫൈനലിൽ കടന്നു. ഇന്ന് രാത്രിയാണ് ഫൈനൽ. മലയാളി ലോങ് ജമ്പ് താരം മുരളി ശ്രീശങ്കറും ഫൈനലിൽ ഇടം തേടിയിട്ടുണ്ട്. ചൈനയിൽ നടക്കുന്ന ISSF ലോകകപ്പ് ഷൂട്ടിംഗിൽ ഇന്ത്യയുടെ ഇഷ സിംഗ് സ്വർണം നേടി. വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ ഇനത്തിൽ ഒളിമ്പിക് മെഡൽ ജേതാവ് മനു ഭാക്കറെ പിന്നിലാക്കിയാണ് 21-കാരിയായ ഇഷ സ്വർണം നേടിയത്. മനു ഭാക്കറിന് വെങ്കലം ലഭിച്ചു. സിക്കിമിലെ നാഥുല പാസ് അടുത്ത മാസം 1 തുറക്കും. ഇന്ത്യ ചൈന അതിർത്തി പ്രദേശമായ നാഥുല പാസ് കോവിഡ് മഹാമാരിയെ തുടർന്ന് 2020 താൽക്കാലികമായി അടച്ചത്. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വാണിജ്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ നാഥുല പാസ് തുറക്കുന്നതിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഇന്ത്യയിലെ ശ്രീലങ്കൻ ഹൈക്കമ്മീഷണറുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇൻക്ലൂസീവ് ഡെമോക്രസി ആൻഡ് ഇലക്ടറൽ മാനേജ്മെന്റ് 2026 അന്താരാഷ്ട്ര സമ്മേളനത്തിൽ രൂപീകരിച്ച അജണ്ട യാഥാർത്ഥ്യമാക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ ചർച്ചയിൽ തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് നടത്തിപ്പിലും ഇലക്ഷൻ ഉദ്യോഗസ്ഥരുടെ പരിശീലനത്തിലും സഹകരണം വർദ്ധിപ്പിക്കാനും ഇരുരാജ്യങ്ങളും ധാരണയായി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 776 പോയിന്റ് ഉയർന്ന 76,835 നിഫ്റ്റി 228 പോയിന്റ് നേട്ടത്തിൽ 23,995 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 680 രൂപ കൂടി 1,06,960 രൂപയും ഗ്രാമിന് 13,370 രൂപയുമാണ് ഇന്നത്തെ വില. ജമ്മുകാശ്മീരിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഡ്രോണുകൾ കണ്ടെത്തി. സാംബ, രജൌരി ജില്ലകളിലെ അന്താരാഷ്ട്ര അതിർത്തിക്കും LOC സമീപമുള്ള പ്രദേശങ്ങളിലുമാണ് ഇന്നലെ രാത്രി പാകിസ്ഥാൻ ഡ്രോണുകൾ കണ്ടെത്തിയത്. സുരക്ഷാസേനാ പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടിയെ ചൊല്ലി പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. മുൻ രാഷ്ട്രപതി

ഹൈറേഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നത് എങ്ങനെയാണ്?

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, യുവവാണിയുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യുവവാണിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് കരാട്ടെ നാഷണൽ ലെവൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ തീർത്ഥ ബിനോയാണ്.
1: വടക്കൻപാട്ടിൽ ഉണ്ണിയാർച്ചയുടെ കഥ കേട്ട് വളർന്ന മലയാളികൾക്ക് കളരി, കരാട്ടെ, കുംഫു എന്നീ ആയോധന കലകളൊന്നും തന്നെ ഒരു പുത്തരിയല്ല. ഇന്ന് യുവവാണിയിൽ നമ്മോടൊപ്പം NRCT സ്കൂളിലെ വിദ്യാർത്ഥിനിയും കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് നേടിയ തീർത്ഥ ബിനോയാണ്. എന്താണ് തീർത്ഥയ്ക്ക് നമ്മളോട് പറയാനുള്ളതെന്ന് കേൾക്കാം. നമസ്കാരം.
2: നമസ്കാരം
1: തീർത്ഥ. എന്താണ് ഈ കരാട്ടെ എന്ന് പറയുന്ന ഈ ആയോധന കലയിലേക്ക് കടന്നു വരുവാനുള്ള ഒരു പ്രചോദനം എന്താണ്?
2: പപ്പയാണ് പ്രചോദനം. പപ്പ മാർഷൽ ആർട്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പം തൊട്ട് വീട്ടിൽ ചെയ്യിപ്പിക്കുമായിരുന്നു. എപ്പോഴും കരാട്ടയുടെ കാര്യങ്ങളും കുറച്ച് മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്യിപ്പിക്കുമായിരുന്നു. ചെയ്ത് ഒരു ഇൻസ്പിറേഷനായി കരാട്ടയിലേക്ക് വന്നതാണ്.
1: എന്നു മുതലാ കരാട്ടെ അഭ്യസിച്ചു തുടങ്ങിയത്? എന്നു മുതൽ?
2: അഞ്ചാം ക്ലാസ് മുതലാണ് കരാട്ടെ പഠിക്കാൻ തുടങ്ങിയത്.
1: അപ്പൊ ഈ പഠിപ്പിച്ചു തുടങ്ങിയത് അച്ഛനാണോ അതോ അഞ്ചാം ക്ലാസ് മുതൽ തന്നെ മാഷിന്റെ അടുത്ത് പോയി പഠിച്ചു തുടങ്ങി?
2: അഞ്ചാം ക്ലാസ് മുതൽ മാഷിന്റെ അടുത്ത് പോയി പഠിക്കാൻ ചെയ്തത്.
1: എവിടെയാണ് ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? എവിടെയാണ്?
2: രാജകുമാരി ഷിങ്കത്തായ് സ്കൂൾ ഓഫ് കരാട്ടയിലാണ് പഠിച്ച്. ഷാഹിദ് മാഷാണ് പഠിപ്പിക്കുന്നത്.
1: ഇപ്പോഴും നിലവിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ
2: പഠിക്കുന്നുണ്ട്.
1: പഠിക്കുന്നുണ്ട്. ഈ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് നേടി അല്ലെ, ഇത്രയും നാളുകൊണ്ട് അഞ്ചാം ക്ലാസ് മുതൽ ഇപ്പൊ പ്ലസ് ടു വരെ പഠിച്ചു. എന്താണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്തൊരു വ്യത്യാസമാണ് തീർത്ഥയ്ക്ക് തോന്നുന്നത്?
2: നമ്മൾ ഫിസിക്കലി മെന്റലി കുറേ കൂടെ സ്ട്രോങ് ആയി. സെൽഫ് കോൺഫിഡൻസ് ഒരുപാട് വർദ്ധിച്ചു. പിന്നെ കുറേ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാനായിട്ട് പറ്റി. പിന്നെ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ കുറേ കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്.
1: ഇത് ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണോ അതോ ദിവസവും ക്ലാസ് ആണോ? എങ്ങനെയാണ് ഇതിന്റെ?
2: ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സ്കൂൾ കഴിഞ്ഞ് വന്ന് വൈകിട്ട് ദിവസവും പോയി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്.
1: അത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പോയാണ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എന്തെല്ലാമാണ് ഇതിന്റെ അനുഭവങ്ങൾ, ഇതിലേക്ക് കടന്നു വന്നതിന് ശേഷമുള്ള അല്ലാതുള്ള അനുഭവങ്ങൾ, ബാക്കിയുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് ഒക്കെ തീർത്ഥയ്ക്ക് വന്നിട്ടുള്ള ഒരു അനുഭവങ്ങളെ കുറിച്ച് പറയാനാണെങ്കിലോ?
2: കുറെ പേര് ഇൻസ്പയർ ആയിട്ട് കുറെ ഗേൾസ് ക്ലാസ്സിലേക്ക് വരുന്നുണ്ട്. പിന്നെ കുറെ പേർക്ക് സെൽഫ് കോൺഫിഡൻസ് ഒരുപാട് വർദ്ധിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നെ എല്ലാവരും കുറെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. കരാട്ടെ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് വരുന്നുണ്ട്.
1: ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഈ കരാട്ടെ പഠിക്കാൻ തുടങ്ങിയ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടായിരുന്നു? ഒരു കാരണം ഫിസിക്കലി ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഒരു പെൺകുട്ടി എന്ന നിലയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ
2: ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. അത് ഓക്കെ ആയി വന്നപ്പം എല്ലാം ശരിയായി.
1: അവിടെ നമുക്ക് ഫിസിക്കലിയുള്ള വ്യത്യാസങ്ങളൊന്നും തന്നെ നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ ക്ലാസ്സിൽ അല്ലെന്നുണ്ടെങ്കിൽ സ്കൂളിൽ കരാട്ടെ പഠിച്ചൊരു വിദ്യാർത്ഥിനി എന്ന നിലയിൽ ഇവർക്ക് മോട്ടിവേഷൻ എന്തെങ്കിലും കൊടുക്കാറുണ്ടോ? ഇവരെ കൂടുതൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മോട്ടിവേഷൻ അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറയാറുണ്ടോ?
2: ക്ലാസ്സിലെ കുറെ പിള്ളേരെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കുറെ പേര് വന്നിട്ടുമുണ്ട്. എല്ലാവർക്കും മോട്ടിവേഷൻ കൊടുക്കാറുണ്ട്. കരാട്ടെ പഠിച്ചിരിക്കണം, എന്തെങ്കിലും സെൽഫ് ഡിഫെൻസ് ഒക്കെ നമ്മളെപ്പോഴും പഠിച്ചിരിക്കണം, ഉപയോഗപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ഈ മത്സര ഇനങ്ങളിലല്ലാതെ എപ്പോഴെങ്കിലും ഈ പഠിച്ച വിദ്യ പ്രയോഗിക്കേണ്ടതായ സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? ഉണ്ടായിട്ടില്ല. ഉണ്ടാകാതിരിക്കട്ടെ അല്ലേ, അത് തന്നെയാണ് നല്ലത്. അത് മാത്രമല്ല, ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ആക്രമണങ്ങൾ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ഇങ്ങനെ ഒരു മാർഷൽ ആർട്സ് പഠിച്ച ആളെന്ന നിലയിൽ തീർത്ഥയ്ക്ക് എന്താണ് തോന്നുന്നത്?
2: എപ്പോഴും പ്രതികരിക്കണം. അപ്പം തന്നെ പിന്നത്തേക്ക് വേണ്ടി ഒന്നും മാറ്റിവെച്ചേക്കരുത്. പിന്നെ പറയാൻ പിന്നെ ചെയ്യാന്ന് ഓർത്തോണ്ടിരിക്കണം. ആദ്യത്തെ തവണയായാലും പ്രതികരിച്ചു വിട്ടുകഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്യാൻ വരില്ല.
1: അപ്പൊ എല്ലാവരും തന്നെ ഇങ്ങനൊരു ആയോധന കല പഠിക്കണം എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മളൊരു മാനസികമായിട്ട് ഒരു ഓക്കെ ആവാൻ വേണ്ടി അത് തന്നെയാണ് നല്ലതെന്നാണോ പറയുന്നത്? ഇത് പഠിച്ചിട്ട് കിട്ടിയ നേട്ടങ്ങളെ കുറിച്ചിട്ട്, ഒരുപാട് നേട്ടങ്ങൾ നേടിയ ആളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ശ്രോതാക്കൾക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കാമോ?
2: എല്ലാ വർഷവും സബ് ഡിസ്ട്രിക്ട്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ട്, മെഡലടിക്കാറുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം നടന്ന ഷിറ്റോറിന്റെ സ്റ്റേറ്റും നാഷണലും മെഡലുകൾ

0: അടിച്ചു ഗോൾഡ് മെഡൽ. പിന്നെ വേൾഡിലേക്കുള്ള ഇന്തോനേഷ്യയിൽ നടന്ന വേൾഡ് മത്സരത്തിലേക്ക് സെലക്ഷൻ ലഭിച്ചിട്ടുണ്ട്.
1: ഈ കരാട്ടെ പഠിച്ചതിന് ശേഷം എന്തെങ്കിലും ക്ലാസ്സുകൾ കാര്യങ്ങൾ, ഇപ്പം പൊതുവായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ഇറങ്ങാറുണ്ടോ? അങ്ങനെ ചെയ്യാറുണ്ടോ?
0: NSS കുട്ടികൾക്ക് എല്ലാ വർഷവും ക്ലാസ് എടുക്കാൻ പോകാറുണ്ട് പല
1: സ്കൂളുകളിൽ.
0: പിന്നെ കുടുംബശ്രീ ചേച്ചിമാർക്ക് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. പോലീസുകാർക്ക് സെൽഫ് ഡിഫൻസിന്റെ ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കാൻ പോകാറുണ്ട്.
1: അതൊക്കെ ഈ ചേച്ചിമാർക്ക്, ഈ കുടുംബശ്രീ ചേച്ചിമാർക്ക് എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ എത്ര നാളത്തേക്കുള്ള ക്ലാസ്സുകളാണ്, എങ്ങനെയാ അത് ചെയ്യുക?
0: അവർക്ക് 6 മാസത്തേക്ക് ഒരു ക്ലാസ് എടുക്കുക.
1: 6 മാസം കണ്ടിന്യൂസ് അവരെ
0: പഠിപ്പിക്കുന്നു.
1: പഠിപ്പിക്കുന്നു. അപ്പം അത്
0: ഞായറാഴ്ചകളിലാണ്
1: പഠിപ്പിക്കുക. അപ്പം അവരും സെൽഫ് ഡിപെൻഡൻസ് എന്ന് വെച്ചാൽ ബേസ് ആണ് പറഞ്ഞു കൊടുക്കുക.
0: ബേസ്.
1: പോലീസുകാർക്കോ?
0: പോലീസുകാർക്ക് ഒരു 2-3 ദിവസത്തെ ക്ലാസ് ഒക്കെയാണ് എടുത്തു കൊടുക്കാൻ പോകാറുള്ളത്.
1: നിലവിൽ ശരിക്കും പോലീസിനെ സംബന്ധിച്ച് അവർക്ക് ട്രെയിനിങ് കിട്ടിയതാണ്. അപ്പൊ അതിന് മുകളിലായിട്ട് കരോട്ടെ, അതാണോ അവർക്ക്
0: പറഞ്ഞു കൊടുക്കുന്നത്?
1: അതിന്റെ സെൽഫ് ഡിഫൻസ് ആണ് പറഞ്ഞു കൊടുക്കുന്നത്. ഒരു കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് നേടിയ കുട്ടി, അതുമാത്രമല്ല പലയിടങ്ങളിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആള്, പിന്നെ സബ് ജില്ലാ, ജില്ലാ, സ്റ്റേറ്റ് ലെവലില് എല്ലാ വർഷവും മെഡൽ നേടുന്ന ആള് എന്നൊക്കെ നിലയില് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ടും അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന ഒരു സ്ഥാനവും, നാട്ടിൽ നമുക്ക് കിട്ടുന്ന ഒരു സ്ഥാനവും ഒക്കെ ഉണ്ടാകും തീർച്ചയായിട്ടും. അത്രത്തോളം ബഹുമാനം അർഹിക്കുന്ന ഒരു സ്ഥാനത്തിന് അർഹയാണ് തീർത്ഥ. അതിനെ കുറിച്ചിട്ടൊന്ന് ആലോചിച്ചാലോ?
0: പഠിക്കുന്ന സ്കൂളുകളിൽ നിന്നും ഇടുക്കി ജില്ലയിൽ ഉടനീളം മികച്ച അനുമോദനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പഠിപ്പിക്കുന്ന കോച്ചിൻ്റെ ഭാഗത്തുനിന്നും പേരൻസിൻ്റെ ഭാഗത്തുനിന്നും കുടുംബാംഗങ്ങളുടെ ഭാഗത്തുനിന്നും എൻ്റെ നാടായ പള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത്, പിന്നെ ഞാൻ പഠിച്ചിരിക്കുന്ന സ്കൂള്, മുമ്പ് പഠിച്ചിരുന്ന സ്കൂളിൽ നിന്നെല്ലാം അനുമോദനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഇത് അച്ചീവ്മെൻ്റ് നേടിയതിൻ്റെ ഭാഗമായിട്ട് ഇടുക്കി ജില്ലാ സ്കൂൾ ഗെയിംസിൽ ദീപശീഖ തെളിക്കാനുള്ളൊരു
1: അവസരം
0: ലഭിച്ചു. പിന്നെ സ്കൂളില് സാർമാരും ടീച്ചർമാരൊക്കെ നല്ല സപ്പോർട്ടാണ്. മത്സരങ്ങൾക്ക് പോയാലും നമുക്ക് ക്ലാസ്സൊക്കെ എടുത്തു തരും, സെപ്പറേറ്റ് ആയിട്ട് എല്ലാം പറഞ്ഞു തരുമൊക്കെ ചെയ്യും. നല്ല സപ്പോർട്ടാണ് അവര്.
1: ഇതിനുപരി ഞാൻ മനസ്സിലാക്കുന്നത് ബ്ലാക്ക് ബെൽറ്റ് എന്നുള്ളതിന് ഉപരി കരാട്ടയിലേക്ക് ഇനി അങ്ങോട്ടേക്ക് വെച്ചാൽ ബ്ലാക്ക് ബെൽറ്റ് വരെ നേടിയിട്ടുള്ള ആളാണ് തീർത്ഥ. ഇനിയും തുടർന്ന് പഠിക്കുന്നു എന്നും പറഞ്ഞു, അതെന്താണ് ഇനി തുടർന്നുള്ള പഠനം? അതിനെ കുറിച്ചിട്ടൊന്ന് വിശദീകരിക്കാം.
0: ബ്ലാക്ക് ബെൽറ്റ് എന്ന് പറഞ്ഞാൽ 10-ാം ക്ലാസ് വിദ്യാഭ്യാസമാണ്. അതിന് മുകളിലേക്ക് +1 +2 എന്ന് പറഞ്ഞ പോലെ ഹയർ സ്റ്റഡീസ് ഒരുപാടുണ്ട്. 1st ഡാന്, 2nd ഡാന്, 3rd ഡാന് അങ്ങനെ പറഞ്ഞ് പോകുന്നുണ്ട്. 9th ഡാൻ വരെയുണ്ട്. ഞാനിപ്പോ 4th ഡാനിലാണ് നിൽക്കുന്നത്. 9th ഡാൻ കഴിഞ്ഞാൽ റെഡ് ബെൽറ്റ്.
1: ഇതിന്റെ ഒരു രീതി എങ്ങനെ? ഡാൻ എന്ന് പറഞ്ഞു, 1st ഡാൻ, 2nd ഡാൻ എന്ന് പറഞ്ഞു, ഇതൊക്കെ ഒരു സിലബസ് വെച്ച് നമ്മളിത് ശാരീരിക മാത്രമാണോ അതോ തിയറി ബേസ്ഡ് ക്ലാസ്സും കൂടെ ഉണ്ട്? തിയറി ഉണ്ടോ ഇതിന്? അതോ
0: തിയറി ഉണ്ട്, ശാരീരിക ബേസും കൂടെ ആയിട്ടാണ് ഇത് പോകുന്നത്.
1: അപ്പൊ ഈ തിയറി ബേസ് പരീക്ഷ പോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതോ ശാരീരികമായ അഭ്യാസങ്ങൾ മാത്രമാണോ ഉള്ളത്?
0: ബോഡിയുടെ അനാറ്റമി ഒക്കെ പഠിച്ചിട്ടാണ് നമ്മൾ 4th ഡാന് അങ്ങനെ ഓരോരോ സ്റ്റേജിലേക്ക് എത്തുന്നത്.
1: ഏത് തരത്തിലുള്ള പരിശീലനം നൽകാം, കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ബോഡിയുടെ അനാറ്റമി പഠിക്കുന്നുണ്ട് അല്ലേ?
0: പഠിക്കുന്നുണ്ട്.
1: അതിനുശേഷമാണ് അഭ്യാസങ്ങളിലേക്ക് പോകാറുള്ളത്. അപ്പൊ ഇത് കഴിഞ്ഞാലോ, ഈ 9th ടാൻ കഴിഞ്ഞാൽ പിന്നെ
0: റെഡ് ബെൽറ്റ്.
1: റെഡ് ബെൽറ്റ് ആണ്. അപ്പൊ അവിടെ കൊണ്ടാണ് ഇത് ഏകദേശം അവസാനിക്കുന്നതെന്ന് നമുക്ക് പറയാം. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന ഒരു കരാട്ടെ മാഷ് കൂടിയാണ് അല്ലേ? മാഷെന്നാണ് വിശേഷിപ്പിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ലേ? അപ്പൊ അതിന്റെ അനുഭവം ഒന്ന് പങ്കുവെക്കാമോ?
0: ചെറിയ കുട്ടികളോട്ട് വലിയ ആൾക്കാരെ വരെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഏജ് ലിമിറ്റ് ഇല്ല. അപ്പൊ ഇവരുടെ മൈൻഡ് സെറ്റ് കാര്യങ്ങളെല്ലാം കുറച്ച് നമ്മൾ ഇടപെടി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഓരോരോ പ്രശ്നങ്ങൾ നമുക്ക് ഫേസ് ചെയ്യാനുള്ളൊരു സ്ട്രെങ്ത് കിട്ടുന്നുണ്ട്.
1: എവിടെയായിട്ടാണ് ഈ ക്ലാസ് നടത്തുന്നത്? ഇപ്പം
0: എന്റെ നാട് പള്ളിക്കുന്ന്, പള്ളിക്കുന്നിലാണ് ഞാൻ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
1: എത്ര ഏജ്? ഏറ്റവും കുറഞ്ഞ ഏജ് ഉള്ള ആൾ എത്രയാ? എത്രയുള്ള ഏജാണ്?
0: 3.5 വയസ്സ്.
1: 3.5 വയസ്സ് തൊട്ടുള്ളതാണ്. അത് ആണ് പെണ്ണ് എന്നൊരു വ്യത്യാസമില്ലാതെ
0: എല്ലാവർക്കും
1: തന്നെ ക്ലാസ് കൊടുക്കുന്നു. അതിന് ഈ ടൈം മാനേജ് ചെയ്യുന്നെങ്ങനെ? കാരണം +2 വിദ്യാർത്ഥിയാണ്, ഒരുപാട് പഠിക്കാനുണ്ട്. അതിന്റെ കൂടെ തീർത്ഥയ്ക്ക് പഠിക്കാനുണ്ട്, കരാട്ടയുടെ തന്നെ പഠിക്കാനുണ്ട്, അതിനോടൊപ്പം കരാട്ടെ പഠിപ്പിക്കുകയും ചെയ്യണം. ഈ ടൈം എങ്ങനെയാ മാനേജ് ചെയ്യുന്നത്?
0: ശനി ഞായറും 4 മണി മുതൽ 6 മണി വരെ ഞാൻ പള്ളിക്കുന്ന് ക്ലാസ് എടുത്തു കൊടുക്കും. പിന്നെ 2 മണിക്ക് എനിക്ക് രാജകുമാരി ക്ലാസ് ഉണ്ട് ബ്ലാക്ക് ബെൽറ്റുകാർക്ക്. അതല്ലാണ്ട് സ്കൂൾ കഴിഞ്ഞ് വന്ന് എല്ലാ ദിവസവും വൈകിട്ട് രാജകുമാരി പോയി പ്രാക്ടീസ് ചെയ്യും.
1: ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു കരോട്ടെ മാത്രല്ല, അതിനോടൊപ്പം കളരി കൂടി അഭ്യസിക്കുന്നുണ്ട് എന്ന്. അപ്പം അതും ഇതേ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെയാണോ കളരി
0: അഭ്യസിക്കുന്നത്?
1: ഒരുപാട് വ്യത്യാസമില്ലേ കരാട്ടയും കളരിയും തമ്മിൽ? ഒരുപാട്
0: വ്യത്യാസമുണ്ട്.
1: എന്തെല്ലാമാ അത്? എങ്ങനെയാ വ്യത്യാസം ഫീൽ ചെയ്യുന്നത്?
0: സ്റ്റാൻസുകൾ തമ്മിൽ കുറെ വ്യത്യാസമുണ്ട്. ഓരോ ചുവടുകൾ തമ്മിൽ നമ്മൾ ചെയ്യുന്നതിനായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ഷോർട്ടായിട്ടാണ് ചെയ്യണമെങ്കിൽ കളരിയിൽ ഇച്ചിരൂടെ ഡീപ്പായിട്ട് സ്റ്റാൻസുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ കുറേ കൂടെ ഫ്ലെക്സിബിലിറ്റി കൂടുതലാണ് കളരിയിൽ.
1: ഇത് ചെയ്യും. എന്താ വെച്ചാൽ ഇത് മിങ്കിൾ ചെയ്ത് പോവുകയോ അങ്ങനെ അല്ലെങ്കിൽ അതും ഇതുമായിട്ട് ചേർന്ന് വരികയോ
0: അങ്ങനെ ഒന്നും ഇല്ല.
1: കരാട്ടെ പഠിക്കുന്നതിനിടയിൽ കളരി കയറി വരികയോ കളരി പഠിക്കുന്നതിനകത്ത് കരാട്ടെ കയറി വരികയോ
0: അങ്ങനെ
1: ഒന്നും ഇല്ല. കുറച്ചുകൂടി ആയാസമുള്ളത് കളരിയാണ് എന്നുള്ളത് തന്നെയാണ്. ഈ ബെൽറ്റുകൾ പോലെ തന്നെ കളരിയിലും അങ്ങനെ എന്തെങ്കിലും സ്ഥാനങ്ങൾ അങ്ങനെ ഉണ്ടോ?
0: അങ്ങനെ അങ്ങനെ മാത്രമുള്ളൂ, അല്ലാണ്ട് ബെൽറ്റ് കാര്യങ്ങളൊന്നും ഇല്ല.
1: കളരി പഠിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി?
0: രണ്ടു വർഷമായതേ
1: ഉള്ളൂ. അപ്പം പതുക്കെ കൊണ്ട് കരാട്ടെ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് കളരിയും കൂടെ പഠിപ്പിക്കാൻ ലെവലിലേക്ക് തീർത്ഥ ഉയരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് അല്ലേ. ഇത്രയും മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തു. ഇനി എന്താണ് ഈ കരാട്ടെ പഠിച്ചത് കൊണ്ട് ഭാവിയിലേക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്?
0: ഇന്റർനാഷണൽ ലെവലിൽ മെഡൽ അടിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. അതിനായിട്ട് സൗമാഷിന്റെ കീഴിലും ഷാഹിദ് മാഷിന്റെ കീഴിലും ഞാൻ പ്രാക്ടീസ് നേടുന്നുണ്ട്.
1: ഇതിലേക്ക് പോകുവാനുള്ള മത്സര തലങ്ങളെ കുറിച്ച്, ഇന്റർനാഷണൽ ലെവലിലേക്ക് പോകണമെങ്കിൽ അതിന്റെ ഒരു തലങ്ങൾ എങ്ങനെയാണ്?
0: സബ് ജില്ല, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, നാഷണൽ, ഇന്റർനാഷണൽ.
1: അതപ്പോ ഈ സ്കൂളിൽ നിന്ന് ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ് ഇറങ്ങും, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതേ ലെവലിൽ തന്നെയാണോ പോകേണ്ടത്? ഇങ്ങനെ തന്നെ. അന്നിപ്പം പുറത്ത് നിന്നുകൊണ്ടാണെങ്കിലും കരാട്ടയുടെ സബ് ജില്ല അങ്ങനെ തന്നെയാണ് പോകേണ്ടതാണ്. അപ്പൊ ഇനി ഉടനെ തന്നെ ഇതിന്റെ മത്സരങ്ങളുണ്ട്. എല്ലാ വർഷവും നടത്താറുള്ളതാണോ ഇത്, അതോ ഈ മത്സരങ്ങൾ എങ്ങനെയാണ്?
0: എല്ലാ വർഷവും നടത്താറുള്ളതാ.
1: അപ്പൊ ഇനിയിപ്പോ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമാണോ ഇതിലേക്ക് ഇറങ്ങാൻ തിരിക്കുന്നത്?
0: പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം,
1: എക്സാം കഴിഞ്ഞതിന് ശേഷം അതിന് കോൺസെൻട്രേഷൻ കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിന്റെ സർട്ടിഫിക്കറ്റ്, ധാരാളം മെഡലുകൾ കിട്ടിയിട്ടുണ്ട്, ധാരാളം സർട്ടിഫിക്കറ്റുകൾ കിട്ടിയിട്ടുണ്ട്. അക്കാദമിക്കായ കാര്യങ്ങൾക്കും അതല്ലെന്നുണ്ടെങ്കിൽ ഇനി ഭാവിയിലേക്ക് വരുന്ന ജോലി സംബന്ധമായ കാര്യങ്ങൾക്കും ഈ സർട്ടിഫിക്കറ്റുകൾ ഏത് രീതിയിലാണ് പ്രയോജനം അല്ലെങ്കിൽ പ്രയോഗം, അത് എങ്ങനെ വരും?
0: ഇപ്പോൾ 10-ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ് പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷനൊക്കെ ആയിട്ട് കുറച്ചുകൂടെ വാല്യൂ കൂടുതലുണ്ട്. നമ്മൾ കരാട്ടയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ വെക്കുമ്പോൾ ഒരു ജോബിന് ചെല്ലുവാണെങ്കിലും അവിടെ വാല്യൂ കൂടുതൽ കിട്ടുന്നുണ്ട്.
1: സ്പോർട്സ് എന്നുള്ള രീതിയിൽ ഇതിനെ, മാർഷൽ ആർട്സിനെ പരിഗണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. കരാട്ടെ പഠിച്ച ആളെന്ന നിലയിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇതിനൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ തീർത്ഥ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്?
0: ഫിസിക്കലി മെൻ്റലി ഒരുപാട് സ്ട്രെങ്ത് കൂടി, പിന്നെ സെൽഫ് കോൺഫിഡൻസ് ഒരുപാട് വർദ്ധിച്ചു. ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് കുറേ കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിച്ചു. പിന്നെ ഇക്കാലത്ത് ഏതൊരു പെൺകുട്ടി ആയാലും ഒരു മാർഷൽ ആർട്സ് പഠിച്ചിരിക്കണം എന്നാണ് പറയാനുള്ളത്. പിന്നെ എതിരെ നിൽക്കുന്ന ഒരാളുടെ നോട്ടമോ അല്ലെങ്കിൽ ശരീരഭാഷയോ ഒന്നും എന്നെ പേടിപ്പിക്കുന്നില്ല. എനിക്കത് പേടി ഉണ്ടാക്കുന്നില്ല കരാട്ടെ പഠിച്ചതുകൊണ്ട്.
1: കാരണം നമ്മുടെ ഉള്ളിൽ അതിനെ എതിർക്കാനുള്ളൊരു സാധനം നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ള ബോധമുള്ളതുകൊണ്ട്,
0: അതുകൊണ്ട് എനിക്ക് പേടിയാവുന്നില്ല.
1: അതുകൊണ്ട് എല്ലാ പെൺകുട്ടികളും ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു മാർഷൽ ആർട്സ് പഠിച്ചിരിക്കണം എന്നുള്ളത് തന്നെയാണ് തീർത്ഥയുടെ
0: അഭിപ്രായം.
1: ഞാൻ പറയുന്നത് ഈ പഠനം കൊണ്ടുപോകുന്നുണ്ട്, കരാട്ടെ കൊണ്ടുപോകുന്നുണ്ട്, അതിനോടൊപ്പം മറ്റ് ഏതെങ്കിലും മേഖലയിൽ താല്പര്യമുണ്ടായിരുന്ന ഏതെങ്കിലും കലകളും അല്ലെങ്കിൽ എഴുത്തോ വായനയോ ഡാൻസോ പാട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളും ഇതിനോടൊപ്പം കൊണ്ടുപോകുന്നുണ്ടോ?
0: ഡാൻസ് പഠിച്ചിരുന്നു, പക്ഷേ ഇപ്പില്ല. കളരി, കരാട്ടെ
1: ഇപ്പം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. തുടർന്ന് അങ്ങോട്ട് പഠിക്കാൻ എന്ന് വെച്ചാൽ ഇതല്ലാതെ അക്കാദമിക്കായിട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഏത് കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് താല്പര്യം?
0: എനിക്ക് BSW MSW സൈക്കോളജി ഒക്കെ എടുക്കാനാണ് താല്പര്യം. അതിന്റെ കൂടെ കരാട്ടെ കൂടെ കൊണ്ടുപോകണം.
1: അപ്പൊ സമൂഹവുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ പഠിക്കാൻ തന്നെയാണ്
0: താല്പര്യം.
1: തീർത്ഥയല്ലാതെ, തീർത്ഥയ്ക്ക് സഹോദരങ്ങളുണ്ടല്ലോ, അവരാരെങ്കിലും മാർഷൽ ആർട്സ് പഠിക്കുന്നുണ്ടോ?
0: എനിക്ക് അനീത്തി ഉണ്ട്, അനീത്തി മാർഷൽ ആർട്സ് പഠിക്കുന്നുണ്ട്. കരാട്ടയില് 3rd and black belt ആണ് അവള്.
1: ആണല്ലേ,
0: എന്റെ കൂടെ ക്ലാസ് എടുക്കാനൊക്കെ വരുന്നുണ്ട്, ക്ലാസ് എടുക്കുന്നുണ്ട്.
1: അനീത്തി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
0: 6-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്.
1: 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ബ്ലാക്ക് ബെൽറ്റ് നേടി,
0: 3rd dan ഉണ്ട്, ക്ലാസ് എടുക്കുന്നുണ്ട്.
1: ക്ലാസ് എടുക്കുന്നുണ്ട്. ഈ അനിയത്തിയും ഇങ്ങനെയുള്ള മത്സരങ്ങൾ, അല്ലാതെയുള്ള മത്സരങ്ങൾ
0: പങ്കെടുക്കാറുണ്ട്, മെഡൽ അടിക്കാറുണ്ട്
1: എല്ലാ സ്കൂൾ ലെവലിൽ നിന്നുകൊണ്ട്. നിങ്ങൾക്ക് ഈ സ്കൂളിൽ അല്ലാണ്ട് പുറത്തു നിന്നുണ്ട് മത്സരങ്ങൾ ഇതിനുണ്ടോ? ഈ കരാട്ടയ്ക്ക് അങ്ങനെയുള്ള മത്സരങ്ങളുണ്ടോ?
0: ഉണ്ട്.
1: അതെന്താ, അതെങ്ങനെയാ, എന്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള മത്സരങ്ങളാ? ക്ലബ്ബുകൾ അങ്ങനെ വല്ലതുമാണോ, അതോ കരാട്ടയ്ക്കായിട്ട് പ്രത്യേക മത്സരങ്ങൾ അങ്ങനെ വല്ലതുമുണ്ടോ? ഈ സ്കൂൾ ലെവലല്ലാതെ, ഈ സ്കൂളിൽ നിന്നുള്ള മത്സരങ്ങളല്ലാതെ കരാട്ടെ സംബന്ധിച്ച് പുറത്തു നിന്നുള്ള മത്സരങ്ങൾ അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ?
0: ഞാനിപ്പോൾ വേൾഡിൽ മത്സരിക്കാനുള്ള അവസരം കിട്ടിയത് ഷിറ്റോറിയോൻ്റെ വേറൊരു അസോസിയേഷൻ്റെ ഇതിലാണ്. അതല്ലാണ്ട് വേറെ ഡിസ്ട്രിക്ട്, സബ് ഡിസ്ട്രിക്റ്റ് ഒക്കെ വരുന്നത് ഇടുക്കി അസോസിയേഷൻ്റെ ഒക്കെ കീഴിലാണ്.
1: കരാട്ടയുടെ അസോസിയേഷൻ അവർ കൊണ്ടുവരുന്ന
0: മത്സരങ്ങളാണ്
1: ഇതെല്ലാം നടത്തുന്നത് തന്നെ, അല്ലാതെ സ്കൂൾ ലെവലല്ല.
0: അല്ല,
1: സ്കൂൾ ലെവലിൽ വരുന്നത് നമ്മുടെ സ്പോർട്സ് മീറ്റിനോടൊപ്പം വരുന്നതാണോ മത്സരങ്ങൾ? അതിനോടൊപ്പം വരുന്ന കരാട്ടെ മത്സരങ്ങളാണ്. തീർത്ഥയെ സംബന്ധിച്ച് തീർത്ഥ 26 കുട്ടികളെ പഠിപ്പിക്കുന്നു, നിലവിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം തീർത്ഥ പങ്കെടുത്ത ഈ മത്സരങ്ങളെ പോലെ തന്നെ അവരെയും മത്സരങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിപ്പിക്കുന്നുണ്ടോ?
0: കഴിഞ്ഞ വർഷം ഡിസ്ട്രിക്റ്റിൽ മെഡൽ അടിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷം ഇനി അതിനുള്ള പ്രാക്ടീസുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
1: എത്ര പേരാണ് അതിലേക്ക് മത്സരിക്കാൻ പ്രാപ്തരായ ആളുകൾ എത്ര പേരുണ്ട്? ഈ 26 കുട്ടികളിൽ എത്ര പേര് അതിന് പ്രാപ്തരായിട്ടുണ്ട് ഈ മത്സരങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്?
0: 10 കുട്ടികൾ പ്രാക്തരായിട്ടുണ്ട്.
1: അപ്പോൾ അവർക്ക് ദൈനംദിന ഇതിനു വേണ്ടിയിട്ടുള്ള
0: പ്രാക്ടീസ് കൊടുക്കണം.
1: ബ്ലാക്ക് ബെൽറ്റ് നേടി എത്ര പേരുണ്ട് കൂട്ടത്തിൽ?
0: 2 ബെൽറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 കുട്ടികൾ ബ്ലാക്ക് ബെൽറ്റ് നേടും.
1: നിലവിൽ 26 പേരിൽ 6 പേര് ബ്ലാക്ക് ബെൽറ്റിലേക്ക് എത്തും. ഈ മത്സര

0: പോകുമ്പം പല പ്രായത്തിലും, കാരണം മൂന്നര വയസ്സ് തൊട്ടുള്ള ആളെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്,
1: ഉണ്ട്.
0: പക്ഷേ അവർ മത്സരത്തിലേക്ക് എത്തണമെങ്കിൽ കുറച്ചുകൂടി പ്രായമെടുക്കും. അപ്പോൾ കരാട്ടെ സംബന്ധിച്ചും ഏത് പ്രായമുള്ളവർക്ക് മത്സരിക്കാം, അല്ലെങ്കിൽ അവർക്ക് എത്ര വെയിറ്റ് ഉണ്ടാകണം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊന്ന് വിശദീകരിക്കാമോ?
1: ഇപ്പോൾ പ്രായത്തിൻ്റെ ഒരു കാറ്റഗറി കാണും, 17 to 16, 16 15, അങ്ങനെ ഒരു കാറ്റഗറി. അതിനകത്ത് -45 കിലോ, -55 കിലോ, അങ്ങനെ കാറ്റഗറി കാണും.
0: ഏറ്റവും കുറഞ്ഞ പ്രായമാണെങ്കിലോ?
1: -6.
0: അപ്പം അങ്ങനെ മാക്സിമം പോയാലോ?
1: മാക്സിമം ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് വെയിറ്റിലുള്ളവർക്കും പങ്കെടുക്കാം.
0: അല്ലാതെ ഇന്ന ഏജ് ലിമിറ്റൊന്നും അല്ലെങ്കിൽ
1: ഇല്ല
0: അങ്ങനെ ഒരു പ്രശ്നമില്ല,
1: ഇല്ല
0: ഏത് പ്രായത്തിലുള്ളവർക്കും വെയിറ്റുമൊന്നും
1: പ്രശ്നമില്ല.
0: പ്രശ്നമുള്ളതല്ല എന്നുള്ളതാണ്. ഈ കരാട്ടെ പഠിക്കുന്ന എല്ലാവരും തന്നെ ശരിക്കും മത്സരം എന്ന രീതിയിൽ തന്നെയാണോ പഠിക്കേണ്ടത്? കാരണം എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ മത്സരത്തിന് പോകാൻ താല്പര്യമില്ല. കാരണം എന്നെ സംബന്ധിച്ചൊരു ഒന്ന് ഫിസിക്കൽ ഫിറ്റ്നസ് അല്ലെങ്കിൽ ഒരു സെൽഫ് ഡിഫൻസ് എന്ന രീതിയിൽ എനിക്ക് കരാട്ടെ പഠിക്കാൻ പറ്റുമോ?
1: പറ്റും. നമ്മൾ കരാട്ടെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, ഒന്ന് സ്പോർട്സ് ആയിട്ടും ഒന്ന് ട്രഡീഷണൽ ആയിട്ടും. നമ്മൾ രണ്ട് രീതിയിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സ്പോർട്സ് എന്ന് പറഞ്ഞാൽ സ്പോർട്സിൻ്റെ രീതിയിൽ തന്നെ നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കിയിട്ട് തന്നെയാണ് സ്പോർട്സ് പഠിക്കുന്നത്. അതേപോലെ തന്നെ ട്രഡീഷൻ, നമ്മൾ ജീവിതശൈലിയായിട്ട് ഇച്ചിരോടെ ഇണങ്ങി നിൽക്കുന്നതാണ് ട്രഡീഷണൽ രീതിയിൽ. ട്രഡീഷണൽ പഠിക്കുന്നതോടുകൂടി നമുക്കൊരു അറ്റാക്കൊക്കെ വന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് അഭിമുഖീകരിക്കാനുള്ള ഒരു സ്ട്രെങ്ത് ഒക്കെ കിട്ടും. ഇത് രണ്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്യാറുണ്ട്.
0: കാരണം എന്താണെന്ന് വെച്ചാൽ മത്സരത്തിന് പോകുമ്പോൾ കറക്റ്റ് റൂൾസ്
1: റെഗുലേഷൻ.
0: അതനുസരിച്ചിട്ട്. അപ്പോൾ ഇതിന് കൊടുക്കുന്ന വിദ്യകൾ തമ്മിൽ വ്യത്യാസമുണ്ടോ? എന്ന് വെച്ചാൽ നിങ്ങൾ പഠിപ്പിക്കുന്ന ആയോധനകൾക്ക് വ്യത്യാസമുണ്ടോ? കാരണം സ്പോർട്സിന് പോകുന്നതിനും ഈ ജീവിതശൈലിക്കും വേണ്ടിയിട്ടുള്ള ആയോധന മുറകൾ വ്യത്യാസമുണ്ടോ അവിടെ?
1: ആ വ്യത്യാസമുണ്ട്, രണ്ടും രണ്ട് രീതിയിലാണ് ചെയ്യുന്നത്. സ്പോർട്സിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒപ്പോണൻറ്റിനെ ഇഞ്ചറി ഉണ്ടാക്കാണ്ട് സ്പീഡും മൊമെൻസിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ കൂട്ടിയാണ് ചെയ്യുന്നത്. ട്രഡീഷണലിലേക്ക് വരുമ്പോൾ പവറും സ്പീഡും കുറേ കൂടെ ഇമ്പ്രൂവ് ചെയ്താണ് ചെയ്യുന്നത്.
0: കാരണം നമുക്ക് എതിരെ നിൽക്കുന്ന ആളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്ന ലക്ഷ്യം തന്നെയാണ്
1: ട്രഡീഷണലിൽ
0: വരുന്നത്. അപ്പോൾ ആ രീതിയിലാണ് അവിടെ സ്പീഡിനെ ക്രമീകരിക്കുന്നത്. പക്ഷേ ഇവിടെ മത്സരമായതുകൊണ്ട്
1: ജയിക്കണം, പെട്ടെന്ന് പോയിന്റ് എടുക്കണം
0: എന്നുള്ളത് മാത്രമേ ഉള്ളൂ, ഇഞ്ചുറി പാടില്ല
1: പാടില്ല
0: എന്നുള്ള. അപ്പോൾ ആ രീതി ആ വ്യത്യാസത്തോടു കൂടി തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം തീർത്ഥയുടെ അടുത്ത് ഇത് ട്രഡീഷണൽ എന്ന രീതിയിൽ പഠിക്കാൻ വരുന്ന ആളുകളുണ്ടോ? അതായത് മത്സരം വേണ്ട, ഇത് ട്രഡീഷണൽ എന്നുള്ള രീതിയിൽ പഠിക്കുന്ന സ്ത്രീകളോ അല്ലെങ്കിൽ ആണുങ്ങളോ ആരെങ്കിലും ഉണ്ടോ, അങ്ങനെയുള്ളവരുണ്ടോ?
1: കുടുംബശ്രീ ശേഷിമാരൊക്കെ ട്രഡീഷണൽ രീതിയിലാണ് പഠിക്കാറുള്ളത്.
0: അവർക്ക് അല്ലേ, എതിർ വരുന്നാൽ ആക്രമണം വന്നാൽ നേരിടുക എന്നുള്ളത്
1: മാത്രമാണ്.
0: അപ്പം ആ രീതിയിലുള്ള ആയോധന മുറകളാണ് അവർക്ക് കൊടുത്തത്. പോലീസുകാർക്ക് കൊടുത്തതോ?
1: പോലീസുകാർക്ക് സെൽഫ് ഡിഫൻസ് അങ്ങനെ തന്നെ
0: സെൽഫ് ഡിഫൻസ് ട്രഡീഷണൽ തന്നെയാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടി ഇപ്പം 4th dan എത്തി നിൽക്കുന്ന ആളാണ്. അപ്പം സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ആൺകുട്ടികളൊക്കെ ഭയത്തോടെയാണോ തീർത്ഥയെ നോക്കുന്നത്?
1: അല്ല, അവരുടെ ഇടയിലേക്ക് ഞാൻ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ്. ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ മാത്രമാണ് അതിൻ്റെ സീരിയസ്നെസ്സിനോട് കൂടി നിൽക്കാറുള്ളൂ.
0: അല്ലെങ്കിലും ആൺകുട്ടികൾ ഒരു അല്പം അകന്നാണോ നിൽക്കുന്നത്? ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണ്?
1: അല്ല അല്ല, അവരോട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെ.
0: കാരണം അവിടെ ചെല്ലുമ്പം വേറൊരാളാണ് അല്ലേ,
1: വേറൊരു ലോകത്തേക്കാണല്ലോ നമ്മൾ ചെല്ലുന്നത്. അപ്പം അങ്ങനെ തന്നെയാണ് നിൽക്കാറുള്ളത് അവിടെ.
0: നമുക്ക് അവസാനിപ്പിച്ചു അങ്ങോട്ടേക്ക് പോകാം. എന്താണ് നിലവിൽ പെൺകുട്ടികളോട് ഈ മാർഷൽ ആർട്സിനെ കുറിച്ചിട്ട് പറയുവാനുള്ളത്? ഇപ്പം ഒരുപാട് പേരും പഠിക്കാതെ വീട്ടിനകത്തിരിക്കുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഒരു പ്രചോദനം തന്നെയാണ് ഇവർക്ക്. എന്താണ് നിലവിൽ ഇത്രത്തോളം സാമൂഹ്യ അന്തരീക്ഷത്തിൽ സ്ത്രീകളും കുട്ടികളും പ്രശ്നങ്ങൾ നേരിടുന്ന ഈ സമൂഹത്തിൽ ഇവരോട്, കുട്ടികളോടൊന്നും പെൺകുട്ടികളോടൊന്നും മാത്രമല്ല സ്ത്രീ സമൂഹത്തോട് പറയുവാനുള്ള, സ്ത്രീ എന്നും പൊയ്ക്കൊള്ളട്ടെ എല്ലാവരോടും പറയുവാനുള്ള തീർത്ഥയുടെ കാര്യം ഒന്ന് പറയാമോ? ഈ മാർഷൽ ആർട്സിനെ കുറിച്ചിട്ട് എന്താണ് അവർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താണ്?
1: ഗേൾസ് മാത്രമല്ല, വീട്ടിലെ സ്ത്രീകളും അമ്മമാരും എല്ലാവരും ഒരു മാർഷൽ ആർട്സ്, കരാട്ടെ പോലെയുള്ള ഒരു മാർഷൽ ആർട്സ് പഠിച്ചിരിക്കണം. എപ്പോഴും നമുക്ക് സൊസൈറ്റിയിൽ ഒരു ആവശ്യമായിട്ട് വരും. പിന്നെ ഇത് പഠിച്ചതോടുകൂടി ഫിസിക്കലി അല്ല, കുറേയും കൂടെ മെൻ്റലി നമ്മൾ സ്ട്രോങ് ആവും. പിന്നെ പെൺകുട്ടികൾ മാത്രമല്ല, വീട്ടിലെ അമ്മമാർ ചേച്ചിമാരെല്ലാവരും ഒരു കരാട്ടെ പോലെയുള്ള മാർഷൽ ആർട്സ് പഠിച്ചിരിക്കേണ്ടതാണ്. നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, നല്ലൊരു കോച്ചിനെ തിരഞ്ഞെടുത്ത് അവർ പോയി കരാട്ടെ പോലെയുള്ള എന്തെങ്കിലും ഒരു മാർഷൽ ആർട്സ് പഠിച്ചിരിക്കണം. നമ്മൾ ഫിസിക്കലി മാത്രമല്ല മെൻ്റലിയും കുറേ കൂടെ സ്ട്രോങ് ആവുന്നുണ്ട്. സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഓരോരോ പ്രശ്നങ്ങളെ നമ്മൾ ഫേസ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യും.
0: പഠനത്തോടൊപ്പം തന്നെ ഒരു ആയോധന കലയിലും പ്രാവീണ്യം നേടുന്നത് ഇന്നത്തെ സമൂഹത്തിലെ ഓരോ അംഗങ്ങൾക്കും ഏറ്റവും ഉചിതമാണെന്ന് നമ്മോട് പറഞ്ഞു തന്ന തീർത്ഥയോട് സ്പൈസ് എഫ്എമ്മിന്റെ സ്നേഹമറിയിച്ചുകൊണ്ട് നിർത്തുന്നു.
2: പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. വിലാസം: യുവവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, ദേവികുളം, 685613. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം എന്ന ഫേസ്ബുക്ക് പേജിലേക്കും ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം എന്ന ഇൻസ്റ്റഗ്രാം പേജിലേക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു.

നമസ്കാരം, ഞാൻ ചേച്ചിയാണേ. ഇന്നത്തെ ഇതളുകൾ തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്താണെന്നറിയോ? പച്ച പലക കൊട്ടാരത്തിൽ 10ഉം 100ഉം കൊട്ടത്തേങ്ങ. ഇതിന്റെ ഉത്തരം എന്താന്ന് ഇന്നത്തെ ഇതളുകൾ തീരുന്നതിന് മുമ്പ് ഞാൻ ചേച്ചി പറഞ്ഞുതരാട്ടോ. ഇന്നത്തെ ഇതളുകളിൽ നമ്മുടെ കൂടെയുള്ളത് കുറെ പുതിയ കൂട്ടുകാരാണ് കേട്ടോ. കുഞ്ചിത്തണ്ണി ദേശീയ വായനശാലയിലെ നാദരൂപിണി സ്കൂൾ ഓഫ് മ്യൂസിക്സിലെ കൂട്ടുകാരാണ്. അവരുടെ പരിപാടികൾ കേൾക്കാം. ഒരു കീർത്തനം കേട്ടാലോ ആദ്യം? ശിവതയാണേ പാടണേ.

ഇനി ഒരു ഗ്രൂപ്പ് സോങ് കേക്കാട്ടോ. പാടുന്നത് ശ്രീഹരി, എറിക്, അർണവ്, ആയുഷി, ദേവയാനി, ശിവപ്രിയ, ചിന്മയ, ഏഞ്ചലിൻ. ഇതുകൂടി കേട്ടിട്ട് വേഗം തിരിച്ചു വരാട്ടോ.

0: അങ്ങനെ ഇന്നത്തെ ഇതളുകൾ തീരാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്തായിരുന്നു? പച്ച പലക കൊട്ടാരത്തിൽ 10ഉം 100ഉം കൊട്ടത്തേങ്ങ. ഇതിന്റെ ഉത്തരം എന്തെന്നറിയോ? പപ്പായ. നാദരൂപിണി സ്കൂൾ ഓഫ് മ്യൂസിക്സിലെ പരിപാടികള് ഇന്നത്തോടെ തീരണില്ല കേട്ടോ. ഇവരുടെ പരിപാടികളുടെ 2ാം ഭാഗം അടുത്ത ശനിയാഴ്ച വൈകിട്ട് 7:35 കേക്കാട്ടോ. അപ്പൊ ഇന്നത്തെ പരിപാടികളില് ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ട കേട്ടോ. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇന്നത്തെ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഉണ്ട്. അപ്പൊ എല്ലാരും മറക്കാണ്ട് കേൾക്കണം കേട്ടോ.
1: അപ്പോ ഇതിലുകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷാൻചേച്ചിനെ എഴുതി അറിയിക്കേണ്ട അഡ്രസ് ഞാൻ പറഞ്ഞുതരാം. വേഗം ഒരു പേനയും പേപ്പറും എടുത്ത് എഴുതിക്കോട്ടോ. ദ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 1 3. ഒന്നുകൂടി പറയണോ? ദ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 1 3. ഇനി കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും വിഷമിക്കണ്ട കേട്ടോ. അച്ഛന്റെയോ അമ്മയുടെയോ ഒക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ആകാശവാണി ദേവികുളം 101.4 സ്പൈസ് FM ഫേസ്ബുക്ക് പേജിൽ കയറിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ടൈപ്പ് ചെയ്ത് വേഗം പോസ്റ്റ് ചെയ്തോ കേട്ടോ. അപ്പൊ എല്ലാരും സന്തോഷമായിട്ട് ഉഷാറായിട്ടിരിക്കുക. ഇന്ന് ഷാൻ ചേച്ചി പോവാണ്. വീണ്ടും അടുത്ത ആഴ്ച വരാം. ടാറ്റാ.

0: கதைகள் ஜன நன்மைக்கு.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് പരമ്പരയിൽ ഇന്ന് പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ച് ഒരു ലഘുവിവരണം കേൾക്കാം.
2: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി അഥവാ പ്രൈം മിനിസ്റ്റേഴ്സ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി പദ്ധതി 2020 ജൂൺ 1 ആരംഭിച്ച ക്ഷേമ പദ്ധതിയാണ്. കോവിഡും ലോക്ഡൌണും തളർത്തിയ ലക്ഷക്കണക്കിന് വഴിയോര കച്ചവടക്കാരുടെ ജീവിതത്തിൽ ഒരു കൈത്താങ്ങായാണ് PM സ്വനിധി പദ്ധതി ആവിഷ്കരിച്ചത്. തെരുവ് കച്ചവടക്കാർക്ക് കൈത്താങ് പിന്തുണ നൽകുന്നതിനായി ഹൌസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മന്ത്രാലയം ആരംഭിച്ച ഒരു കേന്ദ്ര മേഖലാ മൈക്രോ ക്രെഡിറ്റ് പദ്ധതിയാണ് PM സ്വനിധി. 7% പലിശ സബ്സിഡിയോടെ 20,000 രൂപയുടെയും 50,000 രൂപയുടെയും തുടർന്നുള്ള വായ്പകൾക്കൊപ്പം 10,000 രൂപയുടെ പ്രവർത്തന മൂലധന ഈടുരഹിത വായ്പയും ഈ പദ്ധതി സുഗമമാക്കുന്നു. വഴിയോര കച്ചവടക്കാർക്കിടയിൽ ഡിജിറ്റൽ ഇടപാടുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയിലെ ഡിജിറ്റൽ കാൽപ്പാടുകൾ വർദ്ധിപ്പിക്കുന്നതിൽ ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വഴിയോര കച്ചവടക്കാർക്ക് പ്രതിമാസം 100 രൂപ വരെ ക്യാഷ് ബാക്ക് നൽകുന്നു. വഴിയോര കച്ചവടക്കാരെ ഔപചാരികമാക്കാനും ഈ മേഖലയ്ക്ക് സാമ്പത്തിക കുതിപ്പിന് പുതിയ അവസരങ്ങൾ തുറക്കാനുമാണ് PM സ്വനിധി പദ്ധതി ലക്ഷ്യമിടുന്നത്. തെരുവ് കച്ചവടക്കാർ നഗര അനൌപചാരിക സമ്പദ്വ്യവസ്ഥയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകത്തെ പ്രതിനിധീകരിക്കുകയും നഗരവാസികളുടെ വാതിൽപ്പടിയിൽ മിതമായ നിരക്കിൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. വിവിധ മേഖലകളിൽ അല്ലെങ്കിൽ സന്ദർഭങ്ങളിൽ വെണ്ടർമാർ, വഴിവാണിഭക്കാർ എന്നിങ്ങനെ അവർ അറിയപ്പെടുന്നു. അവർ വിതരണം ചെയ്യുന്ന സാധനങ്ങളിൽ പച്ചക്കറികൾ, പഴങ്ങൾ, റെഡി ടു ഈറ്റ് സ്ട്രീറ്റ് ഫുഡ്, ചായ, പക്കോട, റൊട്ടി, മുട്ട, തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, കരകൗശല ഉൽപ്പന്നങ്ങൾ, പുസ്തകങ്ങൾ, സ്റ്റേഷനറി മുതലായ സാധനങ്ങൾ ഉൾപ്പെടുന്നു. നഗര തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് കൈവശമുള്ള വഴിയോര കച്ചവടക്കാർ അർബൻ ലോക്കൽ ബോഡി നടത്തിയ സർവേയിൽ തിരിച്ചറിഞ്ഞിട്ടും വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് നൽകിയിട്ടില്ലാത്ത വെണ്ടർമാർ ULB നേതൃത്വത്തിലുള്ള ഐഡന്റിഫിക്കേഷനിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോ സർവേ പൂർത്തിയാക്കിയ ശേഷം വിൽപ്പന ആരംഭിച്ചതോ ആയ വഴിയോര കച്ചവടക്കാർ എന്നിവരാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാൻ അർഹരായിട്ടുള്ളവർ. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് പ്രധാനമന്ത്രി സ്വനിധി സ്കീമിൽ മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാന വിഭാഗത്തിൽ മധ്യപ്രദേശ് 1st നേടി. മധ്യപ്രദേശിന് ശേഷം മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാനങ്ങൾ ഇന്നൊവേഷൻ ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് വിഭാഗത്തിൽ അസം 2nd. ബെസ്റ്റ് പെർഫോമിംഗ് ULB മെഗാ മില്യൺ പ്ലസ് സിറ്റികളുള്ള ലോൺ പെർഫോമൻസ് വിഭാഗത്തിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി 1st, മഹാനഗരപാലികയും അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനും 2nd നേടി. നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷന്റെ അവാർഡുകളും പ്രഖ്യാപിച്ചു. സിസ്റ്റമാറ്റിക് പ്രോഗ്രസീവ് അനലിറ്റിക്കൽ റിയൽ ടൈം റാങ്കിംഗ് വിഭാഗത്തിൽ കേരളം 1st നേടി. ഉത്തർപ്രദേശും രാജസ്ഥാനുമാണ് തൊട്ടുപിന്നിൽ.
1: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുവിവരണമാണ് ഇന്ന് പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പരമ്പരയിലൂടെ നമ്മൾ കേട്ടത്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ സസ്യശാസ്ത്രത്തിന്റെ സവിശേഷ സാധ്യതകൾ ഷൈനി പി സംസാരിക്കുന്നു. നാളെ രാത്രി 9:30 കഥാപ്രസംഗം. തൊടിയൂർ വസന്തകുമാരി അവതരിപ്പിച്ചത് കഥ സാവിത്രി. നാളെ രാത്രി 9:30. ഇപ്പോൾ സമയം 8:00 കഴിഞ്ഞ് 54:56. ഇനി വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. നീറ്റ് വിഷയത്തിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെ ഉണ്ടായ പോലീസ് നടപടിയെ ചൊല്ലി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായി. ബഹളത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നത്തേക്ക് പിരിഞ്ഞു. നാളെ രാവിലെ 11:00 വീണ്ടും ചേരും.

0: സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും പരിഗണിക്കും. സംസ്ഥാനത്ത് ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാകണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓണക്കാലത്ത് അവശ്യസാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പ് വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. സപ്ലൈകോയുടെ ഓണം ട്രേഡ് ഫെയറുകൾ അടുത്ത മാസം 8 ആരംഭിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. AAY റേഷൻ കാർഡുകൾക്ക് 16 ഉൽപ്പന്നങ്ങൾ അടങ്ങുന്ന സൌജന്യ ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് ആദ്യവാരം ആരംഭിക്കും. ലഹരി മാഫിയയുടെ പൂർണ്ണമായ ഉന്മൂലനം വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങൾ ഒരേ മനസ്സോടെ സ്വീകരിച്ച ഈ പദ്ധതി കേരളത്തെ സുരക്ഷിത സംസ്ഥാനമാക്കുമെന്നും അദ്ദേഹം കാസർഗോഡ് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. കുറ്റിപ്പുറം ബസ് അപകടം ഏറെ ഗൌരവതരമാണെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർ വയനാട് ജില്ലാ കുടുംബശ്രീ ഓഫീസിൽ നടത്തിവന്ന കുത്തിയിരിപ്പ് സമരം ഒത്തുതീർത്തു. മന്ത്രി T. സിദ്ദിഖ് നേരിട്ടെത്തി സമരക്കാരുമായി ചർച്ച നടത്തിയാണ് ഒത്തുതീർപ്പിലെത്തിയത്. മൈക്രോ പ്ലാനിലെ അപാകത ഉടൻ പരിഹരിക്കുമെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ ദുരന്തബാധിതർക്കും 2 ലക്ഷം രൂപ വീതം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. കൊല്ലം കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കുണ്ടറ സ്വദേശി സിയാദാണ് മരിച്ചത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. കൊയിലാണ്ടി സ്വദേശിയാണ് മരിച്ചത്. ഇയാളുടെ രോഗ ഉറവിടം വ്യക്തമല്ല. പ്രതിരോധ നടപടികൾ ഊർജിതമാക്കിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത 5 വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്ന് 7 മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ 65 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ രാജ മുത്തുപാണ്ടി ഇന്ന് വെള്ളി മെഡൽ നേടി. നീന്തലിൽ പുരുഷന്മാരുടെ 200 മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിൽ മലയാളി താരം സജൻ പ്രകാശ് ഫൈനലിൽ കടന്നു. ഇന്ന് രാത്രിയാണ് ഫൈനൽ. മലയാളി ലോങ് ജംപ് താരം മുരളി ശ്രീശങ്കറും ഫൈനലിൽ ഇടം നേടിയിട്ടുണ്ട്. തിരുവനന്തപുരം വഞ്ചൂർ വിശ്വാസവധക്കേസിൽ എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്തതായി പോലീസ്. പ്രധാന പ്രതി പ്രദീപുമായുള്ള മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് ശംഖുമുഖം SP മാധ്യമങ്ങളോട് പറഞ്ഞു. പുലയനാർകോട്ട ആശുപത്രിക്ക് സമീപമുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെടുത്തതായും അദ്ദേഹം അറിയിച്ചു. അടുത്ത മാസം 2 നടക്കുന്ന സെറ്റ് പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് LBSCenter.Kerala.gov.in ൽ നിന്ന് ഡൌൺലോഡ് ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു. ഇത് തപാൽ മാർഗം ലഭിക്കുന്നതല്ല. ഫ്രാൻസിലും സ്പെയിനിലും കാട്ടുതീ പടർന്നുപിടിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര യോഗം വിളിച്ച ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. കാട്ടുതീ നിയന്ത്രണാതീതമായി പടരുകയും 25 ലക്ഷത്തോളം പേർക്ക് കിടപ്പാടം വിട്ടുപോകേണ്ടി വരികയും ചെയ്ത സാഹചര്യത്തിലാണ് യോഗം വിളിപ്പിച്ചത്. അതേസമയം സ്പെയിനിൽ മാഡ്രിഡിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ കാട്ടുതീ നിയന്ത്രണാതീതമായി പടരുകയാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് ഓഫ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. സൂര്യ ഗായത്രി എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. ONP കുറുപ്പിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: മലയാള ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 10 മണിക്കുള്ള ഹൃദയരാഗങ്ങളിൽ കേൾക്കാം. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ 44 മിനിറ്റും 45 സെക്കൻഡ്. ഇനി 8:45 സമാചാര സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.
1: സമാധാനം ആപ് പാസ് ഹെ ടെലി മാനസ് കെ നിശുൽക്ക് നമ്പർ 14416 പർ കോൾ കരേ കഹീ സേ ഭീ കഭീ ഭീ 24 ഘണ്ടേ യേ സുവിധാ ഉപലബ്ധ ഹെ യഹാ ആപ്കി ബാത് സുനി ജാതി ഹെ സംജി ജാതി ഹെ ഓർ ആപ്കോ സഹീ ദിശാ ദീ ജാതി ഹെ ആപ് അകേലെ നഹീ ഹെ മദദ് ബസ് ഏക് കോൾ ദൂർ ഹെ.
2: നമസ്കാര, ആകാശവാണി സേ സമാചാർ സന്ധ്യ കെ സാത് മൈ മുനീഷ് ശർമ്മ. मुख्य समाचार. लोकसभा में लोक परीक्षा संशोधन विधेयक पेश.

ും തോടുകളിലും പടർന്നു പിടിച്ച പായലുകൾ, തൊട്ടാൽ വാടിപ്പോകുന്ന തൊട്ടാവാടികൾ, മഴ നനഞ്ഞാലും നനയാത്ത ചേമ്പിലകൾ, ഒറ്റ രാത്രി കൊണ്ട് മുളച്ചു പൊന്തുന്ന കൂണുകൾ, തുമ്പിയെ പിടിക്കാൻ പോകുമ്പോൾ നമ്മളറിയാതെ തട്ടിക്കടന്നുപോയ ചൊറിയണം തുടങ്ങിയ എന്തെല്ലാം വിസ്മയങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടായിരുന്നു. അവയുടെ രഹസ്യവും രസതന്ത്രവും നമ്മൾ അറിയുന്നത് മുതിർന്ന ക്ലാസ്സുകളിലെ ബയോളജി പഠനത്തിലൂടെയാണ്. എന്താണ് ബയോളജി? ജൈവലോകത്തെക്കുറിച്ചുള്ള പഠനമാണ് ബയോളജി. ഈ ജൈവലോകത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് സസ്യങ്ങൾക്കാണ്. അവയില്ലെങ്കിൽ ഇവിടെ മറ്റു ജീവിവർഗങ്ങൾക്ക് നിലനിൽപ്പില്ല. എന്താണ് സസ്യശാസ്ത്രം? സസ്യങ്ങളെക്കുറിച്ചും അവയുടെ ഘടന, വളർച്ച, പ്രത്യുൽപാദനം, ഉപാപചയം, വർഗീകരണം എന്നിവയെക്കുറിച്ചുമുള്ള ശാസ്ത്രീയമായ പഠനമാണ് സസ്യശാസ്ത്രം അഥവാ ബോട്ടണി. ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലെത്തുമ്പോൾ ബോട്ടണി ധാരാളം പുതിയ പദങ്ങളാൽ നിറഞ്ഞ് കുട്ടികളെ അമ്പരപ്പിക്കാറുണ്ട്. ഈ വിഷമാവസ്ഥയിൽ ബോട്ടണി പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത അവരെ ബോധ്യപ്പെടുത്താവുന്നതാണ്. എന്താണ് ബോട്ടണി പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യം? ഏതൊക്കെ മേഖലകളിൽ ബോട്ടണി നമ്മെ സഹായിക്കുന്നു? എന്തൊക്കെയാണ് ഇതിൻ്റെ സാധ്യതകൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഏതൊരു ശാസ്ത്രശാഖയും പഠിക്കുന്നതിന് അതിൻ്റെ ചരിത്ര പഠനം വളരെ അത്യാവശ്യമാണ്. നമുക്ക് ബോട്ടണിയുടെ ചരിത്രം ഒന്ന് ഓടിച്ചു നോക്കാം. ഇന്ത്യ, ചൈന, ഗ്രീക്ക് തുടങ്ങിയ രാജ്യങ്ങളിലെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും സസ്യങ്ങളെക്കുറിച്ചും അവയുടെ ഔഷധ മൂല്യങ്ങളെക്കുറിച്ചും ധാരാളം പ്രതിപാദിക്കുന്നുണ്ട്. ഓരോ സമൂഹവും അവരുടെ ആചാരങ്ങൾ, അനുഭവങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഔഷധവിദ്യ, കൃഷിരീതികൾ തുടങ്ങിയവ തലമുറകളിലൂടെ കൈമാറി വരുന്നു. ഈ പരമ്പരാഗത അറിവുകൾ രേഖപ്പെടുത്തേണ്ടത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ മഞ്ഞൾ, ആര്യവേപ്പ് തുടങ്ങിയവയുടെ പേറ്റന്റ് അമേരിക്ക സ്വന്തമാക്കിയിരുന്നു. എന്താണ് പേറ്റന്റ്? ഒരു പുതിയ കണ്ടുപിടുത്തത്തിന് ഒരു നിശ്ചിത കാലയളവിലേക്ക് അതിൻ്റെ നിർമ്മാണം, ഉപയോഗം, വിൽപ്പന എന്നിവയിൽ പ്രത്യേക അവകാശം കണ്ടുപിടുത്തക്കാരന് നൽകുന്ന നിയമപരമായ അവകാശമാണ് പേറ്റന്റ്. പേറ്റന്റ് കാലാവധിക്കുള്ളിൽ മറ്റാർക്കും അനുമതിയില്ലാതെ ആ കണ്ടുപിടുത്തം നിർമ്മിക്കാനോ ഉപയോഗിക്കാനോ വിൽക്കാനോ കഴിയില്ല. നമ്മുടെ പൈതൃക സമ്പത്തായ മഞ്ഞൾ, ആര്യവേപ്പ് എന്നിവയുടെ പേറ്റന്റ് തിരിച്ചെടുക്കാൻ നമ്മൾ നടത്തിയ നിയമ പോരാട്ടത്തിൽ സഹായകമായത് ഈ രേഖപ്പെടുത്തലുകളായിരുന്നു. വേപ്പ്, മഞ്ഞൾ തുടങ്ങിയവ പുരാതന കാലം മുതലേ നമ്മുടെ പാരമ്പര്യ വൈദ്യങ്ങളിൽ ഉപയോഗിച്ചു വന്നിരുന്നു എന്നത് വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ നോക്കിയാൽ അറിയാം. ഈ വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളിലെ ഇത്തരം രേഖപ്പെടുത്തലുകളാണ് ഇവിടെ നമുക്ക് സഹായകമായത്. ഈ നിയമ പോരാട്ടത്തിന് നേതൃത്വം വഹിച്ച വന്ദന ശിവ എന്ന വിഖ്യാത പരിസ്ഥിതി പ്രവർത്തകയെ നമുക്കിവിടെ ഓർമ്മിക്കാം. ബോട്ടണിയുടെ ചരിത്രം നമുക്ക് തുടങ്ങേണ്ടത് തിയോഫ്രാസ്റ്റസിൽ നിന്നാണ്. BC 371-278 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് ചിന്തകനായിരുന്നു തിയോഫ്രാസ്റ്റസ്. ഇദ്ദേഹമാണ് ബോട്ടണിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. എന്നാൽ കാൾ ലിനേയസ് എന്ന ശാസ്ത്രജ്ഞനെക്കുറിച്ചാവും കൂട്ടുകാർ കൂടുതലായും കേട്ടിട്ടുണ്ടാവുക. ജീവികൾക്ക് ശാസ്ത്രീയമായ പേര് നൽകുന്ന ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന സമ്പ്രദായം ആവിഷ്കരിച്ചത് ഇദ്ദേഹമാണ്. എന്താണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ? ജീവികൾക്ക് ലോകമെമ്പാടും ഒരേ ശാസ്ത്രീയ നാമം നൽകുന്ന രീതിയാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. സസ്യങ്ങൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്നതിനുള്ള അന്തർദേശീയ നിയമങ്ങൾ നിർദ്ദേശിക്കുന്നത് ICBN ആണ്, ഇന്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ എന്നതിൻ്റെ ചുരുക്കരൂപമാണ് ICBN. 2011 മുതൽ ICBN എന്ന പേര് മാറ്റി ICN എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അതായത് ഇന്റർനാഷണൽ നോമൻക്ലേച്ചർ ഫോർ ആൽഗേ, ഫഞ്ചൈ ആൻഡ് പ്ലാന്റ്സ്. ഇനി നമുക്ക് എന്താണ് ഈ നാമകരണ പ്രക്രിയ എന്ന് നോക്കാം. തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം കൊക്കോസ് ന്യൂസിഫറ എന്നാണ്. ആദ്യ പദം ജീനസ്, രണ്ടാമത്തെ പദം സ്പീഷീസ്. ഈ പേരുകൾ അച്ചടിക്കുമ്പോൾ ഫോണ്ട് ഇറ്റാലിക്സിൽ ആയിരിക്കണം എന്നതും കയ്യെഴുത്തിൽ ഓരോ പദവും പ്രത്യേകം അടിവര ഇടണം എന്നതും ICBN നിയമമാണ്. ജീനസിൻ്റെ ആദ്യ അക്ഷരം ക്യാപിറ്റൽ ലെറ്ററും സ്പീഷീസ് സ്മോൾ ലെറ്ററും ആയിരിക്കണം. ഇത്തരത്തിൽ ഒരു സയൻറ്റിഫിക് നെയിം അംഗീകരിക്കുന്നതിലൂടെ സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന കോമൺ നെയിം ഉപയോഗിക്കുമ്പോഴുള്ള കൺഫ്യൂഷൻ ഇല്ലാതാവുന്നു. പല രാജ്യങ്ങളിലുള്ളവർക്ക് സസ്യങ്ങളെക്കുറിച്ച് അറിവുകൾ പരസ്പരം കൈമാറാൻ ഇത് വളരെ ആവശ്യമാണ്. തീർന്നില്ല. ഔഷധ നിർമ്മാണ മേഖലയിലാണെങ്കിൽ ഔഷധ സസ്യങ്ങളെയും അവയിൽ നിന്ന് ലഭിക്കുന്ന ഔഷധ ഉൽപ്പന്നങ്ങളെയും കൃത്യമായി തിരിച്ചറിയുന്നതിനും അവയുടെ നിലവാരം, സുരക്ഷ, ഗുണനിലവാരം എന്നിവ ഉറപ്പാക്കുന്നതിനും ലോകമെമ്പാടും ഒരേ ശാസ്ത്രീയ നാമം അംഗീകരിക്കുന്നതിലൂടെ മാത്രമേ സാധ്യമാകുന്നുള്ളൂ. ഇത്തരം ശാസ്ത്രീയ പഠനങ്ങൾ പല ഔഷധ സസ്യങ്ങളിലും ചെയ്തു വരുന്നുണ്ട്. ഹൈസ്കൂൾ ക്ലാസ് മുതലേ
നമ്മുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് ജോൺ ഗ്രിഗർ മെൻഡൽ. തൻ്റെ സെമിനാരിയുടെ തോട്ടത്തിൽ വളർത്തിയ പയർച്ചെടികളെ നിരീക്ഷിച്ച് അദ്ദേഹം നടത്തിയ പരീക്ഷണ നിരീക്ഷണങ്ങൾ ചെടികളിലെ ജനിതക വിവരത്തെക്കുറിച്ചും എങ്ങനെ അവ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നുമുള്ള അറിവ് നമുക്ക് തന്നു. ജനറ്റിക്സ് എന്നൊരു പുതിയ ശാസ്ത്രശാഖയുടെ പിറവിയായിരുന്നു ഇത്. ഈ പരീക്ഷണ നിരീക്ഷണങ്ങളാണ് പിൽക്കാലത്ത് അത്യുൽപാദന ശേഷിയുള്ള വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ നേരിടുന്ന ഭക്ഷണക്ഷാമം പരിഹരിക്കുന്നതിലേക്കും നമ്മെ നയിച്ചത്. അരി, ഗോതമ്പ് തുടങ്ങിയവയുടെ ഉൽപ്പാദനത്തിലൂടെ ഇന്ത്യയുടെ പട്ടിണി മാറ്റിയ ഗ്രീൻ റവല്യൂഷനും അതിന് ചുക്കാൻ പിടിച്ച എം എസ് സ്വാമിനാഥനെക്കുറിച്ചും നിങ്ങൾ കേട്ടിരിക്കും. രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ച ഈ പ്രതിഭയെ നമുക്കിവിടെ ഓർക്കാം. സൈറ്റോജനറ്റിക്സ്, പ്ലാന്റ് ബ്രീഡിംഗ് എന്നിവയിൽ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന കരിമ്പ് വിളയിൽ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഇ കെ ജാനകി അമ്മ എന്ന പ്രതിഭയെ നിങ്ങൾ അറിയണം. ചാൾസ് ഡാർവിനെക്കുറിച്ച് കേൾക്കാത്തവർ ഉണ്ടാവില്ല. പരിണാമ എന്നൊരു കാര്യം ഭൂമിയിൽ നടക്കുന്നുണ്ട് എന്ന് നമ്മെ പരിചയപ്പെടുത്തിയത് ഡാർവിനാണ്. അദ്ദേഹത്തിൻ്റെ പ്രകൃതി നിർദ്ധാരണവും യോഗ്യരായവരുടെ അതിജീവനവും, അതായത് നാച്ചുറൽ സെലക്ഷൻ ആൻഡ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, ഇത് എക്കാലത്തും പ്രസക്തിയുള്ളവയാണ്. അതിജീവനത്തിൻ്റെ ആവശ്യകതയും അതിന് ശ്രമിക്കാത്തവർ നിർദ്ധാരണം ചെയ്യപ്പെടും എന്ന് കുട്ടികളെ ഓർമ്മിപ്പിക്കുവാനും ഉപയോഗിക്കാവുന്നതാണ്. ചെടികൾക്ക് ജീവനുണ്ടോ? ചെടികൾക്ക് ജീവനുണ്ടെന്ന് സമർത്ഥിച്ച ജെ സി ബോസിനെ നിങ്ങൾ കേട്ടിരിക്കും. ജഗദീഷ് ചന്ദ്ര ബോസ് എന്ന ഈ ശാസ്ത്രജ്ഞൻ താൻ സ്വന്തമായി രൂപകൽപ്പന ചെയ്ത ക്രിസ്കോഗ്രാഫ് എന്ന കണ്ടുപിടുത്തം ഉപയോഗിച്ച് ചെടികളുടെ വളർച്ച അളക്കുകയും അവയുടെ ശാരീരിക പ്രതികരണങ്ങളെ രേഖപ്പെടുത്തുകയും ചെയ്തു. ഒരു യോഗിയുടെ ആത്മകഥ എന്ന ഗ്രന്ഥത്തിൽ ശ്രീ പരമഹംസ യോഗാനന്ദൻ ജെ സി ബോസിനെ പരിചയപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ ലാബോറട്ടറിയിൽ ചെന്ന് ക്രിസ്കോഗ്രാഫ് കാണുന്നതും വിവരിക്കുന്നുണ്ട്. കത്തിപോലെ മൂർച്ചയുള്ള ഒരു ആയുധമെടുത്ത് ക്രിസ്കോഗ്രാഫിൽ ഘടിപ്പിച്ച പന്നൽ ചെടിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ ആ ചെടി വിറയ്ക്കുന്നതായി കാണപ്പെട്ടു എന്നെഴുതിയത് വളരെ ഹൃദയസ്പർശിയായ ഒരു വായനാ അനുഭവമായിരുന്നു. ഇനി നമുക്ക് പ്രാധാന്യവും സാധ്യതകളും ഒന്ന് നോക്കാം. ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്ന പ്രക്രിയ കേൾക്കാത്തവർ ഉണ്ടാവില്ല. സസ്യങ്ങൾ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ കാർബൺ ഡയോക്സൈഡും ജലവും ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കുകയും ഉപോൽപ്പന്നമായി ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നതാണ് ഫോട്ടോസിന്തസിസ്. ജീവൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഈ പ്രക്രിയയിലൂടെ ജീവികൾക്ക് ആവശ്യമായ ഓക്സിജൻ ലഭിക്കുന്നതിനും അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കുറയ്ക്കുന്നതിനും പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും സഹായിക്കുന്നു. അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് അളവ് കൂടുന്നത് ആഗോള താപനത്തിന് കാരണമാകുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. സൂര്യനിൽ നിന്നും ഊർജം ഭൂമിയിലെത്തുന്നു. ഈ ഊർജത്തിൻ്റെ ഒരു ഭാഗം ഇൻഫ്രാറെഡ് രൂപത്തിൽ തിരിച്ചുവിടുന്നു. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് ഈ ചൂടിൻ്റെ ഒരു ഭാഗം ആഗിരണം ചെയ്ത് വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചുവിടുന്നു. ഇതുമൂലം ഭൂമിയുടെ ശരാശരി താപനില ഉയരുന്നു. ഇതാണ് ഗ്ലോബൽ വാർമിംഗ്. വനനശീകരണവും കൽക്കരി, പെട്രോൾ തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗവും കാർബൺ കൂടാൻ കാരണമാകുന്നു. ഭൂമിയുടെ താപനില ഉയരുമ്പോൾ ഹിമാനികൾ ഉരുകുന്നു, സമുദ്രനിരപ്പുയരുന്നു, കാലാവസ്ഥ അടിമുടി മാറുന്നു, വരൾച്ച, വെള്ളപ്പൊക്കം എന്നിവ വർദ്ധിക്കുന്നു, ജൈവവൈവിധ്യം നശിക്കുന്നു. തീരപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് വെള്ളപ്പൊക്കവും തീരശോഷണവും വർദ്ധിക്കുന്നതിനും ഇതിടയാക്കുന്നു. വർഷം തോറും കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് ഉയർന്നു വരുന്നു എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് ഉയർന്നു വരുന്നു എന്ന് തെളിയിച്ചത് ശാസ്ത്രജ്ഞനായ ചാൾസ് ഡേവിഡ് കീലിംഗ് ആണ്. 1958 മുതൽ ഹവായ് ദ്വീപിലെ മൗനലോവ ഒബ്സർവേറ്ററിയിൽ കാർബൺ ഡയോക്സൈഡ് അളവ് അദ്ദേഹം കൃത്യമായി അളക്കാൻ തുടങ്ങി. ഈ ദീർഘകാല രേഖയാണ് കീലിംഗ് ഗ്രാഫ്. കാർബൺ ഡയോക്സൈഡ് വർധനവും ആഗോള താപനവും തമ്മിലുള്ള ബന്ധത്തിന് ശക്തമായ ശാസ്ത്രീയ തെളിവുകൾ നൽകിയത് ഈ പഠനമായിരുന്നു. സസ്യങ്ങൾ ജീവലോകത്തിൻ്റെ ഊർജമാണ്. പ്രപഞ്ചത്തിൻ്റെ ഊർജ കേന്ദ്രമായ സൂര്യനിൽ നിന്നും ഊർജം ആഗിരണം ചെയ്യാൻ സസ്യങ്ങൾക്ക് മാത്രമേ കഴിയൂ. ഇക്കോളജി എന്ന ശാസ്ത്രശാഖയിലെത്തുമ്പോൾ സസ്യങ്ങളും മറ്റ് ജീവജാലങ്ങളും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം നാം തിരിച്ചറിയുന്നു. ഉൽപ്പാദകർ അഥവാ പ്രൊഡ്യൂസർ എന്ന ധർമ്മം നിർവഹിക്കുമ്പോൾ സസ്യങ്ങൾ മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും ഉൾപ്പെടുന്ന ഭക്ഷ്യശൃംഖലയുടെ അടിസ്ഥാനമാകുന്നു. നമുക്ക് ഈ സസ്യവൈവിധ്യങ്ങളെക്കുറിച്ചൊന്ന് നോക്കാം. സസ്യവൈവിധ്യം അഥവാ പ്ലാന്റ് ഡൈവേഴ്സിറ്റി വളരെ സുപരിചിതമാണ്. സസ്യവൈവിധ്യമാണ് മറ്റെല്ലാ ജീവിവർഗങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്നത്. പാരിസ്ഥിതിക സന്തുലനം നിലനിർത്തുന്നതിൽ ഇവ സുപ്രധാന പങ്കുവഹിക്കുന്നു.
ഈ ഉദ്ദേശത്തോടു കൂടിയാണ്.

0: വന്യജീവി സങ്കേതങ്ങളും നാഷണൽ പാർക്കുകളും നമ്മൾ സംരക്ഷിക്കുന്നത്. ബഫർ സോണുകളും ഹോട്ട്സ്പോട്ടുകളും അടയാളപ്പെടുത്തി മനുഷ്യ ഇടപെടലുകൾ കുറയ്ക്കുന്നതിലൂടെ ആയിരക്കണക്കിന് ജീവജാലങ്ങളിലാണ് ഇവിടങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്നത്. നാം പ്രയോജനപ്പെടുത്തുന്ന മറ്റൊരു മേഖലയാണ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. കോവിഡ് കാലത്ത് കോടിക്കണക്കിന് മനുഷ്യർക്ക് ഒരേ സമയം വാക്സിൻ നൽകാൻ നമ്മെ സഹായിച്ചത് ബയോടെക്നോളജിയിലൂടെ നമ്മൾ വികസിപ്പിച്ചെടുത്ത പദ്ധതിയായിരുന്നു. ബയോടെക്നോളജിയുടെ ചില നൂതന പദ്ധതികൾ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. സൂക്ഷ്മജീവികളെയോ എൻസൈമുകളെയോ ജൈവ പ്രക്രിയയോ ഉപയോഗിച്ച് മനുഷ്യന് ഉപകാരപ്രദമായ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വികസിപ്പിക്കുന്ന ശാസ്ത്രശാഖയാണ് ബയോടെക്നോളജി അഥവാ ജൈവസാങ്കേതിക വിദ്യ. ഈ സാങ്കേതിക വിദ്യയെ പ്രധാനമായി ഉപയോഗിക്കുന്നത് വൈദ്യശാസ്ത്ര മേഖലയിലാണ്. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കൃത്യമായ രോഗനിർണയം ചികിത്സാരംഗത്ത് വളരെ പ്രധാനമാണല്ലോ. PCR, RDNA എന്നിവ ഉപയോഗിച്ച് നേരത്തെ രോഗങ്ങൾ കണ്ടെത്താം. കോവിഡ് നിർണയത്തിൽ എല്ലാവർക്കും വിശ്വാസ്യത RT-PCR എന്ന് ഓർക്കുന്നുണ്ടാവും. രണ്ടാമതായി, ആന്റിബയോട്ടിക്, ഇൻസുലിൻ, വാക്സിൻ എന്നിവയുടെ വൻതോതിലുള്ള ഉൽപ്പാദനം സാധ്യമാവുന്നതും ഇതേ ബയോടെക്നോളജിയിലൂടെ തന്നെയാണ്. ജനിതക രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ജീൻ തെറാപ്പി എന്ന അതിനൂതന സങ്കേതം ഇന്ന് നമ്മൾ ഉപയോഗപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു. ക്യാൻസർ, ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ തുടങ്ങിയവയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മോണോക്ലോണൽ ആൻറ്റിബോഡീസിൻ്റെ ഉൽപ്പാദനവും ബയോടെക്നോളജിയുടെ മറ്റൊരു സാധ്യതയാണ്. ബയോടെക്നോളജി എങ്ങനെ കൃഷിയിൽ ഉപയോഗപ്പെടുത്തുന്നു എന്ന് നോക്കാം. BT കോട്ടൺ തുടങ്ങിയ രോഗപ്രതിരോധ ശേഷിയുള്ള വിളകളുടെ ഉൽപ്പാദനം, ഒരേ സമയം ധാരാളം തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ടിഷ്യൂ കൾച്ചർ രീതി, ഗോൾഡൻ റൈസ് തുടങ്ങി പോഷകമൂല്യം വർദ്ധിച്ച വിളകളുടെ ഉൽപ്പാദനം തുടങ്ങിയവ കൃഷിരീതിയിൽ ഉപയോഗപ്പെടുത്തിയതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പാഠഭാഗങ്ങളിൽ പഠിക്കാനുണ്ട്. ബോട്ടണി പഠനത്തിൻ്റെ സാധ്യതകൾ ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റിലേക്ക് ഒതുക്കി നിർത്തിയാണ് നമ്മൾ പറഞ്ഞത്. ബോട്ടണി പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ബോട്ടണി പഠിച്ചാൽ ഉണ്ടാവുന്ന ഇതിൻ്റെ ജോലി സാധ്യതകളും ഇതോടനുബന്ധിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കണം. പഠിക്കുമ്പോൾ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് പഠിക്കാനുള്ളത് അതേ ദിവസം തന്നെ പഠിക്കുക. +1 ക്ലാസ്സുകളിൽ ചേർന്ന തുടക്കത്തിലുള്ള ദിവസങ്ങൾ മുതൽ തന്നെ പാഠഭാഗങ്ങൾ കൃത്യമായി പഠിച്ചു പോവുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബോട്ടണി എപ്പോഴും പുതിയ പദങ്ങളാൽ നമ്മളെ ഒന്ന് അമ്പരപ്പിക്കാറുണ്ട്. ഈ പുതിയ പദങ്ങളെ നമ്മൾക്ക് പരിചയപ്പെടുന്നതിന് ഏറ്റവും നല്ലത് ആദ്യം മുതലേ കാര്യങ്ങൾ പഠിച്ചു പോവുക എന്നത് തന്നെയാണ്. ഇനി ബയോടെക്നോളജി പാഠഭാഗങ്ങളൊക്കെ പഠിക്കുകയാണെങ്കിൽ അത് എഴുതി പഠിക്കുക. കാരണം ബയോടെക്നോളജിയെ നമുക്ക് നമ്മുടേതായ ലാംഗ്വേജിൽ എഴുതി ഫലിപ്പിക്കാൻ പറ്റുകയില്ല. കൃത്യമായി അതിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ തന്നെ എഴുതേണ്ടതാണ്. അതുകൊണ്ട് ആ പാഠഭാഗങ്ങൾ എഴുതി പഠിക്കുക, ഡയഗ്രാംസ് വരച്ചു പഠിക്കുക, ഫ്ലോ ചാർട്ടുകൾ എഴുതി പഠിക്കുക. ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ തുടങ്ങിയ ചാപ്റ്ററുകളിലൊക്കെ ഫ്ലോ ചാർട്ടുകൾ വരച്ച് നിങ്ങളുടെ പഠന മുറിയിൽ ഒട്ടിച്ചു വെക്കുക. സൈക്ലിക് പ്രോസസ്സുകൾ മറക്കാതിരിക്കാൻ ഇതൊരു നല്ല മാർഗമാണ്. അനാട്ടമി പഠിക്കുമ്പോൾ ഡൈക്കോട്ടിസ്റ്റം, മോണോക്കോട്ടിസ്റ്റം, ഡൈക്കോട്ട് റൂട്ട്, മോണോക്കോട്ട് റൂട്ട് എന്നിവ കമ്പയർ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. തുടക്കത്തിലുള്ള പഠനം തന്നെയാണ് നമ്മളെ ബയോളജി പഠിക്കുന്നതിന് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നത്.
1: സസ്യശാസ്ത്രത്തിന്റെ സവിശേഷ സാധ്യതകൾ എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് മലപ്പുറം വാഴക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഷൈനി P.

ಆಕಾಶವಾಣಿ ഇപ്പോൾ ഗായത്രി സുരേഷിന്റെ സംഗീത കച്ചേരി കേൾക്കാം. ശ്യാം കല്യാൺ വയലിൻ, രമേശ് ചന്ദ്രൻ മൃദംഗം. ആദ്യം ശ്രീഗണനാഥം ഭജാമ്യഹം എന്ന ത്യാഗരാജകൃതി, കനകാംഗിരാഗം ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗായത്രി സുരേഷിന്റെ സംഗീത കച്ചേരി. ശ്യാം കല്യാൺ വയലിൻ, രമേശ് ചന്ദ്രൻ മൃദംഗം. അപ്പനവതരിത്ത കഥാമൃതം, പാപനാശം ശിവന്റെ കൃതി, രാഗം ഖരഹരപ്രിയ, ആദിതാളം.

0: സംഗീത കച്ചേരിയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് എഫ്.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിങ്ങളുടെ ഇഷ്ട ഗാന പരിപാടി ആരംഭിക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് ഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281200715 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശം അയയ്ക്കുക. ഇന്ന് ഹൃദയരാഗങ്ങളുമായി നിങ്ങളുടെ കൂടെ ബിനു റോയി.

ഹൃദയരാഗങ്ങളിൽ ഇന്ന് ആദ്യത്തെ സന്ദേശം അയച്ചിരിക്കുന്ന പ്രിയ ശ്രോതാവാണ് മനോജ് തെന്നിലാപുരം. അദ്ദേഹത്തിന് ലക്ഷ്മണരേഖ എന്ന ചിത്രത്തിലെ എന്നോ എങ്ങെങ്ങോ എൻ്റെ മാനസം കളഞ്ഞുപോയി എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. എസ് ജാനകിയാണ് ഈ ഗാനം പാടിയത്. ബിജു തിരുമലയുടെ വരികൾ, എ ടി എമ്മറിൻ്റെ സംഗീതം.

കലൈ സെൽവി ദേവികുളത്ത് നിന്നും ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം ഇനി കേൾക്കാം. തെങ്കാശി പട്ടണം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും മനുവും സുജാതയും ചേർന്ന് പാടിയ ഗാനമാണ് കലൈ സെൽവി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനം കൈതപ്രമെഴുതി സുരേഷ് പീറ്റേഴ്സ് സംഗീതം നൽകി.

ഹൃദയരാഗങ്ങളിലിനി രാജു തുറവൂർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. രാജു ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് സമുദ്രം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ 1000 കണ്ണുകൾ വേണം എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഈ ഗാനം യോസഫിലേക്കച്ചേരിയാണ് എഴുതിയത്. സംഗീതം നൽകിയത് ദേവരാജൻ. രാജുവിൻ്റെ ഇഷ്ടഗാനം.

ഇന്ന് കേരളത്തിൻ്റെ വാനമ്പാടിയായ കെ എസ് ചിത്രച്ചേച്ചിയുടെ ജന്മദിനം. ചിത്രച്ചേച്ചിക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ, ഒപ്പം ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊണ്ട് ഈ സന്ദേശം അയച്ചിരിക്കുന്നത് അനീഷ് കൊല്ലമ്പടിയാണ്. ചിത്രയ്ക്ക് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് അനീഷ് ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് പൊന്നുച്ചാമി എന്ന ചിത്രത്തിലെ നീയൻ ഉൾപൂവിനുള്ളിൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഈ ഗാനം കേൾപ്പിച്ചു തരാം. ഒ എൻ വി കുറുപ്പാണ് എഴുതിയത്, മോഹൻ സിത്താരയുടെ സംഗീതം.

ഹൃദയരാഗങ്ങളിലെ അടുത്ത ഗാനം മോഹൻ മോഹൻദാസ് തമ്പുരു മുക്കത്ത് നിന്നും ആവശ്യപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടഗാനം ഭാഗ്യമുദ്ര എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയ മധുര പ്രതീക്ഷതൻ പൂങ്കാവിൽ വെച്ചിരു എന്ന് തുടങ്ങുന്നതാണ്. ഈ ഗാനം മോഹൻദാസിന് വേണ്ടി കേൾപ്പിച്ചു തരാം. പി ഭാസ്കരൻ എഴുതി, പുകഴേന്തി സംഗീതം നൽകി.

ഹായ് ഹൃദയരാഗങ്ങളെ, പറയാത്ത മൊഴികൾ തൻ ആഴത്തിൽ മുങ്ങിപ്പോയി പറയുവാൻ ആശിച്ചതെല്ലാം. എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ എന്ന ചിത്രത്തിലെ ചിത്ര ആലപിച്ച ഈ പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ച് സന്ദേശമയച്ചിരിക്കുന്നയാൾ സൽമാ ജമാലുദ്ദീനാണ്. ഇടയ കുന്നത്ത് നിന്നു സൽമയുടെ ഇഷ്ടഗാനം കേൾപ്പിക്കാം. എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ എന്ന ചിത്രത്തിൽ ചിത്രയും ബിജു നാരായണനും ചേർന്ന് പാടിയതാണ് ഈ ഗാനം. ONP കുറുപ്പിൻ്റെ വരികൾ, രവീന്ദ്രൻ്റെ സംഗീതം.

പ്രിയഹൃദയരാഗമേ, അമ്മ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി, എം കെ അർജുനൻ സംഗീതം നൽകി, ശ്രീകാന്തും വാണിജ്യറാമും ചേർന്ന് ആലപിച്ച ചന്ദ്രകിരണങ്ങൾ രാഗങ്ങളായി, ഇന്ദ്രനീലിമ താളങ്ങളായി എന്ന മനോഹര ഗാനം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. സന്ദേശമയച്ചിരിക്കുന്നത് കെ രാമചന്ദ്രൻ പിള്ള, പടപ്പറമ്പ്, വറ്റല്ലൂർ പി ഒ, മലപ്പുറത്ത് നിന്നും. രാമചന്ദ്രൻ ആവശ്യപ്പെട്ട ഗാനം കേൾപ്പിക്കാം. അമ്മ എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം. ശ്രീകാന്തും വാണിജ്യറാമം പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ രചന, എം കെ അർജുനൻ്റെ സംഗീതം.

പടി. അടുത്ത ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചിരിക്കുന്നത് മൊയ്തീൻ കുഞ്ഞാണ് തൃക്കാക്കര നിന്നും. അദ്ദേഹത്തിൻ്റെ ഇഷ്ടഗാനം ഓളങ്ങൾ എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയ വേഴാമ്പൽ കീഴുമെന്ന് തുടങ്ങുന്നതാണ്. ഈ ഗാനം എഴുതിയത് ONB കുറുപ്പ്, സംഗീതം നൽകിയത് ഇളയരാജ.

എന്നോടിഷ്ടം കൂടാമോ എന്ന ചിത്രത്തിൽ യേശുദാസും സുജാതയും ചേർന്ന് പാടിയ വർണ്ണവസന്തമൊരുങ്ങിയ മണിമലയിൽ എന്ന ഗാനം കേൾപ്പിക്കുമോ എന്ന് ചോദിച്ച് സന്ദേശമയച്ചിരിക്കുന്നത് ചേർത്തല തണ്ണീർമുക്കത്ത് നിന്നും ശശിധരൻ, സുമ ശശിധരൻ എന്നിവരാണ്. ഇവരുടെ ഇഷ്ടഗാനം കേട്ടോളൂ.

പ്രിയ ഹൃദയരാഗമേ, ഭാവഗാനങ്ങളുടെ വാനമ്പാടിക്ക് 1000 ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് പിൻഗാമി എന്ന ചിത്രത്തിലെ ഗാനം കേൾപ്പിച്ചു തരുമോ? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതി ജോൺസൺ സംഗീതം നൽകിയ ഈ ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചിരിക്കുന്നത് ശ്രീജ ദീപു, പുത്തനങ്ങാടി, ചേർത്തല, ആലപ്പുഴയിൽ നിന്നും.

ഈ ഗാനം ആവശ്യപ്പെട്ട ശ്രോതാവ് ബിജു ഷാരോൺ. ഹൃദയരാഗത്തിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ട സന്ദേശം അയച്ചിരിക്കുന്നത് പി വി മുഹമ്മദ്, വടക്കേ വാവന്നൂർ. ഇടവേളയ്ക്ക് ശേഷം എന്ന ചിത്രത്തിലെ ആദ്യ രാത്രി നീലിമയിൽ തമ്മിൽ പുണരുമെന്ന ഗാനം കേൾപ്പിച്ചു തരുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. യേശുദാസ് പാടിയ ഈ ഗാനം പി വി മുഹമ്മദിന് വേണ്ടി.